ശ്രോതാക്കളെ, ഏവർക്കും നല്ല നമസ്കാരം. ഇത് കരുണാസായി റേഡിയോ 91.2 FM. ശുഭകരമായൊരു നല്ല ദിനം ആശംസിച്ചുകൊണ്ട് ആരംഭിക്കുന്നു പ്രഭാത ശബ്ദം. സുതാര്യ സുന്ദരമായ സംഭവ വികാസങ്ങൾ കൊണ്ട് വിശാലവും മധുരോദാരവുമായിരിക്കട്ടെ ഈ ദിനം. സൗഹൃദത്തിന്റെ ചെമ്മനീർ പൂക്കൾ വിരിയട്ടെ. സ്നേഹത്തിന്റെ സംഗീതം ഭൂമിയാകെ പരക്കട്ടെ. കരുണാസായി റേഡിയോയിൽ കേൾക്കാം പ്രഭാത ശബ്ദം. പ്രഭാത ശബ്ദത്തിൽ ആദ്യം പ്രഭാതഗീതം.

0: ദിനത്തിന്റെ സൗഭാഗ സമൃദ്ധിയിൽ അനുഭവാത്മകമായി നിൽക്കുമ്പോൾ ചെവിയോർത്തു നോക്കൂ. ചരിത്രത്തിന്റെ കുതിരക്കുളമ്പടി ഒച്ചകൾ കലണ്ടറിന്റെ കറുപ്പും ചുവപ്പും കളങ്ങളിലൂടെ പുറകോട്ടൊന്ന് പാഞ്ഞു പോകുമ്പോൾ കാണുന്ന കാഴ്ചകൾ എത്ര, സംഭവങ്ങൾ എത്ര! വീണുപോയ സാമ്രാജ്യങ്ങൾ, ഉയർത്തെണീറ്റ ഭരണവംശങ്ങൾ, പടഹധ്വനികൾ, ശംഖനാദങ്ങൾ, ജയഭേരികൾ, നിലവിളി ഒച്ചകൾ, ശാസ്ത്രത്തിന്റെ കുതിപ്പുകൾ, എത്രയെത്ര യുറേക്കകൾ! പ്രഭാത ശബ്ദത്തിൽ ഇനി കേൾക്കാം ടൈം ട്രാവലർ.
1: ടൈം ട്രാവലർ
2: പ്രിയ ശ്രോതാക്കളെ, ടൈം ട്രാവലർ ആഗസ്റ്റ് 6-ന്റെ ചോര ഞരമ്പുകളിലൂടെ സഞ്ചരിക്കുന്നു. 1881 ആഗസ്റ്റ് 6, പെനിസിലിൻ കണ്ടുപിടിച്ചതിലൂടെ വൈദ്യശാസ്ത്ര രംഗത്ത് അത്ഭുതകരമായ മാറ്റങ്ങൾക്ക് വഴിയൊരുക്കിയ സ്കോട്ടിഷ് ശാസ്ത്രജ്ഞൻ അലക്സാണ്ടർ ഫ്ലമിംഗ് ജന്മം കൊണ്ടിരിക്കുന്നു. 1932 ആഗസ്റ്റ് 6, ഇറ്റലിയിലെ വെനീസ് നഗരം. സമയം രാത്രി 9:30. റൂബൻ മമൌലിയൻ സംവിധാനം ചെയ്ത ഡോക്ടർ ജെക്കിൾ ആൻഡ് മിസ്റ്റർ ഹൈഡ് എന്ന ചലച്ചിത്രത്തിന്റെ പ്രദർശനത്തോടെ ലോകപ്രശസ്തമായ വെനീസ് ചലച്ചിത്രമേളയ്ക്ക് ദേ തുടക്കം കുറിച്ചിരിക്കുന്നു. 1945 ആഗസ്റ്റ് 6, തിങ്കളാഴ്ച, പ്രഭാത സമയം. അതിക്രൂരവും പൈശാചികവുമായ ഒരു കാര്യത്തിന് ടൈം ട്രാവലർ സാക്ഷ്യം വഹിക്കുന്നു. ശാന്തസമുദ്രത്തിലെ മറിയാന ദ്വീപ സമൂഹത്തിൽപ്പെട്ട ടിനിയാൻ ദ്വീപിൽ നിന്നും അമേരിക്കൻ വ്യോമസേനയുടെ ഒരു ബോംബർ വിമാനം പറന്നുയർന്നു. മാനവ ചരിത്രത്തിലെ ഏറ്റവും ഭീകരമായ

ഒരു യുദ്ധ ദൗത്യം നിർവഹിക്കാനാണ് തങ്ങൾ യാത്ര പുറപ്പെടുന്നതെന്ന് ആ വിമാനത്തിന്റെ പൈലറ്റോ സഹപൈലറ്റോ അറിഞ്ഞിരുന്നില്ല. ഇനോല ഗെയ് എന്നു പേരുള്ള ആ വിമാനത്തിൽ കൊച്ചുപയ്യൻ അഥവാ ലിറ്റിൽ ബോയ് എന്നു പേരുള്ള ഒരു ബോംബുണ്ടെന്നും അത് ജപ്പാന്റെ ഭാഗമായ ഹോൺഷു ദ്വീപിലെ ഹിരോഷിമ എന്ന നഗരത്തിൽ ഇടണമെന്നും മാത്രമേ അവർക്കറിയാമായിരുന്നുള്ളൂ. രാവിലെ 8:15 1600 മൈൽ ദൂരം പറന്ന് ഇനോല ഗെയ് ഹിരോഷിമയുടെ ഹൃദയഭാഗത്തിന്റെ മുകളിലെത്തി. 1800 ഉയരത്തിൽ നിന്നും 9,000 പൗണ്ട് ഭാരമുള്ള ബോംബ് വിമാനത്തിൽ നിന്ന് താഴേക്ക് എറിയപ്പെട്ടു. ചരിത്രത്തിലെ ഏറ്റവും ക്രൂരവും പൈശാചികവുമായ നരഹത്യയുടെ മാപ്പുസാക്ഷികളാവുകയായിരുന്നു ആ വൈമാനികർ. കൃത്യം 43rd ആ ബോംബ് പൊട്ടിത്തെറിച്ചു. താഴേക്ക് നോക്കിയ പൈലറ്റുമാർ കണ്ട കാഴ്ച ഭീകരമായിരുന്നു. അന്നോളം ചരിത്രത്തിൽ ഒരു യുദ്ധത്തിലും ഒരു ബോംബും സൃഷ്ടിച്ചിട്ടില്ലാത്തത്ര ഭയാനകമായിരുന്നു ആ കാഴ്ച. എന്റെ ദൈവമേ, നമ്മൾ എന്താണ് ചെയ്തത്? ഇനോല ഗെയുടെ കോ പൈലറ്റായിരുന്ന ക്യാപ്റ്റൻ റോബർട്ട് ലെവിസ് അലറി വിളിച്ചുപോയി. 1000 സൂര്യന്മാർ കത്തിയെരിയുന്ന പ്രഭാവത്തോടെ ഹിരോഷിമ നഗരത്തിലെമ്പാടും വിനാശം വിതറിക്കൊണ്ട് അഗ്നിജ്വാലകൾ പടർന്നു. ഒരു വലിയ കൂണിന്റെ രൂപത്തിൽ പുകയും പൊടിപടലവും അഗ്നിനാളങ്ങളും ആകാശത്തിലേക്ക് ഉയർന്നു. ഉയർന്നു പൊങ്ങിയ അഗ്നികുണ്ഠം പ്രസരിപ്പിച്ച ചൂടിലും ആഘാതത്തിലും പെട്ട് നിമിഷങ്ങൾക്കകം ഹിരോഷിമ നഗരത്തിന്റെ ഭൂരിഭാഗവും തകർന്നടിഞ്ഞു. ബോംബ് വീണ കേന്ദ്രബിന്ദുവിന് ചുറ്റുമുള്ള 10 ചതുരശ്ര കിലോമീറ്റർ പ്രദേശം ഭൂമുഖത്തു നിന്നും പൂർണമായും തുടച്ചുമാറ്റപ്പെട്ടു. 118,661 മനുഷ്യജീവിതങ്ങളാണ് ആഗസ്റ്റ് 6 ഹിരോഷിമയിൽ പൊലിഞ്ഞു വീണത്. ഇത്രയും വലിയ ക്രൂരത അമേരിക്കയല്ലാതെ മറ്റൊരു രാജ്യവും ലോകമനസാക്ഷിയോട് ചെയ്തിട്ടില്ല തന്നെ.

0: പ്രഭാത ശബ്ദത്തിൽ ഇനി തളിരില.
1: കുട്ടിക്കാലത്താണ് ഞാൻ ജന്മികളെയും അടിയന്മാരെയും കണ്ടിട്ടുള്ളത്. കമ്പനി മുക്കിൽ വെച്ച് നാണപ്പൻപിള്ള പാക്കറിന്റെ കരണത്തിട്ടടിക്കുന്നത് ഞാൻ കണ്ടതാണ്. പാക്കറിന്റെ കണ്ണ് പുകഞ്ഞുപോയി. എന്നിട്ടും പാക്കരൻ കരഞ്ഞില്ല. ഒരു മണിക്കൂർ കഷ്ടിച്ചു കഴിഞ്ഞു കാണില്ല. നാണപ്പൻപിള്ളയും പാക്കരനും കൂടി കാട്ടുവീട് പോകുന്ന വഴിയിൽ അച്ഛനെ കണ്ട് വീട്ടിൽ കയറി. നാണപ്പൻപിള്ള എന്തൊക്കെയോ പറഞ്ഞു ചിരിച്ചു. പാക്കറിന്റെ മുഖത്തിന് ഒരു തെളിച്ചവും ഉണ്ടായിരുന്നില്ല. അപ്പോൾ നാണപ്പൻപിള്ള ചോദിക്കുകയാണ്, എന്താടാ പാക്കര നിന്റെ മുഖം കടന്നിൽ കുത്തിയതുപോലെ ഇരിക്കുന്നതെന്ന്. എന്താ അതിന്റെ അർത്ഥം? ഞാൻ നിന്നെ എത്ര ഉപദ്രവിച്ചാലും നീ പരിഭവിക്കാൻ പാടില്ല. ചില വീടുകളിൽ അങ്ങനെയാണ്. ഭാര്യയ്ക്ക് ആവശ്യമില്ലാത്ത വിലക്കുകൾ വെക്കും, നിയന്ത്രണങ്ങളുണ്ടാക്കും. അതൊക്കെ അവളിൽ സമ്മർദ്ദമുണ്ടാക്കിയാലും അവൾ കളിച്ചു ചിരിച്ച് സന്തോഷത്തോടെ വർത്തമാനം പറയണമെന്ന് പറയും. അതെങ്ങനെയാണ് സാധ്യമാകുന്നത്? ഒരു ചലച്ചിത്രത്തിൽ പറയുന്നത് പോലെ മനസ്സിൽ തീനാളം എരിയുമ്പോഴും നീ ആടണം, പാടണം. മനസ്സിൽ തീനാളം എരിയുമ്പോഴും മടിയിൽ മണിവീണമീട്ടാൻ ജീവിതം പൂർണ്ണമായും കാൽപ്പനികമൊന്നുമല്ലോ. കണ്ടീഷൻഡ് അറ്റാച്ച്മെന്റ് എന്നാണ് അതറിയപ്പെടുന്നത്. അവൾ ജീവിക്കേണ്ടത് തനിക്ക് വേണ്ടിയാണ്, അവൾക്ക് വേണ്ടിയല്ല എന്ന മനോഭാവമാണ് ഇത്തരം കണ്ടീഷനുകൾ വെച്ചുള്ള അറ്റാച്ച്മെന്റിലുള്ളത്. ശരിക്കും നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കൂ. അവൾ സ്വാതന്ത്ര്യം പണയം വെക്കുകയാണ്. എന്നിട്ട് അയാൾ പറയുന്നു അവൾ എപ്പോഴും ഹാപ്പി ആയിരിക്കണമെന്ന്, വീട്ടിലെ വിളക്കായിരിക്കണമെന്ന്. അതെങ്ങനെ സാധിക്കും? അങ്ങനെ സാധിച്ചെടുക്കുന്നവരുണ്ട്. അതിനെയാണ് പരുവപ്പെടുത്തൽ എന്ന് പറയുന്നത്, തനിക്ക് വേണ്ടി പരുവപ്പെടുത്തിയെടുക്കൽ, കണ്ടീഷൻഡ് അറ്റാച്ച്മെന്റ്. ഒരു ദാമ്പത്യവും ഒരിക്കലും അങ്ങനെ ആവരുത്. കണ്ടീഷൻഡ് അറ്റാച്ച്മെന്റ് ആണ് നിങ്ങളുടെ ദാമ്പത്യത്തിലുള്ളതെങ്കിൽ ഒരു കാര്യം ഉറപ്പിച്ചുകൊള്ളുക, നിങ്ങളിൽ ആരോ ഒരാൾ ജീവിക്കുന്നത് മറ്റൊരാൾക്ക് വേണ്ടിയാണ്. അവരവർക്ക് വേണ്ടി ജീവിക്കാൻ നിങ്ങളിൽ ആരോ ഒരാൾക്ക് കഴിയുന്നില്ല. അവരവരുടെ ജീവിതം അവരവർ ജീവിച്ചു തീർക്കേണ്ടതാണ്. അത് മറന്നു പോകരുത്.
0: സൗമ്യവും ശാന്തവുമായി ചില പാട്ടുകൾ നമ്മുടെ ഹൃദയത്തിൽ തൊടും. ഇളങ്കാറ്റ് വീശുന്ന ഒരു കടൽ തീരത്തിരിക്കുന്നത് പോലെ ഹൃദ്യമായ പാട്ടുകൾ, ലളിതമായ ഗാനധാര. പ്രഭാത ശബ്ദത്തിൽ ഇനി ഒരു ലളിതഗാനം.

0: പ്രഭാത ശബ്ദത്തിൽ ഇനി പ്രകാശ ചിന്തകൾ. ലോകം ശോകഹതം ച സമസ്തം എന്ന് പറഞ്ഞത് ശങ്കരാചാര്യരാണ്. ഈ ലോകത്ത് എവിടെ നോക്കിയാലും കൂടുതലും ദുഃഖിതരാണ്, ദരിദ്രരാണ്, രോഗികളാണ്, അംഗവൈകല്യമുള്ളവരാണ്. എന്നിട്ടും നമ്മൾ വിശ്വസിക്കുന്നു ദൈവം കരുണാമയനാണെന്ന്. ഇത് മനസ്സിലാക്കിയിട്ടായിരിക്കുമോ ജർമ്മൻ ചിന്തകനായിരുന്ന ഫ്രെഡറിക് നീഷെ ദൈവം മരിച്ചുപോയി എന്ന് പറഞ്ഞത്? നീഷെ പറഞ്ഞതിന് വിരുദ്ധവും അനുകൂലവുമായി പ്രതികരണങ്ങളുണ്ടായി. നീഷയുടെ ആന്റി ക്രൈസ്റ്റ് എന്ന പുസ്തകം കത്തിക്കുക വരെ ഉണ്ടായി. ഇതേക്കാൾ കുറച്ചുകൂടി രസമാണ് ആർത്തർ സി ക്ലർക്കിന്റെ വിവരണം. സർവശക്തൻ, സർവവ്യാപി, കരുണാമയൻ എന്ന വിശേഷണങ്ങളാണല്ലോ ദൈവത്തിനുള്ളത്. എന്നാൽ ഇതിനപ്പുറം ഏതോ ഒരു ഗുണം അദ്ദേഹത്തിന് ഇല്ല എന്നാണ് ക്ലർക്ക് പറയുന്നത്. പ്രത്യേകിച്ച് സർവവ്യാപി എന്ന ഗുണമില്ല തന്നെ. കാരണം ദൈവത്തിനൊരിക്കലും പ്രകാശ വേഗതയിലോ അതേക്കാൾ കൂടുതലായോ സഞ്ചരിക്കാനാവില്ല. ദൈവം തന്നെ നിശ്ചയിച്ച നിയമത്തിൽ ദൈവം തന്നെ ബന്ധനായിരിക്കുന്നു. ഇവിടെ ഭൂമിയിൽ കാര്യങ്ങൾ മോശമാണെന്ന് പുള്ളിക്കറിയാം. അതെല്ലാം സർവശക്തന് മാറ്റാനറിയാം. കരുണാമയൻ മാറ്റുകയും ചെയ്യും. പക്ഷേ നാം ക്ഷമിച്ചിരിക്കുക. അദ്ദേഹം ഇങ്ങെത്തട്ടെ. പ്രപഞ്ചത്തിന്റെ ഏതോ വിദൂര ഗാലക്സിയിൽ നിന്ന് അദ്ദേഹം പുറപ്പെട്ടിട്ടുണ്ടാകും. പ്രകാശവേഗത്തിൽ ഇങ്ങോട്ട് എത്തിക്കോട്ടെ. ക്ലാർക്കിനെ ഈശ്വരവാദികൾ എന്ത് ചെയ്തു എന്നറിയില്ല. ഒരു പാട്ടാണ് ഓർമ്മ വരുന്നത്. മനുഷ്യനെ സൃഷ്ടിച്ചത് ഈശ്വരനാണെങ്കിൽ ഈശ്വരനോടൊരു ചോദ്യം, എന്തിനീ പാപം ഞങ്ങളെ സങ്കടക്കടലിലൊഴുക്കി? മറ്റൊരു പ്രസക്തമായ ചോദ്യം എന്താണെന്ന് വെച്ചാൽ, പൂർവ്വജന്മങ്ങളിൽ പാപകർമ്മങ്ങൾ ചെയ്യാതിരിക്കാൻ ദൈവം എന്തുകൊണ്ട് സഹായിച്ചില്ല എന്നതാണ്. ഇങ്ങനെ നിരവധി തർക്കങ്ങളും വിശ്വാസങ്ങളും അവിശ്വാസങ്ങളും നടന്നുകൊണ്ടേയിരിക്കുന്നു. ഇക്കാര്യത്തിന് അവസാനവും ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല. അതെന്തോ ആകട്ടെ, ആവർത്തിച്ചാവർത്തിച്ചു പറയാൻ ഒരു കാര്യമേ ഉള്ളൂ. ആരാധനാലയങ്ങളെക്കാൾ പ്രാധാന്യം വിദ്യാലയങ്ങൾക്ക് നൽകണം. ആരാധനാലയങ്ങളിലെ ഉത്സവങ്ങളെക്കാൾ പ്രാധാന്യം ശാസ്ത്രോത്സവങ്ങൾക്ക് നൽകണം. അല്ലെങ്കിൽ ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ നാളെ നമ്മൾ നാണിച്ച് തലകുനിക്കേണ്ടതായി വരും.
1: ഒരു കപ്പ് ചായ അല്ലെങ്കിൽ ഒരു കോഫി, പിന്നെ പാട്ടും സല്ലാപവുമായി റേഡിയോയുടെ കൂട്ട് ഒരു പ്രഭാതം ആരംഭിക്കുകയാണ്. മനസ്സൊന്നുഷാറാകാൻ ചായക്കൊപ്പം ചന്തമുള്ളൊരു പാട്ട്.

0: എന്തൊരു നാറ്റത്. ആദ്യം വലി നിർത്തി, എന്നിട്ട് മതി ഉമ്മ.
1: ഓക്കേ നിർത്തി.
0: ശരിക്കും വലി നിർത്തിയോ?
1: ഉമ്മ നിർത്തി.

0: ഒന്നും വലി നിർത്തിക്കോന്ന്.
1: എന്ന് മുതല്?
0: ഇപ്പം മുതല്.
1: ഓക്കെ ശരി, സമ്മതിച്ചു.
0: ശരിക്കും എന്നാ വാക്ക് തെറ്റിച്ച് വലിച്ചാല്?
1: ഞാനെങ്ങാനും വാക്ക് തെറ്റിച്ച നീ എന്റെ കരണം നോക്കി ഒന്ന് പൊട്ടിച്ചോ.
0: ശരിക്കും പൊട്ടിക്കും.
1: അന്നേ

ചാർത്തുകളിലൂടെ മിന്നിമറഞ്ഞ് ഇടതൂർന്ന് താഴെ വീഴാതെ പൂവാങ്കുരുന്നുകളിൽ ഇറ്റുനിൽക്കുന്ന സൂര്യബിംബങ്ങൾ, പ്രഭാതത്തിന്റെ നനുത്ത വെട്ടങ്ങൾ, പ്രഭാത ശബ്ദത്തിൽ ഇനി ഗുഡ് മോർണിംഗ്, ഒരു ആംഗലേയ ഗീതം കേൾക്കും.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്തു കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ, ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം കരുണാസൈ റേഡിയോ 91.2 FM.

നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വി കെ സുരേഷ്. പ്രധാന വാർത്തകൾ. മുല്ലപ്പെരിയാർ ഡാമിന്റെ ജലനിരപ്പ് ഉയർത്തുമെന്ന തമിഴ്നാടിന്റെ പ്രഖ്യാപനം കേരളം അംഗീകരിക്കില്ലെന്ന് മന്ത്രി മോൻസ് ജോസഫ്. സംസ്ഥാനത്ത് ഹൈസ്കൂളുകളിൽ AI റോബോട്ടിക്സ് അധിഷ്ഠിത എറൈസ് പദ്ധതി നടപ്പാക്കുമെന്ന് മന്ത്രി എൻ ഷംസുദ്ദീൻ. CM സംരംഭകത്വ വികസന പദ്ധതി ഉദ്ഘാടനം ഇന്ന് തിരുവനന്തപുരത്ത്. കേരളത്തിൽ ഇന്നും ശക്തമായ മഴയ്ക്ക് സാധ്യത. 7 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. 16th ജൂനിയർ പുരുഷ ഹോക്കി ദേശീയ ചാമ്പ്യൻഷിപ്പിൽ ഡിവിഷൻ എ വിഭാഗം സെമിഫൈനൽ മത്സരം ഇന്ന്. വാർത്തകൾ വിശദമായി. മുല്ലപ്പെരിയാർ ഡാമിന്റെ ജലനിരപ്പ് ഉയർത്തുമെന്ന തമിഴ്നാടിന്റെ പ്രഖ്യാപനം കേരളം ഒരു കാരണവശാലും അംഗീകരിക്കില്ലെന്ന് മന്ത്രി മോൻസ് ജോസഫ് വ്യക്തമാക്കി. ഇക്കാര്യത്തിൽ കേരളത്തിന്റെ നിലപാട് സുവ്യക്തമാണ്. മുല്ലപ്പെരിയാറിൽ പുതിയ ഡാം നിർമ്മിക്കുക എന്നതാണ് അടിസ്ഥാന നിലപാടെന്ന് തിരുവനന്തപുരത്ത് ചേർന്ന ഉന്നതതല യോഗത്തിൽ മന്ത്രി പറഞ്ഞു. കേരളത്തിലെ ജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കാനും തമിഴ്നാടിന് ആവശ്യമായ ജലം ലഭ്യമാക്കാനും കഴിയുന്ന വിധത്തിൽ ഇരു സംസ്ഥാനങ്ങൾക്കും സ്വീകാര്യമായ നിലപാടാണ് കേരളം മുന്നോട്ട് വെച്ചതെന്നും മന്ത്രി പറഞ്ഞു. തമിഴ്നാടിന്റെ പ്രഖ്യാപന പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രി വി ഡി സതീശനുമായി മന്ത്രി മോൻസ് ജോസഫ് കൂടിക്കാഴ്ച നടത്തിയതിന് ശേഷമാണ് കേരളത്തിന്റെ ഔദ്യോഗിക നിലപാട് വ്യക്തമാക്കിയത്. മുല്ലപ്പെരിയാർ ഡാമിന്റെ ജലനിരപ്പ് 142 അടിയിൽ നിജപ്പെടുത്തിയ നിലപാടാണ് സുപ്രീംകോടതി ഇതുവരെ സ്വീകരിച്ചതെന്നും ജലനിരപ്പ് ഉയർത്തുന്നതുമായി ബന്ധപ്പെട്ട് തമിഴ്നാട് ആവശ്യമുന്നയിച്ചപ്പോൾ ഡാമിന്റെ സുരക്ഷയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിശോധിക്കുന്നതിനാണ് സുപ്രീംകോടതി നിർദ്ദേശിച്ചതെന്നും മന്ത്രി പറഞ്ഞു. സംസ്ഥാനത്ത് ഹൈസ്കൂളുകളിൽ AI റോബോട്ടിക്സ് അധിഷ്ഠിത എറൈസ് പദ്ധതി നടപ്പാക്കുമെന്ന് മന്ത്രി എൻ ഷംസുദ്ദീൻ അറിയിച്ചു. കൈറ്റിന്റെ ആഭിമുഖ്യത്തിൽ തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ച ഹൈസ്കൂൾ പ്രഥമാധ്യാപകരുടെ ശില്പശാല ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. നിർമ്മിത ബുദ്ധിയുടെയും റോബോട്ടിക്സിന്റെയും പഠന പരീക്ഷണ സാധ്യതകൾ വിപുലപ്പെടുത്തുകയാണ് ലക്ഷ്യമെന്ന് മന്ത്രി പറഞ്ഞു. വിദ്യാർത്ഥികൾക്ക് ആശയങ്ങൾ രൂപപ്പെടുത്താനും പരീക്ഷണങ്ങൾ നടത്താനും പ്രോട്ടോടൈപ്പുകൾ വികസിപ്പിക്കാനും എറൈസ് പദ്ധതി അവസരം നൽകുമെന്ന് മന്ത്രി അറിയിച്ചു. 4th ക്ലാസ് മുതൽ കോഡിംഗും 7th ക്ലാസ് മുതൽ AIയും 10th ക്ലാസ്സിൽ റോബോട്ടിക്സും ഉൾപ്പെടുത്തിയ ICT പാഠ്യപദ്ധതിയുടെ തുടർച്ചയായാണ് പദ്ധതി നടപ്പാക്കുന്നത്. KFC നടപ്പാക്കുന്ന CM സംരംഭകത്വ വികസന പദ്ധതിയും ഗുണഭോക്താക്കളുടെ ആദ്യ വായ്പാ വിതരണവും മുഖ്യമന്ത്രി VD സതീശൻ തിരുവനന്തപുരത്ത് ഉച്ചയ്ക്ക് ഉദ്ഘാടനം ചെയ്യും. സംരംഭകരെ ശാക്തീകരിക്കുക, സൂക്ഷ്മ ചെറുകിട ഇടത്തരം വ്യവസായ മേഖലയെ ശക്തിപ്പെടുത്തുക, സംസ്ഥാനത്ത് കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക എന്നിവയാണ് നവീകരിച്ച പദ്ധതിയുടെ ലക്ഷ്യം. പുതിയ സംരംഭങ്ങൾക്കും നിലവിലെ സംരംഭങ്ങൾക്കും 6% പലിശ നിരക്കിൽ പരമാവധി 5 കോടി രൂപ വരെ വായ്പ ലഭ്യമാക്കുന്ന രീതിയിലാണ് പദ്ധതി തയ്യാറാക്കിയത്. കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷന്റെ വായ്പാ പരിധി 50 കോടിയിൽ നിന്ന് 100 കോടി രൂപയായി സംസ്ഥാന ഗവൺമെന്റ് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. സംസ്ഥാന അതിർത്തിയിൽ കബനി നദിക്ക് കുറുകെ ഭൈരക്കുപ്പ പാലത്തിന്റെ നിർമ്മാണത്തിന് കർണാടക ഗവൺമെന്റിന്റെ NOC ലഭിച്ചതായി മന്ത്രി PK ബഷീർ അറിയിച്ചു. കർണാടക മുഖ്യമന്ത്രി DK ശിവകുമാറുമായി മന്ത്രി നേരത്തെ നടത്തിയ ചർച്ചയെ തുടർന്നാണ് അനുമതി ലഭിച്ചത്. കേരളത്തിനും കർണാടകയ്ക്കും ഇടയിൽ വളരെ കാലമായി മുടങ്ങിക്കിടക്കുന്ന ഈ അന്തർ സംസ്ഥാന പാലം വയനാട് ജില്ലയിലെ പെരിക്കല്ലൂരിനെയും കർണാടകയിലെ കുടക് ജില്ലയിലെ ഭൈരക്കുപ്പയെയും ബന്ധിപ്പിക്കുന്നതാണ്. സംസ്ഥാനത്ത് ഇന്നും ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. 7 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി, കണ്ണൂർ, കാസർകോട് ജില്ലകളിലാണ് ഇന്ന് ഓറഞ്ച് ജാഗ്രത. മറ്റു ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. മറ്റന്നാൾ വരെ സംസ്ഥാനത്ത് മഴ തുടരും. മണിക്കൂറിൽ 60 കിലോമീറ്റർ വരെ ശക്തമായ കാറ്റിന് സാധ്യതയുണ്ട്.

0: വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും കലക്ടർ അവധി നൽകി. മുൻ നിശ്ചയിച്ച പ്രകാരം പരീക്ഷകൾക്ക് മാറ്റമില്ല. കോട്ടയം താലൂക്കിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ജില്ലയിലെ മറ്റ് താലൂക്കുകളിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും കലക്ടർ ചേതൻ കുമാർ മീണ ഇന്ന് അവധി പ്രഖ്യാപിച്ചു. മുൻകൂട്ടി നിശ്ചയിച്ച പരീക്ഷകൾക്ക് അവധി ബാധകമല്ല. കോഴിക്കോട് ജില്ലയിൽ ദുരിതാശ്വാസ ക്യാമ്പുകളായി പ്രവർത്തിക്കുന്ന എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ജില്ലാ കലക്ടർ അവധി നൽകി. ക്യാമ്പ് അവസാനിക്കുന്നതുവരെയായിരിക്കും അവധി. പത്തനംതിട്ട ജില്ലയിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്ന സ്കൂളുകൾക്കും കോഴഞ്ചേരി തിരുവല്ല താലൂക്കുകളിലെ അങ്കണവാടി മുതൽ പ്രൊഫഷണൽ കോളേജുകൾ വരെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്ന് അവധി പ്രഖ്യാപിച്ചു. കളക്ടർ എ നിസാമുദ്ദീനാണ് ഇക്കാര്യം അറിയിച്ചത്. ഇടുക്കിയിൽ ദുരിതാശ്വാസ ക്യാമ്പുകളായി പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ക്യാമ്പ് അവസാനിക്കുന്ന ദിവസം വരെ കലക്ടർ അവധി പ്രഖ്യാപിച്ചു. കേരള പോലീസിന്റെ ഔദ്യോഗിക ഇൻസ്റ്റഗ്രാം പേജ് 2 മില്യൺ ഫോളോവേഴ്സ് എന്ന ചരിത്ര നേട്ടം കൈവരിച്ചു. ലോകത്ത് ഈ നേട്ടം കൈവരിക്കുന്ന ആദ്യ ഇൻസ്റ്റഗ്രാം പേജാണ് കേരള പോലീസിന്റേത്. തിരുവനന്തപുരത്ത് നിന്ന് രജു കോലിയക്കോട്.
1: ജനങ്ങളുമായുള്ള ആശയവിനിമയം കൂടുതൽ ശക്തിപ്പെടുത്തുക, സുരക്ഷാ സന്ദേശങ്ങൾ അതിവേഗം ജനങ്ങളിലെത്തിക്കുക, ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ കൂടുതൽ ഫലപ്രദമാക്കുക എന്നീ ലക്ഷ്യങ്ങളോടെയാണ് കേരള പോലീസ് സാമൂഹ്യ മാധ്യമങ്ങളെ ഉപയോഗിച്ചു വരുന്നത്. കാലാനുസൃതമായി മാറുന്ന ആശയവിനിമയ രീതികളെ ഉൾക്കൊണ്ട് പൊതുജനങ്ങളുമായി കൂടുതൽ അടുപ്പം സ്ഥാപിക്കാൻ കഴിഞ്ഞെന്നതാണ് ഈ നേട്ടത്തിന് പിന്നിലെ പ്രധാന ഘടകം. സാമൂഹ്യ മാധ്യമങ്ങളിലെ കേരള പോലീസ് ശൈലി മറ്റ് സർക്കാർ സംവിധാനങ്ങളും പിന്തുടർന്ന് തുടങ്ങിയിട്ടുണ്ട്. ട്രാഫിക് സുരക്ഷ, സൈബർ സുരക്ഷ, വനിതാ ശിശു സംരക്ഷണം, ലഹരിവിരുദ്ധ ബോധവൽക്കരണം, ദുരന്ത നിവാരണ സന്ദേശങ്ങൾ, നിയമ ബോധവൽക്കരണം, പൊതുജന സേവന വിവരങ്ങൾ, റിക്രൂട്ട്മെന്റ് അറിയിപ്പുകൾ തുടങ്ങിയ വിഷയങ്ങൾ ലളിതവും ജനകീയവുമായ രീതിയിൽ പങ്കുവയ്ക്കുന്ന സോഷ്യൽ മീഡിയ അക്കൌണ്ടുകൾക്ക് നിരവധി ആരാധകരുണ്ട്. പുതിയ സാമൂഹ്യ മാധ്യമ ട്രെൻഡുകൾ പ്രയോജനപ്പെടുത്തി സന്ദേശങ്ങൾ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുന്നതിലും കേരള പോലീസ് ശ്രദ്ധേയമായ മുന്നേറ്റമാണ് നടത്തുന്നത്.
0: കാലാവസ്ഥാ വ്യതിയാന വെല്ലുവിളികൾ നേരിടാനും ഊർജ ഉപഭോഗം കുറച്ച് സുസ്ഥിര നഗരവികസനം ഉറപ്പാക്കാനും തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ ഫലപ്രദമായി ഇടപെടണമെന്ന് മന്ത്രി കെ എം ഷാജി പറഞ്ഞു. കിലയും ഗ്ലോബൽ ബിൽഡിംഗ്സ് പെർഫോമൻസ് നെറ്റ്വർക്ക്സും സംഘടിപ്പിച്ച സംസ്ഥാനതല പരിശീലന പരിപാടിയിൽ തിരുവനന്തപുരത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. തിരുവനന്തപുരം വട്ടിയൂർക്കാവ് ഷൂട്ടിംഗ് റേഞ്ചിൽ ഷൂട്ടിംഗ് പരിശീലനത്തിന് ഉപയോഗിക്കുന്ന തോക്കുകളുടെ ലൈസൻസ് പുതുക്കുന്നതിന് അടിയന്തര നടപടി സ്വീകരിക്കാൻ മന്ത്രി ഒ ജെ ജനീഷ് നിർദ്ദേശം നൽകി. ഇന്നലെ വൈകിട്ട് മന്ത്രി കെ മുരളീധരനൊപ്പം ഷൂട്ടിംഗ് റേഞ്ച് സന്ദർശിച്ച ശേഷമാണ് കായിക വകുപ്പ് ഡയറക്ടർ റിജിലിന് നിർദ്ദേശം നൽകിയത്. 16-ാമത് ജൂനിയർ പുരുഷ ഹോക്കി ദേശീയ ചാമ്പ്യൻഷിപ്പിൽ ഡിവിഷൻ എ വിഭാഗം സെമിഫൈനലിൽ ഇന്ന് ഒഡീഷ പഞ്ചാബിനെയും ജാർഖണ്ഡ് മധ്യപ്രദേശിനെയും നേരിടും. കോയമ്പത്തൂരിലാണ് മത്സരം. പ്രളയ പുനരധിവാസ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കാൻ BJP സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ പ്രവർത്തകർക്ക് നിർദ്ദേശം നൽകി. സ്ഥിതിഗതികൾ രൂക്ഷമായ സാഹചര്യത്തിൽ മുഴുവൻ പാർട്ടി സംവിധാനങ്ങളും പുനരധിവാസ പ്രവർത്തനങ്ങളിൽ പൂർണ്ണമായും സജീവമാകണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. സംസ്ഥാനത്തുണ്ടാകുന്ന അതിതീവ്ര മഴയുടെ ഭാഗമായി ഉണ്ടാകുന്ന വെള്ളപ്പൊക്കത്തിനും നാശനഷ്ടത്തിനും പ്രധാന കാരണം നദികളിലും പുഴകളിലും ഡാമുകളിലും അടിഞ്ഞുകൂടിയ മണലാണെന്നും അതിനാൽ മണൽ വാരാൻ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നും കേരള മൈനിങ് ആൻഡ് ക്രഷിംഗ് ഓണേഴ്സ് അസോസിയേഷൻ കോഴിക്കോട്ട് ആവശ്യപ്പെട്ടു. മുൻ ഗവൺമെന്റിന്റെ കാലത്തെടുത്ത തീരുമാനങ്ങൾ നടപ്പാക്കാൻ ആത്മാർത്ഥത കാണിച്ചില്ലെന്നും അതിന്റെ ദുരന്ത ഫലമാണ് അച്ചൻകോവിൽ, പമ്പ, ചാലിയാർ ഉൾപ്പെടെ സ്ഥലങ്ങളിലെ വെള്ളപ്പൊക്കത്തിന് പ്രധാന കാരണമെന്നും അസോസിയേഷൻ ഭാരവാഹികൾ കുറ്റപ്പെടുത്തി. കാസർകോട്ട് മൈലാട്ടിയിൽ KSEB നിർമ്മിക്കുന്ന ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റം പദ്ധതിക്കായി ഇറക്കുമതി ചെയ്ത ബാറ്ററി കണ്ടെയ്നറുകൾ ഗുജറാത്തിലേക്ക് വഴിതിരിച്ചുവിട്ടു എന്ന വാർത്ത അടിസ്ഥാനരഹിതമാണെന്ന് പദ്ധതി നിർവഹണ ചുമതല വഹിക്കുന്ന JSW എനർജി ലിമിറ്റഡ് വ്യക്തമാക്കി. മാധ്യമ റിപ്പോർട്ടുകളെ തുടർന്ന് KSEB വിശദീകരണം തേടിയതിന് മറുപടിയായാണ് കമ്പനിയുടെ പ്രതികരണം. കോഴിക്കോട് താമരശ്ശേരി ഫ്രഷ് കട്ട് കോഴിമാലിന്യ സംസ്കരണ ഫാക്ടറി പ്രവർത്തനം നിർത്തിവെക്കാൻ സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡ് ഉത്തരവിട്ടു. ഫാക്ടറിക്കെതിരെ നാട്ടുകാർ സമരസമിതി രൂപീകരിച്ച് പ്രക്ഷോഭത്തിലായിരുന്നു. ജലമലിനീകരണവും വായുമലിനീകരണവും ഉണ്ടാക്കുന്നതായി നിരവധി പരാതികൾ ലഭിച്ചിരുന്നു. അമ്പായത്തോട്ടിലെ ഫ്രഷ് കട്ട് ഓർഗാനിക് പ്രോഡക്ട്സ് കോഴിമാലിന്യ സംസ്കരണ കമ്പനി അടച്ചുപൂട്ടാനെടുത്ത നടപടി സംസ്ഥാന ഗവൺമെന്റിൽ ജനങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കുമെന്ന് MA റസാഖ് MLA പറഞ്ഞു. 5 പഞ്ചായത്തിലെ 4000-ത്തോളം കുടുംബങ്ങളാണ് ഫ്രഷ് കട്ടിന്റെ ദുരിതം അനുഭവിച്ചത്. ജീവിക്കുന്നതിന് ജനങ്ങളുടെ അവകാശമാണ് ഗവൺമെന്റ് ഉൾക്കൊണ്ടതെന്നും തീരുമാനം സ്വാഗതാർഹമാണെന്നും അദ്ദേഹം കോഴിക്കോട്ട് പറഞ്ഞു. തിരുവനന്തപുരം പാങ്ങോട് ആർമി പബ്ലിക് സ്കൂളിന്റെ 2026-27 അധ്യയന വർഷത്തെ സ്ഥാനാരോഹണ ചടങ്ങും അവാർഡ് വിതരണവും സംഘടിപ്പിച്ചു. ചടങ്ങിൽ ആർമി പാങ്ങോട് സൈനിക കേന്ദ്ര മേധാവിയും ആർമി പബ്ലിക് സ്കൂൾ ചെയർമാനുമായ ബ്രിഗേഡിയർ അനുരാഗ് ഉപാധ്യായ ഉദ്ഘാടനം ചെയ്തു. പ്രധാന വാർത്തകൾ വീണ്ടും. മുല്ലപ്പെരിയാർ ഡാമിന്റെ ജലനിരപ്പ് ഉയർത്തുമെന്ന തമിഴ്നാടിന്റെ പ്രഖ്യാപനം കേരളം അംഗീകരിക്കില്ലെന്ന് മന്ത്രി മോൻസ് ജോസഫ്. സംസ്ഥാനത്ത് ഹൈസ്കൂളുകളിൽ AI റോബോട്ടിക്സ് അധിഷ്ഠിത എറൈസ് പദ്ധതി നടപ്പാക്കുമെന്ന് മന്ത്രി എൻ ഷംസുദ്ദീൻ.

സിഎം സംരംഭകത്വ വികസന പദ്ധതി ഉദ്ഘാടനം ഇന്ന് തിരുവനന്തപുരത്ത്. കേരളത്തിൽ ഇന്നും ശക്തമായ മഴയ്ക്ക് സാധ്യത. 7 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. 16th ജൂനിയർ പുരുഷ ഹോക്കി ദേശീയ ചാമ്പ്യൻഷിപ്പിൽ ഡിവിഷൻ എ വിഭാഗം സെമിഫൈനൽ മത്സരം ഇന്ന്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

പ്രിയ ശ്രോതാക്കളെ, നമസ്തേ മലയാളം ആരംഭിക്കുന്നു. രാവുടുങ്ങി ഒരു പകൽ പിറക്കുകയാണ്. നിറമുള്ള പൂവുകൾ പരിശോഭിക്കാൻ തുടങ്ങുന്നു. ചലനാത്മകമായി തുടങ്ങുന്ന തെരുവുകൾ കിളികൾ ഉണർന്ന് ആകാശങ്ങൾ തേടി പറന്നുകഴിഞ്ഞു. കൂടണയാൻ തിരികെ എത്തും വരെ അതിരുകളില്ലാതെ പറന്നുകൊണ്ടേയിരിക്കുന്ന പക്ഷികൾ, എങ്ങും എവിടെയും ചലനം, ജീവിതത്തെ ഉണർത്തുന്ന, ജീവിതത്തെ ഉയർത്തുന്ന തുടിതാളമേളങ്ങൾ. ഹർഷോന്മാദമായ ഈ ഭൂമികയിൽ സജീവമായിരിക്കാൻ കഴിയുന്നതേക്കാൾ ഹൃദ്യമായി മറ്റെന്തിരിക്കുന്നു? മധുരോദാരമായ ജീവിതം, അത് സജീവമായിരിക്കുന്നതിനേക്കാൾ ഉന്മത്തമായി മറ്റെന്തിരിക്കുന്നു? പ്രിയ ശ്രോതാക്കളെ, നിരാശയുടെ പുതപ്പുകൾ വലിച്ചെറിയൂ, ഉണരൂ, എഴുന്നേൽക്കൂ. സുഖദുഃഖ മഞ്ചാടി മണി കോർത്തൊരു പല്ലാങ്കുഴി കളിക്കുന്നു നാം എന്ന കവിവാക്യം ഓർമ്മിപ്പിച്ചുകൊണ്ട് പറയുകയാണ്, ജീവിതത്തിൽ ബുദ്ധിമുട്ടുകളോ പ്രയാസങ്ങളോ ദുഃഖങ്ങളോ അനുഭവിക്കാത്തവരായി ആരുമില്ല. അതൊക്കെ ഉണ്ടാവും, നിരാശയുടെ മഞ്ഞു മുടരുതന്നെയുള്ളൂ. നോക്കൂ, നടനേറുവാൻ ഇനിയുമുണ്ട് ഏറെ ദൂരങ്ങൾ. ഉണരാം, എഴുന്നേൽക്കാം, കർമ്മോത്സുകരാകാം. കേൾക്കാം നമസ്തേ മലയാളത്തിൽ ഒരു പ്രഭാതഗീതം.

0: മഴയായാലും വെയിലായാലും പ്രഭാതത്തിന് അതിൻ്റെതായ ഒരു ചാരുതയുണ്ട്. പൊന്നുള്ളി തൂകിയെത്തുന്ന പ്രഭാതങ്ങൾക്കാണ് ഭംഗി കൂടുതൽ എന്ന് പറയുന്നത് ശരി തന്നെയാണ്. എന്നാലും മഴ തൂകി നിൽക്കുന്ന വെളുപ്പാൻ കാലങ്ങൾക്കുമുണ്ട് കാവ്യാത്മകമായ ഒരു ഭംഗി. അപ്പൊ ചോദിക്കും, മഞ്ഞണിഞ്ഞ പ്രഭാതങ്ങൾക്കോ എന്ന്. പിന്നെ അതിന്റെ ഭംഗി ഒന്ന് വേറെ തന്നെയാണ്. കോടമഞ്ഞണിഞ്ഞ പ്രഭാതങ്ങൾ കണ്ടിട്ടുണ്ടോ? അറിയാതെ പാടിപ്പോകും, നീലഗിരിയുടെ സഖികളെ, ജ്വാലാമുഖികളെ എന്ന്. ജ്യോതിർമയ്യാം ഉഷസിനെ വെള്ളിച്ചാമരം വീശും മേഘങ്ങളെ എന്ന കവിഭാവന. അതേക്കാൾ സുന്ദരമായി പ്രഭാതത്തെ വർണ്ണിക്കുന്നത് എങ്ങനെയാണ്? ഒന്നോർത്തു നോക്കൂ. സത്യത്തിൽ കവിതകളാണ് കാലാതീത സൗന്ദര്യാത്മകമായി പ്രഭാതങ്ങളെ മനസ്സിൽ മാസ്മരികമായി നിറച്ചു തന്നത്. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം ശ്രേഷ്ഠ മലയാളം.
1: ശ്രേഷ്ഠ മലയാളം.

0: ശ്രേഷ്ഠ മലയാളത്തിൽ ഇന്ന് തിരുനെല്ലൂർ കരുണാകരനെ കുറിച്ച് കേൾക്കാം. കവി, സംസ്കൃത പണ്ഡിതൻ, പുസ്തക രചയിതാവ് എന്നീ നിലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച തിരുനെല്ലൂർ കരുണാകരൻ കൊല്ലം ജില്ലയിലെ പെരിനാട് ഗ്രാമത്തിലാണ് ജനിച്ചത്. 1989 മുതൽ 1994 വരെ ജനയുഗം വാരികയുടെ പത്രാധിപരായി പ്രവർത്തിച്ചു. കേരള സാഹിത്യ അക്കാദമിയുടെയും കലാമണ്ഡലത്തിന്റെയും നിർവാഹക സമിതി അംഗമായിരുന്നു തിരുനെല്ലൂർ. സോവിയറ്റ് യൂണിയനിലെ ഖസാക്കിസ്ഥാനിൽ സംഘടിപ്പിക്കപ്പെട്ട ആഫ്രോ ഏഷ്യൻ രാജ്യങ്ങളിലെ എഴുത്തുകാരുടെ സമ്മേളനത്തിൽ ഇന്ത്യൻ പ്രതിനിധിയായി പങ്കെടുത്തത് തിരുനെല്ലൂർ കരുണാകരനായിരുന്നു. സാഹിത്യകാരൻ എന്നതിനേക്കാൾ തിരുനെല്ലൂർ കരുണാകരൻ ഒരു മാർക്സിസ്റ്റ് പണ്ഡിതനായിരുന്നു. തിരുവനന്തപുരം ആർട്സ് കോളേജിലും യൂണിവേഴ്സിറ്റി കോളേജിലും അധ്യാപകനായിരുന്നു. 1954 യൂണിവേഴ്സിറ്റി കോളേജിൽ നിന്ന് എം എ മലയാളത്തിൽ ഒന്നാം റാങ്ക് നേടിയ വിദ്യാർത്ഥി കൂടിയായിരുന്നു തിരുനെല്ലൂർ കരുണാകരൻ. ഏറ്റവും ആസ്വാദക ശ്രദ്ധ പിടിച്ചുപറ്റിയ കൃതി റാണി ആയിരുന്നു. കായ്ക്കര കുമാരനാശാൻ സ്മാരകത്തിന്റെ ആശാൻ അവാർഡ് തിരുനെല്ലൂരിന് ലഭിച്ചു. വളരെയേറെ പ്രസക്തമായ കൃതികൾ തിരുനെല്ലൂർ മലയാളത്തിലേക്ക് മൊഴിമാറ്റം ചെയ്തു. മേഘസന്ദേശം, അഭിജ്ഞാന ശാകുന്തളം, ജിപ്സികൾ, ഓമർ ഖയാമിന്റെ ഗീതങ്ങൾ എന്നിവയാണ് മൊഴിമാറ്റ കൃതികൾ. മലയാള ഭാഷാ പരിണാമം, സിദ്ധാന്തങ്ങളും വസ്തുതകളും ഭാഷയ്ക്ക് ഒരു ഈടുറ്റ സംഭാവനയാണ്. സമഗ്ര സംഭാവനയ്ക്കുള്ള സാഹിത്യ അക്കാദമി അവാർഡും തിരുനെല്ലൂർ കരുണാകരന് ലഭിച്ചിട്ടുണ്ട്. 1955 പ്രസിദ്ധീകരിച്ച ഒരു പ്രേമ ദുരന്ത കാവ്യമാണ് റാണി. ചങ്ങമ്പുഴയുടെ രമണന് ശേഷം ഏറ്റവും കൂടുതൽ വായിക്കപ്പെട്ട പ്രേമകാവ്യം റാണിയാണ്. 1955 കൗമുദി പതിപ്പിലാണ് റാണി പ്രസിദ്ധീകൃതമാവുന്നത്. അഷ്ടമുടിക്കായലും അതിനെ ചുറ്റിപ്പറ്റിയുള്ള ജീവിതങ്ങളുമാണ് റാണിയുടെ പശ്ചാത്തലം. പൂത്തപ്പൂവൊക്കെയും വാടും കരളുമായി കാത്തിരിക്കാനിനി വയ്യ, എപ്പോഴും എപ്പോഴും നാമ്പിടും ആശകൾ എത്ര നാളിങ്ങനെ നുള്ളാം എന്ന് റാണി ചോദിക്കുമ്പോൾ അതിന് നാണു പറയുന്ന മറുപടി ഇങ്ങനെയാണ്: സ്വന്തമായി ഇത്തിരി മണ്ണ് വാങ്ങിച്ചതിൽ കൊച്ചൊരു കൂരയും കെട്ടി, മാനമായി നിന്നെ ഞാൻ കൊണ്ടുപോവില്ലയോ, താലിയും മാലയും ചാർത്തി. നാടകമായും കഥാപ്രസംഗമായും റാണി ജനകീയമായി. സമാഗമം, മഞ്ഞുതുള്ളികൾ, സൗന്ദര്യത്തിന്റെ പടയാളികൾ, പ്രേമം മധുരമാണ്, ധീരവുമാണ്, രാത്രി, അന്തിമയങ്ങുമ്പോൾ, താഷ്കെന്റ്, വയലാർ, ഗ്രീഷ്മസന്ധികൾ എന്നീ കവിതാ സമാഹാരങ്ങളും തിരുനെല്ലൂർ കരുണാകരന്റേതായിട്ടുണ്ട്. 1988 വയലാർ അവാർഡ് തിരുനെല്ലൂരിനായിരുന്നു. അഷ്ടമുടിക്കായലിന്റെ തീരത്ത് എല്ലാ വർഷവും മെയ് 1 തിരുനെല്ലൂർ കാവ്യോത്സവം സംഘടിപ്പിച്ചു വരുന്നു.
1: ശ്രേഷ്ഠ മലയാളം അവതരണം ബിജു മാത്യു. തയ്യാറാക്കിയത് LR മധുജൻ.

ഉയർന്നു നിൽക്കുന്ന മലനിരകൾ, ആഴമേറിയ താഴ്വരകൾ, ലക്ഷ്യമില്ലാതെ ഒഴുകി നടക്കുന്ന ഒരു മേഘത്തെ പോലെയായിരുന്നു ഞാൻ. അങ്ങനെയായിരുന്നു എന്റെ യാത്ര. അതിനിടയിൽ എപ്പോഴും ആണ് ഒരു ജനക്കൂട്ടം ഞാൻ കാണുന്നത്. എന്നാൽ അത് മനുഷ്യരായിരുന്നില്ല, നർത്തകികളായിരുന്നു. താനും കാവ്യഭംഗിയുടെ കമനീയത മുഴുവൻ വരികളിൽ ആവാഹിച്ച വേർഡ്സ്വർത്തിന്റെ ഡാഫുഡൽസ് പൂക്കൾ. തടാകത്തിന്റെ തീരത്തും പച്ചമരങ്ങൾക്കിടയിലും അവ നിറഞ്ഞു നിൽക്കുന്നു. ഇളങ്കാറ്റിന്റെ താളത്തിനൊത്ത് അവ ഉല്ലസിച്ച് പറക്കുന്നു, ആനന്ദ നൃത്തമാടുന്നു. ആകാശഗംഗയിലെ തിളങ്ങുന്ന താരങ്ങളെ പോലെ പൂക്കളുടെ നിരകൾ അനന്തമായി നീണ്ടുപോകുന്നു. കായൽക്കരയുടെ ഓരത്ത് ഒരൊറ്റ നോട്ടത്തിൽ പതിനായിരക്കണക്കിന് പൂക്കൾ, തിരച്ചാർത്തുകൾ. ഇത്രയേറെ ആനന്ദത്തിന്റെ കൂട്ടായ്മയിൽ ആർക്കാണ് പ്രസന്നവദനർ ആകാതിരിക്കാനാവുന്നത്? ധന്യതയാർന്ന് പ്രശാന്തമാകാതിരിക്കാനാവുന്നത്? അത്രമേൽ അനവധ്യമായി ഹൃദയത്തെ സ്പന്ദിക്കാനാവുന്ന പാട്ടുകളിലും ധന്യതയാർന്നു പോവില്ലേ? നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം കമനീയതയുടെ കരൾ മുഴുവൻ കടമായി വാങ്ങി വിരചിച്ച ഒരു ഗാനത്തിന്റെ സുഖദ ശ്രവ്യത.

ഈ ദിനത്തിലേക്ക് കൺതുറക്കൂ. ഇതല്ലോ ജീവിതത്തിന്റെ അന്തസത്ത. ഹ്രസ്വമായ ഈ യാത്രയിൽ ഒളിഞ്ഞിരിക്കുന്നത് എത്ര നിഗൂഢ തത്വങ്ങൾ, പൊരുളുകൾ! ഇതിലുണ്ട് അന്തർലീനം, ധന്യതയും കർമ്മത്തിൻ തേജസ്സും വിജയത്തിന് ശക്തിസാരവും. ഇന്നലെ എന്നത് വെറുമൊരു സ്വപ്നമായി മാഞ്ഞുപോയി. നാളെ എന്നതോ കേവലമൊരു കാഴ്ച മാത്രം. ഇന്ന് സുകൃതമായാൽ ഓരോ ഇന്നലെയും ആനന്ദ സ്വപ്നം, ഓരോ നാളെയും പ്രത്യാശയുടെ ദർശനം. സുഹൃത്തെ, കൂട്ടുകാരി, കൺതുറക്കൂ. ഈ ദിനത്തെ നോക്കൂ, എത്ര ഹൃദ്യമീ ദിനമെന്ന് മനസ്സിൽ കരുതൂ. ജീവിതം ഒരു ഉണർത്തുപാട്ടായിരിക്കുന്നു, അതൊരുറക്കുപാട്ടായിരിക്കുന്നുമില്ല. അതീവ ധന്യതയാർന്ന ഈ പകലിന് സ്വാഗതമരുളൂ. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം കർണികാര ശോഭയാർന്ന ഒരു കവിത.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അശ്വതി. പ്രധാന വാർത്തകൾ. സുപ്രീംകോടതി ജഡ്ജിമാരുടെ എണ്ണം 37 ഉയർത്തുന്നതിനുള്ള ബിൽ പാർലമെന്റ് പാസാക്കി. ബാങ്കേഴ്സ് ബുക്സ് എവിഡൻസ് ബില്ലിന് ലോക്സഭയുടെ അംഗീകാരം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി നെറ്റ്ഫ്ലിക്സ് സഹമേധാവി. നെറ്റ്ഫ്ലിക്സ് ഇന്ത്യ സ്റ്റോറി ടെല്ലിംഗ് സംരംഭത്തിന് തുടക്കം. ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള ചരക്കു നീക്കം സംബന്ധിച്ച് ഒമാനുമായുള്ള കരാർ അന്തിമഘട്ടത്തിലെന്ന് ഇറാൻ. ഭാവിക്ക് അനുയോജ്യമായ വിദ്യാഭ്യാസ വ്യവസ്ഥ കെട്ടിപ്പടുക്കുന്നതിൽ കേന്ദ്ര സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി പ്രഹ്ലാദ് ജോഷി. കേരളത്തിൽ മഴക്കെടുതി തുടരുന്നു. ഇന്ന് 7 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. മെറ്റയുടെ സമൂഹ മാധ്യമ പ്ലാറ്റ്ഫോമുകളിൽ കുട്ടികളെ ലൈംഗികമായി ദുരുപയോഗം ചെയ്യുന്ന ദൃശ്യങ്ങൾ, ഡീപ് ഫേക്ക് ഉൾപ്പെടെയുള്ള ഉള്ളടക്കങ്ങൾ പ്രചരിച്ചതിൽ കേന്ദ്ര സർക്കാരിനോട് ക്ഷമാപണം നടത്തി മെറ്റ സിഇഒ മാർക്ക് സക്കർബർഗ്. വാർത്തകൾ വിശദമായി. സുപ്രീംകോടതിയിലെ ജഡ്ജിമാരുടെ എണ്ണം നിലവിലുള്ള 33 നിന്ന് 37 ഉയർത്തുന്നതിനുള്ള ഭേദഗതി ബിൽ പാർലമെന്റ് പാസാക്കി. ലോക്സഭ നേരത്തെ പാസാക്കിയ ബിൽ രാജ്യസഭ പരിഗണിച്ച ശേഷം മടക്കുകയായിരുന്നു. ഡിജിറ്റൽ ബാങ്കിംഗ് രേഖകൾക്ക് നിയമപരമായി അംഗീകാരം നൽകുന്ന ബാങ്കേഴ്സ് ബുക്സ് എവിഡൻസ് ബിൽ 2026 ലോക്സഭ പാസാക്കി. അതേസമയം നീറ്റ് വിദ്യാർത്ഥി സമരത്തിനെതിരായ പോലീസ് നടപടികളിൽ പ്രതിഷേധിച്ച് പാർലമെന്റിൽ ഇന്നലെയും പ്രതിപക്ഷ ബഹളം. വിഷയത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പാർലമെന്റിൽ പ്രസ്താവന നടത്തണമെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആവശ്യം. ഇന്ത്യയെ ഉള്ളടക്ക നിർമ്മാണത്തിന്റെ ആഗോള കേന്ദ്രമാക്കി മാറ്റാൻ സഹായിക്കുന്ന നിരവധി കണ്ടന്റ് ക്രിയേറ്റേഴ്സ് രാജ്യത്തുണ്ടെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോമായ നെറ്റ്ഫ്ലിക്സിന്റെ സഹമേധാവി ടെഡ് സരാൻഡോസുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യയുടെ മാധ്യമ വിനോദ മേഖലയിലെ സാധ്യതകൾ ഇരുവരും ചർച്ച ചെയ്തു. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ക്രിയേറ്റീവ് ടെക്നോളജീസ്, നാഷണൽ ഫിലിം ഡെവലപ്മെന്റ് കോർപ്പറേഷൻ എന്നിവയുമായുള്ള പങ്കാളിത്തത്തിലൂടെ പുതിയ തലമുറയിലെ സർഗാത്മക പ്രതിഭകളെ വളർത്തിയെടുക്കാൻ ലക്ഷ്യമിട്ടുള്ള നെറ്റ്ഫ്ലിക്സ് ഇന്ത്യ സ്റ്റോറി ടെല്ലിംഗ് ഇനിഷ്യേറ്റീവ് പദ്ധതിക്ക് തുടക്കമിടുന്നതായും പ്രഖ്യാപിച്ചു. യന്ത്രവൽകൃത ശുചീകരണ സംവിധാനങ്ങൾ ഏർപ്പെടുത്തുന്നതിലൂടെ ശുചീകരണ തൊഴിലാളികളുടെ അന്തസ്സും സുരക്ഷയും പുനരധിവാസവും ഉറപ്പാക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമെന്ന് കേന്ദ്ര സാമൂഹ്യനീതി ശാക്തീകരണ മന്ത്രി വീരേന്ദ്രകുമാർ. എല്ലാ രൂപത്തിലുമുള്ള മാനുവൽ സ്കാവഞ്ചിംഗ് രീതികളും ഇല്ലാതാക്കാൻ സംസ്ഥാനങ്ങളുമായും കേന്ദ്രഭരണ പ്രദേശങ്ങളുമായും ഏകോപിപ്പിച്ച് പ്രവർത്തിക്കുമെന്നും അദ്ദേഹം രാജ്യസഭയിൽ പറഞ്ഞു. രാജ്യത്ത് ഭാവിക്ക് അനുയോജ്യമായ വിദ്യാഭ്യാസ വ്യവസ്ഥ കെട്ടിപ്പടുക്കുന്നതിൽ കേന്ദ്ര സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി പ്രഹ്ലാദ് ജോഷി. ഓരോ പഠിതാവിനെയും ശാക്തീകരിക്കുന്നതിനൊപ്പം വികസിത ഭാരതമെന്ന ലക്ഷ്യത്തിലേക്ക് സംഭാവന നൽകുന്നതുമാവണം വിദ്യാഭ്യാസ രംഗമെന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞു. വിദ്യാഭ്യാസ മന്ത്രാലയത്തിലെ ഉന്നത ഉദ്യോഗസ്ഥരുമായി കൂടിക്കാഴ്ച നടത്തുകയായിരുന്നു അദ്ദേഹം. വിദ്യാഭ്യാസ മേഖലയെ ശക്തിപ്പെടുത്തുന്നതിനുള്ള പ്രധാന മുൻഗണനകൾ യോഗത്തിൽ ചർച്ചയായി. ആഫ്രിക്കയിലെ ഏറ്റവും വലിയ വ്യാപാര നിക്ഷേപ പങ്കാളികളിൽ ഒന്നായതിൽ ഇന്ത്യ അഭിമാനിക്കുന്നതായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ഓർഗനൈസേഷൻ ഓഫ് ആഫ്രിക്കൻ യൂണിറ്റി സ്ഥാപിതമായതിന്റെ സ്മരണയിൽ ന്യൂഡൽഹിയിൽ സംഘടിപ്പിച്ച ആഫ്രിക്ക ദിനാഘോഷ ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു കേന്ദ്രമന്ത്രി. വികസന പങ്കാളിത്തം, വ്യാപാരത്തിനും നിക്ഷേപത്തിനുമുള്ള തുറന്ന വിപണികൾ, ആഫ്രിക്കയുടെ വികസനത്തിനായുള്ള ഡിജിറ്റൽ വിപ്ലവം എന്നിവയിലൂടെ ആഫ്രിക്കയ്ക്ക് സുപ്രധാന സ്ഥാനമാണ് ഇന്ത്യ നൽകുന്നതെന്ന് ശ്രീ ജയശങ്കർ പറഞ്ഞു.
1: Our bilateral trade stands at $93 billion last year. Similarly, India has emerged as one of the top investors in Africa with cumulative investments exceeding $80 billion. And these are spread across a varied set of sectors from telecom, energy, pharmaceuticals, infrastructure, agriculture and digital services.
0: കേരളത്തിൽ മഴക്കെടുതി തുടരുന്നു. ഇന്ന് 7 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. മറ്റ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും നൽകിയിട്ടുണ്ട്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ശനിയാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. മഴ മുന്നറിയിപ്പും വെള്ളപ്പൊക്കവും കണക്കിലെടുത്ത് ആലപ്പുഴയിൽ, കുട്ടനാട്, ചെങ്ങന്നൂർ, കാർത്തികപ്പള്ളി താലൂക്കുകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി പ്രഖ്യാപിച്ചു. പത്തനംതിട്ട ജില്ലയിലെ കോഴഞ്ചേരി, തിരുവല്ല താലൂക്കുകളിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി നൽകി. കോട്ടയം താലൂക്കിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയുണ്ട്. ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധിയാണ്. കേരളത്തിൽ മഴക്കെടുതിയും വെള്ളപ്പൊക്കവും നേരിടുന്നതിന് അടിയന്തര സമാശ്വാസ നടപടികൾക്ക് അംഗീകാരം നൽകി മന്ത്രിസഭായോഗം. ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിന് ജില്ലാ കളക്ടർമാർക്ക് സമ്പൂർണ്ണ അധികാരവും ആവശ്യമായ ഫണ്ടും നൽകിയതായി മുഖ്യമന്ത്രി വി ഡി സതീശൻ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ദുരിതാശ്വാസ ക്യാമ്പുകളിൽ ഭക്ഷണം, ബയോ ടോയ്ലറ്റുകൾ ഉൾപ്പെടെയുള്ള സൌകര്യങ്ങൾ ഒരുക്കും. വെള്ളപ്പൊക്ക ഭീഷണി കുറയ്ക്കുന്നതിനായി ഡാമുകൾ, നദികൾ എന്നിവിടങ്ങളിലെ മണലും ചെളിയും അടിയന്തരമായി നീക്കം ചെയ്യും. മുതലപ്പൊഴി വിഷയത്തിൽ അടിയന്തര ഇടപെടലുകൾ ഉണ്ടാകുമെന്നും മുഖ്യമന്ത്രി ഉറപ്പുനൽകി. ഉത്തരാഖണ്ഡിലെ സിൽക്യാര ടണൽ രക്ഷാപ്രവർത്തനത്തിനിടെ അസാധാരണ ധീരതയും നിസ്വാർത്ഥ സേവനവും കാഴ്ചവെച്ച 12 ഖനി തൊഴിലാളികൾക്ക് സർവോത്തം ജീവൻ രക്ഷാ പദക് നൽകി ആദരിച്ചു. ന്യൂഡൽഹിയിൽ നടന്ന ചടങ്ങിൽ കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയാണ് അവാർഡുകൾ സമ്മാനിച്ചത്. വലിയ വെല്ലുവിളി നിറഞ്ഞ രക്ഷാപ്രവർത്തനങ്ങളിലൊന്നായിരുന്നു സിൽക്യാര തുരങ്കത്തിൽ നടന്നതെന്ന് ശ്രീ ഗഡ്കരി പറഞ്ഞു. ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള ചരക്കുനീക്കം സംബന്ധിച്ച് ഒമാനുമായുള്ള കരാർ അന്തിമഘട്ടത്തിലാണെന്ന് ഇറാൻ. ഈ ആഴ്ച തന്നെ കരാർ പ്രഖ്യാപിച്ചേക്കുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും വ്യക്തമാക്കി. എന്നാൽ ഇറാൻ തുറമുഖങ്ങൾക്കുമേലെയുള്ള ഉപരോധം US പിൻവലിക്കുന്നതിനെ ആശ്രയിച്ചായിരിക്കും കരാർ നിലവിൽ വരിക. കടലിടുക്കിന്മേൽ തങ്ങൾക്ക് ഒരു പരിധിവരെ നിയന്ത്രണം വേണമെന്ന നിബന്ധനയിൽ ഇറാൻ ഉറച്ചു നിൽക്കുകയാണ്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: മെറ്റയുടെ സമൂഹമാധ്യമ പ്ലാറ്റ്ഫോമുകളിൽ കുട്ടികളെ ലൈംഗികമായി ദുരുപയോഗം ചെയ്യുന്ന ദൃശ്യങ്ങൾ, ഡീപ് ഫേക്ക് ഉൾപ്പെടെയുള്ള ഉള്ളടക്കങ്ങൾ പ്രചരിച്ചതിൽ കേന്ദ്ര സർക്കാരിനോട് ക്ഷമാപണം നടത്തി മെറ്റ CEO മാർക്ക് സക്കർബർഗ്. ഉള്ളടക്കം ആർക്കൊക്കെ ലഭിക്കണമെന്ന് തീരുമാനമെടുക്കുന്നത് മെറ്റയായതിനാൽ കമ്പനിയെ വെറും ഇടനിലക്കാരെ കണക്കാക്കാനാകില്ലെന്ന് സർക്കാർ വ്യക്തമാക്കി. അത്തരം ഉള്ളടക്കങ്ങളിൽ ഖേദിക്കുന്നതായി മെറ്റ അറിയിച്ചു. ഇന്ന് ഹിരോഷിമ ദിനം. 1945 ഓഗസ്റ്റ് 6 ജപ്പാനിലെ ഹിരോഷിമ നഗരത്തിൽ അമേരിക്ക ലിറ്റിൽ ബോയ് എന്ന അണുബോംബ് വർഷിച്ചത്. ഈ ദിനത്തിൽ ആക്രമണത്തിൽ ലക്ഷക്കണക്കിന് ആളുകൾ കൊല്ലപ്പെടുകയും തലമുറകളോളം അതിന്റെ ദുരന്തങ്ങൾ അനുഭവിക്കുകയും ചെയ്തു. അണുബോംബ് ആക്രമണത്തിൽ ഇരയായവരെ സ്മരിക്കാനും യുദ്ധഭീകരതയ്ക്കും ആണവായുധങ്ങൾക്കുമെതിരെ സമാധാനത്തിന്റെ സന്ദേശം പകരാനാണ് ദിനാചരണം ലക്ഷ്യമിടുന്നത്. ഇന്ത്യ ഉസ്ബെക്കിസ്ഥാൻ സംയുക്ത പ്രവർത്തക സമിതി യോഗം താഷ്കെന്റിൽ ചേർന്നു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പ്രതിരോധ സഹകരണം അടിസ്ഥാനമാക്കിയുള്ള 6 യോഗത്തിൽ പ്രതിരോധ മന്ത്രാലയ ജോയിന്റ് സെക്രട്ടറി ദിനേഷ് കുമാറും ഉസ്ബെക്കിസ്ഥാൻ പ്രതിരോധ മന്ത്രാലയ സൈനിക സഹകരണ വിഭാഗം മേധാവിയും അധ്യക്ഷത വഹിച്ചു. ഓണക്കാലത്തെ തിരക്ക് കണക്കിലെടുത്ത് പ്രത്യേക ട്രെയിനുകൾ ഏർപ്പെടുത്തി ഇന്ത്യൻ റെയിൽവേ. ഓണാവധിക്ക് കോട്ടയത്ത് നിന്ന് ബംഗളൂരു വഴി ഹുബ്ബള്ളിയിലേക്കുള്ള ട്രെയിൻ ഉൾപ്പെടെ പ്രത്യേക ട്രെയിനുകൾ ഈ മാസം 12 മുതൽ സർവീസ് നടത്തും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
3: കോട്ടയത്ത് നിന്ന് തിരുവോണ ദിവസം രാത്രി 10:30 പുറപ്പെടുന്ന വിധത്തിലാണ് ബംഗളൂരു വഴി ഹുബ്ബള്ളിയിലേക്കുള്ള പ്രത്യേക ട്രെയിൻ. ആഗസ്റ്റ് 25 വൈകിട്ട് 4:30 ഹുബ്ബള്ളിയിൽ നിന്ന് ബംഗളൂരു വഴി കോട്ടയത്തേക്ക് എത്തുന്ന ട്രെയിനാണ് തിരുവോണ നാളിൽ മടക്കയാത്ര നടത്തുക. ചെർലപ്പള്ളിയിൽ നിന്ന് കട്ട്പാടി വഴി കൊല്ലത്തേക്ക് വെള്ളിയാഴ്ചകളിലും തിരിച്ച് ശനിയാഴ്ചകളിലും നടത്തുന്ന ഓണം പ്രത്യേക ട്രെയിൻ സർവീസ് സെപ്റ്റംബർ 5 വരെ ലഭ്യമാകും. തിരുവനന്തപുരം മംഗലൂരു സ്പെഷ്യൽ ട്രെയിൻ ബുധനാഴ്ചകളിലും തിരിച്ചുള്ള ട്രെയിൻ വ്യാഴാഴ്ചകളിലും സെപ്റ്റംബർ 3 വരെ സർവീസ് നടത്തും.
0: തമിഴ്നാട്ടിലെ കോയമ്പത്തൂരിൽ നടക്കുന്ന 16 ഇന്ത്യ ജൂനിയർ പുരുഷ ഹോക്കി ദേശീയ ചാമ്പ്യൻഷിപ്പ് ഡിവിഷൻ എ വിഭാഗത്തിൽ ഒഡീഷ, പഞ്ചാബ്, ജാർഖണ്ഡ്, മധ്യപ്രദേശ് എന്നീ ടീമുകൾ സെമി ഫൈനലിൽ കടന്നു. ഇന്ന് നടക്കുന്ന സെമി ഫൈനലുകളിൽ ഒഡീഷ പഞ്ചാബിനെയും ജാർഖണ്ഡ് മധ്യപ്രദേശിനെയും നേരിടും. സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് ഇത്തവണയും രാജ്യത്തുടനീളം ഹർഘർ തിരംഗ പരിപാടിയിൽ ആവേശകരമായ പങ്കാളിത്തം. ഈ മാസം 15 മുൻപായി മൈ GOV പ്ലാറ്റ്ഫോമിലൂടെ വൈവിധ്യമാർന്ന ആശയങ്ങളും നിർദ്ദേശങ്ങളും പങ്കുവയ്ക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളോട് ആഹ്വാനം ചെയ്തു. രാജ്യത്ത് സമഗ്രമായ പരിചരണ വ്യവസ്ഥിതി കെട്ടിപ്പടുക്കുന്നത് ലക്ഷ്യമിട്ട് റിപ്പോർട്ട് പുറത്തിറക്കിയ നീതി ആയോഗ്. സമഗ്രമായ പരിചരണ ആവാസ വ്യവസ്ഥ രാജ്യത്തിന്റെ വളർച്ചയ്ക്കും സാമൂഹിക വികസനത്തിനും അനിവാര്യമാണെന്ന് റിപ്പോർട്ട് വിലയിരുത്തി. വൈദ്യചികിത്സയേക്കാൾ പരിചരണത്തിലാണ് കൂടുതൽ ഫലപ്രാപ്തിയെന്ന് ചടങ്ങിൽ സംസാരിച്ച വൈസ് ചെയർപേഴ്സൺ അശോക് കുമാർ ലാഹിരി പറഞ്ഞു. ജമ്മുകാശ്മീരിലെ പൂഞ്ച് ജില്ലയിൽ നിയന്ത്രണ രേഖയ്ക്ക് സമീപം ലാൻഡ് മൈൻ പൊട്ടിത്തെറിച്ച് 2 സൈനികർക്ക് പരിക്കേറ്റു. പട്രോളിംഗ് സംഘം കണ്ടെത്തിയ ലാൻഡ് മൈൻ നിർവീര്യമാക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് സ്ഫോടനമുണ്ടായത്. പരിക്കേറ്റ സൈനികരെ ചികിത്സയ്ക്കായി സൈനിക ആശുപത്രിയിലേക്ക് മാറ്റി. ക്യൂബയിൽ രഹസ്യാന്വേഷണ പ്രവർത്തനങ്ങൾ ശക്തമാക്കി അമേരിക്ക. ക്യൂബയിലേക്ക് കൂടുതൽ ഇന്റലിജൻസ് ഉദ്യോഗസ്ഥരെ വിന്യസിച്ചതായാണ് റിപ്പോർട്ട്. ക്യൂബയെ ആക്രമിക്കാൻ അമേരിക്ക ശ്രമിക്കുന്നതായി പ്രസിഡന്റ് മിഗുൽ ഡയസ് കാനൽ ആരോപിച്ചിരുന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. സുപ്രീംകോടതി ജഡ്ജിമാരുടെ എണ്ണം 37 ഉയർത്തുന്നതിനുള്ള ബില്ല് പാർലമെന്റ് പാസാക്കി. ബാങ്കേഴ്സ് ബുക്സ് എവിഡൻസ് ബില്ലിന് ലോക്സഭയുടെ അംഗീകാരം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി നെറ്റ്ഫ്ലിക്സ് സഹമേധാവി. നെറ്റ്ഫ്ലിക്സ് ഇന്ത്യ സ്റ്റോറി ടെല്ലിംഗ് സംരംഭത്തിന് തുടക്കം. ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള ചരക്കുനീക്കം സംബന്ധിച്ച് ഒമാനുമായുള്ള കരാർ അന്തിമഘട്ടത്തിലെന്ന് ഇറാൻ. ഭാവിക്ക് അനുയോജ്യമായ വിദ്യാഭ്യാസം

വ്യവസ്ഥ കെട്ടിപ്പടുക്കുന്നതിൽ കേന്ദ്ര സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി പ്രഹ്ലാദ് ജോഷി. കേരളത്തിൽ മഴക്കെടുതി തുടരുന്നു. ഇന്ന് 7 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. മെറ്റയുടെ സമൂഹമാധ്യമ പ്ലാറ്റ്ഫോമുകളിൽ കുട്ടികളെ ലൈംഗികമായി ദുരുപയോഗം ചെയ്യുന്ന ദൃശ്യങ്ങൾ, ഡീപ്പ് ഫേക്ക് ഉൾപ്പെടെയുള്ള ഉള്ളടക്കങ്ങൾ പ്രചരിച്ചതിൽ കേന്ദ്ര സർക്കാരിനോട് ക്ഷമാപണം നടത്തി മെറ്റ സിഇഒ മാർക്ക് സക്കർബർഗ്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ

അടുക്കള. അടുക്കളയിലേക്ക് സ്വാഗതം. ഇനി മനുഷ്യരെ വേണ്ടിവരില്ല. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അഥവാ നിർമ്മിത ബുദ്ധിയെക്കുറിച്ചുള്ള വാർത്തകൾ വായിക്കുമ്പോൾ ഇന്ന് പലരും ഉള്ളിൽ പറയുന്ന വാചകമാണ് ഇത്. ഒരു കമ്പ്യൂട്ടർ ഏതാനും സെക്കൻഡുകൾക്കുള്ളിൽ ആയിരക്കണക്കിന് പേജുകൾ വായിക്കുന്നു. ഒരു ചിത്രകാരന്റെ ശൈലിയിൽ ചിത്രം വരയ്ക്കുന്നു. ഒരു സംഗീത സംവിധായകന്റെ ഭാവത്തിൽ പാട്ടൊരുക്കുന്നു. മെഡിക്കൽ റിപ്പോർട്ടുകൾ വിശകലനം ചെയ്യുന്നു. നിയമരേഖകൾ തയ്യാറാക്കുന്നു. സോഫ്റ്റ്വെയർ എഴുതുന്നു. പരീക്ഷകളിൽ ഉയർന്ന മാർക്ക് നേടുന്നു. ചിലപ്പോൾ മനുഷ്യനെ പോലെ സംഭാഷണം പോലും നടത്തുന്നു. സ്വാഭാവികമായും ഒരു ചോദ്യം ഉയരുന്നു, ഇനി മനുഷ്യ മസ്തിഷ്കത്തിന് എന്താണ് പ്രത്യേകത? ഈ ചോദ്യം സാങ്കേതിക വിദ്യയെക്കുറിച്ചുള്ളത് മാത്രമല്ല, ഇത് മനുഷ്യനെക്കുറിച്ചുള്ള ഒരു ചോദ്യമാണ്. ന്യൂറോ സയൻസ് ഇന്ന് മനുഷ്യ മസ്തിഷ്കത്തെക്കുറിച്ച് മുമ്പെങ്ങുമില്ലാത്തത്ര അറിവ് നേടിയിട്ടുണ്ട്. അതേസമയം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും അതിവേഗം വളരുകയാണ്. ഈ രണ്ട് ലോകങ്ങളെയും ഒരുമിച്ച് നോക്കുമ്പോൾ ഒരു കൗതുകകരമായ സത്യം തെളിഞ്ഞു വരുന്നു. യന്ത്രങ്ങൾ ചില കാര്യങ്ങളിൽ മനുഷ്യനേക്കാൾ വേഗത്തിലും കൃത്യതയിലും പ്രവർത്തിക്കും. പക്ഷേ മനുഷ്യ മസ്തിഷ്കം ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പല കാര്യങ്ങളും വെറും വിവരങ്ങൾ പ്രോസസ് ചെയ്യുന്നതല്ല, അത് ലോകത്തെ അനുഭവിക്കുന്നു, അതിനർത്ഥം നൽകുന്നു, പുതിയ യാഥാർത്ഥ്യങ്ങൾ സങ്കൽപ്പിക്കുന്നു, മറ്റുള്ളവരുമായി വൈകാരിക ബന്ധങ്ങൾ സൃഷ്ടിക്കുന്നു, പരാജയങ്ങളിൽ നിന്ന് വീണ്ടും ഉയർത്തെഴുന്നേൽക്കുന്നു, ജീവിതത്തിന് ലക്ഷ്യം കണ്ടെത്തുന്നു. അതുകൊണ്ട് ഇന്നത്തെ ഏറ്റവും ശക്തമായ AI പോലും മനുഷ്യ മസ്തിഷ്കത്തിന്റെ പകർപ്പാകാതെ അതിന്റെ ഒരു പ്രത്യേക ഉപകരണമായി മാത്രം തുടരുന്നു. നോക്കൂ, ഞാൻ ഈ പറയുന്നതിന്റെ ഉദ്ദേശ്യം AIയെ ചെറുതാക്കലല്ല, മനുഷ്യനെ അമിതമായി മഹത്വവൽക്കരിക്കുകയുമല്ല. പകരം ഇന്നത്തെ ശാസ്ത്രീയ അറിവിന്റെ അടിസ്ഥാനത്തിൽ മനുഷ്യ മസ്തിഷ്കം ഇപ്പോഴും എവിടെയാണ് അതുല്യമായി നിൽക്കുന്നത് എന്ന് പരിശോധിക്കുകയാണ്. അതിശയകരമായ കാര്യം എന്തെന്നാൽ ആ ശക്തികളിൽ പലതും നമ്മൾ ദിവസവും ഉപയോഗിക്കുന്നവയാണ്. പക്ഷെ അവ എത്ര അസാധാരണമാണെന്ന് പലപ്പോഴും നാം തിരിച്ചറിയാറില്ല. ഒരു AIയോട് ചോദിക്കൂ, സൂര്യാസ്തമയം എന്താണ്? അത് മനോഹരമായൊരു വിശദീകരണം നൽകും. പ്രകാശത്തിന്റെ തരംഗ ദൈർഘ്യത്തെക്കുറിച്ചും അന്തരീക്ഷത്തിലെ പ്രകാശവ്യാപനത്തെക്കുറിച്ചും കവിതകളിൽ സൂര്യാസ്തമയത്തെ എങ്ങനെ ചിത്രീകരിച്ചിട്ടുണ്ടെന്നും അത് പറഞ്ഞു തരും. എന്നാൽ കടൽ തീരത്തിരുന്ന് അസ്തമയ സൂര്യനെ നോക്കുമ്പോൾ നെഞ്ചിനുള്ളിൽ ഉണ്ടാകുന്ന ആ വികാരം അതിനനുഭവിക്കാൻ കഴിയില്ല. ഒരു കുഞ്ഞ് ആദ്യമായി അച്ഛാ എന്ന് വിളിക്കുമ്പോൾ ഒരു പിതാവിന്റെ കണ്ണിൽ നിറയുന്ന കണ്ണുനീർ എന്താണെന്ന് അതിനറിയില്ല. പ്രിയപ്പെട്ട ഒരാളെ നഷ്ടപ്പെട്ട രാത്രിയിലെ നിശബ്ദതയുടെ ഭാരം അതൊരിക്കലും അനുഭവിച്ചിട്ടില്ല. ഇവിടെ ഒരു പ്രധാന വ്യത്യാസമുണ്ട്. AI വിവരങ്ങളെ പ്രതിനിധീകരിക്കുന്നു, മനുഷ്യൻ അനുഭവങ്ങളെ ജീവിക്കുന്നു. ന്യൂറോ സയൻസിലെ ഏറ്റവും വലിയ രഹസ്യങ്ങളിലൊന്നായ കോൺഷ്യസ്നെസ് അഥവാ ബോധം ഇപ്പോഴും പൂർണ്ണമായി വിശദീകരിക്കപ്പെട്ടിട്ടില്ല. കോടിക്കണക്കിന് ന്യൂറോണുകളുടെ പ്രവർത്തനത്തിൽ നിന്ന് എങ്ങനെയാണ് ഞാൻ എന്ന അനുഭവം ജനിക്കുന്നത് എന്ന് ഇന്നും ശാസ്ത്രലോകം അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത്, മനുഷ്യ മസ്തിഷ്കത്തിന്റെ ഏറ്റവും വലിയ രഹസ്യം ഇന്നും മനുഷ്യ മസ്തിഷ്കം തന്നെയാണ്. പലരും കരുതുന്നത് യുക്തിപരമായി ചിന്തിക്കാൻ വികാരങ്ങൾ തടസ്സമാണെന്നാണ്. എന്നാൽ ന്യൂറോ സയൻസ് മറ്റൊന്നാണ് പറയുന്നത്. അമേരിക്കൻ ന്യൂറോ സയന്റിസ്റ്റ് ആന്റോണിയോ ഡമാസിയോ പഠിച്ച ചില രോഗികൾക്ക് തലച്ചോറിലെ പ്രത്യേക പരിക്കുകൾ കാരണം വികാരങ്ങൾ അനുഭവിക്കാനുള്ള കഴിവ് നഷ്ടപ്പെട്ടിരുന്നു. അതിശയകരമായ കാര്യം, അവരുടെ ബുദ്ധിശക്തി കുറഞ്ഞിരുന്നില്ല. ഗണിതം ചെയ്യാനും ഭാഷ മനസ്സിലാക്കാനും അവർക്ക് കഴിഞ്ഞിരുന്നു. പക്ഷെ ചെറിയ തീരുമാനങ്ങൾ പോലും എടുക്കാൻ അവർ മണിക്കൂറുകളോളം കുഴങ്ങി. ഏത് ഷർട്ട് ധരിക്കണം എന്ന ലളിതമായ തീരുമാനമെടുക്കാൻ പോലും അവർക്ക് പ്രയാസമായി. അപ്പോൾ ഗവേഷകർ മനസ്സിലാക്കിയ ഒരു സത്യമുണ്ട്, വികാരങ്ങൾ യുക്തിക്കെതിരല്ല, നല്ല തീരുമാനങ്ങൾ എടുക്കാൻ യുക്തിയെ സഹായിക്കുന്ന സംവിധാനമാണ്. ഒരമ്മ തന്റെ രോഗിയായ കുഞ്ഞിന്റെ കിടക്കയ്ക്കരികിൽ രാത്രി മുഴുവൻ ഉണർന്നിരിക്കുമ്പോൾ അവളെ നയിക്കുന്നത് ഒരു അൽഗോരിതമല്ല, സ്നേഹമാണ്, അനുകമ്പയാണ്, പ്രതീക്ഷയാണ്. ഈ വികാരങ്ങളാണ് മനുഷ്യ സംസ്കാരത്തിന്റെ ഏറ്റവും വലിയ ശക്തികളിലൊന്ന്. ലോകത്തിലെ എല്ലാ മഹത്തായ കണ്ടുപിടുത്തങ്ങൾക്കും മുൻപ് അവ ഒരാളുടെ മനസ്സിൽ ഒരു ഭാവന മാത്രമായിരുന്നു.
റൈറ്റ് സഹോദരന്മാർ വിമാനം നിർമ്മിക്കുന്നതിന് മുൻപ് മനുഷ്യർ ആകാശത്ത് പറക്കുമെന്ന ആശയം പലർക്കും അസാധ്യമായി തോന്നിയിരുന്നു. ചന്ദ്രനിലേക്കുള്ള യാത്ര യാഥാർത്ഥ്യമാകുന്നതിന് പതിറ്റാണ്ടുകൾക്ക് മുൻപ് ജൂൾസ് വെർണൻ അതിനെ തന്റെ നോവലുകളിൽ സങ്കൽപ്പിച്ചിരുന്നു. സ്മാർട്ട് ഫോൺ ഉണ്ടാകുന്നതിന് വളരെ മുൻപ് ഒരു കമ്പ്യൂട്ടർ പോക്കറ്റിൽ കൊണ്ടു നടക്കാൻ കഴിയുന്ന ലോകത്തെ ആരോ ഭാവനയിൽ കണ്ടിരുന്നു. മനുഷ്യ പുരോഗതിയുടെ ആദ്യ പടി ശാസ്ത്രമല്ല, ഭാവനയാണ്. ഇവിടെയാണ് മനുഷ്യനും AI തമ്മിലുള്ള പ്രധാന വ്യത്യാസം. AIക്ക് പുതിയ ചിത്രങ്ങൾ സൃഷ്ടിക്കാനും പുതിയ കഥകൾ എഴുതാനും സംഗീതം രചിക്കാനും കഴിയും. പക്ഷെ അത് ചെയ്യുന്നത് നിലവിലുള്ള കോടിക്കണക്കിന് ഉദാഹരണങ്ങളിൽ നിന്ന് പഠിച്ച മാതൃകകളുടെ അടിസ്ഥാനത്തിലാണ്. മനുഷ്യന്റെ ഭാവന പലപ്പോഴും നിലവിലുള്ള ലോകത്തിന്റെ അതിരുകൾക്കപ്പുറത്തേക്ക് സഞ്ചരിക്കും. ഇതുവരെ ഇല്ലാത്ത ഒരു ലോകത്തെ സങ്കല്പിക്കാനും അതിനെ യാഥാർത്ഥ്യമാക്കാൻ ജീവിതം സമർപ്പിക്കാനും മനുഷ്യന് കഴിയും.

ആൽബർട്ട് ഐൻസ്റ്റീനോട് ഒരിക്കൽ ചോദിച്ചു, താങ്കളുടെ ഏറ്റവും വലിയ ഗവേഷണ ഉപകരണം എന്തായിരുന്നു? അദ്ദേഹത്തിന്റെ മറുപടി ലളിതമായിരുന്നു, ഇമാജിനേഷൻ ഈസ് മോർ ഇമ്പോർട്ടൻ്റ് ദാൻ നോളജ്. അദ്ദേഹം ഒരു ചിന്താ പരീക്ഷണം നടത്തി. ഞാനൊരു പ്രകാശകിരണത്തോടൊപ്പം സഞ്ചരിച്ചാൽ എന്ത് കാണും? ഈ ചോദ്യത്തിന് അന്ന് ഒരു പരീക്ഷണവും ഉണ്ടായിരുന്നില്ല, ഒരു ഡാറ്റ സെറ്റും ഉണ്ടായിരുന്നില്ല. പക്ഷേ ആ ഭാവനയാണ് പിന്നീട് ആപേക്ഷികതാ സിദ്ധാന്തത്തിലേക്ക് നയിച്ചത്. ഇന്ന് AI ഒരു ചിത്രകാരന്റെ ശൈലി അനുകരിക്കും, ഒരു സംഗീത സംവിധായകന്റെ ശൈലിയിൽ പാട്ടെഴുതും, ഒരു എഴുത്തുകാരന്റെ ശൈലിയിൽ കഥയും എഴുതും. പക്ഷേ ഒരു പുതിയ കലാപ്രസ്ഥാനത്തിന് തുടക്കം കുറിക്കുകയോ മനുഷ്യന്റെ ലോകവീക്ഷണം തന്നെ മാറ്റിമറിക്കുന്ന ഒരു ആശയം സൃഷ്ടിക്കുകയോ ചെയ്യുന്നത് ഇപ്പോഴും മനുഷ്യരാണ്. സർഗാത്മകത എന്നത് പുതിയത് നിർമ്മിക്കുന്നതിൽ മാത്രമല്ല, ലോകം ചോദിക്കാത്ത ചോദ്യങ്ങൾ ചോദിക്കാനുള്ള കഴിവുകൂടിയാണ്. ചില തീരുമാനങ്ങൾ നാം ചിന്തിച്ചല്ല എടുക്കുന്നത്, അവ ഉള്ളിൽ നിന്ന് വരുന്നത് പോലെയാണ് തോന്നുക. ഒരു പരിചയസമ്പന്നനായ അഗ്നിശമന സേനാംഗം കത്തുന്ന കെട്ടിടത്തിനുള്ളിൽ നിൽക്കുമ്പോൾ പെട്ടെന്ന് പുറത്തേക്ക് ഓടാൻ എല്ലാവരും ആവശ്യപ്പെടുന്നു. സെക്കൻഡുകൾക്കകം കെട്ടിടം തകരുന്നു. പിന്നീട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, എന്തോ ശരിയല്ലെന്ന് എനിക്ക് തോന്നി. അത് അത്ഭുതശക്തിയല്ല, വർഷങ്ങളായുള്ള അനുഭവങ്ങളിൽ നിന്ന് തലച്ചോർ വളരെ വേഗത്തിൽ നടത്തുന്ന അദൃശ്യമായ വിശകലനമാണ്. ഒരു പരിചയസമ്പന്നനായ സർജൻ രോഗിയുടെ മുഖം കണ്ടു മാത്രം എന്തോ അസ്വാഭാവികത മനസ്സിലാക്കുന്നതും ഇതേ രീതിയിലാണ്. ഇതിനെ മനഃശാസ്ത്രത്തിൽ ഇൻട്യൂഷൻ എന്ന് വിളിക്കുന്നു. ഇത് യുക്തിക്കെതിരല്ല, യുക്തിയുടെ അതിവേഗ രൂപമാണ്. ഒരു സ്വയം നിയന്ത്രിത കാർ റോഡിലൂടെ പോവുകയാണ്. പെട്ടെന്ന് മുന്നിലേക്കൊരു കുട്ടി ഓടിവരുന്നു. ഇടത്തോട്ട് തിരിഞ്ഞാൽ ഡ്രൈവർക്ക് അപകടം, വലത്തോട്ട് തിരിഞ്ഞാൽ നടപ്പാതയിലുള്ള മറ്റൊരാൾക്ക് അപകടം. കാർ എന്ത് തീരുമാനിക്കണം? ഇതൊരു കമ്പ്യൂട്ടർ പ്രശ്നമല്ല, ഒരു ധാർമ്മിക പ്രശ്നമാണ്. ഇന്ന് AIക്ക് ഇത്തരം സാഹചര്യങ്ങൾക്കായി സാധ്യതകൾ കണക്കാക്കാൻ കഴിയും. പക്ഷേ ഏത് തീരുമാനമാണ് ധാർമ്മികമായി ശരി എന്നത് ഗണിതം മാത്രം ഉപയോഗിച്ച് കണ്ടെത്താൻ കഴിയില്ല. കാരണം ധാർമ്മികത എന്നത് നിയമങ്ങളുടെ പട്ടികയല്ല. മൂല്യങ്ങൾ, സംസ്കാരം, കരുണ, സാഹചര്യങ്ങൾ, മനുഷ്യ അനുഭവം എന്നിവയുടെ സങ്കീർണമായ സംയോജനമാണ്. അതുകൊണ്ടാണ് ലോകമെമ്പാടുമുള്ള AI ഗവേഷകർ ഇന്ന് AI എത്തിക്സ് എന്ന മേഖലയ്ക്ക് ഇത്ര പ്രാധാന്യം നൽകുന്നത്. ഒരു ചെറിയ കുട്ടി അബദ്ധത്തിൽ ചൂടുള്ള പാത്രത്തിൽ തൊടുന്നു, കൈപൊള്ളുന്നു, അവൾ കരയുന്നു. പക്ഷെ ജീവിതത്തിൽ പിന്നീട് ഒരിക്കലും അതേ തെറ്റ് ആവർത്തിക്കാതിരിക്കാൻ സാധ്യത കൂടുതലാണ്. ഒരൊറ്റ അനുഭവം ജീവിതകാലം മുഴുവൻ നീളുന്ന ഒരു പാഠം. മനുഷ്യ മസ്തിഷ്കത്തിന്റെ ഈ കഴിവിനെ വൺ ഷോർട്ട് ലേണിംഗ് അല്ലെങ്കിൽ സിംഗിൾ ഷോർട്ട് ലേണിംഗ് എന്നാണ് വിളിക്കുന്നത്. AIയുടെ കാര്യത്തിൽ സ്ഥിതി പലപ്പോഴും വ്യത്യസ്തമാണ്. ഒരു പൂച്ചയെ തിരിച്ചറിയാൻ ലക്ഷക്കണക്കിന് ചിത്രങ്ങൾ പരിശീലനത്തിന് ആവശ്യമായിരുന്നു. മനുഷ്യക്കുഞ്ഞിന് ഏതാനും ഉദാഹരണങ്ങൾ മതി. ഇതിന്റെ കാരണം നമ്മുടെ തലച്ചോർ പുതിയ വിവരങ്ങളെ പഴയ അനുഭവങ്ങളുമായി അതിവേഗം ബന്ധിപ്പിക്കുന്നു എന്നതാണ്. അറിവ് സംഭരിക്കുന്നതിലല്ല മനുഷ്യ മസ്തിഷ്കത്തിന്റെ ശക്തി, അറിവുകൾ തമ്മിൽ പുതിയ ബന്ധങ്ങൾ സൃഷ്ടിക്കുന്നതിലാണ്. ഒരു കമ്പ്യൂട്ടർ പ്രോഗ്രാമിന് പിശക് സംഭവിച്ചാൽ അത് നിൽക്കും. ഒരു മനുഷ്യന് പരാജയം സംഭവിച്ചാൽ ചിലപ്പോൾ അവൻ കൂടുതൽ ശക്തനായി തിരിച്ചുവരും. ലോകത്തിലെ പ്രശസ്ത എഴുത്തുകാരിൽ ഒരാളായ JK Rowlingന്റെ ആദ്യ നോവൽ നിരവധി പ്രസാധകർ നിരസിച്ചിരുന്നു. അബ്രഹാം ലിങ്കൺ പല തിരഞ്ഞെടുപ്പുകളിലും പരാജയപ്പെട്ടു. തോമസ് എഡിസൺ ആയിരക്കണക്കിന് പരീക്ഷണങ്ങൾ പരാജയപ്പെട്ട ശേഷമാണ് വൈദ്യുത ബൾബിന്റെ വികസനത്തിൽ വിജയം കണ്ടത്. ഈ കഥകളുടെ കേന്ദ്രത്തിൽ ഒരു പൊതു സവിശേഷതയുണ്ട്, റെസിലിയൻസ്, പ്രതിസന്ധികൾക്ക് ശേഷവും വീണ്ടും മുന്നോട്ട് പോകാനുള്ള കഴിവ്. മനുഷ്യൻ പരാജയത്തെ ഒരു വിവരമായി മാത്രമല്ല കാണുന്നത്, അതിനർത്ഥം നൽകുന്നു, അതിൽ നിന്ന് പഠിക്കുന്നു, സ്വന്തം ജീവിതകഥയുടെ ഭാഗമാക്കുന്നു. അതാണ് മനുഷ്യ മസ്തിഷ്കത്തിന്റെ മറ്റൊരത്ഭുതം. AIയോട് ഒരു ജോലി നൽകിയാൽ അത് ചെയ്യും. പക്ഷെ ഒരു ദിവസം രാവിലെ എഴുന്നേറ്റ് ഞാൻ എന്തിനാണ് ജീവിക്കുന്നത് എന്നത് സ്വയം ചോദിക്കില്ല, മനുഷ്യൻ ചോദിക്കും. അതാണ് തത്വചിന്തയുടെയും മതങ്ങളുടെയും

സുഹൃത്ത് പലപ്പോഴും ഒന്നും പറയില്ല. അവൻ അടുത്തിരിക്കും, ഒരു കൈ ചേർത്ത് പിടിക്കും, നിശബ്ദമായി കൂടെയിരിക്കും. ചിലപ്പോൾ ആ നിശബ്ദതയാണ് ഏറ്റവും വലിയ ആശ്വാസം. കാരണം സഹാനുഭൂതി എന്നത് ശരിയായ വാക്കുകൾ തിരഞ്ഞെടുക്കാനുള്ള കഴിവ് മാത്രമല്ല, മറ്റൊരാളുടെ അനുഭവവുമായി വൈകാരികമായി ബന്ധപ്പെടാനുള്ള മനുഷ്യന്റെ അതുല്യമായ കഴിവാണ്. അതുകൊണ്ട് തന്നെ ഒരു ഡോക്ടറുടെ മരുന്ന് രോഗിയെ സുഖപ്പെടുത്തും, എന്നാൽ ആ ഡോക്ടറുടെ അനുകമ്പ രോഗിക്ക് പ്രതീക്ഷയും നൽകും. മനുഷ്യബന്ധങ്ങൾ വിവരങ്ങൾ കൈമാറുന്നതിലൂടെ മാത്രമല്ല നിലനിൽക്കുന്നത്, വികാരങ്ങൾ പങ്കുവയ്ക്കുന്നതിലൂടെയാണ്. ഒരു മീറ്റിംഗിൽ എല്ലാവരും സമ്മതിക്കുന്നത് പോലെ സംസാരിക്കുന്നു, പക്ഷെ മുറിയിലുണ്ടായിരുന്ന ഒരു വ്യക്തിക്ക് എന്തോ അസ്വസ്ഥതയുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നു. അയാളൊന്നും പറഞ്ഞിട്ടില്ല, എന്നാൽ മുഖത്തെ ചെറിയൊരു മാറ്റം, കണ്ണിലെ ഒരു നിമിഷത്തെ മടുപ്പ്, ശബ്ദത്തിലെ നേരിയ വ്യത്യാസം, ഇതെല്ലാം ചേർന്ന് നിങ്ങളുടെ തലച്ചോർ ഒരു നിഗമനത്തിലെത്തുന്നു. മനുഷ്യന്റെ സാമൂഹിക ബുദ്ധി ഇങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്. ഇത് വാക്കുകൾ കേൾക്കുക മാത്രമല്ല, വാക്കുകൾക്കിടയിലെ നിശബ്ദതയും വായിച്ചെടുക്കുന്നു. AI മുഖഭാവങ്ങൾ തിരിച്ചറിയാനും ശബ്ദത്തിലെ മാറ്റങ്ങൾ വിശകലനം ചെയ്യാനും കഴിയും. എന്നാൽ ഒരു ബന്ധത്തിന്റെ ചരിത്രം, സംസ്കാരത്തിന്റെ പശ്ചാത്തലം, വ്യക്തികളുടെ വൈകാരിക അകലം എന്നിവയെക്കുറിച്ച് വിലയിരുത്തുക മനുഷ്യ മസ്തിഷ്കത്തിന് ഇപ്പോഴും കൂടുതൽ സ്വാഭാവികമാണ്. സമൂഹങ്ങളെ സൃഷ്ടിക്കാനും വിശ്വാസം വളർത്താനും നമ്മെ സഹായിക്കുന്നത് ഈ സാമൂഹിക ബുദ്ധിയാണ്. ഒരുപക്ഷെ മനുഷ്യന്റെ ഏറ്റവും അപൂർവമായ കഴിവ് ഇതായിരിക്കും. രാത്രിയിൽ ഉറങ്ങാൻ കിടക്കുമ്പോൾ നാം ചിലപ്പോൾ സ്വയം ചോദിക്കും, ഞാൻ ഇന്ന് പറഞ്ഞ ആ വാക്ക് ശരിയായിരുന്നു, എനിക്ക് എന്തുകൊണ്ടാണ് ഇത്ര ദേഷ്യം വന്നത്, ഇനി ഞാൻ എങ്ങനെയുള്ള മനുഷ്യനാകണം? ഈ ചോദ്യങ്ങൾ മറ്റാരോടുമല്ല, സ്വന്തം മനസ്സിനോടാണ്. ഇതാണ് ആത്മപരിശോധന. മനുഷ്യൻ സ്വന്തം ചിന്തകളെക്കുറിച്ച് പോലും ചിന്തിക്കാൻ കഴിവുള്ള ജീവിയാണ്. തെറ്റുകൾ സമ്മതിക്കാനും അഭിപ്രായങ്ങൾ മാറ്റാനും ജീവിതത്തിന്റെ അർത്ഥം പുതുക്കി നിർവചിക്കാനും ഈ കഴിവ് നമ്മെ സഹായിക്കുന്നു. ഒരു യന്ത്രത്തിന് സ്വന്തം ജീവിതത്തെക്കുറിച്ച് പശ്ചാത്താപമോ അഭിമാനമോ തോന്നുന്നില്ല, മനുഷ്യന് തോന്നും. അതുകൊണ്ട് തന്നെ മനുഷ്യൻ നിരന്തരം മാറുകയും വളരുകയും ചെയ്യുന്നു.

നാം ഉറങ്ങുമ്പോൾ തലച്ചോറും ഉറങ്ങുന്നില്ല. പകൽ ലഭിച്ച അനുഭവങ്ങളെ അത് പുനഃക്രമീകരിക്കുന്നു, ഓർമ്മകളെ ക്രമപ്പെടുത്തുന്നു, പ്രധാനപ്പെട്ട വിവരങ്ങൾ ദീർഘകാല ഓർമ്മയിലേക്ക് മാറ്റുന്നു, ചിലപ്പോൾ പുതിയ ആശയങ്ങളും അവിടെ ജനിക്കുന്നു. ചരിത്രത്തിൽ നിരവധി ശാസ്ത്രജ്ഞരും കലാകാരന്മാരും ഒരു സ്വപ്നത്തിൽ നിന്നാണ് തങ്ങളുടെ വലിയ ആശയം ലഭിച്ചതെന്ന് പറഞ്ഞിട്ടുണ്ട്. രസതന്ത്രജ്ഞനായ ആഗസ്റ്റ് കെക്കുലെ ബെൻസീൻ തന്മാത്രയുടെ വലയഘടനയെക്കുറിച്ചുള്ള ആശയം ഒരു സ്വപ്നത്തിൽ നിന്നാണ് കണ്ടെത്തിയതെന്ന പ്രശസ്ത കഥയുണ്ട്. ഇത്തരം കഥകൾ എല്ലാം പൂർണ്ണമായി പരിശോധിക്കാൻ കഴിയില്ലെങ്കിലും ഒരു കാര്യം വ്യക്തമാണ്, ഉറക്കം വെറും വിശ്രമമല്ല, അത് സൃഷ്ടിപരമായ ചിന്തയുടെ ഭാഗമാണ്. സ്നേഹം എന്നത് ഒരു അൽഗോരിതത്തിനും അളക്കാൻ കഴിയാത്ത ശക്തി തന്നെയാണ്. ലോകത്തിലെ ഏറ്റവും ശക്തമായ പ്രേരണകളിലൊന്നാണ് സ്നേഹം. ഒരു അമ്മ സ്വന്തം കുഞ്ഞിനു വേണ്ടി ഉറക്കമില്ലാതെ രാത്രികൾ കഴിച്ചുകൂട്ടുന്നു. ഒരു മകൻ വാർദ്ധക്യത്തിലെ മാതാപിതാക്കളെ വർഷങ്ങളോളം പരിചരിക്കുന്നു. ഒരു മനുഷ്യൻ അപരിചിതരെ രക്ഷിക്കാൻ സ്വന്തം ജീവൻ പോലും അപകടത്തിലാക്കുന്നു. ഇത്തരം പ്രവർത്തനങ്ങൾ പലപ്പോഴും യുക്തിയുടെ കണക്കുകൂട്ടലുകൾക്ക് അതീതമാണ്. ന്യൂറോ സയൻസ് പറയുന്നത് സ്നേഹം ഒരു വികാരം മാത്രമല്ല എന്നാണ്. ഓർമ്മകൾ, വിശ്വാസം, ഓക്സിറ്റോസിൻ പോലുള്ള ഹോർമോണുകൾ, സാമൂഹിക ബന്ധങ്ങൾ, ജീവിത അനുഭവങ്ങൾ എന്നിവയുടെ സങ്കീർണമായ സംയോജനമാണ് അത്. അതുകൊണ്ട് തന്നെ മനുഷ്യ ജീവിതത്തിലെ ഏറ്റവും വലിയ തീരുമാനങ്ങളിൽ പലതും വെറും യുക്തിയല്ല, ബന്ധങ്ങളാണ് നിർണയിക്കുന്നത്. ഒരുപക്ഷെ ഈ ലേഖനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ്: മനുഷ്യ മസ്തിഷ്കത്തിന്റെ ഏറ്റവും വലിയ ശക്തി അതിന്റെ ബുദ്ധിശക്തി മാത്രമല്ല, സ്വയം മാറാനുള്ള കഴിവാണ്. ഒരു കുഞ്ഞ് ഭാഷ പഠിക്കുന്നു, ഒരു യുവാവ് സംഗീതം പഠിക്കുന്നു, 60-ാം വയസ്സിൽ ഒരാൾ പുതിയൊരു തൊഴിൽ പഠിക്കുന്നു, പക്ഷാഘാതത്തിന് ശേഷം വീണ്ടും നടക്കാൻ ഒരാൾ പരിശീലിക്കുന്നു, ജീവിതത്തിലെ വലിയൊരു നഷ്ടത്തിന് ശേഷവും ഒരാൾ വീണ്ടും സന്തോഷിക്കാൻ പഠിക്കുന്നു. ഇതെല്ലാം സാധ്യമാകുന്നത് മനുഷ്യ മസ്തിഷ്കത്തിന്റെ അത്ഭുതകരമായ ന്യൂറോ പ്ലാസ്റ്റിസിറ്റിയും ജീവിതകാലം മുഴുവൻ പഠിക്കാനുള്ള കഴിവും കൊണ്ടാണ്. നാം ജനിക്കുമ്പോൾ ലഭിക്കുന്ന തലച്ചോറ് മാത്രമല്ല ജീവിതകാലം മുഴുവൻ ഉപയോഗിക്കുന്നത്, ഓരോ അനുഭവവും അതിനെ മാറ്റിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ മനുഷ്യൻ പൂർത്തിയായ ഒരു സൃഷ്ടിയല്ല, നിരന്തരം രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സൃഷ്ടിയാണ്. AI കുറിച്ചുള്ള ഏറ്റവും വലിയ തെറ്റിദ്ധാരണകളിലൊന്നാണ് മനുഷ്യനും യന്ത്രവും തമ്മിൽ ഒരു യുദ്ധം നടക്കുകയാണ് എന്ന ധാരണ. യാഥാർത്ഥ്യം അതല്ല. കാലം ഒരിക്കലും കാൽക്കുലേറ്ററിനെയും ഗണിതശാസ്ത്രജ്ഞനെയും തമ്മിൽ മത്സരിപ്പിച്ചില്ല. മൈക്രോസ്കോപ്പ് ജീവശാസ്ത്രജ്ഞനെ മാറ്റിസ്ഥാപിച്ചില്ല. ഇന്റർനെറ്റ് ലൈബ്രറികളെ ഇല്ലാതാക്കിയില്ല. അതുപോലെ AIയും മനുഷ്യനെ മാറ്റിസ്ഥാപിക്കാനല്ല വന്നിരിക്കുന്നത്, മനുഷ്യന്റെ കഴിവുകളെ വികസിപ്പിക്കാനാണ്. വിവരങ്ങൾ വിശകലനം ചെയ്യുന്നതിൽ AI അസാധാരണമായിരിക്കും. അർത്ഥം കണ്ടെത്തുന്നതിൽ മനുഷ്യൻ അതുല്യനായിരിക്കും. AI വേഗത്തിൽ ഉത്തരങ്ങൾ നൽകും, മനുഷ്യൻ ശരിയായ ചോദ്യങ്ങൾ ചോദിക്കും. AI കണക്കുകൂട്ടും, മനുഷ്യൻ സ്വപ്നം കാണും. ഈ രണ്ടും ഒരുമിച്ച് പ്രവർത്തിക്കുമ്പോഴാണ് ഏറ്റവും വലിയ സാധ്യതകൾ തുറക്കപ്പെടുന്നത്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മനുഷ്യരാശി സൃഷ്ടിച്ച ഏറ്റവും വലിയ സാങ്കേതിക മുന്നേറ്റങ്ങളിൽ ഒന്നാണ്. രോഗനിർണയം മുതൽ വിദ്യാഭ്യാസം വരെ, ശാസ്ത്രീയ ഗവേഷണം മുതൽ ദൈനംദിന ജോലികൾ വരെ, അത് നമ്മുടെ ജീവിതത്തെ കൂടുതൽ കാര്യക്ഷമമാക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ മനുഷ്യനെ മനുഷ്യനാക്കുന്നത് വിവരങ്ങൾ ഓർമ്മിച്ചു വയ്ക്കാനുള്ള കഴിവല്ല, സ്നേഹിക്കാനുള്ള കഴിവാണ്, അനുഭവങ്ങളിൽ നിന്ന് വളരാനുള്ള കഴിവാണ്, പരാജയങ്ങൾക്ക് ശേഷം വീണ്ടും എഴുന്നേൽക്കാനുള്ള കഴിവാണ്, സ്വന്തം ജീവിതത്തിന് അർത്ഥം കണ്ടെത്താനുള്ള കഴിവാണ്. ഒരു കുഞ്ഞിന്റെ ചിരിയിൽ സന്തോഷം കണ്ടെത്താനും, ഒരു കവിതയിൽ കണ്ണു നിറയാനും, ഒരു അപരിചിതന്റെ വേദനയിൽ മനസ്സ് നൊന്തുപോകാനും കഴിയുന്ന ഈ മസ്തിഷ്കം ഇന്നും പ്രപഞ്ചത്തിലെ ഏറ്റവും വിസ്മയകരമായ സൃഷ്ടികളിലൊന്നാണ്. ഒരുപക്ഷെ ഭാവിയിലെ ഏറ്റവും വലിയ ചോദ്യം AI മനുഷ്യനെ മറികടക്കുമോ എന്നതായിരിക്കില്ല, മറിച്ച് AIയുടെ അതിശക്തമായ കഴിവുകൾ ഉപയോഗിച്ചുകൊണ്ട് മനുഷ്യന്റെ ഏറ്റവും മഹത്തായ ഗുണങ്ങളായ ജിജ്ഞാസയും സർഗാത്മകതയും അനുകമ്പയും ജ്ഞാനവും നമുക്ക് കൂടുതൽ വളർത്താനാകുമോ എന്നതായിരിക്കും. ആ ചോദ്യത്തിനുള്ള ഉത്തരമാണ് മനുഷ്യരാശിയുടെ അടുത്ത അധ്യായം എഴുതാൻ പോകുന്നത്. നേരം ഒരുപാടായി, അടുക്കളയിൽ നിന്നിറങ്ങാനുള്ള സമയമായി. മറ്റൊരു വിഷയവുമായി നാളെ വീണ്ടും കേൾക്കാം.

0: വാക്ക് എന്തൊരത്ഭുത ശക്തിയാണ്! വാക്കുകൾ നമ്മെ ഉണർത്തുന്നു, താരാട്ടിലൂടെ അത് നമ്മെ പാടിയുറക്കുന്നു. വാക്കുകളുടെ പ്രകാശം, വർണ്ണങ്ങളുടെ സംഗീതം, ചിന്തകളുടെ നക്ഷത്രങ്ങൾ. ചിലപ്പോൾ അത് നിലാവ് പോലെ സൗമ്യം, മറ്റു ചിലപ്പോൾ അത് സൗരതേജസ്സിനേക്കാൾ തിളക്കം. ചിന്തകളുടെ നവരത്ന ശോഭ കേൾക്കാം. നമസ്തേ മലയാളത്തിൽ ഇനി തളിരില.
1: ഒരു കുടുംബം മുന്നോട്ടു പോകാൻ കൈക്കരുത്ത് മാത്രം പോരാ, മനക്കരുത്തും വേണം എന്ന് നമ്മൾ പറയാറുണ്ട്. എന്നാൽ പല വീടുകളിലും ഈ മനക്കരുത്തിന്റെ വലിയൊരു ഭാഗം പേറുന്നത് സ്ത്രീകളാണ്. വീടടിച്ചു വാരുന്നതോ ഭക്ഷണം പാകം ചെയ്യുന്നതോ ആയ ജോലികളല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. മറിച്ച് നാളെ എന്ത് കറി വെക്കണം, കുട്ടിയുടെ യൂണിഫോം അലക്കിയോ, വൈകുന്നേരം അതിഥികൾ വരുമ്പോൾ എന്ത് നൽകണം എന്നിങ്ങനെയുള്ള 100 കൂട്ടം കാര്യങ്ങൾ ഓർത്തുവെക്കുന്ന ഒരു വലിയ മാനസിക ഭാരത്തെക്കുറിച്ചാണ്. ഇതിനെ മനഃശാസ്ത്രത്തിൽ മെന്റൽ ലോഡ് എന്ന് വിളിക്കുന്നു. ഈ അദൃശ്യമായ ഭാരത്തെക്കുറിച്ചും അതെങ്ങനെ ലഘൂകരിക്കാമെന്നും മനസ്സിലാക്കിയിരിക്കണം. പല സ്ത്രീകളും ഇന്ന് പരാതിപ്പെടുന്നത് തങ്ങളൊരു പങ്കാളി എന്നതിലുപരി ഒരു കെയർ ടേക്കറായി മാറുന്നു എന്നാണ്. വീടിന്റെ ഓരോ മുക്കുമൂലയും നോക്കി നടത്തേണ്ട ഉത്തരവാദിത്വം തന്റേത് മാത്രമാണെന്ന് തോന്നൽ ഒരാളെ മാനസികമായി തളർത്തും. ശാരീരികമായ അധ്വാനത്തെക്കാൾ ഉപരിയായി ഈ ചിന്താഭാരമാണ് ബന്ധങ്ങളിൽ വിള്ളലുകൾ ഉണ്ടാക്കുന്നത്. ഈ പ്രശ്നത്തിന് പരിഹാരമില്ല എന്നല്ല, ചെറിയ മാറ്റങ്ങളിലൂടെ വലിയ സമാധാനം കണ്ടെത്താം. നിങ്ങൾ ചെയ്യുന്ന ഓർമ്മിക്കൽ എന്ന ജോലി എത്രത്തോളം വലുതാണെന്ന് പങ്കാളിയോട് തുറന്ന് സംസാരിക്കുക. ഞാൻ ഇത് ചെയ്യുന്നു എന്നല്ല, മറിച്ച് നമുക്കിത് ഒരുമിച്ച് ചെയ്യാം എന്ന രീതിയിൽ ചർച്ചകൾ തുടങ്ങുക. ജോലികൾ പങ്കിടുമ്പോൾ അത് വെറും ശാരീരികമായ ജോലി മാത്രമല്ല ആവേണ്ടത്, അത് ആസൂത്രണം ചെയ്യാനുള്ള ചുമതലയും പങ്കിടണം. ഉദാഹരണത്തിന്, പച്ചക്കറി വാങ്ങുക എന്നത് ഒരാളുടെ ചുമതലയാണെങ്കിൽ എന്ത് വാങ്ങണമെന്നത് പരസ്പരം ചർച്ച ചെയ്ത് തീരുമാനിക്കാവുന്നതാണ്. ബന്ധങ്ങളിൽ സമത്വം ആവശ്യപ്പെടുന്നത് ആരെയും കുറ്റപ്പെടുത്താനല്ല, മറിച്ച് രണ്ടുപേർക്കും ഒരുപോലെ സന്തോഷിക്കാനും വിശ്രമിക്കാനും കഴിയുന്ന ഒരു അന്തരീക്ഷമുണ്ടാക്കാനാണ്. ഗവേഷണങ്ങൾ സൂചിപ്പിക്കുന്നത് ഉത്തരവാദിത്വങ്ങൾ തുല്യമായി പങ്കിടുന്ന ദമ്പതികൾക്കിടയിൽ സ്നേഹവും സംതൃപ്തിയും കൂടുതലായിരിക്കുമെന്നാണ്. നിങ്ങൾ ഒറ്റയ്ക്കല്ല, ഈ ഭാരം പേറുന്ന ഒരുപാട് പേർ നമുക്ക് ചുറ്റുമുണ്ട്. നിങ്ങളുടെ മനസ്സമാധാനം കുടുംബത്തിന്റെ കൂടി സമാധാനമാണ്. അതുകൊണ്ട് മനസ്സ് തുറന്ന് സംസാരിക്കുക. ഒരു ചെറിയ സംഭാഷണത്തിന് വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കും. കുടുംബമെന്നത് ഒരാൾ വലിക്കുന്ന വണ്ടിയാവരുത്, മറിച്ച് രണ്ടുപേർ ചേർന്ന് തുഴയുന്ന തോണിയാവണം. പരസ്പരം താങ്ങാവുക, തണലാവുക.

നമസ്തേ മലയാളം തുടരുന്നു. പൂക്കൾ വിടരുന്നത് കാണാനാകുമോ? ഓരോ ദളങ്ങളായി മെല്ലെ മെല്ലെ വിടരുന്നത് ഇല്ല തന്നെ. അത്രയേറെ അതിസൂക്ഷ്മവും അങ്ങേയറ്റം സമ്മോഹനവുമായ ഒരു ചലനമായിരിക്കുന്നു അത്. അതുപോലെ ഹൃദ്യമായ ചലനമായാണ് ഒരു പാട്ടിന്റെ പിറവിയും. വാക്ക് വരിയായി, വരികൾ പല്ലവികളായി, പിന്നെ അനുപല്ലവികളായി മെല്ലെ മെല്ലെ വിടർന്നു വരുന്ന പാട്ടിന്റെ പൂക്കൾ, വാക്കുകളുടെ രാസ സംവേദനങ്ങൾ, ഹൃദയത്തിന്റെ രാഗ തടാകങ്ങളിൽ പാട്ടിന്റെ പ്രണയഹംസങ്ങൾ, എത്രയെത്ര എഴുത്തുകാർ, എത്രയെത്ര വർണ്ണനകൾ! അഭയദേവും തിരുനയനാർ കുറിച്ചിയും പി ഭാസ്കരനും വയലാറും ശ്രീകുമാരൻ തമ്പിയും ഒ എൻ വിയും ഉവച്ചൽ ഖാദറും അങ്ങനെ നീളുന്ന നിര, ഗിരീഷ് പുത്തഞ്ചേരിയും കൈതപ്രവും അൻവർ അലിയും റഫീഖ് അഹമ്മദും ഇനിയുമുണ്ടാകും വാക്കുകൾ കൊണ്ട് വിസ്മയം തീർക്കുന്ന ഗാനരചയിതാക്കൾ. അവരൊരുക്കിയ ഗാനത്തിന്റെ മഹാസമുദ്രങ്ങൾ, അവിടെ നിന്ന് കോരിയെടുത്ത രണ്ട് കൈക്കുടന്ന ഗാനധാരകളാണ് നമസ്തേ മലയാളത്തിൽ ഇനി.

0: കാലക്കൊട്ടകയിൽ ഏറ്റവും മുന്നിൽ നിലത്തിരുന്ന് കണ്ടു തുടങ്ങിയ കൗതുകമാണ് തറട്ടിക്കറ്റ് എന്ന് കൂട്ടുകാർ കളിയാക്കി വിളിച്ചിട്ടും തീർന്നില്ല ആ കൗതുകം. പോക്കറ്റ് മണി ഒട്ടുമില്ലാതിരുന്ന കൗമാരം, കോളേജുകാലം, എന്നിട്ടും കണ്ടു തീർത്ത ചലച്ചിത്രങ്ങൾ, മനസ്സിലെന്നും മാഞ്ഞു പോകാതെ നിൽക്കുന്ന എത്രയെത്ര ചിത്രങ്ങൾ. പിറവി, രേവതിക്കൊരു പാവക്കുട്ടി, കബനി നദി ചുവന്നപ്പോൾ, കൊടിയേറ്റം, ഉത്സവ പിറ്റേന്ന്, വാസ്തുഹാര, കഥാവശേഷം, ഒരു ചെറു പുഞ്ചിരി, തൂവാനത്തുമ്പികൾ, ഇരകൾ, നിദ്ര, അമ്മയറിയാൻ, അങ്ങനെ മറക്കാനാകാത്ത എത്രയെത്ര ചലച്ചിത്രങ്ങൾ. അങ്ങനെ ഓർമ്മയുടെ തിരുവരങ്ങുകളിൽ നിന്ന് മാഞ്ഞുപോകാത്ത വിധം എഴുതിപ്പിടിപ്പിച്ച കഥകൾ, തിരക്കഥകൾ, ചിന്തിപ്പിച്ച്, ചിരിപ്പിച്ച്, കരയിപ്പിച്ച്, വിസ്മയിപ്പിച്ച്, ഹരം കൊള്ളിച്ച് എഴുതി തയ്യാറാക്കിയ തിരക്കഥകൾ. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം ഒരു ചലച്ചിത്ര ഭാഷ്യം.
1: ഈ പി എഫ് സെക്ഷൻ സാർ, ഞാൻ പാലക്കാട് നിന്ന് വരികയാ. സുധാമയ ശേഷാദ്രി, മൈ ഹസ്ബൻഡ് ശേഷാദ്രി ഇസ് നോ മോർ, ഹി വാസ് എ മ്യൂസിഷ്യൻ. എന്റെ മകനെ ഈ വകുപ്പിലായിരുന്നു ജോലി. 4 വർഷം മുമ്പ് മരിച്ചു. പകരം അവന്റെ ഭാര്യയ്ക്ക് ജോലി കൊടുക്കാമെന്ന് കൺസേൺ മിനിസ്റ്റർ പറഞ്ഞിരുന്നതാണ്. മരിച്ചുപോയ മകന്റെ പേരിലുള്ള പി എഫ് ഫണ്ട് 2 ലക്ഷം രൂപ കിട്ടാനുണ്ട്. സാർ ഇവിടുന്ന് ആ ഫയൽ ഒന്ന് പാസാക്കി വിട്ട ഫണ്ട് അലോട്ട് ചെയ്തു തരാമെന്ന് സൂപ്രണ്ട് സാർ പറഞ്ഞു. ഞങ്ങളൊരു കുടുംബം മുഴുവൻ പട്ടിണിയിലാണ്. സഹായിക്കണം സാർ, പ്ലീസ്.
2: നിങ്ങളുടെ ആവശ്യം എന്തരാണ്?
1: മകളുടെ ജോലി ആവശ്യത്തിന്റെ ഫയൽ ഇതുവരെ മന്ത്രി ഓഫീസിൽ എത്തിയിട്ടില്ല. മകന്റെ ചില ആനുകൂല്യങ്ങളും കിട്ടാനുണ്ട്.
2: എത്ര രൂപ കിട്ടാവുണ്ട്?
1: 2 ലക്ഷം.
2: നിങ്ങൾ പിള്ളയ്ക്ക് ഇപ്പൊ എത്ര കൊടുത്തത്?
1: 1000.
2: പോരാ, 2 ലക്ഷം രൂപയല്ലേ കിട്ടാവുള്ളത്. 2000 രൂപ കൊണ്ട് വെച്ചു കൊടുക്കി. ഇപ്പൊ മുഴുവനും ഇല്ലേ, സാരമില്ല. ഫയൽ ഡെസ്പാച്ചിൽ എത്തിയിട്ട് ബാക്കി കൊടുത്താൽ മതി. ഇപ്പൊ ഉള്ള 1000 രൂപ ചക്രം കൊണ്ട് കുടുക്കി. വാങ്ങിയിരുവിള്ള ഐശ്വര്യമായിട്ട് വാങ്ങി. ഞാനില്ലേ പറയണത്, രാഹുകാലത്തിന് ഇപ്പൊ വാങ്ങിക്ക്. നിങ്ങള് നാളെ കഴിഞ്ഞ്, അതായത് മറ്റന്നാൾ, ബാക്കി പണമായിട്ട് വരി. ഫയൽ എത്തേണ്ടടുത്ത് എത്തിയിരിക്കും. സാക്ഷാൽ ശ്രീപത്മനാഭ സ്വാമി ഒരു കാര്യത്തിന് ഇവിടെ വന്ന് കയറിയാൽ പോലും ചില്ലറ എറിഞ്ഞേ പറ്റൂ. കാര്യം സാധിച്ചു കൊടുക്കാന്ന് ഉറപ്പുണ്ടെങ്കിൽ കാശ് വാങ്ങുന്നതിന് ഒരു തെറ്റുമില്ല. പിള്ള ഇത് വാങ്ങിച്ചില്ലെങ്കിൽ പിള്ളയുടെ മേലെ ഇരിക്കുന്ന സാറ് പിള്ളയെ കൊണ്ട് ഇത് ചെയ്യിച്ചിട്ട് പിള്ളയുടെ വീതം കൂടി അദ്ദേഹം അടിച്ചു മാറ്റും. പൊന്നുതമ്പുരാന്റെ കാലം മുതൽ ഇതാ രീതി. തട്ടുംപുറം മുതൽ ഇങ്ങി വരാന്ത വരെ ഇത് തന്നെ. ഒരു നമ്പൂതിരിയോ നായരോ വിചാരിച്ച ഇവിടെ നന്നാകത്തില്ല. എന്റെ വീത് ഒരു 100 രൂപയ്ക്ക് പോരും ഇങ്ങടുകി. പണ്ടം തരാം. സാറിന്റെ മുമ്പിൽ വെച്ച് തന്നെ ഒപ്പിട്ട് കയറണമെന്നായിരുന്നു പയ്യന്റെ ആഗ്രഹം. ഇന്നലെ സാറ് ലീവിലായിരുന്നുകൊണ്ട് അതിനും പറ്റിയില്ല. എന്റെ സ്വന്തം പയ്യനാണ് സാർ, അനുഗ്രഹിക്കണം.
3: പേരെന്താന്നാ പറഞ്ഞേ?
4: ബാലേന്ദ്രൻ.
3: അച്ഛന്റെ പേര്?
2: ബ്രാഹ്മണനാ, ബാലചന്ദ്രൻ അടിക.
3: ബ്രാഹ്മണനാണോ? ഇരിക്കിരിക്ക. താമസമൊക്കെ ശരിയായോ?
2: ഓ, എന്റെ കൂടെ പ്രീമിയർ ലാഡ്ജിൽ.
3: ഉണ്ണിത്താന്റെ ഭാഗ്യം, ഇങ്ങനെ ഒരാളെ മുറി താമസിപ്പിക്കുന്ന തന്നെ ഒരു ഐശ്വര്യമല്ലേ. പണ്ട് ഉണ്ണിത്താനോടൊപ്പം പ്രീമിയറിൽ മൂട്ടകടിച്ചുറങ്ങിയ പലരും ഇന്ന് സംസ്ഥാനം ഭരിക്കുന്നുണ്ട് അല്ലേ ഉണ്ണിത്താനെ?
2: ഓ, അങ്ങനെ ഇരിക്കാനുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായി. പയ്യൻ ഏത് സെക്ഷനില?
3: ഡെസ്പാച്ചിലിരുത്ത.
2: ഓ,
3: വർക്ക് പഠിക്കാൻ അതാ നല്ലത്. വിമലയെ വിളിക്ക. അപ്പൊ നാട്ടിൽ
2: കുടുംബക്ഷേത്രത്തില് പൂജയും മറ്റു കർമ്മങ്ങളൊക്കെ ചെയ്യായിരുന്നു.
3: സൗകര്യം പോലെ ഒരു ദിവസം വീട്ടിലേക്ക് വരണം. സജ്ജന സമ്പർക്കം പോലും പുണ്യമാണ്. വിമല, ഇത് ബാലചന്ദ്രൻ അടിക. ഡെസ്പാച്ചിൽ വിമലയുടെ സെക്ഷനാണ്. വർക്കെല്ലാം വിശദമായി പഠിപ്പിച്ചു കൊടുക്കണം.
1: ശരി സാർ.
3: ബാലേന്ദ്രൻ, ഇത് വിമല തങ്കച്ചി. കേട്ടിട്ടില്ലേ പഴയ സ്വാതന്ത്ര്യ സമര സേനാനി പട്ടം രാമനാഥൻ ഉണ്ണിത്താൻ?
2: ഗോപിനാഥൻ ഉണ്ണിത്താൻ
3: അദ്ദേഹത്തിന്റെ മകളാ. വിമലയെ ഒരു സ്വാതന്ത്ര്യ സമര സേനാനിയാണ്.
1: ഒന്ന് ചുമ്മാ ഇരി സാറേ, കളിയാക്കാതെ. ഈ സാറിന്റെ ഒരു കാര്യം. ബർത്ത്ഡേ ആണെന്ന് എങ്ങനെ അറിഞ്ഞു എന്നായിരിക്കും. അതൊരു സിദ്ധിയാ, ശരിയല്ലേ? ഇന്ന് ബർത്ത്ഡേ അല്ലേ?
4: പിറന്നാള് നാളെ കഴിഞ്ഞാണ്, പക്ഷെ ഇംഗ്ലീഷ് മാസം ഡേറ്റ് ഓഫ് ബർത്ത് എന്നാണ്.
2: കെട്ടിക്കൊണ്ട് പോകാ.
1: ബർത്ത്ഡേ കണ്ടുപിടിച്ച സിദ്ധി എന്താണെന്ന് മനസ്സിലായോ?
4: ഇല്ല.
1: ബാലേന്ദ്രന്റെ സർട്ടിഫിക്കറ്റ് ഞാനാ വെരിഫൈ ചെയ്തത്. ഡേറ്റ് ഓഫ് ബർത്ത് 24/3/1975. ഇന്ന് March 24. മെഡിസിന് പോകാനുള്ള മാർക്ക് ഉണ്ടായിരുന്നല്ലോ, പിന്നെ എന്താ എൻട്രൻസ് എഴുതിയില്ല?
4: പറ്റില്ല.
1: പിറന്നാള് നാളത്തെ കഴിഞ്ഞല്ലേ, സ്വീറ്റ്സ് വാങ്ങിത്തരണം.
4: പിറന്നാള് ആർക്കില്ലേ സമ്മാനം കിട്ടാറുള്ളത്?
1: തീർച്ചയായും എന്റെ മകൻ ഒരു പ്രസന്റ് ഉണ്ടായിരിക്കും.
4: അയ്യോ, ഞാൻ വെറുതെ തമാശ പറഞ്ഞു.
1: തമാശ വരവ് വെച്ചിരിക്കുന്നു. ഓക്കെ, ബായ്.
2: സെക്രട്ടറിയേറ്റ് പിടിച്ചു കയറാൻ ഒരു കൈ കെട്ടുന്നവൻ ഭാഗ്യവാൻ. പാവം, നല്ല കുട്ടിയാ. 3 മാസമേ ഭർത്താവിനോടൊപ്പം പുറത്തുള്ളൂ. അതേ ഒരു വാങ്ങാനല്ലേ വൃത്തികേട്ടത്. പിരിഞ്ഞിട്ട് ഇപ്പൊ 2 വർഷമായി. വിമലയുടെ അച്ഛനൊരു കറ തരുന്ന കോൺഗ്രസ്കാരനായിരുന്നു. വലിയ കുടുംബക്കാരില്ലയോ?

പ്രതീക്ഷ എന്നത് കേവലം ഒരു വികാരമല്ല, മറിച്ച് അത് തലച്ചോറിന്റെ പ്രവർത്തന രീതിയെ തന്നെ മാറ്റിമറിക്കുന്ന ഒരു കോഗ്നിറ്റീവ് പ്രോസസ് ആണെന്ന് സിയ സ്നൈഡർ പോലുള്ള പ്രമുഖ മനഃശാസ്ത്രജ്ഞർ തെളിയിച്ചിട്ടുണ്ട്. പ്രതീക്ഷയുള്ളവരിൽ പ്രീഫണ്ടൽ കോർട്ടെക്സ് കൂടുതൽ സജീവമാവുകയും സ്ട്രെസ് ഹോർമോണായ കോർട്ടിസോൾ കുറയുകയും ചെയ്യുമെന്നത് ശാസ്ത്രീയമായി ശരിയാണ്. നമ്മുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും വല്ലാത്തൊരു തളർച്ച തോന്നിയിട്ടുണ്ടോ? എല്ലാം അവസാനിച്ചു എന്ന് കരുതിയ നിമിഷങ്ങൾ, ആ സമയത്ത് എവിടെ നിന്നോ വന്ന ഒരു ചെറിയ ചിന്ത, നാളെ ഇതിലും നല്ലൊരു ദിവസമായിരിക്കും, എനിക്കിതിനെ അതിജീവിക്കാൻ കഴിയും എന്ന ചിന്ത നമ്മെ വീണ്ടും പിടിച്ചെഴുന്നേൽപ്പിച്ചിട്ടുണ്ടാകും. ഈ ചെറിയ ചിന്തയെയാണ് നമ്മൾ പ്രതീക്ഷ എന്ന് വിളിക്കുന്നത്. പലപ്പോഴും നമ്മൾ കരുതാറുണ്ട് പ്രതീക്ഷ എന്നത് ഒരു സ്വപ്നം മാത്രമാണെന്ന്. എന്നാൽ മനഃശാസ്ത്രം പറയുന്നത് പ്രതീക്ഷ എന്നത് വെറുമൊരു വികാരമല്ല, മറിച്ച് നമ്മുടെ തലച്ചോറിനെ പുനർനിർമ്മിക്കാൻ ശേഷിയുള്ള ഏറ്റവും ശക്തമായ ഒരു ആയുധമെന്നാണ്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് പ്രതീക്ഷ എന്ന ആ ചെറിയ തിരുനാളം എങ്ങനെയാണ് നമ്മുടെ തലച്ചോറിലെ കോശങ്ങളെ ഉണർത്തുന്നതെന്നും ജീവിതത്തെ മാറ്റിമറിക്കുന്നതെന്നതിനെയും കുറിച്ചാണ്. നമ്മുടെ തലച്ചോറിൽ പ്രതീക്ഷ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് നോക്കാം. നമ്മൾ ശുഭകരമായ ഒരു കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ തലച്ചോറിലെ പ്രീഫണ്ടൽ കോർട്ടെക്സ് എന്ന ഭാഗം കൂടുതൽ സജീവമാകുന്നു. നമ്മുടെ തീരുമാനങ്ങൾ എടുക്കാനും പ്രശ്നങ്ങൾ പരിഹരിക്കാനും സഹായിക്കുന്ന ഭാഗമാണിത്. അതോടൊപ്പം തലച്ചോറിലെ റിവാർഡ് സിസ്റ്റം ഉണരുകയും ഡോപ്പമിൻ പോലുള്ള സന്തോഷ ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കപ്പെടുകയും ചെയ്യുന്നു. ശാസ്ത്രീയമായ പഠനങ്ങൾ പറയുന്നത് പ്രതീക്ഷയുള്ള ആളുകളിൽ സ്ട്രെസ് ഹോർമോണായ കോർട്ടിസോളിന്റെ അളവ് വളരെ കുറവായിരിക്കും എന്നാണ്. പ്രതിസന്ധികൾ വരുമ്പോൾ തളർന്നു പോകാതെ പുതിയ വഴികൾ കണ്ടെത്താൻ തലച്ചോറിനെ ഇത് പ്രാപ്തമാക്കുന്നു. ഒരു തടസ്സം വരുമ്പോൾ ഇനി എന്ത് എന്ന് ചോദിക്കുന്നതിന് പകരം എങ്ങനെയൊക്കെ ഇതിനെ മറികടക്കാം എന്ന് ചിന്തിക്കാൻ തലച്ചോറിനെ പരിശീലിപ്പിക്കുകയാണ് പ്രതീക്ഷ ചെയ്യുന്നത്. ഇത് കേവലം ഒരു ചിന്തയല്ല, മറിച്ച് നമ്മുടെ നാഡീവ്യൂഹത്തിൽ സംഭവിക്കുന്ന ശാരീരികമായ ഒരു മാറ്റമാണ്. പ്രതീക്ഷയുള്ള ഒരാൾക്ക് പരാജയങ്ങൾ ഒരന്ത്യമല്ല, മറിച്ച് പുതിയൊരു തുടക്കമാണ്. പ്രതീക്ഷയുള്ളവർക്ക് വ്യക്തമായ ലക്ഷ്യങ്ങളുണ്ടാകും. ആ ലക്ഷ്യത്തിലേക്ക് എത്താനുള്ള വഴികൾ കണ്ടെത്താൻ അവരുടെ തലച്ചോർ നിരന്തരം പരിശ്രമിച്ചുകൊണ്ടിരിക്കും. വീഴ്ചകളിൽ നിന്ന് അതിവേഗം ഉയർത്തെഴുന്നേൽക്കാൻ അവർക്ക് സാധിക്കുന്നു. തളർച്ചയെ തടയാനുള്ള ഒരു കവചമായി പ്രതീക്ഷ പ്രവർത്തിക്കുന്നു. പരിമിതികളെക്കുറിച്ചല്ല, സാധ്യതകളെക്കുറിച്ചാണ് അവർ ചിന്തിക്കുന്നത്. ഇത് പുതിയ ആശയങ്ങൾ ഉദിക്കാൻ കാരണമാകുന്നു. മനഃശാസ്ത്രജ്ഞനായ സി ആർ സ്നൈഡറുടെ അഭിപ്രായത്തിൽ പ്രതീക്ഷയ്ക്ക് മൂന്ന് ഘടകങ്ങളുണ്ട്. നമുക്ക് ഒരു ലക്ഷ്യം വേണം, ആ ലക്ഷ്യത്തിലേക്കുള്ള വഴി കണ്ടെത്തണം, ആ വഴിയിലൂടെ സഞ്ചരിക്കാനുള്ള ആത്മവിശ്വാസം വേണം. ഈ മൂന്നും ഒത്തുചേരുമ്പോൾ നമ്മൾ ഒരു പുതിയ മനുഷ്യനായി മാറുകയാണ്. പ്രതീക്ഷ എന്നത് ആകാശത്തു നിന്ന് വീഴുന്ന ഒന്നല്ല, അത് നമ്മൾ ദിവസവും വളർത്തിയെടുക്കേണ്ട ഒരു ശീലമാണ്. അതിനായി ചില കൊച്ചു കാര്യങ്ങൾ നമുക്ക് ചെയ്യാം. ദിവസവും രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് അന്ന് നടന്ന മൂന്ന് നല്ല കാര്യങ്ങൾ ഓർത്തുവയ്ക്കുക. ചെറിയ ചെറിയ ലക്ഷ്യങ്ങൾ വയ്ക്കുകയും അത് പൂർത്തിയാക്കുമ്പോൾ സ്വയം അഭിനന്ദിക്കുകയും ചെയ്യുക. മുൻപ് നിങ്ങൾ പ്രതിസന്ധികളെ എങ്ങനെ മറികടന്നു എന്ന് ചിന്തിക്കുന്നത് തലച്ചോറിന് പുതിയ കരുത്തു നൽകും. ഇന്ന് നിങ്ങൾ അനുഭവിക്കുന്ന ഇരുട്ടിനപ്പുറം ഒരു പുലരിയുണ്ടെന്ന് വിശ്വസിക്കുക. ആ വിശ്വാസം നിങ്ങളുടെ തലച്ചോറിനെ ഉണർത്തും, നിങ്ങളുടെ ജീവിതത്തെ മാറ്റും. പ്രതീക്ഷയുടെ വെളിച്ചം നിങ്ങളുടെ ഉള്ളിൽ എന്നും തെളിഞ്ഞു നിൽക്കട്ടെ.

പാരമ്പര്യത്താൽ ബന്ധിതവും പാരമ്പര്യ വഴിക്ക് സംക്രമണം ചെയ്യപ്പെട്ടതുമായ പാരമ്പര്യ സംസ്കാരം, നാടൻ സംസ്കാരം, അവയിൽ നിന്ന് പിറവിയെടുത്ത വാമൊഴിക്കലകൾ, നിത്യജീവിതാനുഭവങ്ങൾ, സംഭവങ്ങൾ, അവയെല്ലാം ഇഴുകിച്ചേർന്ന സംസ്കാര പൈതൃക ഗീതികൾ, നാടൻ പാട്ടുകൾ, വാക്മയ സംസ്കാരത്തിന്റെ തനി പകർപ്പുകൾ, നിസർഗജമായ സൗന്ദര്യം അവയെ ശാശ്വതമാക്കുന്നു. കാലമെത്ര കഴിഞ്ഞാലും കടലാസിലേക്ക് പകരേണ്ടതില്ലാത്ത ജീവിതഗാഥകൾ, നാടൻ പാട്ടുകൾ, ജീവിതത്തിന്റെ സർവരംഗങ്ങളുമായും ബന്ധപ്പെട്ടിരിക്കുന്ന പാട്ടുകൾ അതാതുകാലത്തെ ജീവിതത്തെ പ്രതിഫലിച്ചു കാട്ടുന്നു. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം ഒരു നാടൻ പാട്ട്.

0: ചെറുധാന്യങ്ങളെ കുറിച്ചുള്ള പരിപാടി.
1: കേരളത്തിലെ വാഴക്കൃഷിയിൽ ഇടയ്ക്കിടെ വലിയ സാമ്പത്തിക നഷ്ടം വരുത്തുന്ന കീടങ്ങളിൽ പ്രധാനപ്പെട്ടവയാണ് ഇലതീനി പുഴുക്കൾ. ഇവയിൽ ഏറ്റവും ശ്രദ്ധേയമായത് കമ്പിളിപ്പുഴുക്കൾ അഥവാ ചൊറിയൻ പുഴുക്കളാണ്. തുടക്കത്തിൽ ചെറിയ തോതിൽ മാത്രം കാണപ്പെടുന്ന ഈ കീടങ്ങൾ നിയന്ത്രണ വിധേയമാക്കാതിരുന്നാൽ വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ തന്നെ വാഴയിലകളുടെ ഹരിതകം തിന്നുതീർത്ത് ചെടിയുടെ വളർച്ചയെയും ഉത്പാദനക്ഷമതയെയും ഗുരുതരമായി ബാധിക്കും. ഇലതീനിപ്പുഴുക്കളുടെ ആക്രമണം സാധാരണയായി മഴക്കാലത്തും അതിനുശേഷമുള്ള ഈർപ്പമുള്ള കാലാവസ്ഥയിലുമാണ് കൂടുതലായി കാണപ്പെടുന്നത്. ശലഭങ്ങളോ നിശാശലഭങ്ങളോ ഇലകളുടെ അടിഭാഗത്ത് കൂട്ടമായി മുട്ടയിടുകയും അവ വിരിഞ്ഞു പുറത്തുവരുന്ന പുഴുക്കൾ ഇലകൾ ഭക്ഷിക്കുകയും ചെയ്യുന്നു. തുടക്കത്തിൽ ചെറിയ ദ്വാരങ്ങൾ മാത്രം കാണപ്പെടുമെങ്കിലും പിന്നീട് ഇലയുടെ വലിയ ഭാഗങ്ങൾ തന്നെ നശിച്ചുപോകും. ഗുരുതരമായ ആക്രമണത്തിൽ ഇലകൾ കരിഞ്ഞതുപോലെയും കീറിയതുപോലെയും കാണപ്പെടും. ഇതുമൂലം പ്രകാശ സംശ്ലേഷണം കുറയുകയും ചെടിയുടെ വളർച്ച മന്ദഗതിയിലാകുകയും കുലയുടെ വലിപ്പവും വിളവുമെല്ലാം കുറയുകയും ചെയ്യും. കമ്പിളിപ്പുഴുക്കളെ തിരിച്ചറിയാൻ താരതമ്യേന എളുപ്പമാണ്. ഇവയുടെ ശരീരത്തിൽ കറുപ്പ് അല്ലെങ്കിൽ തവിട്ടു നിറത്തിലുള്ള രോമങ്ങൾ ധാരാളമായി കാണപ്പെടുന്നു. ചില ഇനങ്ങൾ കൂട്ടമായി സഞ്ചരിക്കുകയും ഒരേ ഇലയിൽ തന്നെ വലിയ തോതിൽ ഭക്ഷണം കഴിക്കുകയും ചെയ്യും. പ്രായപൂർത്തിയായ ശലഭങ്ങൾക്ക് സാധാരണയായി തവിട്ടു നിറമുള്ള മുൻചിറകുകളും ചുവപ്പ് കലർന്ന പിൻചിറകുകളും കറുത്ത പുള്ളികളും കാണപ്പെടാം. ഇലതീനിപ്പുഴുക്കളുടെ നിയന്ത്രണത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കൃത്യമായ നിരീക്ഷണമാണ്. ആഴ്ചയിൽ ഒരിക്കലെങ്കിലും വാഴത്തോട്ടം പരിശോധിച്ച് മുട്ടക്കൂട്ടങ്ങളും ചെറുപുഴുക്കളും കണ്ടെത്തി നശിപ്പിക്കണം. തുടക്കഘട്ടത്തിൽ തന്നെ ബാധിച്ച ഇലകൾ മുറിച്ചു മാറ്റി കത്തിച്ചുകളയുകയോ കുഴിച്ചുമൂടുകയോ ചെയ്യുന്നത് കീടങ്ങളുടെ വ്യാപനം കുറയ്ക്കാൻ സഹായിക്കും. പുഴുക്കൾ കൂട്ടമായി കാണപ്പെടുന്ന ഘട്ടത്തിൽ കൈകൊണ്ട് ശേഖരിച്ച് നശിപ്പിക്കുന്നതും ഫലപ്രദമാണ്. ജൈവ നിയന്ത്രണ മാർഗങ്ങളിൽ ഏറ്റവും ഫലപ്രദമായ ഒന്നാണ് ബ്യൂവേറിയ ബാസിയാന എന്ന മിത്രകുമിഴ്. 1 ലിറ്റർ വെള്ളത്തിൽ 20 ഗ്രാം എന്ന തോതിൽ കലക്കി വൈകുന്നേരങ്ങളിൽ ഇലകളിൽ നന്നായി തളിക്കാം. ഈ കുമിഴ് പുഴുക്കളുടെ ശരീരത്തിൽ വളർന്ന്

0: തുടങ്ങിയവ പുഴുക്കളെ ഭക്ഷിച്ച് അവയുടെ എണ്ണം നിയന്ത്രിക്കുന്നു. അതിനാൽ അനാവശ്യമായ രാസ കീടനാശിനി പ്രയോഗങ്ങൾ ഒഴിവാക്കേണ്ടതാണ്. വയലിന്റെ ശുചിത്വം പാലിക്കുകയും കളകൾ നിയന്ത്രിക്കുകയും ചെയ്താൽ കീടങ്ങളുടെ പ്രജനനം കുറയ്ക്കാനാകും. ആക്രമണം അതിരൂക്ഷമായ സാഹചര്യങ്ങളിൽ മാത്രം രാസനിയന്ത്രണം പരിഗണിക്കാവുന്നതാണ്. ക്ലോറാൻട്രാനിൽ ഇപ്പോൾ 3 മില്ലി 10 ലിറ്റർ വെള്ളത്തിലോ ഫ്ലൂബെൻഡിയാമൈഡ് 2 മില്ലി 10 ലിറ്റർ വെള്ളത്തിലോ കലക്കി തളിക്കുന്നത് ഫലപ്രദമാണ്. ചില പ്രദേശങ്ങളിൽ ക്വിനാൽഫോസും ഉപയോഗിക്കാറുണ്ട്. എന്നാൽ പരാഗണജീവികൾക്കും മിത്രജീവികൾക്കും പരിസ്ഥിതിക്കുമുണ്ടാകാവുന്ന ദോഷഫലങ്ങൾ കണക്കിലെടുത്ത് കാർഷിക വിദഗ്ധരുടെ നിർദ്ദേശപ്രകാരം മാത്രമേ രാസ കീടനാശിനികൾ ഉപയോഗിക്കാവൂ. ഇലതീനിപ്പുഴുക്കളെ പൂർണ്ണമായി ഇല്ലാതാക്കുന്നതിനേക്കാൾ അവയുടെ എണ്ണം സാമ്പത്തിക നഷ്ടമുണ്ടാകാത്ത നിലയിൽ നിയന്ത്രിച്ചു നിർത്തുകയാണ് സമഗ്ര കീടനിയന്ത്രണത്തിന്റെ ലക്ഷ്യം. കൃത്യമായ നിരീക്ഷണം, ശുചിത്വം, ജൈവ നിയന്ത്രണം, സ്വാഭാവിക ശത്രുക്കളുടെ സംരക്ഷണം, ആവശ്യമായ സാഹചര്യങ്ങളിൽ മാത്രം രാസനിയന്ത്രണം എന്നിവ സംയോജിപ്പിച്ച് നടപ്പിലാക്കിയാൽ വാഴയിലെ ഇലതീനിപ്പുഴുക്കളുടെ ആക്രമണം വിജയകരമായി നിയന്ത്രിക്കാനും മികച്ച വിളവുറപ്പാക്കാനും സാധിക്കും.
1: അവതരണം ഷാൽമ.

0: നമസ്തേ മലയാളം തുടരുന്നു. നമസ്തേ മലയാളത്തിൽ ഇനി ഈ യാത്ര എനിക്കിഷ്ടം. ഈ യാത്ര എനിക്കിഷ്ടം, അത്രമേൽ ഇഷ്ടമുള്ള ചില യാത്രകളും സ്ഥലങ്ങളും.
1: എനിക്കിഷ്ടത്തിൽ ഇന്ന് കാവൽ നായ്ക്കൾ കറവപ്പുര തുറക്കുമ്പോഴുള്ള വിശേഷങ്ങൾ കേൾക്കാം.
2: ലോകത്തിലെ തന്നെ ഏറ്റവും കാര്യക്ഷമതയുള്ളതും വിശാലവുമായ ഡയറി ഫാമുകൾ സ്ഥിതി ചെയ്യുന്ന പ്രദേശമാണ് ഓസ്ട്രേലിയൻ സംസ്ഥാനമായ വിക്ടോറിയ. ഓസ്ട്രേലിയയിൽ, പ്രത്യേകിച്ച് വിക്ടോറിയയിൽ, ചെറു ഫാമുകൾ കുറയുകയും വൻകിട ഡയറി ഓപ്പറേഷനുകൾ വർദ്ധിക്കുകയും ചെയ്യുന്ന ഒരു പ്രവണതയാണ് ഇന്നുള്ളത്. മെൽബണിൽ നിന്ന് ഏകദേശം 75 മിനിറ്റ് ഡ്രൈവ് ദൂരത്തിൽ ഫിലിപ്പ് ഐലൻഡിലേക്കുള്ള വഴിയിലുള്ള കാൽഡർമീഡ് ഫാം ഈ മാറ്റത്തെയാണ് പ്രതിനിധാനം ചെയ്യുന്നത്. ഇവിടം സന്ദർശിച്ചപ്പോൾ കണ്ട കാഴ്ച ആധുനിക ക്ഷീരകർഷണ രീതിയുടെയും മൃഗപരിപാലനത്തിലെ കൃത്യതയുടെയും നേർചിത്രമാണ്. മെൽബണിലെ വൻകിട ഡയറി ഫാമുകളിലൊന്നായ ഇത് പൂർണ്ണ പ്രവർത്തനക്ഷമമായ ഒരു ആധുനിക വാണിജ്യ ഡയറി ഫാമാണ്. 500-ലധികം ജേഴ്സി പശുക്കളാണ് ഇവിടെയുള്ളത്. ജേഴ്സി പശുക്കൾ അളവിൽ കുറവാണെങ്കിലും കൊഴുപ്പും പ്രോട്ടീനും കൂടുതലുള്ള മികച്ച നിലവാരമുള്ള പാൽ നൽകുന്നവയാണ്. ഇവയെ പരിപാലിക്കുകയും കറക്കുകയും ചെയ്യുന്ന ഇവിടത്തെ രീതി ക്ഷീരകർഷണത്തിന്റെ വ്യാപ്തിയും സാങ്കേതിക മികവും വിളിച്ചോതുന്നു. 500-ലധികം വരുന്ന കറവപ്പശുക്കളുടെ കൂട്ടത്തെ കൈകാര്യം ചെയ്യാനും അവയ്ക്ക് സുരക്ഷയൊരുക്കാനും സാങ്കേതികവിദ്യയും പരിശീലനം ലഭിച്ച നായ്ക്കളും എങ്ങനെ പ്രയോജനപ്പെടുന്നു എന്ന് ഈ ഫാം വ്യക്തമാക്കുന്നു. ഓസ്ട്രേലിയൻ ക്ഷീരകർഷണത്തിന്റെ അടിസ്ഥാനമായ പാസ്തർ ബേസ്ഡ് സിസ്റ്റമാണ് ഇവിടെ പിന്തുടരുന്നത്. ഇതിന്റെ പ്രത്യേകതകൾ പലതാണ്. വിശാലമായ മേച്ചിൽപ്പുറങ്ങൾ വേണം. പശുക്കൾക്ക് ദിവസം മുഴുവൻ തുറന്ന പുൽമേടുകളിൽ മേയാൻ അവസരം കിട്ടും. ഇത് മൃഗങ്ങളുടെ ക്ഷേമം ഉറപ്പാക്കുന്നതിനൊപ്പം കർഷകന് തീറ്റ ചെലവ് കുറയ്ക്കാനും സഹായിക്കുന്നു. പുല്ലാണ് ഇവിടുത്തെ പ്രധാന തീറ്റ. പാസ്റ്റർ റൊട്ടേഷൻ എന്ന രീതി ഉപയോഗിച്ച് പുല്ല് പൂർണ്ണമായി നശിക്കാതെ അടുത്ത മേച്ചിൽപ്പുറത്തേക്ക് കൂട്ടത്തെ മാറ്റുന്നു. ഇത് പശുക്കളുടെ ആരോഗ്യത്തിനും മണ്ണിന്റെ ഫലഭൂയിഷ്ഠതയ്ക്കും അത്യന്താപേക്ഷിതമാണ്. കാലാവസ്ഥാപരമായ വെല്ലുവിളികളുണ്ട്. വിക്ടോറിയയിലെ കാലാവസ്ഥ പുല്ല് വളരുന്നതിന് അനുയോജ്യമാണ്. എങ്കിലും വരൾച്ച പോലുള്ള വെല്ലുവിളികളെ നേരിടാൻ ധാന്യങ്ങളും സൈലേജ് പോലുള്ള സംഭരിച്ച തീറ്റകളും ഉപയോഗിക്കാറുണ്ട്. 500 പശുക്കൾക്ക് ആവശ്യമായ തീറ്റയുടെ ലഭ്യത ഉറപ്പാക്കുന്നത് ഒരു വലിയ വെല്ലുവിളിയാണ്. പരിസ്ഥിതി സൗഹൃദത്തിന്റെ ഉദാഹരണങ്ങളും കാണാം. വലിയ ഫാമുകൾക്ക് മാലിന്യം, പ്രത്യേകിച്ച് ചാണകവും മറ്റവശിഷ്ടങ്ങളും കൈകാര്യം ചെയ്യുന്നത് വലിയൊരു വെല്ലുവിളിയാണ്. ഈ ഫാമുകൾ ചാണകം ശേഖരിച്ച് പുൽമേടുകളിൽ വളമായി ഉപയോഗിക്കുകയോ അല്ലെങ്കിൽ മീഥേൻ വാതകം ഉൽപ്പാദിപ്പിക്കാൻ ഉപയോഗിക്കുകയോ ചെയ്യുന്ന സുസ്ഥിര മാർഗങ്ങൾ അവലംബിക്കുന്നുണ്ട്. കറവയുടെ രീതിയാണ് ഏറെ വിശേഷം. പശുക്കളെ ദിവസേന 2 തവണ കറക്കുന്നു. ഈ കറവ നടക്കുന്ന രീതി പൊതുജനങ്ങൾക്ക് കാണാനായി പ്രത്യേക സന്ദർശക മുറി സജ്ജീകരിച്ചിട്ടുണ്ട്. കറവയുടെ സാങ്കേതിക വിദ്യയാണ് ഇവിടത്തെ കാര്യക്ഷമതയുടെ രഹസ്യം. 500 പശുക്കളെ ദിവസേന 2 തവണ കറന്നെടുക്കുന്നത് ലളിതമായ കാര്യമല്ല. അതിനായി ഫാം ഉടമകൾ ആധുനിക സംവിധാനങ്ങളാണ് ഉപയോഗിക്കുന്നത്. ഫാമുകളിൽ ഏറ്റവും സാധാരണയായി ഉപയോഗിക്കുന്ന ഒരു ഹൈടെക് രീതിയാണ് കറങ്ങുന്ന കറവപ്പുര. ഒരു വലിയ കറങ്ങുന്ന പ്ലാറ്റ്ഫോമാണിത്. പശുക്കൾ പ്ലാറ്റ്ഫോമിൽ കയറി നിൽക്കുന്നു. ഓരോ പശുവിനും ടാഗുകൾ ഉണ്ടാവും. കറവ സമയത്ത് യന്ത്രങ്ങൾ ആ ടാഗുകൾ വായിക്കുകയും ഓരോ പശുവും എത്ര പാൽ നൽകി, പാലിന്റെ ഗുണമേന്മ എങ്ങനെയുണ്ട് തുടങ്ങിയ വിവരങ്ങൾ അപ്പപ്പോൾ രേഖപ്പെടുത്തുകയും ചെയ്യും. ഇത് രോഗങ്ങളെ മുൻകൂട്ടി കണ്ടെത്താനും ഉൽപ്പാദനം മെച്ചപ്പെടുത്താനും സഹായിക്കുന്നു. പ്ലാറ്റ്ഫോം പതുക്കെ കറങ്ങുമ്പോൾ കറവയന്ത്രങ്ങൾ ഘടിപ്പിക്കുന്നു. ഒരു പൂർണ്ണ കറക്കം കഴിയുമ്പോഴേക്കും കറവ പൂർത്തിയാവുകയും പശുക്കൾ സ്വയം പുറത്തേക്ക് പോവുകയും ചെയ്യുന്നു. സ്ഥലം ഒഴിവ് വരുന്നതനുസരിച്ച് ക്യൂവിൽ നിൽക്കുന്നവ ഓരോന്നായി പ്ലാറ്റ്ഫോമിലേക്ക് അനുസരണയോടെ കയറി നിൽക്കുന്നത് വളരെ രസകരമായ കാഴ്ചയാണ്. ഇതുവഴി കുറഞ്ഞ സമയം കൊണ്ട് കറവ പൂർത്തിയാക്കാൻ സാധിക്കുന്നു. ഈ സംവിധാനം കർഷകന്റെ ജോലിഭാരം കുറയ്ക്കുക മാത്രമല്ല, പശുക്കൾക്ക് വേഗത്തിൽ അവരുടെ വിശ്രമസ്ഥലത്തേക്ക് തിരിച്ചുപോകാൻ അവസരം നൽകുകയും ചെയ്യുന്നു. ഈ ഫാമിലെ പ്രത്യേക ആകർഷണം നായ്ക്കളാണ്. 2 വ്യത്യസ്ത തരം നായ്ക്കളെ ഇവിടെ കാണാം. ഹെർഡിംഗ് ഡോഗ്സ് പുൽമേടുകളിൽ നിന്ന് കറവപ്പുരയിലേക്കും തിരിച്ചും പശുക്കളെ നയിക്കുന്നു. സാധാരണയായി ബോർഡർ കോളി, കെൽപ്പി തുടങ്ങിയ ഓസ്ട്രേലിയൻ ഇനങ്ങളാണ് വേഗതയും ബുദ്ധിയും കാരണം ഈ ജോലിക്ക് പ്രശസ്തരായിട്ടുള്ളത്. കർഷകൻ ഒരു വാഹനം ഉപയോഗിച്ച് പശുക്കളെ കൂട്ടി വരുമ്പോൾ പരിശീലനം ലഭിച്ച നായ്ക്കൾ കർഷകന്റെ ശബ്ദനിർദ്ദേശങ്ങൾ അനുസരിച്ച് പശുക്കളുടെ കൂട്ടത്തെ വട്ടമിട്ടും അരികുകളിലൂടെ ഓടിയും അവയെ ശാന്തമായി മുന്നോട്ട് നയിക്കുന്നു. 500 പശുക്കളുടെ കൂട്ടത്തെ കൈകാര്യം ചെയ്യാൻ ഒരു കർഷകനും ഏതാനും നായ്ക്കളും മതിയാകും. പശുക്കളെ സമ്മർദ്ദത്തിലാക്കാതെ ശാന്തമായി കറവപ്പുരയിലേക്ക് എത്തിക്കാൻ ഇവ സഹായിക്കുന്നു. പശുക്കൾക്ക് ഏറ്റവും കൂടുതൽ പാൽ നൽകാൻ കഴിയുന്നത് അവ സന്തോഷത്തോടെയും സമ്മർദ്ദമില്ലാതെയും ഇരിക്കുമ്പോഴാണല്ലോ. നായ്ക്കളെ ഉപയോഗിക്കുമ്പോൾ പോലും അവ പശുക്കളെ ഭയപ്പെടുത്തുന്നില്ല എന്ന് കർഷകർ ഉറപ്പാക്കുന്നു. ഇവയെ കൂടാതെ ലൈവ് സ്റ്റോക്ക് ഗാർഡിയൻ ഡോഗ്സ്, കാവൽ നായ്ക്കൾ, കുറുക്കൻ, ഡിങ്കോ, മറ്റ് കാട്ടുനായ്ക്കൾ അല്ലെങ്കിൽ ചില പ്രദേശങ്ങളിൽ കഴുകൻ തുടങ്ങിയ പക്ഷികൾ എന്നിവയിൽ നിന്ന് കന്നുകാലികളെ സംരക്ഷിക്കുന്നവയാണ് ഇവ. മാരമ്മ ഷിപ്ഡോ, അനറ്റോളിയൻ ഷെപ്പേർഡ് തുടങ്ങിയ വലിപ്പമുള്ള ഇനങ്ങളെയാണ് ഇതിലേക്കായി സാധാരണ ഉപയോഗിക്കുന്നത്. നായ്ക്കൾ ചെറുപ്പം മുതൽ തന്നെ പശുക്കളുടെ കൂട്ടത്തോടൊപ്പമാണ് വളരുന്നത്. അതിനാൽ അവ പശുക്കളെ സ്വന്തം കുടുംബാംഗങ്ങളായി കണക്കാക്കുന്നു. ഇവ വേട്ടക്കാരെ കടിച്ചു മുറിവേൽപ്പിക്കാതെ അവയുടെ സാന്നിധ്യം അറിയിച്ച് അകറ്റി നിർത്തുകയാണ് ചെയ്യുന്നത്. ഈ കാവൽ നായ്ക്കളുടെ സാന്നിധ്യം ഫാമിലെ ബയോസെക്യൂരിറ്റി ഉറപ്പാക്കുന്നതിൽ പ്രധാന പങ്കുവഹിക്കുന്നു. മെൽബണിലെ ഈ ഫാം വൻതോതിലുള്ള പാലുൽപാദനം ഉറപ്പാക്കാൻ ഓസ്ട്രേലിയൻ കാർഷിക സാങ്കേതിക വിദ്യയും പരമ്പരാഗതമായ ഫാം മാനേജ്മെന്റ് രീതികളും എങ്ങനെ സമന്വയിപ്പിക്കുന്നു എന്നതിന്റെ മികച്ച മനോഹരമായ ഒരു ഉദാഹരണമാണ്. ഇത് കേവലം പാലുൽപാദനം മാത്രമല്ല, പ്രകൃതിയുമായും മൃഗങ്ങളുമായും ഇണങ്ങിയ ഒരു ജീവിത ശൈലിയെക്കൂടി അടയാളപ്പെടുത്തുന്നു.

رحمانيا. ഉച്ചസ്ഥായി ഉന്മത്തവുമായ സംഗീതം ഹൃദയതാളങ്ങളെ ഹൃദ്യമാക്കുന്നുവെങ്കിൽ ആ സംഗീതത്തിന്റെ ഉറവിടം റഹ്മാന്റെ ആത്മഹൃദയത്തിൽ നിന്നായിരിക്കും. കേൾക്കാം റഹ്മാനിയ.

0: നമസ്തേ മലയാളത്തിൽ എനിക്ക് കേൾക്കാം തിരശീല. ആദ്യകാല ചലച്ചിത്രങ്ങളെ കുറിച്ച് ഒരു ഓർമ്മപ്പെടുത്തൽ.
1: ഓറിയന്റൽ മൂവീസിന്റെ ബാനറിൽ പി കെ സത്യപാൽ നിർമ്മാണം നിർവഹിച്ച, ജി വിശ്വനാഥൻ സംവിധാനം ചെയ്ത ചിത്രമായിരുന്നു ഉമ്മിണിത്തങ്ക. ജഗതി എൻ കെ ആചാരി കഥയും സംഭാഷണവും നിർവഹിച്ചു. എൻ സി നായരുടെ ഛായാഗ്രഹണം, പി പി ദാസിന്റെ കലാസംവിധാനം, അഭയദേവ്, കെടാമംഗലം സദാനന്ദൻ എന്നിവരുടെ ഗാനങ്ങൾക്ക് ദക്ഷിണാമൂർത്തി സംഗീത സംവിധാനം നിർവഹിച്ചു. പി ലീല, എസ് ജാനകി, എം എൽ വസന്തകുമാരി, പുനിത, വി ദക്ഷിണാമൂർത്തി എന്നിവരായിരുന്നു ഗായകർ. 1961 ഏപ്രിൽ 1 തീയതി പ്രദർശനത്തിനെത്തിയ ചിത്രത്തിൽ കൊട്ടാരക്കര ശ്രീധരൻ നായർ, ജി കെ പിള്ള, കെ കെ ചെല്ലപ്പൻ, മുത്തയ്യ, കെടാമംഗലം സദാനന്ദൻ, മുതുകുളം രാഘവൻ പിള്ള, എസ് പി പിള്ള, പത്മിനി, രാഗിണി, സുകുമാരി, ആറന്മുള പൊന്നമ്മ, അംബിക, പി കെ സത്യപാലൻ, കുട്ടൻപിള്ള, കൃഷ്ണൻ സദാശിവം, സിംഹളൻ, ഡോക്ടർ കൃഷ്ണൻ നായർ, നാരായണപിള്ള, ഭൂപതി, നന്ദാരം, കൃഷ്ണൻ, കെ സദാശിവൻ എന്നിവർ അഭിനയിച്ചു. ജഗതി എൻ കെ ആചാര്യയുടെ നാടകത്തിന്റെ ചലച്ചിത്രരൂപം എന്ന സവിശേഷതയായിരുന്നു ഉമ്മിണിത്തങ്കയ്ക്കുണ്ടായിരുന്നത്. 9 ഗാനങ്ങൾ കൊണ്ട് അനുഗ്രഹീതമായിരുന്നു ഉമ്മിണിത്തങ്ക. തിരശീലയിൽ ഇപ്പോൾ കേൾക്കാം ഉമ്മിണിത്തങ്കയിൽ നിന്നും ഒരു ഗാനം.

നാടകം ഒരു അവതരണ കലയാണ്. സംഭാഷണങ്ങളിലൂടെയും ചലനങ്ങളിലൂടെയും മനുഷ്യാനുഭവങ്ങളെ സംഘർഷങ്ങളിലൂടെയും വികാരങ്ങളിലൂടെയും അത് ചിത്രീകരിക്കുന്നു. മനുഷ്യ ജീവിതത്തിന്റെ വൈരുദ്ധ്യങ്ങളെയും ഹൃദയത്തിലെ കൊടുങ്കാറ്റുകളെയും പ്രവൃത്തികളിലൂടെയുള്ള വിമോചനത്തെയും അത് മുന്നോട്ടു കൊണ്ടുവരുന്നു. കല എന്നതിനപ്പുറം നാടകത്തിന് സാമൂഹിക വിപ്ലവം എന്നൊരു പ്രതിബദ്ധത കൂടിയുണ്ട്. സഫ്ദർ ഹഷ്മിയും സുരാസുവും ബൃഹത്തുമൊക്കെ വിഭാവന ചെയ്ത സാമൂഹിക വിപ്ലവത്തിന്റെ ചട്ടുകം നമസ്തേ മലയാളത്തിൽ ഇപ്പോൾ കേൾക്കാം. ഒരു നാടകഗാനം.

നമസ്തേ മലയാളത്തിൽ ഇനി ജാനകി ഗാനം. എസ് ജാനകി മലയാളത്തിനായി പകർന്ന അമൃതഗാഥ.

നമസ്തേ മലയാളത്തിൽ ഇനിയൊരു ചോദ്യമാണ്. ഇന്നത്തെ ചോദ്യം ശ്രദ്ധിക്കുക. ചോദ്യം: കേരളത്തിന്റെ തനതായ നൃത്തം ഏതാണ്? ചോദ്യം ഒരിക്കൽ കൂടി: കേരളത്തിന്റെ തനതായ നൃത്തം ഏതാണ്? ഉത്തരം: 8891773912 എന്ന നമ്പറിൽ വാട്സപ്പ് സന്ദേശമായി അയക്കാവുന്നതാണ്. നമസ്തേ മലയാളം അവസാനിക്കുന്നതിന് മുൻപ് ലഭിക്കുന്ന ഉത്തരങ്ങളിൽ നിന്ന് നറുക്കിട്ടെടുക്കുന്ന വ്യക്തിക്ക് ഒരു റേഡിയോ സമ്മാനമായി ലഭിക്കും.

0: മനോമേധം മസ്തിഷ്കത്തെ കുറിച്ചുള്ള പ്രത്യേക പരിപാടി.
1: ശാരീരികമായ സ്പർശനങ്ങളും ആലിംഗനങ്ങളും മനുഷ്യന്റെ വൈകാരിക നിയന്ത്രണത്തിലും മാനസിക ആരോഗ്യത്തിലും നിർണായകമായ പങ്കുവഹിക്കുന്നു. പങ്കാളിയിൽ നിന്നുള്ള സ്പർശനങ്ങളും പരിചരണവും പുരുഷന്മാരിൽ പ്രതിദിന സമ്മർദ്ദം കുറയ്ക്കുന്നതിനും സന്തോഷം നൽകുന്നതിനും പ്രധാന കാരണമാകുന്നു എന്ന നിരീക്ഷണം ആധുനിക ഹ്യൂമൻ ബിഹേവിയർ സ്റ്റഡീസും റിലേഷൻഷിപ്പ് സൈക്കോളജിയും ശരിവയ്ക്കുന്ന ഒന്നാണ്. വാക്കുകളാൽ പ്രകടിപ്പിക്കാൻ കഴിയാത്ത സുരക്ഷിതത്വബോധവും ആശ്വാസവും ഒരു ചെറിയ സ്പർശനത്തിലൂടെ കൈമാറാൻ കഴിയുമെന്നത് മനുഷ്യ ശരീരത്തിന്റെ ഒരു ജൈവിക പ്രത്യേകതയാണ്. ശാസ്ത്രീയമായി വിശകലനം ചെയ്യുമ്പോൾ സ്നേഹത്തോടെയുള്ള ആലിംഗനങ്ങളോ കൈകോർത്ത് പിടിക്കലുകളോ നടക്കുമ്പോൾ നമ്മുടെ തലച്ചോറിൽ വലിയൊരു രാസമാറ്റം സംഭവിക്കുന്നു. ഈ സമയങ്ങളിൽ ബോണ്ടിംഗ് ഹോർമോൺ അല്ലെങ്കിൽ ലവ് ഹോർമോൺ എന്നറിയപ്പെടുന്ന ഓക്സിറ്റോസിൻ ശരീരത്തിൽ വൻതോതിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. ഇത് മനസ്സിൽ ശാന്തതയും ആശ്വാസവും നിറയ്ക്കാൻ സഹായിക്കുന്ന ഒന്നാണ്. അതോടൊപ്പം തന്നെ ശരീരത്തിൽ സമ്മർദ്ദമുണ്ടാക്കുന്ന പ്രധാന വില്ലനായ കോർട്ടിസോൾ എന്ന ഹോർമോണിന്റെ അളവ് ഗണ്യമായി കുറയ്ക്കാൻ ഈ ശാരീരിക സാമീപ്യത്തിന് കഴിയും. ഈരട്ട പ്രവർത്തനം വഴി രക്തസമ്മർദ്ദം നിയന്ത്രിക്കപ്പെടുകയും ഹൃദയമിടിപ്പ് സാധാരണ നിലയിലാകുകയും ചെയ്യുന്നു. കടുത്ത മാനസിക സമ്മർദ്ദത്തിലൂടെ കടന്നുപോകുന്ന ഒരാൾക്ക് പങ്കാളിയുടെ ഒരു ആലിംഗനം പെട്ടെന്ന് തന്നെ ആശ്വാസം നൽകുന്നത് അതുകൊണ്ടാണ്. പല പുരുഷന്മാരും തങ്ങളുടെ വൈകാരിക ബുദ്ധിമുട്ടുകൾ പുറത്തു പറയാൻ മടിക്കുന്നവരാണ്. സാമൂഹികമായ ചുറ്റുപാടുകൾ പലപ്പോഴും അവരെ വികാരങ്ങൾ ഉള്ളിലൊതുക്കാൻ നിർബന്ധിതരാക്കാറുണ്ട്. ഇത്തരം സാഹചര്യങ്ങളിൽ പങ്കാളിയുമായ അടുത്ത ശാരീരിക സമ്പർക്കം അവർക്ക് വാക്കുകൾ ആവശ്യമില്ലാത്ത ഒരു സുരക്ഷിത ഇടം ഒരുക്കുന്നു. വലിയ മാനസിക സമ്മർദ്ദങ്ങളിൽ നിന്ന് മോചനം നേടാനും വികാരങ്ങളെ ശാന്തമായി ഉൾക്കൊള്ളാനും യഥാർത്ഥ സന്തോഷം അനുഭവിക്കാനും ഈ നിമിഷങ്ങൾ അവരെ സഹായിക്കുന്നു എന്നാണ് മനഃശാസ്ത്രജ്ഞർ വ്യക്തമാക്കുന്നത്. സ്ഥിരമായി ഇത്തരം സ്നേഹപ്രകടനങ്ങൾ അനുഭവിക്കുന്ന വ്യക്തികളിൽ വൈകാരിക പ്രതിരോധശേഷി കൂടുതലായിരിക്കുമെന്നും പഠനങ്ങൾ തെളിയിക്കുന്നു. ശാരീരിക അടുപ്പം എന്നത് കേവലം താൽക്കാലികമായ ശാരീരിക സുഖത്തിനപ്പുറം ദാമ്പത്യ ബന്ധങ്ങളുടെയും പ്രണയബന്ധങ്ങളുടെയും ദീർഘകാല നിലനിൽപ്പിന് ആവശ്യമായ ഒന്നാണ്. പരസ്പരമുള്ള സ്പർശനങ്ങൾ പങ്കാളികൾക്കിടയിലെ വിശ്വാസവും ആശയവിനിമയവും കൂടുതൽ ശക്തമാക്കുന്നു. പങ്കാളി തന്നോടൊപ്പമുണ്ട് എന്ന ബോധം, ഇത് നൽകുന്ന സുരക്ഷിതത്വം ജീവിതത്തിലെ ഏത് പ്രതിസന്ധികളെയും ഒരുമിച്ച് നേരിടാനുള്ള ആത്മവിശ്വാസമാണ് നൽകുന്നത്. നിത്യജീവിതത്തിലെ തിരക്കുകൾക്കിടയിലും പങ്കാളികൾ പരസ്പരം ശാരീരികമായ സ്നേഹപ്രകടനങ്ങൾക്ക് മുൻഗണന നൽകുന്നത് പരസ്പര ബന്ധം കൂടുതൽ ആഴമുള്ളതാക്കാനും ബന്ധങ്ങളിലെ വിരസത ഒഴിവാക്കാനും സഹായിക്കും. ചുരുക്കത്തിൽ, മനുഷ്യന്റെ മാനസികവും വൈകാരികവുമായ ആരോഗ്യത്തിന് വസ്ത്രവും ഭക്ഷണവും പോലെ തന്നെ അത്യന്താപേക്ഷിതമായ ഒന്നാണ് സ്നേഹത്തോടെയുള്ള സ്പർശനങ്ങൾ. പങ്കാളിയോട് കാണിക്കുന്ന ചെറിയൊരു ആലിംഗനമോ കൈകോർക്കലോ പോലും അവരുടെ ജീവിതത്തിലെ വലിയ സമ്മർദ്ദങ്ങളെ ഇല്ലാതാക്കാൻ പോകുന്നതാണ്. അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ ശാരീരികമായ ഇത്തരം സ്നേഹപ്രകടനങ്ങൾക്ക് കൃത്യമായ മുൻഗണന നൽകുന്നത് വ്യക്തിപരമായ സന്തോഷം വർദ്ധിപ്പിക്കുന്നതിനും മാനസിക പിരിമുറുക്കങ്ങൾ കുറയ്ക്കുന്നതിനും പങ്കാളികൾക്കിടയിലെ ബന്ധം കൂടുതൽ ശക്തവും സുസ്ഥിരവുമായി നിലനിർത്തുന്നതിനും സഹായിക്കും എന്ന് മനഃശാസ്ത്രവും ശാസ്ത്രലോകവും ഒരേ സ്വരത്തിൽ അടിവരയിട്ട് സമർത്ഥിക്കുന്നു.
0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് മനോമേധം.

നീരുറവകൾ നദിയോട് ചേരുന്നു, നദികളോ കടലിനോടും. സ്വർഗത്തിലെ കാറ്റുകൾ എന്നേക്കുമായി മധുരവികാരത്തിൽ അലിഞ്ഞു ചേരുന്നു. നോക്ക്, ഈ ലോകത്തിൽ ഒന്നും ഒറ്റയ്ക്കല്ല. ദിവ്യമായ ഒരു നിയമത്താൽ സകലവും ഒരൊറ്റ ആത്മാവിൽ കണ്ടുമുട്ടി ലയിക്കുന്നു. എങ്കിൽ പ്രിയനെ, നീ എന്നോട് ചേരാത്തതിന്റെ? മലകൾ ഉന്നതമായ ആകാശത്തെ ചുംബിക്കുന്നു. നോക്ക്, തിരമാലകൾ പരസ്പരം പുണരുന്നു. ഒരു പൂവിനും ബണ്ടിനെ അവഗണിച്ചാൽ ക്ഷമ ലഭിക്കുകയില്ല. സൂര്യപ്രകാശത്തിന് ഭൂമിയെ ആലിംഗനം ചെയ്തേ തീരൂ. ചന്ദ്രരശ്മികൾക്ക് കടലിൻ അഗാധമാം നീലിമയിൽ അലിയാതിരിക്കാനാകുമോ? നിഴലുകൾ വെടിഞ്ഞ് ഒടുവിൽ ഉന്മത്തമായ നിൻ പ്രണയധാര എന്റെ മാനസ സരോവരത്തിൽ വന്നലിഞ്ഞു ചേർന്നൊന്നായി ഒറ്റ ലവണാംശമായി പ്രതിവ്യാപനപ്പെടുക തന്നെ ചെയ്യും. നമസ്തേ മലയാളം തുടരുന്നു. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം ഒരു പ്രണയഗാനം.

0: പ്രിയ ശ്രോതാക്കളെ, ഇന്ന് നമസ്തേ മലയാളത്തിൽ ചോദിച്ച പ്രശ്നോത്തരയുടെ ഉത്തരം മോഹിനിയാട്ടം എന്നാണ്.
1: നമസ്തേ മലയാളം.
0: അകലെ തിളങ്ങുന്ന ആദ്യവും അന്ത്യവുമായ ധവള താരമേ, രക്താംബര കാടുകളിൽ നിന്ന് സുവർണാകാശത്തേക്ക് നീ നീങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. നിന്റെ കിരണങ്ങൾ ചിറകിലേറ്റിക്കൊണ്ട് ഹിമഗണങ്ങളും റോസാദലങ്ങളും ആഹ്ലാദപ്പെടുന്നു. പുല്ലരി, നീ ഞങ്ങൾക്ക് തന്ന നിത്യവിസ്മയം. മഞ്ഞണിഞ്ഞു തുടങ്ങിയിരിക്കുന്നു. പകൽ കർമ്മപൂരിതമാകാൻ തുടങ്ങിയിരിക്കുന്നു. പ്രിയ ശ്രോതാക്കളെ, കർമ്മോജ്വലമായ ദിനം ഓരോരുത്തർക്കും ആശംസിക്കുകയാണ്. സുഖത സുന്ദരമായ ദിനം പ്രദാനം ചെയ്യാൻ ഏവർക്കും കഴിയട്ടെ എന്ന് ഒരിക്കൽ കൂടി ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ നമസ്തേ മലയാളത്തിൽ നിന്ന് വിട പറയുന്നു. ഇതുവരെ ഈ പ്രഭാതത്തിൽ ഒപ്പമുണ്ടായിരുന്നത് ആതിര ബി രവീന്ദ്രൻ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: മിത്ര അഗ്രിഫെസ്റ്റ് 2026 ഓഗസ്റ്റ് 18 മുതൽ 20 വരെ മിത്രനികേതൻ ക്യാമ്പസിൽ വെച്ച് കർഷകർക്ക്, കൃഷിയെ സ്നേഹിക്കുന്നവർക്ക് പുതിയ സാങ്കേതിക കൃഷിരീതികൾ പരിചയപ്പെടുന്നതിനും പരിചയപ്പെടുത്തുന്നതിനും ഒരു കാർഷിക സൗഹൃദ കൂട്ടായ്മ. മഹത്തായ ഈ കാർഷികോത്സവത്തിൽ പങ്കുചേരുന്നതിനും സ്റ്റാളുകൾ സംവിധാനപ്പെടുത്തുന്നതിനും താൽപ്പര്യമുള്ളവരെ ക്ഷണിക്കുന്നു. വിളിക്കേണ്ട നമ്പർ 9446701529.
1: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം.

0: എന്റെ ഇഷ്ടഗാനങ്ങൾ ശ്രോതാക്കളുടെ ഇഷ്ടഗാനങ്ങൾ കേൾക്കാം.
1: പ്രിയ ശ്രോതാക്കളെ, ഇഷ്ടഗാനങ്ങൾ ആരംഭിക്കുന്നു. ഇന്ത്യവരങ്ങൾ പൂവിട്ട് നിൽക്കുന്ന നന്ദനോദ്യാനം, നിത്യസുരഭിലമായ ആ പൂങ്കാവനത്തെ പുണർന്നുകൊണ്ട് കടന്നുപോകുന്ന ഇളം കാറ്റ്, കാറ്റിന് കദളിപ്പൂക്കളുടെ മണം, ഇന്നലെ വിരിഞ്ഞ കല്യാണ സൗഗന്ധികങ്ങളും കാറ്റിനോട് കൂട്ടുകൂടുന്നു. ഒരു നിശാശലഭം മാത്രം ബാക്കിയാവുന്ന വൈദ്യുത വിളക്കിന് കീഴിൽ വച്ച് കാറ്റ് ദിശ തെറ്റി അലക്ഷ്യമാവുന്നു. ദൂരെ എവിടെ നിന്നോ ഒഴുകി വരുന്ന പാട്ടിൽ കാറ്റ് അതിൻ്റെ ബാക്കി തിരയുന്നു. നൃത്തടങ്ങളിൽ അലിഞ്ഞു ചേർന്ന പാട്ട്. ഇഷ്ടഗാനങ്ങളിൽ ഇന്നാദ്യം നാടുകാണിയിൽ നിന്നും വിമല, വിനയചന്ദ്രൻ എന്നിവർ ആവശ്യപ്പെടുന്ന ഗാനം. മുല്ലവള്ളിയും തേന്മാവും എന്ന ചിത്രത്തിലെ ഗാനം രചിച്ചിരിക്കുന്നത് ഗിരീഷ് പുത്തഞ്ചേരി. സംഗീതം ഔസേപ്പച്ചൻ. ആലാപനം കല്യാണി മേനോൻ.

നിസ്തുലമായ സ്നേഹത്തിന്റെ ശീതള ഛായയിൽ മുങ്ങി നിൽക്കുന്ന വീട്. എവിടെയോ പോയതും എങ്ങോട്ടെന്നില്ലാതെ അലഞ്ഞതും ഇവിടെ നിന്ന് തന്നെ. ഇത്രമേൽ ഹൃദ്യമായ ഒരിടം വീടല്ലാതെ വേറെന്താണ്? ഒരു വീട് വയ്ക്കണം. ഇലകളും പൂക്കളും കൊണ്ട് പുഴയൊഴുകും വഴിയരികിൽ ഒരു വീട്. അവിടെ ഇരുന്ന് വേണം കാറ്റ് പുഴയ്ക്ക് പാടിക്കൊടുത്ത പാട്ടുകൾ കേൾക്കാൻ. അവിടെ ഇരുന്ന് വേണം മുളന്തണ്ടിനോട് കാറ്റ് പറഞ്ഞുകൊടുത്ത കഥകൾ കേൾക്കാൻ. പാട്ടിൻ്റെ പ്രണയ പാലാഴിയിൽ അലിഞ്ഞു ചേരുന്ന ജന്മമായി തീരുവാൻ മോഹിക്കാത്തതായി ആരുണ്ട്? ഇഷ്ടഗാനങ്ങളിൽ ഇനി കേൾക്കാം ശാന്തം എന്ന ചിത്രത്തിലെ ഗാനം. ഗാനരചനയും സംഗീതവും കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരി. ആലാപനം ചിത്ര. ഗാനം ആവശ്യപ്പെടുന്നു ഒറ്റശേഖര മംഗലത്തു നിന്നും രാമനുണ്ണി.

നീലപ്പൂക്കൾ വീണുകിടക്കുന്ന നിരത്ത്, കായാമ്പൂക്കളുടെ ഭംഗി, കമനീയമായ ഈ ഗ്രാമത്തിന്റെ ഹൃദയതയിൽ നിന്ന് അടർത്തി മാറ്റരുതേ എന്ന നിത്യമായ പ്രാർത്ഥന. വഴിയരികിലെ രണ്ട് കടകളിലെ അന്ന് റേഡിയുള്ളൂ. സ്കൂളിൽ നിന്ന് തിരികെ വരും വഴി കടയ്ക്ക് മുന്നിൽ എത്രയോ നേരം നിന്ന സായാഹ്നങ്ങൾ, മേഘസ്പർശം പോലെ പാട്ടുകൾ തൊട്ടു തലോടിപ്പോയ പ്രദോഷങ്ങൾ, പാട്ടിനോട് പ്രണയം തോന്നിയ തെരുവ് ഇന്നില്ല, കടകളുമില്ല. ഒരു നീല പൂവു പോലെ ബാല്യം അവിടെ വീണുകിടക്കുന്നു. ശേഷിക്കുന്ന കടമ്പു മരത്തിൽ നിന്ന് പറന്നുയരുന്ന പാട്ടുകൾ, അവ എന്നെ കൊണ്ടുപോകുന്നത് എങ്ങോട്ട്? എവിടേക്കായാലും പാട്ടുപാധേയമായി എന്റെ കയ്യിലിരിക്കുന്നു. ഇഷ്ടഗാനങ്ങളിൽ അടുത്തത് ഒ എൻ വി കുറുപ്പ് രചന നിർവഹിച്ച് ബോംബെ രവി ഈണം പകർന്ന ഗാനമാണ് ചിത്രം സുകൃത. ഗാനം ആലപിച്ചത് യേശുദാസ്. ഗാനം ആവശ്യപ്പെടുന്നത് നെല്ലനാട് നിന്നും വിശ്വനാഥൻ.

മണ്ണെണ്ണ വിളക്കാണ്. അതണയുന്ന നേരമാണ് ഉറങ്ങുന്ന നേരം. അതെത്ര നേരത്തെ അണഞ്ഞാലും അമ്മാമയ്ക്ക് പരാതി ഉണ്ടായിരുന്നില്ല. എന്നാൽ റേഡിയോയുടെ ബാറ്ററി തീർന്നു പോയാൽ അമ്മാമയുടെ സമനില തെറ്റുമായിരുന്നു. അച്ഛനെന്ന പുകിലായിരിക്കും. എല്ലാം വാങ്ങാൻ നിനക്കറിയാമല്ലോ, രണ്ട് ബാറ്ററി. അതല്ലേ ഞാൻ ചോദിക്കുന്നുള്ളൂ. ദേ റേഡിയോ കിടന്നിഴയുന്നത് കണ്ടോ? ഈശ്വര സ്നേഹമില്ലാതായി പോയല്ലോ ഈശ്വര ഇവിടുള്ളവർക്ക്. അമ്മാമ പോയതിൻ്റെ രണ്ടാം മാസം വീട്ടിൽ കറണ്ട് വന്നു. അന്നാണ് അച്ഛൻ കരഞ്ഞു കാണുന്നത്. അമ്മാമ ഉണ്ടായിരുന്നെങ്കിൽ ഇഴയാതെ പാട്ട് കേൾക്കുമായിരുന്നു. അച്ഛൻ പുതിയ റേഡിയോ വാങ്ങി. അമ്മാമയുടെ റേഡിയോ ഞാനെടുത്തു. അതിന്നും പാടുന്നു. നിലാവുതിക്കുമ്പോഴും ഞാനത് കേൾക്കുന്നു. അമ്മാമ അടുത്തിരിക്കുന്നതായി തോന്നുന്ന കിനാവുകൾ. ദേശാടനം എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ഗാനം ആലപിച്ചത് സുജാത മോഹൻ. രചനയും സംഗീതവും കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരി. ഗാനം ആവശ്യപ്പെട്ടത് നാവായിക്കുളത്ത് നിന്നും മധു, സദാനന്ദൻ തുടങ്ങിയവർ.

കഥകളി പദങ്ങൾ കഴിഞ്ഞാൽ റേഡിയോ നിലയ്ക്കും. എന്നും റേഡിയോ നിലയ്ക്കുമ്പോൾ അജ്ഞാതമായൊരു ശൂന്യത. ഉളിയൂരിൽ നിന്നും അവൾ വിളിച്ചിട്ട് പറഞ്ഞത് 12 മണിവരെ റേഡിയോ പാടണമെന്നാണ്. 11 മണിക്ക് തീരുമ്പോൾ എന്തോ ഒരു വിഷമം പോലെ. അന്ന് അച്ഛനും ആ വിഷമം തോന്നിയിട്ടുണ്ടാവും. റേഡിയോ നിശബ്ദമാകരുത് എന്നാഗ്രഹിച്ചിട്ടുണ്ടാകും. അനാദിയായ ആകാശത്തിൻ്റെ ചെരുവുകളിൽ എവിടെയോ ഒരു നക്ഷത്രം, പാട്ട് കേൾക്കാൻ കുതിക്കുന്ന ഒരു നക്ഷത്രം. അതെനിക്ക് എത്ര പ്രിയപ്പെട്ടതാണെന്ന് നിനക്കറിയില്ല. കേൾക്കാം ചിറങ്കീഴിൽ നിന്നും ശ്യാം, മനോഹർ, ശിവജിത്ത് എന്നീ ശ്രോതാക്കൾ ആവശ്യപ്പെടുന്ന ഗാനം. ഉസ്താദ് ഹോട്ടൽ എന്ന ചിത്രത്തിലെ ഗാനം ആലപിച്ചത് ഹരിചരൺ, രചന റഫീഖ് അഹമ്മദ്, സംഗീതം ഗോപി സുന്ദർ.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്

0: എന്റെ ഇഷ്ടഗാനങ്ങൾ, ശ്രോതാക്കളുടെ ഇഷ്ടഗാനങ്ങൾ.
1: ഇവിടെ വച്ച്, ഈ ഭാരതപ്പുഴയുടെ തീരത്തു വച്ച് ഇന്ന് നമ്മൾ പിരിഞ്ഞു പോകുന്നു. ഇനി ഏത് അജ്ഞാത തീരത്തിൽ നാം തമ്മിൽ കണ്ടുമുട്ടും അറിയില്ല. എങ്കിലും നാം പരസ്പരം പാടിയ പാട്ടുകൾ, സൗഹൃദത്തിന്റെ സിന്ദൂരമായി പെയ്തിറങ്ങിയ കുങ്കുമപ്പൂവുകൾ, ഹരിതലതാഗൃഹമേടയിൽ വച്ച് നാം തങ്ങളിൽ കൈമാറിയ മാനസഗീതങ്ങൾ, മൃത്യുവിൻ പക്ഷി കൊത്താതെ ഹൃദയത്തിൽ അടവച്ചു വിരിയിച്ച രാക്കിളിമുട്ടകൾ, കാലമെത്ര കടലെടുത്തുപോയി. ഞാനീ കടവിൽ നിൽക്കുമ്പോൾ കേൾക്കുന്നു നിന്റെ പ്രിയസ്വരം. വയലാർ രാമവർമ്മ രചന നിർവഹിച്ച്, ജി ദേവരാജൻ ഈണമിട്ട്, കെ ജെ യേശുദാസ് ആലപിച്ച ഗാനം കേൾക്കാം. ഗന്ധർവ ക്ഷേത്രം എന്ന ചിത്രത്തിലെ ഗാനം ആവശ്യപ്പെടുന്നത് കള്ളിക്കാട് നിന്നും ഗോപി.

ടെറസിൽ നിന്നാൽ മൊട്ടച്ചിക്കുന്നിന്റെ മുകൾ പരപ്പ് കാണാം. നിലാവിന്റെ ചന്ദനച്ചാർ തണിഞ്ഞു നിൽക്കുന്ന പൂമരങ്ങൾ, മരങ്ങൾക്ക് കീഴിലെ കാവിലെ ചന്ദ്രോത്സവം, രാവോളം നീണ്ടുപോകുന്ന പാട്ടിന്റെ പഞ്ചാരിമേളങ്ങൾ, ഉത്സവം തീർന്നാലും പാട്ട് തീരരുതേ എന്ന് പ്രാർത്ഥിച്ച ദിനങ്ങൾ, അത്രമേൽ ഇഷ്ടമായിരുന്നു പാട്ടുകൾ. മൊട്ടച്ചിക്കുന്നിന് താഴെ കാവുണ്ടാകുമോ? കാവിൽ ചന്ദ്രോത്സവമുണ്ടാകുമോ? പാട്ടുകളുണ്ടാകുമോ? മഞ്ഞലയിൽ മുങ്ങിത്തോർത്തി ധനുമാസ ചന്ദ്രിക ഇപ്പോഴും പെയ്തുകൊണ്ടിരിക്കുകയാകുമോ? ഹൃദ്യമായ പാട്ട്. വാമനപുരത്ത് നിന്നും ജോഷി, ക്രിസ്റ്റീന തുടങ്ങിയവർ ആവശ്യപ്പെടുന്നു നമ്മൾ തമ്മിൽ എന്ന ചിത്രത്തിലെ ഗാനം. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം എം ജയചന്ദ്രൻ.

ഒലിപ്രാം കടവിൽ നീയിട്ട കല്ലിനും മുകളിലൂടെ വെള്ളം നീർത്തൊഴുകി. പ്രിയ സ്നേഹിത, കടവ് വിട്ട് ഞാൻ വന്നിട്ട് 30 ആണ്ടുകൾ. നീയിട്ട കല്ല് ഒഴുക്കെടുക്കാതെ ഇപ്പോഴും ഉണ്ടാകുമോ? സൗഹൃദത്തിൻ്റെ പുതിയ ഓളങ്ങളിൽ അത് വെള്ളാരം കല്ലായി മാറിയിട്ടുണ്ടാവുമോ? കോടമഞ്ഞ് വന്നിറങ്ങിയ പുലരികൾ, സന്ധ്യകൾ, ഒലിപ്രാങ്കടവിലേക്ക് ഇപ്പോഴും ആ പഴയ പ്രൈവറ്റ് ബസ് തന്നെയാണോ? റെക്കോർഡറിൽ സർഗത്തിലെ പ്രവാഹമേ എന്ന പാട്ട്, തിരികെ വരുമ്പോഴും അതേ പാട്ട്, ഹോസ്റ്റലിൻ്റെ പല മുറികളിലും അതേ പാട്ട്. പാട്ട് സൗഹൃദത്തിൻ്റെ നാനാർത്ഥങ്ങൾ തിരയുന്നു. അനന്തഭദ്രം എന്ന ചിത്രത്തിലെ ഗാനം ആവശ്യപ്പെടുന്നു കരകുളത്ത് നിന്നും സുരഭി, ശ്രേയ തുടങ്ങിയവർ. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം എം ജി രാധാകൃഷ്ണൻ, ആലാപനം കെ ജെ യേശുദാസ്. Так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так, так

പുഴ ഒരു ഏകാന്ത സംഗീതമാണ്. നിലാവ് വീണ് ചിതറിക്കിടക്കുന്ന നിള, തൃത്താലയിലെ സായന്തനങ്ങൾ, ആത്മദുഃഖത്തിൻ്റെ പെരുപ്പ്, നെടുവീർപ്പുകൾ പോലെ ഓളക്കുത്തുകൾ, നിത്യശാന്തത പോലെ മുകൾ പരപ്പ്, അടിത്തട്ടിലെവിടെയോ വീണുകിടക്കുന്ന വരരുചിയുടെ മാനസം, അതൊരു തങ്കത്തലിക പോലെ തൃത്താലയുടെ ഹൃദയത്തിൽ തിളങ്ങി നിൽക്കുന്നു. അവിടെ ഒരു തായമ്പക മുഴങ്ങുന്നുവോ? അതിൽ നിന്നൊരു ചോദ്യമുയരുന്നുവോ? ലോകത്തിലെ ഏറ്റവും അനർഹമായ പ്രവാഹമേത്? സംശയിക്കാൻ എന്തുള്ളു പ്രഭു? സംഗീതം. അതേക്കാൾ അനർഹമായ പ്രവാഹം വേറെയില്ല. പാലോട് നിന്നും രഞ്ജൻ, പാർത്ഥിപ് എന്നിവർ ആവശ്യപ്പെടുന്നു ദേവരാഗം എന്ന ചിത്രത്തിലെ ഗാനം. ആലപിച്ചത് കെ എസ് ചിത്രയും സംഘവും. രചന എം ഡി രാജേന്ദ്രൻ. സംഗീതം എം എം കീരവാണി.

നെയ്യാർ റിസർവോയർ. പച്ച അതിന്റെ ഗാഢമായ വശ്യത മുഴുവൻ ആഴങ്ങളിൽ അമ്പരപ്പിച്ചിരിക്കുന്ന കാഴ്ച. ഈ മനോഹര തീരത്ത് തരുമോ ഇനിയൊരു ജന്മം കൂടിയെന്ന് പറയാതിരിക്കുന്നതെങ്ങനെ? പ്രണയമേ, ഇവിടെ ഈ കൽപ്പടവിൽ അരികിലിരിക്കുക. ഒരു പാട്ട്, ഇതാ നമ്മെ തഴുകി തലോടിപ്പോകുന്നു. ഒരു യാത്രാമൊഴി എന്ന ചിത്രത്തിലെ ഗാനം ആവശ്യപ്പെടുന്നു ഐരുപാറ നിന്നും ജ്യോതിക, ആവണി എന്നിവർ. ഗാനരചന നിർവഹിച്ചിരിക്കുന്നത് ഗിരീഷ് പുത്തഞ്ചേരി. സംഗീതം ഇളയരാജ. ആലാപനം കെ എസ് ചിത്രയും എം ജി ശ്രീകുമാറും.

പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ ഇഷ്ടഗാനം അവസാനിക്കുന്നത് പകൽക്കുറിയിൽ നിന്നും മിഥുൻ ആവശ്യപ്പെട്ട ഗാനം കേൾപ്പിച്ചുകൊണ്ടാണ്. സുഖദ സുന്ദരമായ ഗാനങ്ങൾ ആവശ്യപ്പെട്ട എല്ലാ ശ്രോതാക്കളോടും സ്നേഹം പങ്കുവയ്ക്കുന്നു, സന്തോഷം അറിയിക്കുന്നു. പണ്ടായിരുന്നെങ്കിൽ ഇതൊരു പഴങ്കഞ്ഞി നേരമാണ്. ഇടം കൈയിൽ കാന്താരി മുളക് പിടിച്ച് വലം കൈ വിരൽ കൊണ്ട് പഴങ്കഞ്ഞി വാരി കുടിച്ച പഴയ കാലത്തിൻ്റെ നല്ല ഓർമ്മകൾ അയവിറക്കിക്കൊണ്ട് കേൾക്കാം കമ്മട്ടിപ്പാടം എന്ന ചിത്രത്തിലെ ഗാനം. രചന അൻവർ അലി, സംഗീതം വിനായകൻ, ആലാപനം സുനിൽ മത്തായി, സാവിയോ ഉല്ലാസ്.

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് എന്റെ ഇഷ്ടഗാനങ്ങൾ.
1: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
2: അത്രമേലിഷ്ടം, അത്രമേലിഷ്ടമുള്ള പാട്ടുകളും അത്രമേലിഷ്ടമുള്ള കാര്യങ്ങളും.
3: ഇന്ത്യൻ സാഹിത്യത്തിൻ്റെ അഭിമാന ഗോപുരങ്ങളെ അലങ്കരിക്കുന്ന അതിവിശിഷ്ടമായ ജ്ഞാനപീഠ പുരസ്കാരം മലയാളത്തിന് നേടിത്തന്ന കവി, മൂന്നക്ഷരം കൊണ്ട് മലയാള കവിതയെ അളന്നെടുത്ത കവി, ONV. സത്യത്തെയും സൗന്ദര്യത്തെയും പ്രകൃതിയെയും ഉപാസിച്ച അനുഭൂതി സാക്ഷാത്കാരം, മാതൃഭാഷാഭിമാനത്തിൻ്റെ മൂർത്തീഭാവം, ദേശപുരാവൃത്തങ്ങളും നാട്ടുചരിത്രവും പ്രകൃതിയും പ്രണയവും നിസ്വജനതയുടെ നെടുവീർപ്പുമെല്ലാം അതിസൂക്ഷ്മതയോടെ അടയാളപ്പെടുത്തിയ കവി ONV. ഇഷ്ടം, അത്രമേലിഷ്ടം.

ചുവന്ന ദശകത്തെ ഉത്തേജിപ്പിച്ച ഉജ്ജ്വലമായ ഗാനങ്ങൾ, ദേശ സംസ്കാരത്തിൻ്റെയും നാടൻ കലകളുടെയും ഉദാത്ത ഗാംഭീര്യം, പാരിസ്ഥിതിക ദർശനത്തിൻ്റെ പച്ചമണ്ണിൽ വേരോടിയ കവിതകൾ, രുദിതാനുസാരിയായ കവി, ഭൂമി തന്നുപ്പു നുകർന്നു നീ പൈതലേ, ഭൂമി തന്നുപ്പായി വളരുകെന്നിങ്ങനെ, ഉണ്ണീ മറക്കായിക പക്ഷിയൊരമ്മതൻ, നെഞ്ഞിൽ നിന്നുണ്ട മധുരമൊരിക്കലും, കവിത ചിലപ്പോൾ മഴയായി പെയ്യുന്നു, പലപ്പോഴും പൂക്കളായി പൊഴിയുന്നു, ഇഷ്ടം അത്രമേലിഷ്ടമാണ്.

ചിതയിൽ നിന്ന് ഞാൻ ഉയർത്തെഴുന്നേൽക്കും, ചിറകുകൾ പൂപോൽ വിടർത്തെഴുന്നേൽക്കും. ഫിനിക്സ് എന്ന കവിതയിലെ വരികളാണ്. സ്വപ്നങ്ങൾ ഉയർത്തെഴുന്നേൽപ്പിന് വേണ്ടി തപസ്സു ചെയ്യുന്നു, അവയ്ക്ക് തികഞ്ഞ പ്രതീക്ഷയുണ്ട്. ചിതയിൽ നിന്ന് ഞാൻ ഉയർത്തെണീക്കും, ചിറകുകൾ പൂപോൽ വിടർന്നെഴുന്നേൽക്കും. ഇഷ്ടം, അത്രമേലിഷ്ടം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത

0: തങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം.
1: അത്രമേലിഷ്ടം, അത്രമേലിഷ്ടമുള്ള പാട്ടുകളും അത്രമേലിഷ്ടമുള്ള കാര്യങ്ങളും.
2: നീ എൻ്റെ രസനയിൽ വയമ്പും നറുതേനുമായി വന്നൊരാദ്യാനുഭൂതി. നീ എൻ്റെ തിരികടും നേരത്ത് തീർത്ഥകണമായ എലിയും അന്ത്യാനുഭൂതി. ഭൂമിക്കൊരു ചരമഗീതത്തിലെ വരികൾ, അശ്രുഗംഗയായി ഒഴുകുന്ന വരികൾ. ഈ വരികൾ കുറിക്കുന്ന നിമിഷങ്ങളിൽ സർഗശക്തി കണ്ണീരായി ഒഴുകിയിട്ടുണ്ടായിരിക്കണം. ജലകണിക പോലവേ തരളമെൻ വാഴുവിനൊരു നളിനതലമായി നീ താങ്ങായി നിൽപ്പതും ഇഷ്ടം, അത്രമേലിഷ്ടം.

ആത്മാവിന് ഒരു ലഹരിയായി അനുഭവപ്പെടുന്ന കവിതകൾ, അവയിങ്ങനെ വീണ്ടും വീണ്ടും ചൊല്ലി അന്തരിന്ദ്രിയങ്ങൾ കൊണ്ട് അനുഭവവേദ്യമാക്കുക, ജീവിതത്തിലെ ഏറ്റവും അർത്ഥവത്തായ അനുഭൂതികളിലൊന്നാണത്. കാണക്കാണ വയസ്സാവുന്നു മക്കൾക്കെല്ലാം, എന്നാൽ അമ്മേ വീണക്കമ്പി മുറുക്കുകയല്ലോ നവതാരുണ്യം നിൻ തിരുവുടലിൽ. പഴയ മലയാള പാഠപുസ്തകത്തിലെ വരികൾ, വീണ്ടും വീണ്ടും വായിച്ചു കൊണ്ടിരിക്കുന്ന വരികൾ, ഇഷ്ടം, അത്രമേലിഷ്ടം.

ഒരു നിരപ്പത്ത ചില്ലിലൂടെ സൂര്യൻ കടന്നു വരുന്നു. വർണ്ണവൈചിത്ര്യമില്ലാത്ത വെളിച്ചം. അതിലെഴുന്നു നിൽക്കുന്ന കുമിളയിലൂടെ മഴവില്ലുകൾ കാണാം. ഞാനത് കാണുന്നു, കവിതയുടെ മഴവില്ലുകൾ. ഇനി ഞാൻ ഉണർന്നിരിക്കാം, നീ ഉറങ്ങുക. ഏറെ നടന്നു തളർന്നതല്ലേ, വഴി ഏതെന്നറിയാതുഴന്നതല്ലേ. ശർങ്കപക്ഷികൾ എന്ന കവിതയിലെ വരികൾ. മഴവില്ലുപോലെ വിരിഞ്ഞു നിൽക്കുന്ന കവിത ഇഷ്ടം അത്രമേ.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: അത്രമേലിഷ്ടം, അത്രമേലിഷ്ടമുള്ള പാട്ടുകളും അത്രമേലിഷ്ടമുള്ള കാര്യങ്ങളും.
2: നീ മയക്കത്തിലും ഒന്ന് നടുങ്ങിയോ, മാമരച്ചില്ലയിൽ കാറ്റു കലമ്പിയോ, അഗ്നി ഉണർന്നുവോ, മയങ്ങിക്കിടക്കുന്ന സീത, ആര്യപുത്ര അങ്ങിപ്പോൾ എവിടെയാണ് എന്ന് സ്വപ്നത്തിൽ ചോദിക്കുന്നത് പഴയ വിരഹവിധയിലേക്ക് മനസ്സ് ഉളിയിട്ടു പോയതുകൊണ്ടാണ്. അത് ഭാവി സൂചകം കൂടിയായ ദുസ്വപ്നമാണ് എന്ന് രാമൻ കരുതുന്നില്ല. അകലെ കാണുന്ന ചുവപ്പ് സന്ധ്യയുടെ ശോണിമയാണെന്ന് ആശ്വസിപ്പിക്കുന്നു. എങ്കിലും അമ്പുകളുടെ ചീറ്റലുകൾ അവൾ കേട്ടുവോ? ദുശകുന പക്ഷിയുടെ ചൂളം വിളി അവളുടെ അന്തശ്രവണങ്ങളിൽ പതിച്ചുവോ? കണ്ണിമ പൂട്ടാതെ ഈ ഇടവേളയിൽ ഇനി ഞാൻ ഉണർന്നിരിക്കാം, നീ ഉറങ്ങുക. ഇഷ്ടം, അത്രമേൽ ഇഷ്ടം.

എൻ്റെ അഭാവത്തിൽ എന്നെ സ്മരിക്കുമോ, എന്നെയോർത്ത് ഈ വിധം പാടുമോ പിന്നെയും. ഉജ്ജയിനിയിലെ വരികൾ. രാജ്ഞി രാജാവിനോട് ചോദിച്ച ചോദ്യം, പക്ഷേ കവിയുടെ ആത്മഗതമായിരുന്നു അത്. എൻ്റെ അഭാവത്തിൽ എന്നെ സ്മരിക്കുമോ, എന്നെയോർത്ത് ഈ വിധം പാടുമോ പിന്നെയും. അതെന്തിനങ്ങനെയൊരു ചോദ്യം? കാലങ്ങൾ എത്ര കഴിഞ്ഞുവെന്നിരിക്കലും കവിയെ, ഈ മണൽപാതകളിൽ പതിഞ്ഞുകിടപ്പു നിന്റെ പാദമുദ്രകൾ. ഇഷ്ടം, അത്രമേലിഷ്ടം.

കത്തിയെരിയുന്ന മഹാനഗരവും മഹാപണങ്ങളും രാജപഥങ്ങളും ഗ്രഹനിരകളും സേനാനികരവും തേരും നെറികേടൻ സിംഹാസനങ്ങളും കത്തിയെരിയുന്നു, ജ്വാലപ്പടരുന്നു. കണ്ണകി എന്ന കവിതയിലെ വരികൾ തൊഴിലാളരുടെ വർഗത്തെ വഞ്ചിച്ചു കൊല്ലുന്ന അധീശവർഗത്തെ നോക്കി കണ്ണകി എറിയുന്ന ശാപവാക്കുകൾ കവിതയിൽ തീപിടിക്കുന്നു. ജ്വാലകൾ ആകാശത്തോളം പടരുന്നു. ഇഷ്ടം, അത്രമേൽ ഇഷ്ടം.

0: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: അത്രമേലിഷ്ടം, അത്രമേലിഷ്ടമുള്ള പാട്ടുകളും അത്രമേലിഷ്ടമുള്ള കാര്യങ്ങളും.
2: പടവാളുകൾ, പീരങ്കികൾ, വിഷബോംബുകൾ, കാട്ടുമിരുൾപ്പടയുടെ തലകൊയ്യാൻ അണിചേരാമോ? കവി ഉറക്കെ വിളിച്ചു ചോദിക്കുന്നു. പദം കൊണ്ട് പടവെട്ടുന്ന രാക്കുയിലാകുന്ന കവി, പൊന്നരിവാൾ അമ്പിളിയിൽ മൂർച്ച കൂട്ടുന്ന കവി, നിശീത നിശബ്ദതയിൽ ദുഃഖസത്യങ്ങളുടെ ഭാവതരംഗമുണർത്തുന്ന കവി. ഇഷ്ടം, അത്രമേലിഷ്ടം.

അങ്ങനെ എത്രയോ രാവുമാഞ്ഞു, മഞ്ഞലമാഞ്ഞു, മാമ്പൂ കൊഴിഞ്ഞു, മഞ്ഞണിക്കൊന്ന പൂത്തുലഞ്ഞു, മാരിക്കാർ എത്രയോ പെയ്തൊഴിഞ്ഞു, മാവേലിപ്പാട്ട് ഊഞ്ഞാലാടിമറഞ്ഞു, മാവേലിപ്പാട്ട് ഊഞ്ഞാലാടിമാഞ്ഞു, ആറ്റിലെ നീർക്കിളി എത്ര പാടി, പിന്നെ ഞാറ്റുവേലപ്പൂക്കൾ എത്ര വാടി, എന്നിട്ടും എന്നിട്ടും ആ തറവാട്ടിൽ ഒരു ഉണ്ണിക്കാൽ തളപ്പാടിയില്ല. കവിത കനത്തു പെയ്യുന്ന മഴ പോലെയാണ് ഇഷ്ടം, അത്രമേലിഷ്ടം.

0: ഒ എൻ വി കവിതകൾ കാലത്തിനൊത്ത് പെയ്ത മഴ പോലെയാണ്. അത് മനസ്സിൽ ആർത്തു പെയ്താലും പൊടിമഴയായി നേർത്തു പെയ്താലും ഇഷ്ടം. അത്രമേലിഷ്ടം.
1: അത്രമേലിഷ്ടം. അവതരണം പ്രസന്നകുമാർ. തയ്യാറാക്കിയത് എൽ ആർ മധുജൻ. സാങ്കേതിക നിർവഹണം അഭി സ്റ്റീഫൻ.

0: മിത്ര അഗ്രിഫെസ്റ്റ് 2026 ഓഗസ്റ്റ് 18 മുതൽ 20 വരെ മിത്രനികേതൻ ക്യാമ്പസിൽ വെച്ച് കർഷകർക്ക്, കൃഷിയെ സ്നേഹിക്കുന്നവർക്ക് പുതിയ സാങ്കേതിക കൃഷിരീതികൾ പരിചയപ്പെടുന്നതിനും പരിചയപ്പെടുത്തുന്നതിനും ഒരു കാർഷിക സൗഹൃദ കൂട്ടായ്മ. മഹത്തായ ഈ കാർഷികോത്സവത്തിൽ പങ്കുചേരുന്നതിനും സ്റ്റാളുകൾ സംവിധാനപ്പെടുത്തുന്നതിനും താൽപ്പര്യമുള്ളവരെ ക്ഷണിക്കുന്നു. വിളിക്കേണ്ട നമ്പർ 9446701529.
1: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
2: അടുക്കള അടുക്കളയിലേക്ക് സ്വാഗതം. ഇനി മനുഷ്യരെ വേണ്ടിവരില്ല. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അഥവാ നിർമ്മിത ബുദ്ധിയെക്കുറിച്ചുള്ള വാർത്തകൾ വായിക്കുമ്പോൾ ഇന്ന് പലരും ഉള്ളിൽ പറയുന്ന വാചകമാണ് ഇത്. ഒരു കമ്പ്യൂട്ടർ ഏതാനും സെക്കൻഡുകൾക്കുള്ളിൽ ആയിരക്കണക്കിന് പേജുകൾ വായിക്കുന്നു. ഒരു ചിത്രകാരന്റെ ശൈലിയിൽ ചിത്രം വരയ്ക്കുന്നു. ഒരു സംഗീത സംവിധായകന്റെ ഭാവത്തിൽ പാട്ടൊരുക്കുന്നു. മെഡിക്കൽ റിപ്പോർട്ടുകൾ വിശകലനം ചെയ്യുന്നു. നിയമരേഖകൾ തയ്യാറാക്കുന്നു. സോഫ്റ്റ്വെയർ എഴുതുന്നു. പരീക്ഷകളിൽ ഉയർന്ന മാർക്ക് നേടുന്നു. ചിലപ്പോൾ മനുഷ്യനെ പോലെ സംഭാഷണം പോലും നടത്തുന്നു. സ്വാഭാവികമായും ഒരു ചോദ്യം ഉയരുന്നു, ഇനി മനുഷ്യ മസ്തിഷ്കത്തിന് എന്താണ് പ്രത്യേകത? ഈ ചോദ്യം സാങ്കേതിക വിദ്യയെക്കുറിച്ചുള്ളത് മാത്രമല്ല, ഇത് മനുഷ്യനെക്കുറിച്ചുള്ള ഒരു ചോദ്യമാണ്. ന്യൂറോ സയൻസ് ഇന്ന് മനുഷ്യ മസ്തിഷ്കത്തെക്കുറിച്ച് മുമ്പെങ്ങുമില്ലാത്തത്ര അറിവ് നേടിയിട്ടുണ്ട്. അതേസമയം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും അതിവേഗം വളരുകയാണ്. ഈ രണ്ട് ലോകങ്ങളെയും ഒരുമിച്ച് നോക്കുമ്പോൾ ഒരു കൗതുകകരമായ സത്യം തെളിഞ്ഞു വരുന്നു. യന്ത്രങ്ങൾ ചില കാര്യങ്ങളിൽ മനുഷ്യനേക്കാൾ വേഗത്തിലും കൃത്യതയിലും പ്രവർത്തിക്കും. പക്ഷേ മനുഷ്യ മസ്തിഷ്കം ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പല കാര്യങ്ങളും വെറും വിവരങ്ങൾ പ്രോസസ് ചെയ്യുന്നതല്ല, അത് ലോകത്തെ അനുഭവിക്കുന്നു, അതിനർത്ഥം നൽകുന്നു, പുതിയ യാഥാർത്ഥ്യങ്ങൾ സങ്കൽപ്പിക്കുന്നു, മറ്റുള്ളവരുമായി വൈകാരിക ബന്ധങ്ങൾ സൃഷ്ടിക്കുന്നു, പരാജയങ്ങളിൽ നിന്ന് വീണ്ടും ഉയർത്തെഴുന്നേൽക്കുന്നു, ജീവിതത്തിന് ലക്ഷ്യം കണ്ടെത്തുന്നു. അതുകൊണ്ട് ഇന്നത്തെ ഏറ്റവും ശക്തമായ AI പോലും മനുഷ്യ മസ്തിഷ്കത്തിന്റെ പകർപ്പാകാതെ അതിന്റെ ഒരു പ്രത്യേക ഉപകരണമായി മാത്രം തുടരുന്നു. നോക്കൂ, ഞാൻ ഈ പറയുന്നതിന്റെ ഉദ്ദേശ്യം AI ചെറുതാക്കലല്ല, മനുഷ്യനെ അമിതമായി മഹത്വവൽക്കരിക്കുകയുമല്ല. പകരം ഇന്നത്തെ ശാസ്ത്രീയ അറിവിന്റെ അടിസ്ഥാനത്തിൽ മനുഷ്യ മസ്തിഷ്കം ഇപ്പോഴും എവിടെയാണ് അതുല്യമായി നിൽക്കുന്നത് എന്ന് പരിശോധിക്കുകയാണ്. അതിശയകരമായ കാര്യം എന്തെന്നാൽ ആ ശക്തികളിൽ പലതും നമ്മൾ ദിവസവും ഉപയോഗിക്കുന്നവയാണ്. പക്ഷെ അവ എത്ര അസാധാരണമാണെന്ന് പലപ്പോഴും നാം തിരിച്ചറിയാറില്ല. ഒരു AI ചോദിക്കൂ, സൂര്യാസ്തമയം എന്താണ്? അത് മനോഹരമായൊരു വിശദീകരണം നൽകും. പ്രകാശത്തിന്റെ തരംഗ ദൈർഘ്യത്തെക്കുറിച്ചും അന്തരീക്ഷത്തിലെ പ്രകാശവ്യാപനത്തെക്കുറിച്ചും കവിതകളിൽ സൂര്യാസ്തമയത്തെ എങ്ങനെ ചിത്രീകരിച്ചിട്ടുണ്ടെന്നും അത് പറഞ്ഞു തരും. എന്നാൽ കടൽ തീരത്തിരുന്ന് അസ്തമയ സൂര്യനെ നോക്കുമ്പോൾ നെഞ്ചിനുള്ളിൽ ഉണ്ടാകുന്ന ആ വികാരം അതിനനുഭവിക്കാൻ കഴിയില്ല. ഒരു കുഞ്ഞ് ആദ്യമായി അച്ഛാ എന്ന് വിളിക്കുമ്പോൾ ഒരു പിതാവിന്റെ കണ്ണിൽ നിറയുന്ന കണ്ണുനീർ എന്താണെന്ന് അതിനറിയില്ല. പ്രിയപ്പെട്ട ഒരാളെ നഷ്ടപ്പെട്ട രാത്രിയിലെ നിശബ്ദതയുടെ ഭാരം അതൊരിക്കലും അനുഭവിച്ചിട്ടില്ല. ഇവിടെ ഒരു പ്രധാന വ്യത്യാസമുണ്ട്. AI വിവരങ്ങളെ പ്രതിനിധീകരിക്കുന്നു, മനുഷ്യൻ അനുഭവങ്ങളെ ജീവിക്കുന്നു. ന്യൂറോ സയൻസിലെ ഏറ്റവും വലിയ രഹസ്യങ്ങളിലൊന്നായ കോൺഷ്യസ്നെസ് അഥവാ ബോധം ഇപ്പോഴും പൂർണ്ണമായി വിശദീകരിക്കപ്പെട്ടിട്ടില്ല. കോടിക്കണക്കിന് ന്യൂറോണുകളുടെ പ്രവർത്തനത്തിൽ നിന്ന് എങ്ങനെയാണ് ഞാൻ എന്ന അനുഭവം ജനിക്കുന്നത് എന്ന് ഇന്നും ശാസ്ത്രലോകം അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത്, മനുഷ്യ മസ്തിഷ്കത്തിന്റെ ഏറ്റവും വലിയ രഹസ്യം ഇന്നും മനുഷ്യ മസ്തിഷ്കം തന്നെയാണ്. പലരും കരുതുന്നത് യുക്തിപരമായി ചിന്തിക്കാൻ വികാരങ്ങൾ തടസ്സമാണെന്നാണ്. എന്നാൽ ന്യൂറോ സയൻസ് മറ്റൊന്നാണ് പറയുന്നത്. അമേരിക്കൻ ന്യൂറോ സയന്റിസ്റ്റ് ആന്റോണിയോ ഡമാസിയോ പഠിച്ച ചില രോഗികൾക്ക് തലച്ചോറിലെ പ്രത്യേക പരിക്കുകൾ കാരണം വികാരങ്ങൾ അനുഭവിക്കാനുള്ള കഴിവ് നഷ്ടപ്പെട്ടിരുന്നു. അതിശയകരമായ കാര്യം അവരുടെ ബുദ്ധിശക്തി കുറഞ്ഞിരുന്നില്ല. ഗണിതം ചെയ്യാനും ഭാഷ മനസ്സിലാക്കാനും അവർക്ക് കഴിഞ്ഞിരുന്നു. പക്ഷെ ചെറിയ തീരുമാനങ്ങൾ പോലും എടുക്കാൻ അവർ മണിക്കൂറുകളോളം കുഴങ്ങി. ഏത് ഷർട്ട് ധരിക്കണം എന്ന ലളിതമായ തീരുമാനം എടുക്കാൻ പോലും അവർക്ക് പ്രയാസമായി. അപ്പോൾ ഗവേഷകർ മനസ്സിലാക്കിയ ഒരു സത്യമുണ്ട്, വികാരങ്ങൾ യുക്തിക്കെതിരല്ല, നല്ല തീരുമാനങ്ങൾ എടുക്കാൻ യുക്തിയെ സഹായിക്കുന്ന സംവിധാനമാണ്. ഒരമ്മ തന്റെ രോഗിയായ കുഞ്ഞിന്റെ കിടക്കയ്ക്കരികിൽ രാത്രി മുഴുവൻ ഉണർന്നിരിക്കുമ്പോൾ അവളെ നയിക്കുന്നത് ഒരു അൽഗോരിതമല്ല, സ്നേഹമാണ്, അനുകമ്പയാണ്, പ്രതീക്ഷയാണ്. ഈ വികാരങ്ങളാണ് മനുഷ്യ സംസ്കാരത്തിന്റെ ഏറ്റവും വലിയ ശക്തികളിലൊന്ന്. ലോകത്തിലെ എല്ലാ മഹത്തായ കണ്ടുപിടുത്തങ്ങൾക്കും മുൻപ് അവ ഒരാളുടെ മനസ്സിൽ ഒരു ഭാവന മാത്രമായിരുന്നു. റൈറ്റ് സഹോദരന്മാർ വിമാനം നിർമ്മിക്കുന്നതിന് മുൻപ് മനുഷ്യൻ ആകാശത്ത് പറക്കുമെന്ന ആശയം പലർക്കും അസാധ്യമായി തോന്നിയിരുന്നു. ചന്ദ്രനിലേക്കുള്ള യാത്ര യാഥാർത്ഥ്യമാകുന്നതിന് പതിറ്റാണ്ടുകൾക്ക് മുൻപ് ജൂൾസ് വെർണൻ അതിനെ തന്റെ നോവലുകളിൽ സങ്കൽപ്പിച്ചിരുന്നു. സ്മാർട്ട് ഫോൺ ഉണ്ടാകുന്നതിന് വളരെ മുൻപ് ഒരു കമ്പ്യൂട്ടർ പോക്കറ്റിൽ കൊണ്ടു നടക്കാൻ കഴിയുന്ന ലോകത്തെ ആരോ ഭാവനയിൽ കണ്ടിരുന്നു. മനുഷ്യ പുരോഗതിയുടെ ആദ്യ പടി ശാസ്ത്രമല്ല, ഭാവനയാണ്. ഇവിടെയാണ് മനുഷ്യനും AIയും തമ്മിലുള്ള പ്രധാന വ്യത്യാസം. AIക്ക് പുതിയ ചിത്രങ്ങൾ സൃഷ്ടിക്കാനും പുതിയ കഥകൾ എഴുതാനും സംഗീതം രചിക്കാനും കഴിയും. പക്ഷെ അത് ചെയ്യുന്നത് നിലവിലുള്ള കോടിക്കണക്കിന് ഉദാഹരണങ്ങളിൽ നിന്ന് പഠിച്ച മാതൃകകളുടെ അടിസ്ഥാനത്തിലാണ്. മനുഷ്യന്റെ ഭാവന പലപ്പോഴും നിലവിലുള്ള ലോകത്തിന്റെ അതിരുകൾക്കപ്പുറത്തേക്ക് സഞ്ചരിക്കും. ഇതുവരെ ഇല്ലാത്ത ഒരു ലോകത്തെ സങ്കല്പിക്കാനും അതിനെ യാഥാർത്ഥ്യമാക്കാൻ ജീവിതം സമർപ്പിക്കാനും മനുഷ്യന് കഴിയും.

ആൽബർട്ട് ഐൻസ്റ്റീനോട് ഒരിക്കൽ ചോദിച്ചു, താങ്കളുടെ ഏറ്റവും വലിയ ഗവേഷണ ഉപകരണം എന്തായിരുന്നു? അദ്ദേഹത്തിന്റെ മറുപടി ലളിതമായിരുന്നു, ഇമാജിനേഷൻ ഈസ് മോർ ഇമ്പോർട്ടൻ്റ് ദാൻ നോളജ്. അദ്ദേഹം ഒരു ചിന്താ പരീക്ഷണം നടത്തി. ഞാനൊരു പ്രകാശകിരണത്തോടൊപ്പം സഞ്ചരിച്ചാൽ എന്ത് കാണും? ഈ ചോദ്യത്തിന് അന്ന് ഒരു പരീക്ഷണവും ഉണ്ടായിരുന്നില്ല, ഒരു ഡാറ്റ സെറ്റും ഉണ്ടായിരുന്നില്ല. പക്ഷേ ആ ഭാവനയാണ് പിന്നീട് ആപേക്ഷികതാ സിദ്ധാന്തത്തിലേക്ക് നയിച്ചത്. ഇന്ന് AI ഒരു ചിത്രകാരന്റെ ശൈലി അനുകരിക്കും, ഒരു സംഗീത സംവിധായകന്റെ ശൈലിയിൽ പാട്ടെഴുതും, ഒരു എഴുത്തുകാരന്റെ ശൈലിയിൽ കഥയും എഴുതും. പക്ഷേ ഒരു പുതിയ കലാപ്രസ്ഥാനത്തിന് തുടക്കം കുറിക്കുകയോ മനുഷ്യന്റെ ലോകവീക്ഷണം തന്നെ മാറ്റിമറിക്കുന്ന ഒരു ആശയം സൃഷ്ടിക്കുകയോ ചെയ്യുന്നത് ഇപ്പോഴും മനുഷ്യരാണ്. സർഗാത്മകത എന്നത് പുതിയത് നിർമ്മിക്കുന്നതിൽ മാത്രമല്ല, ലോകം ചോദിക്കാത്ത ചോദ്യങ്ങൾ ചോദിക്കാനുള്ള കഴിവുകൂടിയാണ്. ചില തീരുമാനങ്ങൾ നാം ചിന്തിച്ചല്ല എടുക്കുന്നത്, അവ ഉള്ളിൽ നിന്ന് വരുന്നത് പോലെയാണ് തോന്നുക. ഒരു പരിചയസമ്പന്നനായ അഗ്നിശമന സേനാംഗം കത്തുന്ന കെട്ടിടത്തിനുള്ളിൽ നിൽക്കുമ്പോൾ പെട്ടെന്ന് പുറത്തേക്ക് ഓടാൻ എല്ലാവരും ആവശ്യപ്പെടുന്നു. സെക്കൻഡുകൾക്കകം കെട്ടിടം തകരുന്നു. പിന്നീട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, എന്തോ ശരിയല്ലെന്ന് എനിക്ക് തോന്നി. അത് അത്ഭുതശക്തിയല്ല, വർഷങ്ങളായുള്ള അനുഭവങ്ങളിൽ നിന്ന് തലച്ചോർ വളരെ വേഗത്തിൽ നടത്തുന്ന അദൃശ്യമായ വിശകലനമാണ്. ഒരു പരിചയസമ്പന്നനായ സർജൻ രോഗിയുടെ മുഖം കണ്ട് മാത്രം എന്തോ അസ്വാഭാവികത മനസ്സിലാക്കുന്നതും ഇതേ രീതിയിലാണ്. ഇതിനെ മനഃശാസ്ത്രത്തിൽ ഇൻട്യൂഷൻ എന്ന് വിളിക്കുന്നു. ഇത് യുക്തിക്കെതിരല്ല, യുക്തിയുടെ അതിവേഗ രൂപമാണ്. ഒരു സ്വയം നിയന്ത്രിത കാർ റോഡിലൂടെ പോവുകയാണ്. പെട്ടെന്ന് മുന്നിലേക്കൊരു കുട്ടി ഓടിവരുന്നു. ഇടത്തോട്ട് തിരിഞ്ഞാൽ ഡ്രൈവർക്ക് അപകടം, വലത്തോട്ട് തിരിഞ്ഞാൽ നടപ്പാതയിലുള്ള മറ്റൊരാൾക്ക് അപകടം. കാർ എന്ത് തീരുമാനിക്കണം? ഇതൊരു കമ്പ്യൂട്ടർ പ്രശ്നമല്ല, ഒരു ധാർമ്മിക പ്രശ്നമാണ്. ഇന്ന് AIക്ക് ഇത്തരം സാഹചര്യങ്ങൾക്കായി സാധ്യതകൾ കണക്കാക്കാൻ കഴിയും. പക്ഷേ ഏത് തീരുമാനമാണ് ധാർമ്മികമായി ശരി എന്നത് ഗണിതം മാത്രം ഉപയോഗിച്ച് കണ്ടെത്താൻ കഴിയില്ല. കാരണം ധാർമ്മികത എന്നത് നിയമങ്ങളുടെ പട്ടികയല്ല. മൂല്യങ്ങൾ, സംസ്കാരം, കരുണ, സാഹചര്യങ്ങൾ, മനുഷ്യ അനുഭവം എന്നിവയുടെ സങ്കീർണമായ സംയോജനമാണ്. അതുകൊണ്ടാണ് ലോകമെമ്പാടുമുള്ള AI ഗവേഷകർ ഇന്ന് AI എത്തിക്സ് എന്ന മേഖലയ്ക്ക് ഇത്ര പ്രാധാന്യം നൽകുന്നത്. ഒരു ചെറിയ കുട്ടി അബദ്ധത്തിൽ ചൂടുള്ള പാത്രത്തിൽ തൊടുന്നു, കൈപൊള്ളുന്നു, അവൾക്കരയുന്നു. പക്ഷെ ജീവിതത്തിൽ പിന്നീട് ഒരിക്കലും അതേ തെറ്റ് ആവർത്തിക്കാതിരിക്കാൻ സാധ്യത കൂടുതലാണ്. ഒരൊറ്റ അനുഭവം ജീവിതകാലം മുഴുവൻ നീളുന്ന ഒരു പാഠം. മനുഷ്യ മസ്തിഷ്കത്തിന്റെ ഈ കഴിവിനെ വൺ ഷോർട്ട് ലേണിംഗ് അല്ലെങ്കിൽ സിംഗിൾ ഷോർട്ട് ലേണിംഗ് എന്നാണ് വിളിക്കുന്നത്. AIയുടെ കാര്യത്തിൽ സ്ഥിതി പലപ്പോഴും വ്യത്യസ്തമാണ്. ഒരു പൂച്ചയെ തിരിച്ചറിയാൻ ലക്ഷക്കണക്കിന് ചിത്രങ്ങൾ പരിശീലനത്തിന് ആവശ്യമായിരുന്നു. മനുഷ്യ കുഞ്ഞിന് ഏതാനും ഉദാഹരണങ്ങൾ മതി. ഇതിന്റെ കാരണം നമ്മുടെ തലച്ചോർ പുതിയ വിവരങ്ങളെ പഴയ അനുഭവങ്ങളുമായി അതിവേഗം ബന്ധിപ്പിക്കുന്നു എന്നതാണ്. അറിവ് സംഭരിക്കുന്നതിലല്ല മനുഷ്യ മസ്തിഷ്കത്തിന്റെ ശക്തി, അറിവുകൾ തമ്മിൽ പുതിയ ബന്ധങ്ങൾ സൃഷ്ടിക്കുന്നതിലാണ്. ഒരു കമ്പ്യൂട്ടർ പ്രോഗ്രാമിന് പിശക് സംഭവിച്ചാൽ അത് നിൽക്കും. ഒരു മനുഷ്യന് പരാജയം സംഭവിച്ചാൽ ചിലപ്പോൾ അവൻ കൂടുതൽ ശക്തനായി തിരിച്ചുവരും. ലോകത്തിലെ പ്രശസ്ത എഴുത്തുകാരിൽ ഒരാളായ JK റൗളിംഗിന്റെ ആദ്യ നോവൽ നിരവധി പ്രസാധകർ നിരസിച്ചിരുന്നു. അബ്രഹാം ലിങ്കൺ പല തിരഞ്ഞെടുപ്പുകളിലും പരാജയപ്പെട്ടു. തോമസ് എഡിസൺ ആയിരക്കണക്കിന് പരീക്ഷണങ്ങൾ പരാജയപ്പെട്ട ശേഷമാണ് വൈദ്യുത ബൾബിന്റെ വികസനത്തിൽ വിജയം കണ്ടത്. ഈ കഥകളുടെ കേന്ദ്രത്തിൽ ഒരു പൊതുസവിശേഷതയുണ്ട്, റെസിലിയൻസ്, പ്രതിസന്ധികൾക്ക് ശേഷവും വീണ്ടും മുന്നോട്ടു പോകാനുള്ള കഴിവ്. മനുഷ്യൻ പരാജയത്തെ ഒരു വിവരമായി മാത്രമല്ല കാണുന്നത്, അതിനർത്ഥം നൽകുന്നു, അതിൽ നിന്ന് പഠിക്കുന്നു, സ്വന്തം ജീവിതകഥയുടെ ഭാഗമാക്കുന്നു. അതാണ് മനുഷ്യ മസ്തിഷ്കത്തിന്റെ മറ്റൊരത്ഭുതം. AIയോട് ഒരു ജോലി നൽകിയാൽ അത് ചെയ്യും. പക്ഷെ ഒരു ദിവസം രാവിലെ എഴുന്നേറ്റ് ഞാൻ എന്തിനാണ് ജീവിക്കുന്നത് എന്നത് സ്വയം ചോദിക്കില്ല, മനുഷ്യൻ ചോദിക്കും. അതാണ് തത്വചിന്തയുടെയും മതങ്ങളുടെയും സാഹിത്യത്തിന്റെയും കലകളുടെയും തുടക്കം. ചിലർ ശാസ്ത്രത്തിനു വേണ്ടി ജീവിതം സമർപ്പിക്കുന്നു, ചിലർ സംഗീതത്തിനു വേണ്ടി, ചിലർ മനുഷ്യ സേവനത്തിനു വേണ്ടി, ചിലർ സ്വന്തം മക്കൾക്ക് വേണ്ടി. ജീവിതത്തിന് അർത്ഥം കണ്ടെത്താനുള്ള ഈ അന്വേഷണം മനുഷ്യ സംസ്കാരത്തിന്റെ ഹൃദയമാണ്. അതൊരു പ്രശ്നം പരിഹരിക്കുന്ന അൽഗോരിതമല്ല,
ജീവിതത്തെ മനസ്സിലാക്കാനുള്ള ശ്രമമാണ്. ഒരു സുഹൃത്ത് നിങ്ങളുടെ മുന്നിലിരുന്ന് പറയുന്നു, എനിക്ക് എല്ലാം നഷ്ടമായതുപോലെ തോന്നുന്നു. AIക്ക് ആ വാചകം വിശകലനം ചെയ്യാൻ കഴിയും. അത് ദുഃഖത്തിന്റെ ലക്ഷണങ്ങൾ തിരിച്ചറിയും, ആശ്വസിപ്പിക്കുന്ന വാക്കുകൾ നിർദ്ദേശിക്കും, ചിലപ്പോൾ വളരെ അനുയോജ്യമായ മറുപടിയും നൽകും. എന്നാൽ ഒരു മനുഷ്യ സുഹൃത്ത് പലപ്പോഴും ഒന്നും പറയില്ല. അവൻ അടുത്തിരിക്കും, ഒരു കൈ ചേർത്ത് പിടിക്കും, നിശബ്ദമായി കൂടെയിരിക്കും. ചിലപ്പോൾ ആ നിശബ്ദതയാണ് ഏറ്റവും വലിയ ആശ്വാസം. കാരണം സഹാനുഭൂതി എന്നത് ശരിയായ വാക്കുകൾ തിരഞ്ഞെടുക്കാനുള്ള കഴിവ് മാത്രമല്ല, മറ്റൊരാളുടെ അനുഭവവുമായി വൈകാരികമായി ബന്ധപ്പെടാനുള്ള മനുഷ്യന്റെ അതുല്യമായ കഴിവാണ്. അതുകൊണ്ട് തന്നെ ഒരു ഡോക്ടറുടെ മരുന്ന് രോഗിയെ സുഖപ്പെടുത്തും, എന്നാൽ ആ ഡോക്ടറുടെ അനുകമ്പ രോഗിക്ക് പ്രതീക്ഷയും നൽകും. മനുഷ്യബന്ധങ്ങൾ വിവരങ്ങൾ കൈമാറുന്നതിലൂടെ മാത്രമല്ല നിലനിൽക്കുന്നത്, വികാരങ്ങൾ പങ്കുവയ്ക്കുന്നതിലൂടെയാണ്. ഒരു മീറ്റിംഗിൽ എല്ലാവരും സമ്മതിക്കുന്നതുപോലെ സംസാരിക്കുന്നു, പക്ഷെ മുറിയിലുണ്ടായിരുന്ന ഒരു വ്യക്തിക്ക് എന്തോ അസ്വസ്ഥതയുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നു. അയാളൊന്നും പറഞ്ഞിട്ടില്ല, എന്നാൽ മുഖത്തെ ചെറിയൊരു മാറ്റം, കണ്ണിലെ ഒരു നിമിഷത്തെ മടുപ്പ്, ശബ്ദത്തിലെ നേരിയ വ്യത്യാസം, ഇതെല്ലാം ചേർന്ന് നിങ്ങളുടെ തലച്ചോർ ഒരു നിഗമനത്തിലെത്തുന്നു. മനുഷ്യന്റെ സാമൂഹിക ബുദ്ധി ഇങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്. ഇത് വാക്കുകൾ കേൾക്കുക മാത്രമല്ല, വാക്കുകൾക്കിടയിലെ നിശബ്ദതയും വായിച്ചെടുക്കുന്നു. AI മുഖഭാവങ്ങൾ തിരിച്ചറിയാനും ശബ്ദത്തിലെ മാറ്റങ്ങൾ വിശകലനം ചെയ്യാനും കഴിയും. എന്നാൽ ഒരു ബന്ധത്തിന്റെ ചരിത്രം, സംസ്കാരത്തിന്റെ പശ്ചാത്തലം, വ്യക്തികളുടെ വൈകാരിക ആക്കലം എന്നിവയെക്കുറിച്ച് വിലയിരുത്തുക മനുഷ്യ മസ്തിഷ്കത്തിന് ഇപ്പോഴും കൂടുതൽ സ്വാഭാവികമാണ്. സമൂഹങ്ങളെ സൃഷ്ടിക്കാനും വിശ്വാസം വളർത്താനും നമ്മെ സഹായിക്കുന്നത് ഈ സാമൂഹിക ബുദ്ധിയാണ്. ഒരുപക്ഷെ മനുഷ്യന്റെ ഏറ്റവും അപൂർവമായ കഴിവ് ഇതായിരിക്കും. രാത്രിയിൽ ഉറങ്ങാൻ കിടക്കുമ്പോൾ നാം ചിലപ്പോൾ സ്വയം ചോദിക്കും, ഞാൻ ഇന്ന് പറഞ്ഞ ആ വാക്ക് ശരിയായിരുന്നു, എനിക്ക് എന്തുകൊണ്ടാണ് ഇത്ര ദേഷ്യം വന്നത്, ഇനി ഞാൻ എങ്ങനെയുള്ള മനുഷ്യനാകണം? ഈ ചോദ്യങ്ങൾ മറ്റാരോടുമല്ല, സ്വന്തം മനസ്സിനോടാണ്. ഇതാണ് ആത്മപരിശോധന. മനുഷ്യൻ സ്വന്തം ചിന്തകളെക്കുറിച്ച് പോലും ചിന്തിക്കാൻ കഴിവുള്ള ജീവിയാണ്. തെറ്റുകൾ സമ്മതിക്കാനും അഭിപ്രായങ്ങൾ മാറ്റാനും ജീവിതത്തിന്റെ അർത്ഥം പുതുക്കി നിർവചിക്കാനും ഈ കഴിവ് നമ്മെ സഹായിക്കുന്നു. ഒരു യന്ത്രത്തിന് സ്വന്തം ജീവിതത്തെക്കുറിച്ച് പശ്ചാത്താപമോ അഭിമാനമോ തോന്നുന്നില്ല, മനുഷ്യന് തോന്നും. അതുകൊണ്ട് തന്നെ മനുഷ്യൻ നിരന്തരം മാറുകയും വളരുകയും ചെയ്യുന്നു.

നാം ഉറങ്ങുമ്പോൾ തലച്ചോറും ഉറങ്ങുന്നില്ല. പകൽ ലഭിച്ച അനുഭവങ്ങളെ അത് പുനഃക്രമീകരിക്കുന്നു, ഓർമ്മകളെ ക്രമപ്പെടുത്തുന്നു, പ്രധാനപ്പെട്ട വിവരങ്ങൾ ദീർഘകാല ഓർമ്മയിലേക്ക് മാറ്റുന്നു. ചിലപ്പോൾ പുതിയ ആശയങ്ങളും അവിടെ ജനിക്കുന്നു. ചരിത്രത്തിൽ നിരവധി ശാസ്ത്രജ്ഞരും കലാകാരന്മാരും ഒരു സ്വപ്നത്തിൽ നിന്നാണ് തങ്ങളുടെ വലിയ ആശയം ലഭിച്ചതെന്ന് പറഞ്ഞിട്ടുണ്ട്. രസതന്ത്രജ്ഞനായ ആഗസ്റ്റ് കെക്കുലെ ബെൻസീൻ തന്മാത്രയുടെ വലയഘടനയെക്കുറിച്ചുള്ള ആശയം ഒരു സ്വപ്നത്തിൽ നിന്നാണ് കണ്ടെത്തിയതെന്ന പ്രശസ്ത കഥയുണ്ട്. ഇത്തരം കഥകൾ എല്ലാം പൂർണ്ണമായി പരിശോധിക്കാൻ കഴിയില്ലെങ്കിലും ഒരു കാര്യം വ്യക്തമാണ്, ഉറക്കം വെറും വിശ്രമമല്ല, അത് സൃഷ്ടിപരമായ ചിന്തയുടെ ഭാഗമാണ്. സ്നേഹമെന്നത് ഒരു അൽഗോരിതത്തിനും അളക്കാൻ കഴിയാത്ത ശക്തി തന്നെയാണ്. ലോകത്തിലെ ഏറ്റവും ശക്തമായ പ്രേരണകളിലൊന്നാണ് സ്നേഹം. ഒരു അമ്മ സ്വന്തം കുഞ്ഞിനു വേണ്ടി ഉറക്കമില്ലാതെ രാത്രികൾ കഴിച്ചുകൂട്ടുന്നു. ഒരു മകൻ വാർദ്ധക്യത്തിലെ മാതാപിതാക്കളെ വർഷങ്ങളോളം പരിചരിക്കുന്നു. ഒരു മനുഷ്യൻ അപരിചിതരെ രക്ഷിക്കാൻ സ്വന്തം ജീവൻ പോലും അപകടത്തിലാക്കുന്നു. ഇത്തരം പ്രവർത്തനങ്ങൾ പലപ്പോഴും യുക്തിയുടെ കണക്കുകൂട്ടലുകൾക്ക് അതീതമാണ്. ന്യൂറോ സയൻസ് പറയുന്നത് സ്നേഹം ഒരു വികാരം മാത്രമല്ല എന്നാണ്. ഓർമ്മകൾ, വിശ്വാസം, ഓക്സിറ്റോസിൻ പോലുള്ള ഹോർമോണുകൾ, സാമൂഹിക ബന്ധങ്ങൾ, ജീവിത അനുഭവങ്ങൾ എന്നിവയുടെ സങ്കീർണമായ സംയോജനമാണ് അത്. അതുകൊണ്ട് തന്നെ മനുഷ്യ ജീവിതത്തിലെ ഏറ്റവും വലിയ തീരുമാനങ്ങളിൽ പലതും വെറും യുക്തിയല്ല, ബന്ധങ്ങളാണ് നിർണയിക്കുന്നത്. ഒരുപക്ഷെ ഈ ലേഖനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ്: മനുഷ്യ മസ്തിഷ്കത്തിന്റെ ഏറ്റവും വലിയ ശക്തി അതിന്റെ ബുദ്ധിശക്തി മാത്രമല്ല, സ്വയം മാറാനുള്ള കഴിവാണ്. ഒരു കുഞ്ഞ് ഭാഷ പഠിക്കുന്നു, ഒരു യുവാവ് സംഗീതം പഠിക്കുന്നു, 60-ാം വയസ്സിൽ ഒരാൾ പുതിയൊരു തൊഴിൽ പഠിക്കുന്നു, പക്ഷാഘാതത്തിന് ശേഷം വീണ്ടും നടക്കാൻ ഒരാൾ പരിശീലിക്കുന്നു, ജീവിതത്തിലെ വലിയൊരു നഷ്ടത്തിന് ശേഷവും ഒരാൾ വീണ്ടും സന്തോഷിക്കാൻ പഠിക്കുന്നു. ഇതെല്ലാം സാധ്യമാകുന്നത് മനുഷ്യ മസ്തിഷ്കത്തിന്റെ അത്ഭുതകരമായ ന്യൂറോ പ്ലാസ്റ്റിസിറ്റിയും ജീവിതകാലം മുഴുവൻ പഠിക്കാനുള്ള കഴിവും കൊണ്ടാണ്. നാം ജനിക്കുമ്പോൾ ലഭിക്കുന്ന തലച്ചോറ് മാത്രമല്ല ജീവിതകാലം മുഴുവൻ ഉപയോഗിക്കുന്നത്, ഓരോ അനുഭവവും അതിനെ മാറ്റിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ മനുഷ്യൻ പൂർത്തിയായ ഒരു സൃഷ്ടിയല്ല, നിരന്തരം രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സൃഷ്ടിയാണ്. AI കുറിച്ചുള്ള ഏറ്റവും വലിയ തെറ്റിദ്ധാരണകളിലൊന്നാണ് മനുഷ്യനും യന്ത്രവും തമ്മിൽ ഒരു യുദ്ധം നടക്കുകയാണ് എന്ന ധാരണ. യാഥാർത്ഥ്യം അതല്ല. കാലം ഒരിക്കലും കാൽക്കുലേറ്ററിനെയും ഗണിതശാസ്ത്രജ്ഞനെയും തമ്മിൽ മത്സരിപ്പിച്ചില്ല. മൈക്രോസ്കോപ്പ് ജീവശാസ്ത്രജ്ഞനെ മാറ്റിസ്ഥാപിച്ചില്ല. ഇന്റർനെറ്റ് ലൈബ്രറികളെ ഇല്ലാതാക്കിയില്ല. അതുപോലെ AIയും മനുഷ്യനെ മാറ്റിസ്ഥാപിക്കാനല്ല വന്നിരിക്കുന്നത്, മനുഷ്യന്റെ കഴിവുകളെ വികസിപ്പിക്കാനാണ്. വിവരങ്ങൾ വിശകലനം ചെയ്യുന്നതിൽ AI അസാധാരണമായിരിക്കും. അർത്ഥം കണ്ടെത്തുന്നതിൽ മനുഷ്യൻ അതുല്യനായിരിക്കും. AI വേഗത്തിൽ ഉത്തരങ്ങൾ നൽകും, മനുഷ്യൻ ശരിയായ ചോദ്യങ്ങൾ ചോദിക്കും. AI കണക്കുകൂട്ടും, മനുഷ്യൻ സ്വപ്നം കാണും. ഈ രണ്ടും ഒരുമിച്ച് പ്രവർത്തിക്കുമ്പോഴാണ് ഏറ്റവും വലിയ സാധ്യതകൾ തുറക്കപ്പെടുന്നത്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മനുഷ്യരാശി സൃഷ്ടിച്ച ഏറ്റവും വലിയ സാങ്കേതിക മുന്നേറ്റങ്ങളിൽ ഒന്നാണ്. രോഗനിർണയം മുതൽ വിദ്യാഭ്യാസം വരെ, ശാസ്ത്രീയ ഗവേഷണം മുതൽ ദൈനംദിന ജോലികൾ വരെ, അത് നമ്മുടെ ജീവിതത്തെ കൂടുതൽ കാര്യക്ഷമമാക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ മനുഷ്യനെ മനുഷ്യനാക്കുന്നത് വിവരങ്ങൾ ഓർമ്മിച്ചു വയ്ക്കാനുള്ള കഴിവല്ല, സ്നേഹിക്കാനുള്ള കഴിവാണ്, അനുഭവങ്ങളിൽ നിന്ന് വളരാനുള്ള കഴിവാണ്, പരാജയങ്ങൾക്ക് ശേഷം വീണ്ടും എഴുന്നേൽക്കാനുള്ള കഴിവാണ്, സ്വന്തം ജീവിതത്തിന് അർത്ഥം കണ്ടെത്താനുള്ള കഴിവാണ്. ഒരു കുഞ്ഞിന്റെ ചിരിയിൽ സന്തോഷം കണ്ടെത്താനും, ഒരു കവിതയിൽ കണ്ണു നിറയാനും, ഒരു അപരിചിതന്റെ വേദനയിൽ മനസ്സ് നൊന്തുപോകാനും കഴിയുന്ന ഈ മസ്തിഷ്കം ഇന്നും പ്രപഞ്ചത്തിലെ ഏറ്റവും വിസ്മയകരമായ സൃഷ്ടികളിലൊന്നാണ്. ഒരുപക്ഷെ ഭാവിയിലെ ഏറ്റവും വലിയ ചോദ്യം AI മനുഷ്യനെ മറികടക്കുമോ എന്നതായിരിക്കില്ല, മറിച്ച് AIയുടെ അതിശക്തമായ കഴിവുകൾ ഉപയോഗിച്ചുകൊണ്ട് മനുഷ്യന്റെ ഏറ്റവും മഹത്തായ ഗുണങ്ങളായ ജിജ്ഞാസയും സർഗാത്മകതയും അനുകമ്പയും ജ്ഞാനവും നമുക്ക് കൂടുതൽ വളർത്താനാകുമോ എന്നതായിരിക്കും. ആ ചോദ്യത്തിനുള്ള ഉത്തരമാണ് മനുഷ്യരാശിയുടെ അടുത്ത അധ്യായം എഴുതാൻ പോകുന്നത്. നേരം ഒരുപാടായി, അടുക്കളയിൽ നിന്നിറങ്ങാനുള്ള സമയമായി. മറ്റൊരു വിഷയവുമായി നാളെ വീണ്ടും കേൾക്കാം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ഈ ഭൂമി നമ്മുടേത് മാത്രമല്ല, നമുക്ക് പിന്നാലെ വരുന്നവർക്ക് കൂടിയുള്ളതാണ്. ആലോചിച്ചു നോക്കൂ, നമുക്ക് മുന്നേ ഇവിടെ ഉണ്ടായിരുന്നവർ ഈ ഭൂമിയെ ധൂർത്തടിച്ചിരുന്നുവെങ്കിൽ ഇപ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ഒന്നും ഇപ്പോൾ ഇവിടെ ഉണ്ടാകുമായിരുന്നില്ല. ഈ പുഴയും മണ്ണും മരവുമെല്ലാം വരും തലമുറകൾക്ക് വേണ്ടിയും നമുക്ക് കൈമാറേണ്ടതുണ്ട്. പരിസ്ഥിതി നമുക്ക് കിട്ടുന്ന ഔദാര്യമാണ്, അതിനെ ഇല്ലായ്മ ചെയ്യരുത്. പൊതുജന ബോധവൽക്കരണ പ്രചരണാർത്ഥം കരുണാസായി റേഡിയോ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ, ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം കരുണാസൈ റേഡിയോ 91.2 FM.

0: മിത്ര അഗ്രിഫെസ്റ്റ് 2026 ഓഗസ്റ്റ് 18 മുതൽ 20 വരെ മിത്രനികേതൻ ക്യാമ്പസിൽ വെച്ച് കർഷകർക്ക്, കൃഷിയെ സ്നേഹിക്കുന്നവർക്ക് പുതിയ സാങ്കേതിക കൃഷിരീതികൾ പരിചയപ്പെടുത്തുന്നതിനും ഒരു കാർഷിക സൗഹൃദ കൂട്ടായ്മ. മഹത്തായ ഈ കാർഷികോത്സവത്തിൽ പങ്കുചേരുന്നതിനും സ്റ്റാളുകൾ സംവിധാനപ്പെടുത്തുന്നതിനും താല്പര്യമുള്ളവരെ ക്ഷണിക്കുന്നു. വിളിക്കേണ്ട നമ്പർ 9446701529.
1: ടൈം ട്രാവലർ.
2: പ്രിയ ശ്രോതാക്കളെ, ടൈം ട്രാവലർ 6 ആഗസ്റ്റിന്റെ ചോര ഞരമ്പുകളിലൂടെ സഞ്ചരിക്കുന്നു. 1881 ആഗസ്റ്റ് 6, പെനിസിലിൻ കണ്ടുപിടിച്ചതിലൂടെ വൈദ്യശാസ്ത്ര രംഗത്ത് അത്ഭുതകരമായ മാറ്റങ്ങൾക്ക് വഴിയൊരുക്കിയ സ്കോട്ടിഷ് ശാസ്ത്രജ്ഞൻ അലക്സാണ്ടർ ഫ്ലമിംഗ് ജന്മം കൊണ്ടിരിക്കുന്നു. 1932 ആഗസ്റ്റ് 6, ഇറ്റലിയിലെ വെനീസ് നഗരം. സമയം 9:30. റൂബൻ മമൌലിയൻ സംവിധാനം ചെയ്ത ഡോക്ടർ ജെക്കിൾ ആൻഡ് മിസ്റ്റർ ഹൈഡ് എന്ന ചലച്ചിത്രത്തിൻ്റെ പ്രദർശനത്തോടെ ലോകപ്രശസ്തമായ വെനീസ് ചലച്ചിത്രമേളയ്ക്ക് ദേ തുടക്കം കുറിച്ചിരിക്കുന്നു. 1945 ആഗസ്റ്റ് 6, തിങ്കളാഴ്ച, പ്രഭാത സമയം. അതിക്രൂരവും പൈശാചികവുമായ ഒരു കാര്യത്തിന് ടൈം ട്രാവലർ സാക്ഷ്യം വഹിക്കുന്നു. ശാന്തസമുദ്രത്തിലെ മറിയാന ദ്വീപ സമൂഹത്തിൽപ്പെട്ട ടിനിയാൻ ദ്വീപിൽ നിന്നും അമേരിക്കൻ വ്യോമസേനയുടെ ഒരു ബോംബർ വിമാനം പറന്നുയർന്നു. മാനവ ചരിത്രത്തിലെ ഏറ്റവും ഭീകരമായ ഒരു യുദ്ധദൗത്യം നിർവഹിക്കാനാണ് തങ്ങൾ യാത്ര പുറപ്പെടുന്നതെന്ന് ആ വിമാനത്തിൻ്റെ പൈലറ്റോ സഹപൈലറ്റോ അറിഞ്ഞിരുന്നില്ല. ഇനോല ഗെയ് എന്നു പേരുള്ള ആ വിമാനത്തിൽ കൊച്ചുപയ്യൻ അഥവാ ലിറ്റിൽ ബോയ് എന്നു പേരുള്ള ഒരു ബോംബുണ്ടെന്നും അത് ജപ്പാന്റെ ഭാഗമായ ഹോൺഷു ദ്വീപിലെ ഹിരോഷിമ എന്ന നഗരത്തിൽ ഇടണമെന്നും മാത്രമേ അവർക്കറിയാമായിരുന്നുള്ളൂ. രാവിലെ 8:15, 1600 മൈൽ ദൂരം പറന്ന് ഇനോല ഗെയ് ഹിരോഷിമയുടെ ഹൃദയഭാഗത്തിൻ്റെ മുകളിലെത്തി. 1800 ഉയരത്തിൽ നിന്നും 9,000 പൗണ്ട് ഭാരമുള്ള ബോംബ് വിമാനത്തിൽ നിന്ന് താഴേക്ക് എറിയപ്പെട്ടു. ചരിത്രത്തിലെ ഏറ്റവും ക്രൂരവും പൈശാചികവുമായ നരഹത്യയുടെ മാപ്പുസാക്ഷികളാവുകയായിരുന്നു ആ വൈമാനികർ. കൃത്യം 43rd സെക്കൻഡിൽ ആ ബോംബ് പൊട്ടിത്തെറിച്ചു. താഴേക്ക് നോക്കിയ പൈലറ്റുമാർ കണ്ട കാഴ്ച ഭീകരമായിരുന്നു. അന്നോളം ചരിത്രത്തിൽ ഒരു യുദ്ധത്തിലും ഒരു ബോംബും സൃഷ്ടിച്ചിട്ടില്ലാത്തത്ര ഭയാനകമായിരുന്നു ആ കാഴ്ച. എന്റെ ദൈവമേ, നമ്മൾ എന്താണ് ചെയ്തത്? ഇനോല ഗെയുടെ കോ പൈലറ്റായിരുന്ന ക്യാപ്റ്റൻ റോബർട്ട് ലെവിസ് അലറി വിളിച്ചുപോയി. 1000 സൂര്യന്മാർ കത്തിയെരിയുന്ന പ്രഭാവത്തോടെ ഹിരോഷിമ നഗരത്തിലെമ്പാടും വിനാശം വിതറിക്കൊണ്ട് അഗ്നിജ്വാലകൾ പടർന്നു. ഒരു വലിയ കൂണിൻ്റെ രൂപത്തിൽ പുകയും പൊടിപടലവും അഗ്നിനാളങ്ങളും ആകാശത്തിലേക്ക് ഉയർന്നു. ഉയർന്നു പൊങ്ങിയ അഗ്നികുണ്ഠം പ്രസരിപ്പിച്ച ചൂടിലും ആഘാതത്തിലും പെട്ട് നിമിഷങ്ങൾക്കകം ഹിരോഷിമ നഗരത്തിൻ്റെ ഭൂരിഭാഗവും തകർന്നടിഞ്ഞു. ബോംബ് വീണ കേന്ദ്രബിന്ദുവിന് ചുറ്റുമുള്ള 10 ചതുരശ്ര കിലോമീറ്റർ പ്രദേശം ഭൂമുഖത്തു നിന്നും പൂർണമായും തുടച്ചു മാറ്റപ്പെട്ടു. 118,661 മനുഷ്യജീവിതങ്ങളാണ് ആഗസ്റ്റ് 6 ഹിരോഷിമയിൽ പൊലിഞ്ഞു വീണത്. ഇത്രയും വലിയ ക്രൂരത അമേരിക്കയല്ലാതെ മറ്റൊരു രാജ്യവും ലോകമനസാക്ഷിയോട് ചെയ്തിട്ടില്ല തന്നെ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

ഈ ഭൂമി നമ്മുടേത് മാത്രമല്ല, നമുക്ക് പിന്നാലെ വരുന്നവർക്ക് കൂടിയുള്ളതാണ്. ആലോചിച്ചു നോക്കൂ, നമുക്ക് മുന്നേ ഇവിടെ ഉണ്ടായിരുന്നവർ ഈ ഭൂമിയെ ധൂർത്തടിച്ചിരുന്നുവെങ്കിൽ

ഇപ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ഒന്നും ഇപ്പോൾ ഇവിടെ ഉണ്ടാകുമായിരുന്നില്ല. ഈ പുഴയും മണ്ണും മരവുമെല്ലാം വരും തലമുറകൾക്ക് വേണ്ടിയും നമുക്ക് കൈമാറേണ്ടതുണ്ട്. പരിസ്ഥിതി നമുക്ക് കിട്ടുന്ന ഔദാര്യമാണ്, അതിനെ ഇല്ലായ്മ ചെയ്യരുത്. പൊതുജന ബോധവൽക്കരണ പ്രചരണാർത്ഥം കരുണാസായി റേഡിയോ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ, ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം കരുണാസൈ റേഡിയോ 91.2 FM.

0: സുഗതം ഈ നേരം.
1: സുഗതം ഈ നേരത്തിലേക്ക് സുസ്വാഗതം. നിന്നെ ഞാൻ ദില്ലിയിൽ കണ്ടിട്ടില്ല, പക്ഷെ പ്രേതബാധിതമായ ഈ ചുവരുകൾക്കിടയിലിരുന്ന് ചെറുനാരങ്ങയുടെ നിറമുള്ള പുസ്തകത്തിന്റെ പടിഞ്ഞാറ് നിന്റെ ഹരിതരക്തത്തിന്റെ ഇരമ്പം ഞാൻ കേൾക്കുന്നു. ബാലചന്ദ്രൻ ചുള്ളിക്കാട് പാബ്ലോ നെരൂദയ്ക്ക് ഒരു സ്തുതിഗീതം എന്ന കവിതയിൽ എഴുതുന്ന വരികളാണ്. ഞാനതൊരിക്കൽ കൂടെ വായിക്കട്ടെ. നിന്നെ ഞാൻ ദില്ലിയിൽ കണ്ടിട്ടില്ല, പക്ഷെ പ്രേതബാധിതമായ ഈ ചുവരുകൾക്കിടയിലിരുന്ന് ചെറുനാരങ്ങയുടെ നിറമുള്ള പുസ്തകത്തിന്റെ പടിഞ്ഞാറ് നിന്റെ ഹരിതരക്തത്തിന്റെ ഇരമ്പം ഞാൻ കേൾക്കുന്നു. ഒട്ടും അപരിചിതത്വം തോന്നിക്കാത്തതും അത്രമേൽ ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്നതുമായ കവിതകളാണ് നെരൂദയുടേത്. അതിനെ എത്ര മനോഹരമായിട്ടാണ് ബാലേന്ദ്രൻ ചുള്ളിക്കാട് അവതരിപ്പിച്ചിരിക്കുന്നത്. പൈൻമരങ്ങളും ദീർഘചുംബനങ്ങളും കുടിച്ച് ലക്കുകെട്ടവനായി മെലിവാർന്ന പകലിന്റെ ഭരണത്തിലേക്കു ചാഞ്ഞ് എന്റെ ഖരരൂപമായ സമുദ്രോന്മാദത്തിൽ ഒട്ടിപ്പിടിച്ച് വേനലിനെപ്പോലെ ഞാൻ പനിനീർപ്പൂക്കളുടെ ചടുലമായ പായവഞ്ചി ഓടിക്കുന്നു. നെരൂദയുടെ വരികളാണ്. എന്തു സുഖമുള്ള വരികളാണെന്ന് നോക്കൂ. വേറെ ഏതോ ഭാഷയിൽ എഴുതിയതാണെന്ന് തോന്നുകയേയില്ല. നമ്മുടെ മലയാളത്തിൽ എഴുതിയ വരികളാണെന്നല്ലേ പറയൂ. വൈദ്യുത പ്രവാഹങ്ങളാൽ ഭ്രാന്തോളം ആലക്തികമാക്കപ്പെട്ട എന്റെ ചുംബനങ്ങളുടെ ഉടയാട ഈറൻ രാത്രിയിൽ വിറകൊള്ളുന്നു. അർത്ഥമെന്തെന്ന് മനസ്സിലാക്കാൻ കഴിയാത്ത വാക്കുപോലും ഒറ്റ വായനയിൽ ഇഷ്ടപ്പെട്ടു പോകുന്ന പദങ്ങൾ. അർത്ഥം മനസ്സിലാക്കാനായാൽ അനിതര സാധാരണമായ അനുഭൂതി പകർന്നു തരികയും ചെയ്യുന്ന വാക്കുകൾ. എന്തുകൊണ്ടെന്നറിയില്ല, ഈ കവി എന്റെ ഹൃദയത്തിൽ വസിക്കുന്നു. ഇറക്കിവിടാനാകാത്ത വിധം കവിതയുടെ കണ്ണുനീർത്തുള്ളികളാൽ അതെന്റെ ഹൃത്തടങ്ങളിൽ പതിഞ്ഞുകിടക്കുന്നു.

നെരൂദയുടെ ഒരു കവിത കൂടി വായിക്കാൻ തോന്നുന്നു. അത്രയേറെ ഇഷ്ടം നെരൂദയുടെ കവിതകളോടുണ്ടായിരുന്നതുകൊണ്ടാവണം കൗമാരം കഴിഞ്ഞെഴുതിയ കവിതകളിൽ നെരൂദയെ വിവർത്തനം ചെയ്യാനായിരുന്നു കൂടുതൽ ഇഷ്ടം. കഠിന ദുഃഖത്തിന്റെ കവിത കുറിക്കുവാൻ കഴിയുമെനിക്ക് ഈ അഭിശപ്ത രാത്രിയിൽ എന്ന് നെരൂദയുടെ വിഖ്യാതമായ കവിതയെ വിവർത്തനം ചെയ്ത രാത്രി ഞാൻ ഉറങ്ങിയിട്ടില്ല എന്ന് വേണം പറയാൻ. നെരൂദയുടെ കവിത, അതെന്റെ ഭാഷയിൽ, എന്റെ രീതിയിൽ, എന്റെ വൃത്തത്തിനുള്ളിൽ നിന്ന് നർത്തനം ചെയ്യുന്നു. ഐതിഹാസികമായ ഒരു വിജയം നേടിയതുപോലെയായിരുന്നു ആ രാത്രി. പിറ്റേന്നത് ആരെയൊക്കെയോ വായിച്ചു കേൾപ്പിക്കാനുള്ള അദമ്യമായ വെപ്രാളത്തിൽ രാവറ്റമായ നേരം എപ്പോഴോ കിടന്നുറങ്ങി. പിറ്റേന്ന് ഞാനത് ഉദയന് കൊടുത്തു. അത് വായിച്ചിട്ട് നെരൂദയുടെ കവിതകളുടെ മലയാള പരിഭാഷ ഉദയൻ എനിക്ക് തന്നു. അതിന്റെ അർത്ഥം എന്തായിരുന്നു? നീ ഇത് വായിക്കേ, അപ്പൊ മനസ്സിലാവും നെരൂദ കവിതകളുടെ ആഴമെന്തെന്ന്. അങ്ങനെ ഉദ്ദേശിച്ചായിരിക്കുമോ ഉദയൻ എനിക്ക് ആ പുസ്തകം തന്നത്? അതോ എന്റെ പരിഭാഷ വായിച്ച് ഇഷ്ടപ്പെട്ട് സമ്മാനമായി തന്നതോ? എനിക്കറിഞ്ഞുകൂടാ, ഞാൻ ചോദിച്ചിട്ടുമില്ല. പക്ഷെ നെരൂദ കവിതകൾ ഇപ്പോഴും എന്റെ കയ്യിലുണ്ട്. അതിൽ വടിവത്ത അക്ഷരങ്ങളിൽ ഉദയൻ എന്നെഴുതി ഒപ്പിട്ടിരിക്കുന്നു. ഞാനത് തുറന്നു വായിക്കാൻ തുടങ്ങുന്നു. ഓരോ വീട്ടിൽ നിന്നും പൂക്കൾക്കു പകരം തിളയ്ക്കുന്ന ലോഹം ഒലിച്ചെത്തുന്നു. സ്പെയിനിന്റെ ഓരോ കോണിൽ നിന്നും സ്പെയിൻ ഉയർന്നു വരുന്നു. ഓരോ മരിച്ച കുട്ടിയിൽ നിന്നും കണ്ണുകളുള്ള ഒരു തോക്ക്, ഓരോ കുറ്റകൃത്യത്തിൽ നിന്നും ഒട്ടേറെ വെടിയുണ്ടകൾ, അവയൊരുനാൾ നിങ്ങളുടെ ഹൃദയത്തിന്റെ മർമ്മം കണ്ടെത്തുക തന്നെ ചെയ്യും. എത്ര നേരം വേണമെങ്കിലും നെരൂദയുടെ കവിതകൾ വായിച്ചുകൊണ്ടേയിരിക്കാം. എത്ര ചങ്ങാതിക്കൂട്ടങ്ങൾക്ക് സാംസ്കാരികമായ ഒരു ഉത്ഥാനം ഉണ്ടാക്കിക്കൊടുക്കാൻ എത്രയോ സഹായിച്ച നെരൂദ കാവ്യ സദസ്സുകൾ, അതിന്നും മനസ്സിൽ നിന്ന് മാഞ്ഞു പോയിട്ടില്ല.

എന്തുകൊണ്ടാണെന്നറിയില്ല, കവിത പറഞ്ഞു തുടങ്ങിയതുകൊണ്ടായിരിക്കുമോ കവിത മനസ്സ് വിട്ടു പോകുന്നില്ല. ഒന്ന് രണ്ട് വർഷം മുമ്പ് വായിച്ച ഒരു കവിതയാണ് മനസ്സിൽ. കവി കളത്തറ ഗോപൻ. കവിത കൊളുന്തുന്നുള്ളുന്ന പക്ഷികൾ. ഒന്ന് വായിക്കാൻ തോന്നുന്നു. ഒരു കൂട്ടം അമ്മമാർ സഞ്ചി നിറയെ സങ്കടങ്ങളുമായി കൊളുന്തുന്നുള്ളാൻ എന്നും കുന്നുകേറിപ്പോകുന്നു. അവരറിയാതെ സഞ്ചിയിൽ നിന്ന് കണ്ണീർ ഇറ്റിറ്റ് തറയിൽ വീഴുന്നു. അവയൊക്കെ ഉറഞ്ഞ് വൈഡൂര്യമായി വെളിച്ചത്തിൽ കിടന്ന് തിളങ്ങുന്നു. എവിടെ നിന്നോ രാത്രിയുടെ തുണ്ടുകൾ എന്നോണം കുറെ കറുത്ത പക്ഷികൾ അവിടെ പറന്നിറങ്ങി വൈഡൂര്യമണികൾ കൊത്തിയെടുത്ത് ഓരോ ദിശയിലേക്ക് പറന്നുപോകുന്നു. പിന്നെ ഒറ്റയ്ക്കിരുന്ന് കരയുന്ന പെൺകുട്ടികളുടെ മുറികളിൽ അവ കൊണ്ടുവയ്ക്കുന്നു. അതിൻ്റെ നേരിയ പ്രകാശം മുറികളിൽ നിറയുന്നു. പക്ഷികളെല്ലാം കൂടി ഒറ്റ പക്ഷിയായി രാത്രിയായി ചിറകിൽ നക്ഷത്രങ്ങൾ അണിഞ്ഞ് പറന്നു പറന്നു പുലരുന്നു. സഞ്ചികളുമായി അമ്മമാർ പതിവ് പോലെ കുന്നുകയറുന്നു. അവരുടെ പേച്ചുകൾ കൊളുന്തുകളിൽ പറ്റിയിരിക്കുന്ന മഞ്ഞുകണങ്ങളെ തൊട്ടുണർത്തുന്നു. എത്ര ഹൃദ്യമായ കവിത എന്ന് നോക്കൂ. എന്തൊരു ഉഗ്രൻ പ്രയോഗങ്ങൾ എന്ന് നോക്കൂ. കളത്ര ഗോപൻ എഴുതിയ കവിതയാണ് ശരിക്കും കവി.

ലോർഡ് ബൈറന്റെ ഒരു കവിത ഇങ്ങനെയാണ്: പാതകളില്ലാത്ത വഴികളിൽ ആഹ്ലാദമുണ്ട്, ഏകാന്ത തീരത്തിൽ ഹർഷോന്മാദമുണ്ട്, ആരും ഇടപെടാത്ത ചങ്ങാത്തമുണ്ട്. നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ സല്ലപിക്കാം. നിങ്ങളുടെ മസ്തിഷ്കമാണ് തീരുമാനിക്കുന്നത് നിങ്ങൾ സജീവമായിരിക്കണോ വേണ്ടയോ എന്ന്. മിൽട്ടൺ എന്ന കവി പറയുന്നത് ഇങ്ങനെയാണ്: മനസ്സിന് അതിൻ്റേതായ ഒരു സ്ഥാനമുണ്ട്. സ്വർഗത്തെ നരകമാക്കാനും നരകത്തെ സ്വർഗമാക്കാനും നമുക്ക് കഴിയും. നമുക്ക് നാമേ പണിവതുനാകം, നരകവും അതുപോലെ എന്നുള്ളൂർ. വിശാലമായ ഈ പ്രപഞ്ചത്തിൽ എല്ലാവർക്കും, മനുഷ്യനും മൃഗത്തിനും സർവസൂക്ഷ്മ ജീവികൾക്ക് പോലും അവരുടേതായ സ്ഥാനമുണ്ട്. അത് മനസ്സിലാക്കാനായാൽ കുറേയേറെ അഹംഭാവം കുറഞ്ഞു കിട്ടും. സ്വർഗം എന്ന സങ്കല്പം ജീവിതത്തിൽ യാഥാർത്ഥ്യമാക്കാൻ കഴിയുകയും ചെയ്യും.

അതെ, ഡാൻസ് എന്നത് ഒരു വലിയ കലാരൂപമാണ്. പിൽക്കാലത്ത് ഡാൻസിൽ ഒരാൾ തിളങ്ങുന്നുണ്ടോ ഇല്ലേ എന്നുള്ളത് പിന്നത്തെ കാര്യമാണ്. പക്ഷെ എല്ലാ കുട്ടികളും ചെറിയ പ്രായം മുതലേ ഡാൻസ് പഠിക്കണം എന്നാണ് എന്റെ ഒരു അഭിപ്രായം. അതെന്തിനെന്ന് ചോദിച്ചാൽ അതിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഈ ലോകം ചലനാത്മകമാണ്, അതുകൊണ്ട് തന്നെ മനുഷ്യനും ചലനാത്മകമായിരിക്കണം. എന്നാൽ ഡിജിറ്റൽ കാലത്ത് മനുഷ്യൻ അധികം ചലനാത്മകമാകുന്നില്ല. കുട്ടിക്കാലം മുതലേ ഡാൻസ് കുറച്ചെങ്കിലുമൊക്കെ പഠിക്കുന്നതിലൂടെ പിൽക്കാലത്ത് സൂംബയും എയറോബിക്സുമൊക്കെ വലിയ ആയാസം കൂടാതെ പരിശീലിക്കുവാൻ കഴിയും എന്നതാണ് കാര്യം. ലോകത്ത് ഡാൻസിന്റെ ചരിത്രം ഏറ്റവും കടപ്പെട്ടിരിക്കുന്നത് ആരോടെന്നറിയുമോ? ഫ്രഞ്ച് നർത്തകനായ ജീൻ ജോർജ് നോവറിനോടാണ്. അദ്ദേഹത്തിന്റെ ജന്മദിനമായ ഏപ്രിൽ 29 ആണ് ഇന്റർനാഷണൽ ഡാൻസ് ഡേ.

എന്തിൻ്റെ പേരിലായാലും കുട്ടികളെ വഴക്ക് പറയരുത്, തല്ലരുത്, താരതമ്യം ചെയ്യരുത് എന്നാണ് എൻ്റെ അഭിപ്രായം. പലപ്പോഴും നമ്മളവരെ വഴക്ക് പറയുന്നത് നമ്മളുടെ ടെൻഷൻ കൊണ്ടാണ്, അസ്വസ്ഥത കൊണ്ടാണ് അല്ലേ? ഇത് കേൾക്കുന്ന നിങ്ങൾക്ക് ചെറിയ കുട്ടികളുണ്ടെങ്കിൽ ശരിക്കും നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ, എത്ര നല്ല മക്കളാണവർ. അവരുടെ കുസൃതിയും അനുസരണയില്ലായ്മയും ഒക്കെയാണ് വാസ്തവത്തിൽ നിങ്ങളെ ജീവിപ്പിക്കുന്നത്. നിങ്ങളുടെ തക്കുടു അല്ലെങ്കിൽ വിച്ചു, പാത്തു, രാധു, ചിമ്മു, മിഴി, മണിക്കുട്ടി, മിന്നു, അമ്മു, പാറു, അവരാണ് നിങ്ങളുടെ ഉത്സവം, അവരാണ് നിങ്ങളുടെ ഊർജം. എന്നിട്ടും എന്തിനാണ് നിങ്ങളവരെ വഴക്ക് പറയുന്നത്? എത്ര ആലോചിച്ചിട്ടും എനിക്കത് മനസ്സിലാവുന്നേയില്ല. ഉത്സവവും ഊർജവുമായ കുട്ടികൾ, എന്നിട്ട് നമുക്ക് ടെൻഷൻ വരുമ്പോൾ നമ്മളവരെ വഴക്ക് പറയുന്നു. കുട്ടികൾ ചെയ്യുന്ന ഏത് തെറ്റും നമുക്ക് പറഞ്ഞു തിരുത്താവുന്നതേയുള്ളൂ. നമ്മൾ പറയുന്നതെല്ലാം അപ്പടി അനുസരിച്ചു കൊള്ളണം എന്ന നമ്മുടെ വാശി, അതാണ് പലപ്പോഴും വഴക്കായി പരിണമിക്കുന്നത്. അത് വേണ്ടെന്നേ. കുട്ടികളെ കുട്ടികളായി കണ്ടാൽ മതി, അവരുടെ നിലപാടിലേക്ക് ഇറങ്ങിച്ചെന്നാൽ മതി. നമ്മുടെ പെർസ്പെക്റ്റീവിലല്ല അവരെ കാണേണ്ടത്, അവരെ അവരായി കണ്ടാൽ നിനക്കിതെന്താ എത്ര പറഞ്ഞാലും മനസ്സിലാവാത്തത് എന്ന ചോദ്യമൊന്നും ഉണ്ടാവില്ല. അവർക്കെല്ലാം മനസ്സിലാവും, മനസ്സിലാവുന്ന തരത്തിൽ പറഞ്ഞു കൊടുക്കണം എന്ന് മാത്രം.

നാട്ടിൻപുറത്തെ ഭാഷയിൽ അമിതമായി കലി കാണിക്കുന്നവരെ ഇഞ്ചിക്കുന്നന്മാർ എന്നായിരുന്നു വിളിച്ചിരുന്നത്. എരിവും കാര്യങ്ങളുമായതുകൊണ്ടാവും ഇഞ്ചി ഒരൽപ്പം ഹാർഡാണ്. അതുകൊണ്ടാണ് കലിയന്മാരെ ഇഞ്ചി ഗണത്തിൽ ഉൾപ്പെടുത്തിയത്. അതെന്തോ ആവട്ടെ, നിങ്ങളൊരു കലി തുള്ളുന്ന ആളാണോ, അതുകൊണ്ടാണ് കലിയന്മാരെ ഇഞ്ചി ഗണത്തിൽ ഉൾപ്പെടുത്തിയത്. അതെന്തോ ആവട്ടെ, നിങ്ങളൊരു കലി തുള്ളുന്ന ആളാണോ എങ്കിലേ ഒരു കാര്യം ഇപ്പം മനസ്സിലാക്കൂ, ആ കലി കൊണ്ട് ഒരു പ്രയോജനവുമില്ല. കൗൺസിലിംഗിന് വന്ന ഒരു കുടുംബത്തിലെ ഭാര്യ കരഞ്ഞുകൊണ്ട് പറഞ്ഞത് ഇങ്ങനെയാണ്: സാറേ, ഇയാളുടെ ഈ ചെനപ്പുണ്ടല്ലോ, അതാ എല്ലാ പ്രശ്നത്തിനും കാരണം. സമാധാനമായിട്ടൊരു വാക്ക് ഇയാൾ വീട്ടിൽ പറഞ്ഞിട്ടില്ല. എന്തു പറഞ്ഞാലും ചാടിക്കടിക്കാൻ നിന്നാൽ വെറുത്തു പോവില്ലേ സാറേ? അത് ശരിയാണ്, ആരായാലും വെറുത്തു പോകും. ഇത് ആ സ്ത്രീ അനുഭവിക്കുന്ന പ്രശ്നം മാത്രമല്ല കേട്ടോ, എത്രയോ സ്ത്രീകൾ ഇതേ പ്രശ്നം അവരുടെ ഭർത്താക്കന്മാരിൽ നിന്നും അനുഭവിച്ചുകൊണ്ടേയിരിക്കുന്നു. പ്രതികരിക്കുന്നില്ല എന്നേ ഉള്ളൂ. അതുകൊണ്ടേ എന്തിനും ഏതിനും കലി തുള്ളുന്ന ഭർത്താക്കന്മാർ മനസ്സിലാക്കുക, കലി ബഹുമാനമുണ്ടാക്കി തരില്ല, പേടിയുണ്ടാക്കും, പക്ഷെ അത് പിന്നീട് വെറുപ്പിന് കാരണമായി തീരും.

ജീവചരിത്രങ്ങളെല്ലാം വായിക്കാൻ വലിയ രസമൊന്നും ഉണ്ടാവില്ല. ചിലതൊക്കെ എന്തിനെഴുതി എന്ന് തോന്നിപ്പിച്ചു കളയും. ചിലത് പലവട്ടം വായിക്കാൻ പ്രേരിപ്പിക്കും. ഞാനീ അടുത്ത കാലത്ത് കൗതുകപൂർവം വായിച്ച ഒരു ജീവചരിത്രമാണ് ദി ഹോളി ഡെവിൾ. റാസ്പുട്ടിന്റെ ജീവചരിത്രമാണ്. എഴുതിയത് റെനെ ഫ്ലോബ് മില്ലറാണ്. ജർമ്മൻ ഭാഷയിൽ എഴുതിയതിന്റെ തർജ്ജമയാണ്. മലയാള പുസ്തകം എന്ന പോലെ വായിക്കാം. ഇടയ്ക്കൊക്കെ ഒരു വെളിപാടുണ്ടാകും, ഇത് മലയാളം പുസ്തകമല്ല എന്ന്. പക്ഷേ വിശ്വസിക്കാനാവാത്ത വിധം വീണ്ടും വായിക്കും. കുറ്റവും ശിക്ഷയും വായിച്ചത് അങ്ങനെയാണ്. അന്ന കരേനിന അങ്ങനെ വായിച്ചതാണ്. വിക്ടർ ഹ്യൂഗോ മരിച്ചിട്ടില്ലെന്നാണ് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത്. പാവങ്ങൾ ഫ്രഞ്ച് ഭാഷയിലാണ് എഴുതിയത് എന്നെനിക്ക് തോന്നിയിട്ടേയില്ല. അതുപോലെയാണ് ദ ഹോളി ഡെവിൾ. റാസ്പുട്ടിൻ ഇവിടെ കമ്പനി മുക്കിൽ എവിടെയോ ജീവിച്ചിരുന്നു എന്ന് തോന്നുന്ന വിധമുള്ള രചനാരീതിയാണത്. അനർഹമായ എഴുത്ത്. അതുകൊണ്ടാണ് ആസ്വാദന തലത്തിൽ അത് അങ്ങനെ ഒഴുകി പരന്നുകൊണ്ടേയിരിക്കുന്നത്.

അപ്പോളൊരിക്കലും അങ്ങനെ ആയിരിക്കുകയുമില്ല. ആർക്കൊക്കെയോ നമ്മുടെ പെരുമാറ്റ രീതികൾ കൊണ്ട് നമ്മളോട് വെറുപ്പായിരിക്കും, വിദ്വേഷമായിരിക്കും. അത് തിരിച്ചറിഞ്ഞ് തിരുത്താൻ കഴിയുക എന്നത് ജീവിതത്തിൽ ഒരു വലിയ കാര്യമാണ്. വീട്ടിനകത്ത് ഭർത്താവ് വലിയ കണിശക്കാരനായിരിക്കും. ഈ കണിശത്വം അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം വലിയ ക്രെഡിറ്റായിട്ടായിരിക്കും അദ്ദേഹം കാണുന്നത്. പക്ഷേ അതിന് വിധേയമാകുന്നവർ അയാളെ വെറുക്കുകയാണെന്ന വിവരം അയാൾ അറിയണമെന്ന് തന്നെയില്ല. കാരണം അയാൾ കണിശത്വത്തിൽ ജീവിക്കുകയാണ്, അതിൽ വിട്ടുവീഴ്ച ചെയ്യാൻ തയ്യാറുമല്ല. വെറുപ്പിന്റെ മുട്ടകൾ നമ്മളറിയാതെ, നമ്മളുടെ അനുവാദമില്ലാതെ വിരിയുന്നത് അങ്ങനെയാണ് എന്ന് മറന്നുപോകരുത്.

0: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: കരുണാസായി റേഡിയോ.

0: സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 2 മണി.
1: മനസ്സോട് ചേർക്കാം.

0: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: തമിഴകം കേൾക്കാം. തമിഴ് ഗാനങ്ങൾ.
0: തമിഴകത്തിൽ ഇന്നാദ്യം ഡാർമുഖ ശിവ സംഗീതം നൽകി താമരെ രചിച്ച ഗാനം. ചിത്രം മുതൽ നീ മുടുവന്നീ. ആലാപനം സിദ് ശ്രീറാം, ഡാർമുഖ ശിവ.

ചിത്രം ഇസ്പടെ രാജാവും ഇതേ റാണിയും. സംഗീതം നൽകി രചിച്ചിരിക്കുന്നത് സാം സി എസ്. ആലാപനം അനിരുദ്ധ്.

മാസ് എന്ന ചിത്രത്തിനു വേണ്ടി യുവൻ ശങ്കർ രാജ സംഗീതം നിർവഹിച്ച ഗാനം. രചന മദൻ കർക്കി. ആലപിച്ചിരിക്കുന്നത് കാർത്തിക് ചിന്മയി.

0: തമിഴകം കേൾക്കാം തമിഴ് ഗാനങ്ങൾ.
1: ചിത്രം എന്നെ നോക്കി പായുംതോട്ട. സംഗീതം ഡാർബുഗ ശിവ. രചന നിർവഹിച്ചിരിക്കുന്നത് താമരെ. ആലാപനം സിദ് ശ്രീറാം.

മരിയൻ എന്ന ചിത്രത്തിനു വേണ്ടി എ ആർ റഹ്മാൻ സംഗീതം നൽകിയ ഗാനം. രചന കപിലൻ. ആലപിച്ചിരിക്കുന്നത് വിജയ് പ്രകാശ്, ശ്വേതാമോഹൻ.

ശിവാജി ദ ബോസ് എന്ന ചിത്രത്തിനു വേണ്ടി വൈരമുത്തു രചന നിർവഹിച്ചു ഗാനം. സംഗീതം എ ആർ റഹ്മാൻ. ആലപിച്ചിരിക്കുന്നത് ചിന്മയി, ഉദിത് നാരായൺ.

0: തമിഴകം കേൾക്കാം തമിഴ് ഗാനങ്ങൾ.
1: തമിഴകത്തിൽ ഇനി കേൾക്കാം അനേകൻ എന്ന ചിത്രത്തിനു വേണ്ടി ഹാരിസ് ജയരാജ് സംഗീതം നൽകി വൈരമുത്തു രചിച്ച ഗാനം. ആലാപനം ഹരിഹരൻ, ശക്തിശ്രീ ഗോപാലൻ.

0: തമിഴകം കേൾക്കാം തമിഴ് ഗാനങ്ങൾ.
1: ചിത്രം ആടുകളം. സംഗീതം നൽകിയിരിക്കുന്നത് ജി വി പ്രകാശ് കുമാർ. രചന സ്നേഹൻ. ആലാപനം SP ബാലസുബ്രഹ്മണ്യം.

എ ആർ റഹ്മാൻ റോജ എന്ന ചിത്രത്തിനു വേണ്ടി സംഗീതം നൽകി വൈരമുത്തു രചിച്ച ഗാനം. ആലപിച്ചിരിക്കുന്നത് ഉണ്ണിമേനോൻ, സുജാത.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസായി റേഡിയോ 91.2 FM.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

കണ്ണാന്തളി, കഥയും കവിതയും സംഗീതവുമായി ഇത്തിരി നേരം കരുണാസൈ റേഡിയോയിൽ ഇനി കേൾക്കാം കണ്ണാന്തളി. കണ്ണാന്തളിയിൽ ഇന്നാദ്യം ഒരു കവിത കേൾക്കാം.

മനസ്സിൽ മഴ പെയ്യിക്കാൻ കവിക്ക് കഴിയും. കഥ പറഞ്ഞ് കഥ പറഞ്ഞ് മനസ്സിൽ ചലച്ചിത്രം വിരിയിക്കാൻ നോവലിസ്റ്റിന് കഴിയും. ഒരെഴുത്തുകാരനോ എഴുത്തുകാരിയോ അവരുടെ അനുഭവങ്ങളെക്കുറിച്ചോ എഴുതാനുള്ള സാഹചര്യങ്ങളെക്കുറിച്ചോ പറയുന്നത് കേൾക്കാൻ രസമാണ്. കണ്ണന്തളിയിൽ ഇനി തട്ടകം. തട്ടകത്തിൽ ഇനി ശ്രീകുമാരൻ തമ്പി സംസാരിക്കുന്നു.

0: ഞാൻ 11-ാമത്തെ വയസ്സ് മുതൽ കവിത എഴുതി തുടങ്ങി. ആദ്യം എഴുതിയ കവിതയുടെ പേര് കുന്നും കുഴിയും എന്നാണ്. ഈ 11-ാമത്തെ വയസ്സിൽ തന്നെ ഒരു തത്വ ചിന്താപരമായ വീക്ഷണം എനിക്ക് എങ്ങനെ ഉണ്ടായെന്നുള്ളത് ഇപ്പോൾ എന്നെ അത്ഭുതപ്പെടുത്തുന്നുണ്ട്. ഒരാഴ്ചക്കിടയിലാണ് ഞാൻ ആദ്യത്തെ ചെറുകഥ എഴുതുന്നത്, തോമാച്ച നീ എന്നെ മറക്കുമോ. ഈ രണ്ടും എഴുതിയ 11-ാമത്തെ വയസ്സിലാണ്. അപ്പോൾ കവിതയും കഥയും ഒരുപോലെ കൊണ്ടുപോയ ഒരാളാണ് ഞാൻ. നിങ്ങൾ അധികം പേരും എൻ്റെ ഗാനങ്ങളാണ് കേട്ടിട്ടുള്ളത്. എൻ്റെ കവിതകളിൽ നിങ്ങൾ പലരും പഠിച്ചിട്ടില്ല. എൻ്റെ പാട്ടുകൾ പോലെ തന്നെ പഠന വിഷയമാക്കേണ്ടതാണ് എൻ്റെ കവിതകളും എന്നാണ് എൻ്റെ വിനീതമായ അഭിപ്രായം. എൻ്റെ ഈ പ്രായത്തിലാണ് ഈ വാർദ്ധക്യത്തിൽ ആദ്യമായിട്ട് എൻ്റെ ഒരു കവിത ഒരു പുസ്തകത്തിൽ ഒരു ടെക്സ്റ്റ് ബുക്കിൽ വരുന്നത്. അമ്മയ്ക്കൊരു താരാട്ട് എൻ്റെ അമ്മ മരിച്ചപ്പോൾ എഴുതിയ കവിതയാണ്. എൻ്റെ പ്രധാനപ്പെട്ട രണ്ട് ആശയങ്ങൾ എനിക്ക് എടുത്തു പറയാനുണ്ട് നിങ്ങളോട്. നിങ്ങൾ ചിന്തിപ്പിക്കേണ്ട, ഇതുവരെ ഒരു കവിതയിലും വന്നിട്ടില്ലാത്ത രണ്ട് കാര്യങ്ങൾ. ഒന്ന്, അമ്മ നമ്മളെ താരാട്ടി ഉറക്കുന്നു, പക്ഷേ മകൻ അമ്മയെ താരാട്ടുന്നു. പിന്നീട് അമ്മ ഒരിക്കലും ഉണരുന്നില്ല, നിത്യനിദ്രയിലേക്ക് പോകുന്നു. അത് അമ്മയുടെ മരണമാണ്. അമ്മയ്ക്കൊരു താരാട്ട് എന്ന ഇംഗ്ലീഷിൽ ലല്ല ബിഫോർ മദർ എന്ന പേരിൽ ഇംഗ്ലീഷിൽ വന്നിട്ടുണ്ട്. പിന്നെ രണ്ടാമതൊന്ന്, പുരുഷനും സ്ത്രീയും തമ്മിലുള്ള വ്യത്യാസം അമ്മയുടെ മുമ്പിൽ. കാരണം അമ്മ മകൾക്ക് ജന്മം നൽകുന്നു, മകൾ വീണ്ടും ഒരു കുട്ടിക്ക് ജന്മം നൽകി അമ്മയോടുള്ള കടം വീട്ടുന്നു. അതുകൊണ്ട് അമ്മയ്ക്ക് മകളോട് ഞാൻ നിന്നെ കഷ്ടപ്പെട്ട് നൊന്ത് പ്രസവിച്ച് വളർത്തിയില്ലേ എന്ന് ചോദിച്ചാൽ, അമ്മ എന്നെ പ്രസവിച്ച് വളർത്തിയെങ്കിൽ എൻ്റെ മകളെ ഞാൻ പ്രസവിച്ച് വളർത്തി, അല്ലെങ്കിൽ എൻ്റെ മകനെ ഞാൻ പ്രസവിച്ച് വളർത്തി തിരിച്ചു പറയാൻ പറ്റും. പക്ഷെ പുരുഷൻ ഒരിക്കലും അത് പറയാൻ സാധ്യമല്ല. അതുകൊണ്ട് പുരുഷൻ എന്നും അമ്മയ്ക്ക് കടക്കാരനാണ്. അവനൊരിക്കലും അമ്മയോടുള്ള കടം വീട്ടാൻ സാധ്യമല്ല. അവൻ മരണം വരെയും അമ്മയ്ക്ക് കടക്കാരനാണ്. ഇതാണ് ഈ കവിതയുടെ സെൻട്രൽ തീം. ഇത് എൻ്റെ അമ്മയ്ക്കൊരു താരാട്ടം തന്നെ പേരുള്ള കവിതാസമാഹാരത്തിലെ ആദ്യത്തെ കവിതയാണ്. അത് 61 കവിതകളുണ്ട്. അതിന് അവതാരിക മഹാവി അക്കിത്തം ഇതെടുത്തു പറഞ്ഞിട്ടുണ്ട് ഈ കാര്യം. കാരണം ഈ പുരുഷന്മാർക്ക് അമ്മയോടുള്ള കടം വീട്ടാൻ സാധ്യമല്ല എന്ന ആശയം ആദ്യമായി പറയുന്ന തമ്പിയാണ് എന്ന് മഹാവി അക്കിത്തം അതിൽ പറഞ്ഞിട്ടുണ്ട്. അതേ ശരിക്കും പറഞ്ഞാൽ ജഗദ്ഗുരു ആദിശങ്കറിൻ്റെ കവിതയുമായിട്ട് എൻ്റെ കവിത താരതമ്യപ്പെടുത്തിയിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ മഹത്വമാണ്, എൻ്റെ മഹത്വമല്ല. പാട്ടുകളെ കുറിച്ച് പാട്ടുകളിലേക്ക് പോവുകയാണെങ്കിൽ, എനിക്ക് ഞാൻ വിവിധ മേഖലകളിൽ പ്രവർത്തിച്ചിട്ടുള്ള ആളാണ്. ഞാൻ 278 പടങ്ങൾക്ക് പാട്ടെഴുതി. സിനിമയിലെ പാട്ടുകൾ മാത്രം ഏകദേശം 2000 വരും. അതല്ലാതെ തരംഗിണി പോലുള്ള കാസറ്റ് കമ്പനികൾക്ക് വേണ്ടിയും ആകാശവാണി ദൂരദർശൻ 1000 പാട്ടെഴുതിയിട്ടുണ്ട്. 3000 പാട്ടെഴുതിയിട്ടുണ്ട്. അതുപോലെ 85 സിനിമകൾക്ക് തിരക്കഥ എഴുതിയിട്ടുണ്ട്. അതിലൊക്കെ ചിലത് നല്ലതും ചീത്തയുണ്ട്, ചീത്ത തിരക്കഥകളുണ്ട്. കാരണം ഞാൻ കൊമേഴ്സ്യൽ സിനിമയുടെ പ്രൊഡക്റ്റാണ്, ഞാൻ പൂനാ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പ്രൊഡക്റ്റല്ല, ഞാൻ കച്ചവട സിനിമയുടെ പ്രൊഡക്റ്റാണ്. ആ കച്ചവട സിനിമയിൽ എന്ത് നല്ല ചെയ്യാൻ ഞാൻ ആലോചിച്ചു അത്രയുള്ളൂ. അത് ഗാനമൊക്കെ ഉണ്ട്, മോഹിനിയാട്ടം ഗാനവും മാളിക വളീന്ദ്രം സ്നേഹം ഒക്കെ എൻ്റെ പൈസ കൊണ്ടെടുത്തത്, ഞാൻ തന്നെ പ്രൊഡ്യൂസ് ചെയ്താണ്. NFTC ലോണ് എടുത്തൊന്നുമല്ല, എൻ്റെ പൈസ കൊണ്ടാണ്. അപ്പോൾ അങ്ങനെ ഞാൻ കച്ചവട സിനിമ പ്രൊഡക്റ്റ് ആയതുകൊണ്ട് 85 തിരക്കഥകൾ എഴുതിയിട്ടുണ്ട്, 30 പടങ്ങൾ ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട്, 26 പടങ്ങൾ സ്വന്തമായി പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. കടം വാങ്ങിച്ച് മാർവാടിക്കുന്ന കടമൊക്കെ വാങ്ങിച്ച് പലിശ കൊടുത്ത് വാങ്ങിച്ച് പ്രൊഡ്യൂസ് ചെയ്തു 26 പടങ്ങൾ. അപ്പോൾ ഇത്രയും ചെയ്തിട്ടുള്ളതുകൊണ്ട് ഇതിനെക്കുറിച്ച് എനിക്ക് സംസാരിക്കാം. ചലച്ചിത്ര നിർമ്മാണത്തെക്കുറിച്ച് സംസാരിക്കാം, സംവിധാനത്തെക്കുറിച്ച് സംസാരിക്കാം, തിരക്കഥയെക്കുറിച്ച് സംസാരിക്കാം. പക്ഷേ സംഗീതത്തിനേക്കാൾ വലിയൊരു കലയില്ല ഈ ലോകത്തിൽ, സംഗീതത്തെക്കാൾ വലിയൊരു കലയില്ല. എന്തുകൊണ്ടെന്നാൽ ആദ്യം ഉണ്ടായ നാദമാണ് ഈ പ്രപഞ്ചം. ആദ്യം പ്രപഞ്ചം എന്താണ് ആയിരുന്നു? നാദമായിരുന്നു. ആ നാദത്തിൻ്റെ കലയാണ് സംഗീതം. അപ്പോൾ അതിനെ തോൽപ്പിക്കാൻ മറ്റൊരു കലയ്ക്കും ആവുകയില്ല. കാരണം അത് കഴിഞ്ഞാൽ മറ്റെല്ലാ കലകളും ഉണ്ട്. നാദവും നാദത്തിൻ്റെ ഭാഷയും ഉണ്ടായതിന് ശേഷമാണ് മറ്റെല്ലാ കലകളും ഉണ്ടായത്. അതുകൊണ്ടാണ് ഞാൻ ഇത്രയൊക്കെ ചെയ്തിട്ടും നിങ്ങൾ എൻ്റെ പാട്ടിനെക്കുറിച്ച് മാത്രം പറയുന്നത്. സംഗീതം വലുതായതുകൊണ്ടാണ് ഞാൻ ചെയ്ത എല്ലാ കാര്യങ്ങളെക്കാട്ടിലും നിങ്ങൾ ഓർക്കുന്ന സംഗീതം വലുതായതുകൊണ്ട് നിങ്ങൾ പാട്ട് കൊടുക്കുന്നു, അത്രയേ ഉള്ളൂ. ഇതേ അവസ്ഥ പി ഭാസ്കർ മാഷ്ടർക്കുണ്ട്. എൻ്റെ ഗുരുദാസനായ പി ഭാസ്കർ മാഷ്ടർ ഇസ്തി തോന്നിയിട്ടുണ്ട്. അദ്ദേഹം ഇരട്ടിൻ്റെ അമ്മ പോലുള്ള മികച്ച പടങ്ങൾ ഡയറക്റ്റ് ചെയ്ത ആളാണ്. നീലക്കുയിലൂടെ മലയാള സിനിമയുടെ ഗതി തിരിച്ചുവിട്ട ആളാണ്. പക്ഷേ അദ്ദേഹത്തെയും പാട്ടെടുത്തുകാരെന്നേ പറയും നിങ്ങൾ. കാരണം പാട്ടായതുകൊണ്ട്, പാട്ടാണ് ഏറ്റവും വലുത്. പാട്ടിനെക്കുറിച്ച് പറയുമ്പോൾ പണ്ട്, അതായത് വയലാറും ഭാസ്കർ മാഷ്ടർക്ക് പാട്ടെഴുതി തുടങ്ങുന്ന കാലത്ത്, പാട്ടെഴുത്തെന്തോ ഒരു ചെറിയ പരിപാടിയാണ്, കവിതയാണ് വലുത്, പാട്ട് തീരെ താണത് എന്നൊരു ധാരണയുണ്ടായിരുന്നു. ഇപ്പോൾ ആ ധാരണ മാറി. ഇപ്പോൾ സിനിമാ ഗാനങ്ങൾ പഠന വിഷയമാണ് മിക്കവാറും യൂണിവേഴ്സിറ്റികളിൽ. പക്ഷേ ആദ്യകാലത്ത് കോടമ്പാക്കം കവികളെന്ന് പുച്ഛിച്ചിരുന്നു ഞങ്ങളെ. കോടമ്പാക്കം കവികൾ, ഈ കോടമ്പാക്കം സിനിമയില്ല, അപ്പോൾ അത് മാറ്റിയേ പറ്റും. ഇനിയിപ്പം എറണാകുളം കവികളെന്ന് വിശേഷിപ്പിക്കണം. ഇപ്പോൾ സിനിമയ്ക്ക് എറണാകുളത്തൊന്നും, മലയാള സിനിമ ഇപ്പോൾ എറണാകുളത്താണ്. അപ്പോൾ ഇന്ന് അങ്ങനെ അല്ല. എന്താ കാരണം എന്ന് പറഞ്ഞാൽ, കവിതയിൽ നിന്ന് വൃത്തം പരിപൂർണ്ണമായിട്ട് അപ്രത്യക്ഷമായി. അപ്പം നിങ്ങളൊരു കവിതയും ഇപ്പം എൻ്റെ അഭിപ്രായം PK പാറക്കടവിൻ്റെ ഒരു വിനികഥ വായിച്ചാൽ അദ്ദേഹം കഥ എന്ന് പറയുന്നതുകൊണ്ട് അല്ലേ കവിതയാണ്. പി കെ പാറക്കടവിന്റെ ഒരു കവിത കഥ നിങ്ങൾ വായിച്ചാൽ, നിങ്ങൾ കഥ എന്ന് അദ്ദേഹം ഒരു സത്യസന്ധനായതുകൊണ്ട് ഇത് കഥയാണെന്ന് പറയുന്നു. അദ്ദേഹം ഒരു സത്യസന്ധനല്ലെങ്കിൽ കവിത എന്ന് പറഞ്ഞാൽ കവിത മനോഹരമായ കവിതകളാണ്. പി കെ പാറക്കടവിന്റെ എല്ലാം മിനിക്കഥ ഒന്നാം തരം കവിതകളാണ്. കാരണം കവിത എന്ന തലക്കെട്ടിൽ ഇപ്പോൾ നമ്മുടെ വാരികളിൽ വരുന്ന പ്രസിദ്ധീകരണങ്ങളിൽ വരുന്ന ഗദ്യം വായിച്ചാൽ അതിനേക്കാൾ വളരെ മികച്ച കവിതയാണ് പാറക്കടവിന്റെ ഓരോ കഥയും. അപ്പോൾ കവിതയിൽ നിന്ന് വൃത്തം അപ്രത്യക്ഷമായപ്പോൾ എന്ത് സംഭവിച്ചു? കവിത ഗദ്യമായപ്പോൾ എന്ന് മാത്രമല്ല, ചില പത്രാധിപന്മാർക്ക് ഗദ്യം കവിത വൃത്തമുള്ള കവിത പബ്ലിഷ് ചെയ്യില്ലെന്നായിട്ടുണ്ട്. ഒരു പത്രാധിപർ ഒരു എഴുത്താരുടെ ചോദിച്ചൊന്ന്, താനെന്തോ ചങ്കം പിടിക്കുക പഠിക്കുകയാണോ? ആ കാലമൊക്കെ കഴിഞ്ഞില്ലേ. പക്ഷേ കവിത എല്ലാ കാലത്തും കാലത്തെ അതിജീവിച്ചത് സംഗീതത്തിലൂടെയാണ്. എഴുത്തച്ഛൻ അധ്യാത്മരാമായണം എഴുതിയപ്പോൾ അധ്യാത്മരാമായണം കിളിപ്പാട്ടെന്നാണ് പറഞ്ഞത്. അദ്ദേഹം പാട്ടെഴുതിയത് അധ്യാത്മരാമായണം കിളിപ്പാട്ട്. കാരണം അതുകൊണ്ട് നമുക്ക് എഴുതിപ്പോ എന്തൻ മകനെ മുഖാംബുജം പാടുവാൻ ബന്ധമുണ്ടായത് പാരം വിശക്കോ എന്നുള്ളത് പാട്ട് പോലെ അദ്ദേഹം എഴുതിയിരിക്കുന്നത്. എഴുത്തച്ഛന് മുമ്പൊരു മഹാകവി ജീവിച്ചിരുന്നു, ചെറുശ്ശേരി നമ്പൂതിരി. ചെറുശ്ശേരി അദ്ദേഹം കൃഷ്ണ ഗാഥ എഴുതിയ പാട്ട് എഴുതിയത്. എഴുത്തച്ഛനും ചെറുശ്ശേരിയും ചെയ്താണ് ഞങ്ങളൊക്കെ ചെയ്യുന്നത്. പി ഭാസ്കർ വയലാറ് തുടങ്ങി പിന്നെ വന്നിട്ടില്ല, ഞാൻ അടക്കം ഉണ്ട് ചെയ്യുന്നതാണ്. ഇതിൽ പാട്ടെഴുതുന്നു, ഞാൻ ആദ്യമായി സംവിധാനം ചെയ്ത് നിർമ്മിച്ച എൻ്റെ സ്വന്തം ചിത്രമായ ചന്ദ്രകാന്തത്തിന് വേണ്ടി ഞാൻ എഴുതിയതാണ്. അപ്പം ആ പാട്ട് ചന്ദ്രകാന്തിന് പാട്ടെഴുതുമ്പോൾ എൻ്റെ ഒരു സ്വാതന്ത്ര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സംവിധായകന് ഇടപെടുകയിൽ ആ വരി മാറ്റം പറയില്ല, ഈ വരി മാറ്റും, ആ വാക്ക് മാറ്റും ഒന്നും പറയില്ല. എൻ്റെ സ്വന്തം പടമാണ്, ഞാൻ പ്രൊഡ്യൂസർ പടമാണ്, ഞാൻ ഡയറക്ടർ പടമാണ്. അപ്പോൾ അതിലാണ് ഞാൻ ആത്മാർത്ഥമായിട്ട് സർവ്വബന്ധ സ്വതന്ത്രമായ പാട്ട് എഴുതി. അതിനകത്ത് പാട്ട് കേട്ട് എനിക്കറിയാം, ആ നിമിഷ നിർവൃതിയിൽ ഞാൻ രാവണിത്തല്ലായി മാറി, പുഷ്പാഭരണം വസന്തദേവനെ തിരുവാഭരണം, ഹൃദയവാഹിനി ഒഴുകുന്നു മധുരസ്നേഹ തരംഗിണിയായി, രാജീവനായനെ നീ ഉറങ്ങൂ, രാഘവിലോലെ നീ ഉറങ്ങൂ, സ്വർഗമെന്ന ഗാനത്തിൽ സ്വർണ്ണമുഖി നദിക്കരയിൽ, എന്താണ് എൻ്റെ സ്വാതന്ത്ര്യം? സത്യത്തിൽ ഞാൻ പടം പ്രൊഡ്യൂസ് ചെയ്ത അതിനു വേണ്ടിയാണ്, നല്ല പാട്ട് എഴുതാൻ വേണ്ടിയാണ്. കാരണം നമ്മളൊരു പാട്ട് എഴുതിക്കൊണ്ട് ചെല്ലുമ്പോൾ ഈ നിർമ്മാതാവ് എന്ന് പറയുന്ന ആൾ അല്ലെ, പ്രൊഡ്യൂസർ എന്ന് പറയുന്ന ആളും നിർമ്മാതാവിലിരിക്കുന്ന 500 രൂപ അഡ്വാൻസ് മേടിച്ചു. അന്നത്തെ അത്രയേ ഉള്ളൂ കേട്ടോ അഡ്വാൻസ്, 500 രൂപ 250 രൂപ കിട്ടുള്ളൂ. ഞാൻ 70 കാര്യം പറയാം. അപ്പോൾ നമ്മൾ 500 രൂപ പോക്കറ്റ് വിട്ട് കഴിഞ്ഞാൽ ഞാൻ അദ്ദേഹത്തിൻ്റെ ജോലിക്കാരനായി. ഞാൻ എത്ര വലിയ കവിയായിട്ടും കാര്യമൊന്നുമില്ല. അദ്ദേഹത്തിന് 500 രൂപ എൻ്റെ പോക്കറ്റിലായി കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ പറഞ്ഞാൽ കേൾക്കണം. അപ്പോൾ നമ്മൾ എഴുതുന്നു ഇങ്ങനെ ഒരു കവിത എഴുതി, ആ നിമിഷത്തിൽ നിർവൃതിയിൽ തമ്പി സാറേ, നിർവൃതി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അത് വേണോ? ഒന്ന് മാറ്റിക്കൂടെ, നിർവൃതി ഒന്ന് മാറ്റിക്കൂടെ എന്ന് ചോദിക്കും. അപ്പം അങ്ങനെ ചോദിക്കാതെ ആദ്യം ചെയ്ത പടമാണ് ചന്ദ്രകാന്തം. അതാണ് അതിലെ എല്ലാ പാട്ടുകളും വേറിട്ട് നിൽക്കുന്നത്.
1: ക്യാമ്പസുകളേക്കാൾ സാഹിത്യവും സംസ്കാരവും മറ്റെവിടെയും ചർച്ച ചെയ്യപ്പെടില്ല തന്നെ. കോഴിക്കോട് സർവകലാശാലയിലെ ബ്യൂട്ടി സ്പോട്ടിലിരുന്നാണ് ഗബ്രിയേൽ ഗാർസിയ മാർക്കസിൻ്റെയും എം മുകുന്ദൻ്റെയും മാജിക്കൽ റിയലിസം ചർച്ച ചെയ്യപ്പെട്ടത്. എം ടി കഥകളിലെ യാഥാസ്ഥിതികത്വവും പുരോഗമന ആശയങ്ങളും തമ്മിലുള്ള ദ്വന്ദ്വയുദ്ധത്തെ ഫ്രോയിഡിൻ്റെ ആശയങ്ങളോട് ചേർത്ത് വായിച്ചത്. എം ജിയുടെ ഹോസ്റ്റൽ വരാന്തകളിലിരുന്നാണ് വിൻസെന്റ് വാൻഗോഗും വർഗീസും ചെഗുവരയും ചർച്ച ചെയ്യപ്പെട്ടത്. അവിടെ ഇരുന്നാണ് ഭൂപൻ ഹസാരികയും സന്താൽ നൃത്തവും ബാവുൽ സംഗീതവും പൂതപ്പാട്ടുമൊക്കെ വർത്തമാനങ്ങളിൽ നിറഞ്ഞത്. ചെനക്കൽ കവിതാ ഹോട്ടലിലേക്കുള്ള വഴിത്താരകളിൽ വെച്ചാണ് ബാലചന്ദ്രൻ ചുള്ളിക്കാടിൻ്റെ കവിതകൾ ആവർത്തിച്ച് ചൊല്ലിയത്. മാനാഞ്ചിറയിലിരുന്നാണ് ബഷീറിൻ കവിതകളിലെ നവോത്ഥാനത്തെക്കുറിച്ച് സംവദിച്ചത്. തീപിടിച്ച കൗമാരങ്ങൾ, ചിന്തയ്ക്ക് കനൽ നോവിൻ്റെ മണം, ആശയങ്ങളുടെ പെരുങ്കളിയാട്ടങ്ങൾ, കണ്ണാന്തളിയിൽ ഇനി കനൽ.

0: പ്രിയ ശ്രോതാക്കളെ, കണ്ണാന്തലി തുടരുന്നു. കണ്ണാന്തലിയിൽ ഇനി കേൾക്കാം നാടകം.
1: കേട്ടോ കേശവൻ നായർ, ഒരു മഹാകവി പാടിയിട്ടുണ്ടത്രേ സ്ത്രീകൾ ദൈവത്തിന്റെ മഹത്തായ സൃഷ്ടികളാണെന്ന്.
2: എന്റെ സാറാമ്മേ, സ്ത്രീകളെ പറ്റി അറിയാത്ത മഹാകവികൾ അങ്ങനെ പലതും പറയും. സഹറാമ്മയ്ക്ക് അറിയോ, സ്ത്രീകളുടെ തലയിൽ തലച്ചോറല്ല, നിറയെ നിലാവെളിച്ചമാണ്. നിലാവെളിച്ചം ഞങ്ങൾ അവതരിപ്പിക്കുന്നു പ്രേമലേഖനം.

0: ജീവിതം യൗവനതീക്ഷണവും ഹൃദയം പ്രേമസുലഭലവുമായിരിക്കുന്ന ഈ അസുലഭഘട്ടത്തിൽ എൻ്റെ സാറാമ്മ എന്ത് ചെയ്യുകയാണ്? ഞാനാണെങ്കിൽ സാറാമ്മയെ പറ്റിയുള്ള ഓർമ്മകളിൽ മുഴുകിയിരിക്കുകയാണ്. സാറാമ്മയോ ഗാഢമായി ചിന്തിച്ച് മധുരോദാരമായ മറുപടിയാൽ എന്നെ അനുഗ്രഹിക്കണമേ എന്ന് സാറാമ്മയുടെ സ്വന്തം കേശവനായ സാറാമ്മേ.
1: ഒരു മണിക്കൂറായി ഞാൻ ഈ പാഴ്വേള തുടങ്ങിയിട്ട്, എത്ര നോക്കിയിട്ടും ഇത് ഈ കമ്മിന്റെ അറ്റത്ത് കുടുങ്ങുന്നില്ല. ഞാനത് കള്ളത്താക്കോൽ ഉണ്ടാക്കാൻ പറ്റുമോ നോക്കട്ടെ.
0: എന്തിനാ, ഞാനില്ലാത്തപ്പോ എന്റെ മുറിക്ക് അതാണോ? ആട്ടെ, സാറാമ്മ എന്തായിരുന്നു അവിടെ നോക്കിയത്?
1: ഓ അതോ, കേശവൻ നായർക്കൊന്നൊരു മാസിക, ജോലിയൊന്നും ഇല്ലാതെ വെറുതെ ഇരുന്ന് മടുത്തപ്പോ.
0: വെറുതെ ഇരുന്ന് മടുത്തെങ്കി സാറാമ്മക്ക് എന്നെ അങ്ങ് സ്നേഹിച്ചൂടെ?
1: എന്താ പറഞ്ഞേ?
0: അല്ല സാറാമ്മേ, ഇത് ഞാൻ സാറാമ്മയ്ക്ക് വേണ്ടി എഴുതിയതാ.

0: വേറെ വിശേഷമൊന്നുമില്ലല്ലോ.
1: ഇല്ല സാറാമ്മ, ഒരു വിശേഷവും ഇല്ല. അല്ല സാറാമ്മയ്ക്ക് എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഇന്ന് അപ്പച്ചനും ചിറ്റമ്മയായിട്ട് വഴക്കൊന്നും കൂടിയില്ലേ?
0: അപ്പച്ചനും ചിറ്റമ്മ കൂടി എന്നോട് വഴക്ക് ചോദിക്കുന്ന?
1: അല്ല അപ്പച്ചൻ എന്ത് പറയുന്നു?
0: ചിറ്റമ്മ പറയുന്നതിനപ്പുറം അപ്പച്ചനും മറ്റൊന്നുമില്ലല്ലോ. എന്റെ അമ്മച്ചി ഉണ്ടായിരുന്നപ്പോ ഇങ്ങനൊന്നും അല്ലായിരുന്നു. അമ്മച്ചി ഒരു രണ്ടു കൊല്ലോട് ജീവിച്ചിരുന്ന എനിക്ക് ആ ബി എങ്കിലും പൂർത്തിയാക്കായിരുന്നു. അങ്ങനാണെങ്കിൽ എന്തെങ്കിലും ഒരു ജോലി. പിന്നെ എനിക്ക് പറ്റിയ എന്തെങ്കിലും ഒഴിവുള്ളതായിട്ട് അറിയോ?
1: അത് ഒരൊഴിവുണ്ട്.
0: എവിടെ?
1: അത് ഞാൻ നാളെ പറയാം.
0: പറഞ്ഞാ പോരാ, കിട്ടണം.
1: കിട്ടും.
0: ഓ ദാ കിടന്ന് വിളിക്കുന്നു, ഞാൻ പോവാ. ദേ ഈ മാസയും കൂടെ എടുക്കുവാണേ.

0: സാറാമേ, എവിടെ എന്റെ മുറിയുടെ സുന്ദരകുട്ടപ്പൻ താക്കോൽ?
1: ആ കേശവനാരെ, ഇന്നലെ പറഞ്ഞ ജോലിയുടെ കാര്യം?
0: അത് സാറാമ്മയ്ക്ക് ഇഷ്ടാവില്ല.
1: ശമ്പളം കുറവാണെങ്കിലും കുഴപ്പമില്ല, ഈ ജീവിതം ഞാൻ മടുത്തു. ഇവിടെ എല്ലാവർക്കും ഞാൻ ഒരു ശാപം. ചിലപ്പോഴൊക്കെ എനിക്ക് എന്താ തോന്നിയെന്നറിയോ?
0: എന്താ തോന്നാറ്? കേക്കട്ടെ.
1: തമാശയല്ല, കാര്യമായിട്ട് പറഞ്ഞതാ.
0: സാറാമ്മയ്ക്ക് അടുക്കള പണി അറിയാവോ?
1: എന്തിനാ?
0: പറ.
1: അറിയാലോ.
0: എന്തൊക്കെ അറിയാം?
1: അരിയും കൂട്ടാനും വെക്കാൻ അറിയാം, പലഹാരങ്ങൾ ഉണ്ടാക്കാൻ അറിയാം, ചായയും കാപ്പിയും ഉണ്ടാക്കാൻ അറിയാം.
0: അപ്പോ ചുരുക്കി പറഞ്ഞാൽ നാഴി അരി ഉണ്ടെന്നാ വെച്ചുണ്ടാക്കി തരും.
1: എന്നെ അരിപ്പുകാരി നിർത്താനാണോ?
0: ഏയ് അല്ല സാറാമ്മേ.
1: പിന്നെന്താ എനിക്ക് കണ്ടുവച്ചേക്കുന്ന ജോലി?
0: അത് സാറാമ്മക്ക് രസിക്കില്ല.
1: അയ്യോ, രസിക്കും രസിക്കും രസിക്കും. ഒരു ജോലിക്കായിട്ട് എന്ത് ത്യാഗം ചെയ്യാനും ഞാൻ തയ്യാറാ.
0: സാറാമ്മേ, ഞാൻ സാറാമ്മയെ ഗാഢമായി സ്നേഹിക്കുന്നുണ്ട്. അതുപോലെ സാറാമ്മയ്ക്കും എന്നെ ഗാഢമായി സ്നേഹിച്ചൂടെ. അതാണ് ഞാൻ സാറാമ്മയ്ക്ക് കണ്ടുവച്ചിട്ടുള്ള ജോലി.
1: ജോലിയൊക്കെ കൊള്ളാം, പക്ഷേ എന്ത് ശമ്പളം തരും?
0: ശമ്പളോ? അത് ഒരു 20 രൂപ തരാം.
1: അത് തീരെ കുറവാണ്.
0: എന്റെ സാറാമ്മേ, ഇവിടെ 30 ദിവസവും 9 മണിക്കൂറും ജോലി ചെയ്ത് കിട്ടുന്ന കാശ് തന്നെ സാറാമ്മയുടെ അപ്പനെ മുറിവാടയ്ക്കും, പിന്നെ എന്റെ ചാപ്പ് അരുന്നത് കഴിയുന്നില്ല. സാറാമ്മയ്ക്കാണെങ്കിൽ വല്ല ക്ലേശമുണ്ടോ? ഇരുന്നും നടന്നും കിടന്നും ഒക്കെ എന്നെ സ്നേഹിച്ചാ പോരെ.
1: കേശവനാരെ, എന്റെ ജോലി കുറച്ചുകൂടെ കടുപ്പമുള്ളതാ. കേശവനാർക്കാണെങ്കിൽ ഒരു ദിവസം 9 മണിക്കൂർ ജോലി ചെയ്താൽ മതി. എനിക്കാണെങ്കിലോ 24 മണിക്കൂറും കേശവനാരെ സ്നേഹിച്ചോണ്ടിരിക്കണം. ഊണിലും ഉറക്കത്തിലും രാവും പകലും എല്ലാം കേശവനായരെ ഓർത്തോണ്ടിരിക്കണം. കേശവനായർ ചിരിക്കുമ്പോ ചിരിക്കണം, കരയുമ്പോ കരയണം. പിന്നെ എന്റെ ജോലി സ്ഥിരമാണോ അതോ?
0: സ്ഥിരമാണ് സാറാമ്മേ, സ്ഥിരം, ശാശ്വതം, അനന്തം.
1: അപ്പോ നാല് ഡിമ്മായാലും താങ്കൾ മരിച്ച് മണ്ണടിഞ്ഞ എനിക്കാര് ശമ്പളം തരും?
0: സാറാമ്മ എന്നെ പരിഹസിക്കാണോ?
1: പരിഹസിക്കാനോ? ഞങ്ങളുടെ സ്ത്രീകളെ അല്ലേ നിലാവിളിച്ചു. അല്ലേ നിലാവിളിച്ചം?
0: സാറാമ്മ എന്നെ സ്നേഹിക്കുന്നുണ്ടോ?
1: വേറെ വിശേഷം.

0: സാറാമേ, എന്തായി? എന്റെ ജോലി സ്വീകരിച്ചോ?
1: അതെ മധുരസുന്ദരമേ, നാളെ പറയാം.
0: ഓ, കുറെ ആയത് കേക്കുന്നു. ഞാനൊന്ന് തീരുമാനിച്ചു.
1: എന്താ തീരുമാനിച്ചു?
0: ഞാൻ മധുരസുന്ദരമായി ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചു.
1: അപ്പൊ ആ മധുരസുന്ദരമായി ആത്മഹത്യ ഏത് വിധത്തിൽ ചെയ്യാനാ ഭവൻ ഉദ്ദേശിക്കുന്നത്?
0: അത് ഇതുവരെ തീരുമാനിച്ചിട്ടില്ല.
1: റെയിൽപാളത്തിൽ തല വെച്ച് ചേർത്താലോ? അല്ലെങ്കിൽ പൂമരത്തിൽ കെട്ടി തൂങ്ങിച്ചാവാം. അതും അല്ലെങ്കിൽ വേറൊരു വഴിയുണ്ട്. ഒരു ചെറു വഞ്ചിയിൽ കാരിയും കല്ലും കയറും എടുത്ത് നടുക്കായലിലേക്ക് തുഴഞ്ഞു തുഴഞ്ഞു ചെല്ലണം. നടുക്കെത്തുമ്പോ കയറിന്റെ ഒരറ്റം കഴുത്തിലും മറ്റേറ്റം കല്ലിലും കെട്ടി ഞാൻ ചത്തേ നിലറിക്കൊണ്ട് ഒറ്റച്ചാട്ടം തീർന്നു.
0: തീർന്നോ? എന്നാ ഞാനൊന്ന് തീരുമാനിച്ചു, ഞാൻ ഇവിടെ കെട്ടി തൂങ്ങിച്ചാവും. എന്നിട്ട് കെട്ടി തൂങ്ങി ചത്ത് കിടക്കുമ്പോ കാലിലെ ഒരു വലിയ കടലാസിൽ എഴുതി തൂക്കിയിടും. ലോകമേ, എന്റെ ഈ മരണത്തിൽ സാറാമ്മയ്ക്ക് യാതൊരു പങ്കുമില്ല. ഞാൻ സാറാമ്മയെ സ്നേഹിച്ചിരുന്നു എന്നതും സാറാമ്മ എന്നെ സ്നേഹിച്ചില്ല എന്നതും സത്യമാണ്. ഞാൻ എഴുതി നൽകിയ മധുരസുന്ദരമായ പ്രേമലേഖനം സാറാമ്മ ചുരുട്ടി എറിഞ്ഞു എന്നതും സത്യമാണ്. പക്ഷേ എന്റെ ഈ മരണത്തിൽ കഠിനഹൃദയായ സാറാമ്മയ്ക്ക് യാതൊരു പങ്കുമില്ല എന്ന് ചത്തുപോയ കേശവൻ നായർ ഒപ്പ്.
1: ഞാൻ ആ പ്രേമലേഖനം എടുത്ത് ഉമുക്കരി പൊതിഞ്ഞു.
0: അല്ലെങ്കിലും ഈ സ്ത്രീകൾ എന്ത് കഠിനഹൃദയരാണ്.
1: പിന്നെ എന്റെ ശമ്പളം തന്നില്ല.
0: എന്തിന്റെ ശമ്പളം?
1: ഇതായിപ്പോ നന്നായി. അത്തൂപ്പ ദിവസം കേശവൻ നായരെ പ്രേമിക്കുക എന്ന കഠിനമായ ജോലി ചെയ്തിട്ട് ഇപ്പൊ എന്തിന്റെ ശമ്പളമൊന്നും. ചുമ്മാതല്ല ഞങ്ങൾ സ്ത്രീകളുടെ നിലയിൽ നീലാ വിളിച്ചോ എന്ന് പറയുന്നത്.
0: എന്നിട്ട് സാറാമേ എന്നോട് പറയാൻ എന്താ?
1: ജീവിതം യൗവനതീഷ്ണവും ഹൃദയം പ്രേമസ്വരൂപിതവുമായിരിക്കുന്ന ഈ അസുലഭ ഘട്ടത്തിൽ ആത്മഹത്യ എന്ന് പറഞ്ഞ് മുഖവും വീർപ്പിച്ചു നടന്ന പിന്നെ എങ്ങനെ പറയാനാ?
0: വേറെ വിശേഷമൊന്നുമില്ലല്ലോ. സാറാമ്മേ, എനിക്ക് സ്ഥലം മാറ്റമായി, വിദേശത്താണ്.
1: അപ്പൊ എനിക്ക് കുറച്ചുകൂടെ ഉയർന്ന ശമ്പളം കിട്ടാൻ പോകും. എല്ലാ മാസം ഒന്നാം തീയതി കൃത്യമായിട്ട് ശമ്പളം അയച്ചേക്കണേ.
0: സാറാമ്മ എന്റെ കൂടെ വരുമോ?
1: വന്നിട്ട്
0: സാറാമ്മയ്ക്ക് എല്ലാം തമാശയാണ്.
1: ഞാൻ സാറാമ്മയെ സ്നേഹി. ഈ സ്നേഹമൊക്കെ ഒരു ചപ്പലാച്ചി ഏർപ്പാടാണ്.
0: സാറാമ്മ എന്റെ കൂടെ വരുമോ?
1: അല്ല കേശവൻ നായരെ, ഈ സാറാമ്മ കേശവൻ നായരും ഭാര്യ ഭർത്താക്കന്മാരായി ജീവിക്കുമ്പോഴേ കുറെ അധികം കുഴപ്പങ്ങൾ കാണുന്നുണ്ടല്ലോ.
0: എന്ത് കുഴപ്പം?
1: ഒരാള് ക്ഷേത്രത്തിലും മറ്റൊരാള് ചർച്ചിലും അല്ലേ പോകുന്നത്. അപ്പോ ഈ സമൂഹം എന്ത് പറയും?
0: ന്യായമായ ചോദ്യമാണ് സാറാമ്മേ. ക്ഷേത്രവും പള്ളിയും എല്ലാം അവര് നിക്കുന്നിടത്ത് നിക്കട്ടെ, നമ്മുടെ ഹൃദയങ്ങൾക്കിടയിൽ ഒരു മതിലായിട്ടാവൊന്നും വേണ്ട. മനസ്സിലായോ?
1: പക്ഷേ പിന്നെ ഒരു കുഴപ്പം.
0: എന്ത് കുഴപ്പം?
1: അത് ചോദിക്കാൻ എനിക്ക് നാണം തോന്നുന്നു.
0: മധുരസുന്ദരമായി നാണിച്ചുകൊണ്ട് തന്നെ ചോദിക്കു സാറാമ്മേ.
1: നമുക്ക് കുട്ടികളുണ്ടാവില്ലേ? അവരെ ഏത് മതത്തിൽ ചേർക്കും?
0: അതും ന്യായമായ ചോദ്യമാണ്. നമുക്ക് അവരെ മതമില്ലാതെ വളർത്താം. വലുതാകുമ്പോ അവർക്ക് ഇഷ്ടമുള്ള മതം അവർ തിരഞ്ഞെടുക്കട്ടെ.
1: പക്ഷേ നമുക്ക് ജനിക്കുന്ന ആൺകുട്ടിയാണെങ്കിൽ നമ്മൾ എന്ത് പേരിടും?
0: അത് ഒരു മതത്തിലും പെടാത്ത ഒരു ജഗജില്ലം പേരിടാം.
1: ഒരു മതത്തിലും പെടാത്ത പേരോ?
0: ആ, ഒരു മതത്തിലും പെടാത്ത പേര്. ഇന്ത്യ, പ്രേമലേഖനം, ആകാശം, മിഠായി, ചെറുകഥ, കൊടുങ്കാറ്റ്, ഗദ്യ കവിത.
1: കൊള്ളാലോ, ഞാൻ ഒന്ന് വിളിച്ചു നോക്കട്ടെ. മോനെ ഗദ്യ കവിത,
0: മോനെ ഗദ്യ കവിത,
1: മോനെ ചെറുകഥ,
0: മോനെ ചെറുകഥ. നമുക്ക് നറുക്കിട്ട് നോക്കാം. നമുക്ക് രണ്ടു പേരെടുക്കാം. ഡബിൾ പേരാ ഇപ്പൊ ഫാഷൻ. മിഠായി
1: ആകാശം, മിഠായി ആകാശം. ദാ മോനെ മിഠായി ആകാശം.
0: അല്ല സാറാമേ, ആകാശം മിഠായി.
1: ആകാശം മിഠായി. ദാ മോനെ ആകാശം മിഠായി.
0: ആകാശം മിഠായി. മിസ്റ്റർ ആകാശം മിഠായി. ശ്രീമാൻ ആകാശം മിഠായി. സഖാവ് ആകാശം മിഠായി.
1: എന്തോ കമ്മ്യൂണിസ്റ്റ് ആണോ?
0: അത് സാറാമേ, അവൻ ഇഷ്ടമുള്ള മതം തിരഞ്ഞെടുത്ത പോലെ അവൻ ഇഷ്ടമുള്ള പാർട്ടിയും തിരഞ്ഞെടുക്കട്ടെ.
1: ശരിയാ, എന്റെ മകൻ അവൻ ഇഷ്ടമുള്ള പാർട്ടി തിരഞ്ഞെടുക്കട്ടെ, അവൻ ഇഷ്ടമുള്ള മതം തിരഞ്ഞെടുത്ത പോലെ എന്റെ മകൻ ആകാശം മിഠായി, അവൻ ഇഷ്ടമുള്ള എല്ലാം തിരഞ്ഞെടുക്കട്ടെ.
0: ഓ, എന്റെ സാറാമ്മ പറയുന്നു എന്റെ മകൻ ആകാശം മിഠായി. അതെന്താ, ആകാശം മിഠായി എനിക്കൊരു അവകാശമല്ലേ? ഇനി പറയുമ്പോ നമ്മുടെ മകനെന്ന് പറയണം. കേട്ടോടി
1: ഡിയോ, വെറുതെ ഒന്ന് പറഞ്ഞപ്പോ ഭർത്താവിന്റെ അധികാരം എടുക്കാൻ വരുന്നോ?
0: അപ്പോ സാറാമ്മ പറഞ്ഞതോ?
1: എന്ത് പറഞ്ഞു?
0: എന്റെ ഭാര്യയാകാന്ന്.
1: വേറെ വിശേഷമൊന്നും ഇല്ലല്ലോ.
0: സാറാമ്മേ, നാളെ വെളുപ്പിനെ ഞാൻ പോവാണ്.
1: മിസ്റ്റർ കേശവ നായര് എന്റെ അപ്പച്ചന്റെ വാടക കൊടുത്തു തീർത്തോ?
0: കൊടുത്തല്ലോ.
1: ഹോട്ടലിലെ ഷാപ്പാടിന്റെ കടം?
0: അതും കൊടുത്തു.
1: പലചരി കടയിലെ കടം?
0: കൊടുത്തല്ലോ.
1: അപ്പോ മിസ്റ്റർ കേശവ നായർ ഇവിടുന്ന് പോയി കഴിഞ്ഞാലും താങ്കളെ ഇവിടെ ആരും ഓർമ്മിക്കില്ല എന്നതുകൊണ്ട് തന്നെ എല്ലാവിധ യാത്രാമംഗളങ്ങളും.
0: സറമ്മ, സറമ്മ എന്റെ കൂടെ വരുമോ?
1: പോകുമ്പോ താക്കോല് ജനാലക്കരികെ വെച്ചാ മതി.
0: സറമ്മ
1: എന്താ കരയാണോ? ഇത് സ്റ്റേഷനിൽ നിന്ന് വണ്ടി നീങ്ങി തുടങ്ങിയാല് തുറന്നു വായിക്കൂന്ന് സത്യം ചെയ്യണം.
0: സത്യം
1: പോരാ, ഭക്തിയും വിശ്വാസമുള്ള എന്തിനെ കൊണ്ടെങ്കിലും സത്യം ചെയ്യണം.
0: എനിക്ക് എനിക്ക് ലോകത്ത് ഏറ്റവും ഭക്തിയും വിശ്വാസവും സ്നേഹവും ഉള്ള എന്റെ സാറാമ്മയാണ് സത്യം.
1: വേറെ വേറെ വിശേഷമൊന്നുമില്ലല്ലോ.

0: ജീവിതം യൗവനതീക്ഷ്ണവും ഹൃദയം പ്രേമസുലഭവും ആയിരിക്കുന്ന ഈ അസുലഭഘട്ടത്തിൽ എനിക്ക് വലിയൊരു ശമ്പളം കിട്ടുന്ന ജോലി കിട്ടിയതിനാൽ ഞാൻ ജോലിസ്ഥലത്തേക്ക് പോകുന്നു. സ്ത്രീധനം കൂടാതെ ഈ മുഷിഞ്ഞ ഉടുന്നിനിയോടെ എന്നെ വിവാഹം കഴിക്കാൻ എനിക്കൊരാണിനെയും കിട്ടിയിട്ടുണ്ട്. അദ്ദേഹം എന്നെയും ഞാൻ അദ്ദേഹത്തെയും സ്നേഹിക്കുന്നു. നിങ്ങൾ ഗാഢമായി ചിന്തിച്ച് മധുരോദാരമായ മംഗളാശംസയാൽ ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് അപ്പച്ചൻ്റെയും ചിറ്റമ്മയുടെയും സ്വന്തം സാറാമ്മ.
1: സാറാമ്മ ഇവിടെ കാണുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല.
2: അതൊക്കെ അവിടെ നിൽക്കട്ടെ, ആദ്യം നമുക്ക് രണ്ട് ചായ കുടിക്കാം. ദേ രണ്ട് ചായ.
1: ചായ വേണ്ട സാറാമ്മേ, നമുക്ക് രണ്ട് കാപ്പി കുടിക്കാം. ദേ രണ്ട് കാപ്പി.
2: ഞാൻ കാപ്പി കുടിക്കാറില്ല, ചായ മതി.

0: ദേ സാറാമേ, ഇനി തൊട്ട് ഭർത്താവിന്റെ ഇഷ്ടമാണ് ഭാര്യയുടെ ഇഷ്ടം, അതുകൊണ്ട് കാപ്പി മതി.
1: അതൊക്കെ അങ്ങ് പണ്ട്.
0: ഓ എന്നാ വഴക്ക് വേണ്ട, നമുക്ക് ഒരു ചായയും ഒരു കാപ്പിയും കുടിക്കാം. ദേ ഒരു ചായയും ഒരു കാപ്പി. സാറാമേ, ഈ ലോകത്തിലെ പ്രശ്നങ്ങളെല്ലാം ഈ ചായയും കാപ്പിയും പോലെയാ. ഒരാളുടെ ഇഷ്ടം മറ്റൊരാളുടെ അടിച്ചേൽപ്പിക്കുമ്പോഴാണ് ശരിക്കുള്ള പ്രശ്നം. ഓരോരുത്തരും അവരവർക്ക് ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കട്ടെ, ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കട്ടെ, ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കട്ടെ, ഇഷ്ടമുള്ളതെല്ലാം ചെയ്യട്ടെ. ഒരാള് മറ്റൊരാളുടെ സ്വാതന്ത്ര്യത്തിൽ ഇടപെടായിരുന്നാ മതി. മനസ്സിലായോ?
1: വേറെ വിശേഷം.

ഭാവവൈചിത്രങ്ങൾ കൊണ്ട് നമ്മുടെ സംവേദന ക്ഷമതകളെ സാക്ഷാത്കൃതമാക്കിയ എത്രയെത്ര കലാവിരുന്നുകൾ: കഥകളി, ഓട്ടംതുള്ളൽ, ചാക്യാർകൂത്ത്, പാടകം, കാക്കാരിശി നാടകം, ചവിട്ടനാടകം, മാർഗംകളി, അങ്ങനെ എന്തെല്ലാം. കൈരളിയെ സാംസ്കാരിക തട്ടകമാക്കിയ കലയുടെ സമ്മോഹനതകൾ.

0: நீரழகினொடு சமாஸ்வாச எந்தம் நிதாந்தம் க்ஷீராம்போதௌ புஜங்காதிபசயனதலே யோக நித்ராமுதாராம் நேரே கை கொண்டு லக்ஷ்மி குளிர்முல புணரும் பத்மநாபம் பஜேதா. புருஷார்த்த சதுஷ்டயத்தை சாதிப்பானாய் கொண்டு அகில ஜகதாதாரபூதனாய் சச்சிதானந்தஸ்வரூபனாய் பக்தவல்சலனாயிருக்கிற ஸ்ரீநாராயணன் ஸ்ரீமல் பாதாரவிந்தங்களே ஹிருதய கமலகர்ணிக மத்தியத்திங்கலம் மாறுவச்சு நிஸ்துல பக்தி புரஸ்ஸரமாகும் வண்ணம் உபாசிச்சு கொள்ளணம். குரு காருண்யலக்ஷ்மி நியோகால் எங்கிலோ பண்டு யதுவம்சிரேஷ்டனாயிருக்கிற பகவான் ஸ்ரீகிருஷ்ணன் பாண்டவருட தௌத்தியத்தை நிர்வகிப்பானாய்கொண்டு தாருகோபஸ்தாபிதமாயிருக்கிற ரதத்தில் கேறி ஹஸ்தினாபுரிய பிராபிச்சு அன்னு ராத்திரி விதுரபவனத்திங்கல் கழிஞ்சு பிற்றேந்த பிரபாதத்திங்கல் கௌரவசபிங்கிலேக்கு புறப்படுகையும் செய்து ஆ சமயத்திங்கல் கௌரவ சக்கரவர்த்தி துரியோதனன் தன் சபாவாசிகளோடாய்கொண்டு இவண்ணம் பரையூதம் செய்து ஆயது எப்பிரகாரமாகுனது. ஹே பூபா ஷ்ருணுதாதராது பகதோதூத பிரதா ஜன்மநாம் மாயா மோஹித மூடலோக கலித ப்ரௌடி ச கோபாலக பிரத்யுத்தாஸ்யதி யோஸ்ய தாஸ்யதி சமே தண்ட்ய சுவர்ணம் இதம் பாரத்வாதசகேன சசன நிராகர்த்தா ஜகத்யாமிதி. ஹே பூபா ஸ்ருணுத அல்லே பூபன்மாரு நீங்கள் ஸ்ரவிக்கணும் அல்லே ராஜாக்கன்மாரு நீங்கள் கேட்கணும். ஈ கேட்கணும்னு பரையல பல விதத்திலாவாம் லே. எங்கனையா ஞான் சில காரியங்களொக்கே பரையானாய்ட்டா இவட வந்துள்ளது அது பரையணுண்டு நீங்கள் எல்லாவரும் அது தயவாய் கேட்கணே. ஒரு அபேட்சையாய்ட்டு இங்கனையாவாம் இனி வேறொரு தரத்திலாவாம் அதே ஞான் சில காரியங்களொக்கே பரையணும்னு இருக்கேண்டு அது பரையும் செய்யும் வேணி கேட்காம். இனிப்ப கேட்டில் வச்சு எனிக்கு வலிய விரோதம் ஒன்னும் இல்லாட்டோ. இனிப்போ அது ரெண்டும் அல்லாண்டு மூணாமது ஒரு மார்க்கம் உண்டு. எந்த அது ஞான் சில காரியங்களொக்கே பரையானாய்ட்டா இவட வந்துள்ளது. ஞான் பரண காரியங்கள் நீங்கள் எல்லாவரும் ஆத்யந்தம் சசக்தம் சனிஷ்கரிஷம் கேட்கணும் கேட்டோளணும். அதுவா ஆர்க்கெங்கிலும் கேட்கான் பாவில்லெங்கில் ஞான் கேள்விக்கும் ஒரு சாசனையிட்டு. இதா துரியோதனன் உண்டாயது கேட்டோளணம் அல்லே ராஜாக்கன்மாரு ஞான் பரண காரியங்கள் நீங்கள் எல்லாவரும் கேட்கணும். ஆ மகாராஜாவின் அத்த நிர்பந்தாங்க கேட்காம் ஈச்சை கூட கேட்டுட்டு ஈச்சை கூட அங்கிட்டு களஞ்சேக்காம் ஆனால் அங்கே வெறுத கேட்டா போரா. பின்னையோ ஆதரால் ஸ்ருணுத ஆதரவோடு கூடி ஸ்ரவிக்கணும். ஞான் பரண காரியங்கள் நீங்கள் எல்லாவரும் ஆதரவோடு கூடி கேட்கணும். அதுங்கனையா ஒராளிருந்து கேட்கணும் கண்டா ஆதரவோடு கூடிட்டாணோ அல்லாண்டாணோ ஒன்று மனசிலக்கான் பற்றோ. பின் எங்கனையா அது சாதிக்கானாங்கில் பரையண காரியம் கேட்டு கழிஞ்சு செய்யண பிரவர்த்தி கண்டால் மனசிலக்கான் பற்றும் ஆதரவோடு கூடிட்டாணோ அல்லாண்டாணோ கேட்டதுன்னு. அல்லே ராஜாக்கன்மாரு ஞான் பரையண காரியங்கள் நீங்கள் எல்லாவரும் ஸ்ரத்தையோடு கூடி கேட்கணும். இனி எந்த எனிக்கு நீங்களோடு பரையானுள்ளதுன்னல்லே தூத உபகத ஒரு தூதன்റெ வரவுண்டு இவடக்கு அதா எனிக்கு நீங்களோடு பரையானுள்ளது. ஆஹா இதா பத்திரக்கேமாய்ட்டு கேட்கணும் கேட்டோளணும் கேள்விக்கன்னக்கே ஒரு தூதன்டெ வரவுண்டுன்னு. ஒரு ராஜ்யவும் ராஜதானியൊക്കെ ആകുമ്പോ പതിവുള്ളതല്ലേ. അന്യരാജ്യത്തുനിന്ന് ദൂതന്മാർ ഇങ്ങോട്ട് വരാ ഇവിടെ നിന്ന് അങ്ങോട്ട് പറഞ്ഞേക്കുക ഇതൊക്കെ പതിവുള്ളതല്ലേ എന്നാണെങ്കിൽ ആരുടെ ദൂതനാ ഇന്നിവിടേക്ക് പറഞ്ഞതെന്നാ ആരുടെ ദൂതനാ? പൃഥാ ജന്മനാം ദൂത പൃഥാ ജന്മാക്കളുടെ ദൂതനാണ് ഇന്നിവിടേക്ക് പറഞ്ഞത്. ആ പൃഥാ ജന്മാക്കൾ ഉണ്ടല്ലോ ആ കുന്തിപുത്രന്മാര് അവരുടെ ദൂതനാണ് ഇന്നിവിടേക്ക് പറഞ്ഞത്. ദുര്യോധനൻ പാണ്ഡവര് എന്ന് പറയില്ല, പാണ്ഡുവിന്റെ പുത്രന്മാരല്ല എന്നാ വാദം. അതുകൊണ്ട് തന്നെ അപ്പൊ ഒന്നും കൊടുക്കണ്ടെന്ന് നിശ്ചയിച്ചുള്ളതേ. ആ കുന്തിപുത്രന്മാരുണ്ടല്ലോ നാലഞ്ച് കൂറ്റന്മാര് അവരുടെ ദൂതനാണ് ഇന്നിവിടേക്ക് പറഞ്ഞത്. ഇപ്പൊ സംശയിക്കണ്ടാവും അവരുടെ ദൂതൻ ഇതിനു മുമ്പൂടെ വന്നിട്ടുണ്ടല്ലോ, പിന്നെന്താ ഇത്ര പ്രത്യേകിച്ച് പറയാന്നാണെങ്കിൽ ആരാണ് അവരുടെ ദൂതനായിട്ട് ഇന്നിവിടേക്ക് പറഞ്ഞത് എന്നാ? ആരാ? സ ഗോപാലക ഗോപാലകനുണ്ടല്ലോ, അവനാണ് അവരുടെ ദൂതനായിട്ട് ഇന്ന് ഇവിടേക്ക് വരുന്നത്. ആ ഗോപാലകൻ എന്ന് പറഞ്ഞാൽ അവനെ അറിയാതെ കണ്ട് ഇന്നീ ലോകത്ത് വേറെ ആരുമില്ല എന്ന് വേണം പറയാൻ. ആ കൃഷ്ണൻ കൃഷ്ണൻ എന്നൊക്കെ പറയണില്ലേ, ഒരു വിദ്വാൻ, ഒരു കള്ളൻ, വഷളൻ, കൊള്ളരുതാത്തവൻ, അവൻ തന്നെ ആ പശുക്കളെ മേച്ച് നടക്കണില്ലേ ഒരു യാദവൻ. അവനേക്കാളും വഷളനായിട്ടുള്ള ഒരാള് വേറെ ഇല്ല എന്ന് വേണം പറയാൻ. ചെറുപ്പത്തിൽ തന്നെ അവന്റെ ശീലം എന്താ അറിയോ, മോഷണ. നന്നേ ചെറുപ്പത്തിൽ തന്നെ അന്യഭവനങ്ങളിൽ പോയിട്ട് വെണ്ണയും പാലും ഒക്കെ കട്ട് ഭക്ഷിക്കുക. കുറച്ചുകൂടി പ്രായമായപ്പോഴോ സ്വഭാവത്തിന് മാറ്റമൊന്നും ഉണ്ടായില്ല, സാധനം മാറിയേ ഉള്ളൂ. സ്ത്രീകൾ കുളിക്കണോടത്തുനിന്ന് വസ്ത്രങ്ങൾ അപഹരിക്കാന്നായി. കുറച്ചുകൂടി പ്രായമായപ്പോഴോ സ്ത്രീകളെ തന്നെ അപഹരിക്കാന്നായി. ഇങ്ങനെ അവന്റെ കഥകള് പറയാൻ പറ്റാത്തതാ. അത്രയ്ക്ക് വഷളനായിട്ടുള്ള ഒരാളാണ് ഈ കൃഷ്ണൻ എന്ന് പറയുന്ന വിദ്വാൻ. ഇപ്പൊ സംശയിക്കണ്ടാവും, ഇത്ര വഷളനായിട്ടുള്ള ഒരാൾക്ക് വരാൻ പറ്റിയതാണോ ഈ സഭ? ഏതാ ഈ സഭ? കൗരവസഭ, ഭാരതസഭ, ഇതുപോലെ യോഗ്യമായിട്ടുള്ള ഒരു സഭയിലേക്ക് ഇത്ര വഷളനായിട്ടുള്ള ഒരാൾക്ക് വരാൻ പറ്റുമോ എന്നാണെങ്കിൽ പറ്റുന്നുണ്ടല്ലേ. കാലത്തിന്റെ വൈഭവം എന്ന് വേണം പറയാൻ. ഭൂരിപക്ഷത്തിനാണല്ലോ ഇപ്പൊ വില. മഹാകേമനായിട്ടുള്ള ഒരാളെ കേമൻ എന്ന് പറയാൻ നാലാളേ ഉണ്ടാവുള്ളൂ. അയാൾക്ക് എവിടെയും പോവാനും പറ്റില്ല, ആരും എവിടെയും പറഞ്ഞയക്കില്ല. എന്നാൽ ആറു വഷളനായിട്ടുള്ള ഒരാളുടെ പിന്നില് അനവധി ആൾക്കാര് ജയ് ജയ് പാടാൻ അങ്ങോട്ട് കൂടിക്കഴിഞ്ഞാൽ അയാൾക്ക് എവിടെ വേണമെങ്കിലും പോവുകയും ചെയ്യാം, ആരും എവിടെ വേണമെങ്കിലും പറഞ്ഞയക്കുകയും ചെയ്യും. ഇപ്പൊ സംശയിക്കണ്ടാവും, അനവധി ആൾക്കാര് പിന്നിൽ കൂടണമെങ്കിൽ അതിനും വേണ്ടേ ചില യോഗ്യത എന്നാണെങ്കിൽ അതിനുള്ള ചില യോഗ്യതയ്ക്ക് അവനുണ്ട്. എന്താത്? മായാമോഹിതമൂഢലോകലിത പ്രൗഢി. മായ കൊണ്ട് മോഹിതങ്ങളായിട്ടുള്ള മൂഢലോകങ്ങളാൽ കലിതയായിട്ടുള്ള പ്രൗഢിയോടുകൂടിയവനാണ് കൃഷ്ണൻ. ഇവന് ചില മായാശക്തികളൊക്കെ ഉണ്ട്. ഇവന്റെ മായാശക്തികൾക്ക് അധീനരായിട്ടുള്ള വിഡ്ഢികളായുള്ള ജനങ്ങളാണ്, ഒരു കഥയില്ലാത്ത ജനങ്ങളാണ് ഇവൻ കേമനാണ് കേമനാണ് എന്നൊക്കെ പറയണത്. മാത്രല്ല, ചിലരിപ്പവൻ ഭഗവാനാണ് ഈശ്വരനാണ് എന്നൊക്കെ പറഞ്ഞ് നാമം ജപിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇത്രയ്ക്ക് വഷളനായിട്ടുള്ള ഒരാള് വേറില്ല എന്ന് വേണം പറയാൻ. വന്നോട്ടെ പൊക്കോട്ടെ, അതിനിപ്പോ ഇത്രയ്ക്ക് പറയേണ്ട ആവശ്യമുണ്ടോ എന്നാണെങ്കിൽ, അല്ലേ സഭാവാസികളെ, എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇതല്ല. പിന്നെയോ, ആ കൃഷ്ണൻ ഈ സഭയിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്നാ, നിങ്ങളാരും അവനെ മാനിക്കരുത്. യോഗ്യന്മാരായിട്ടുള്ള ഭൂമിപാലന്മാരെ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഈ സഭയില് ഒരു പശുപാലൻ വന്ന് എന്ത് ചെയ്യേണ്ടത്? അവനെ അപമാനിച്ച് അങ്ങോട്ട് അയക്കണം. ഇപ്പൊ സംശയിക്കണ്ടാവും, ഒരാൾ വരുമ്പോ മാനിക്കല്ലേ വേണ്ടത്, അപമാനിക്കാണോ എന്നാണെങ്കിൽ ആ കൃഷ്ണൻ ഈ സഭയിലേക്ക് വരുന്ന സമയത്ത് നിങ്ങളാരും അവനെ ആദരിക്കരുത്. ആദരിക്കരുത് എന്നൊക്കെ പറയുമ്പോ പല തരക്കാരും ഉണ്ടാവും സഭയില്, ആദരിക്കണം എന്നുള്ളവരും ഉണ്ടാവും. അങ്ങനെ ആരെങ്കിലും എന്റെ വാക്ക് കണക്കാക്കാതെ കണ്ട് യപ്രത്യുദ്ധാസ്യതി അവനെ പ്രത്യുദ്ധാനം ചെയ്താൽ, ഇരുന്ന സ്ഥലത്ത് നിന്ന് എഴുന്നേറ്റ് നിന്ന് അവനെ ആദരിക്കാൻ പുറപ്പെട്ടാൽ, സമേദണ്ഡ്യ അവനെ ഞാൻ ശിക്ഷിക്കും.
1: കണ്ണാന്തളിയിൽ ഇനി കേൾക്കാം പാട്ടിന്റെ പൊരുൾ. സന്യാസിനി നിൻ പുണ്യാശ്രമത്തിൽ എന്ന പാട്ടിന്റെ സൗന്ദര്യത്തിലേക്ക് ഒരു സഞ്ചാരം.

മലയാള സിനിമാ ഗാനചരിത്രത്തിൽ വിരഹത്തിന്റെയും നിസ്സഹായതയുടെയും ഒരു കാൽപ്പനിക ദുരന്തമായി നിലകൊള്ളുന്ന ഗാനമാണ് വയലാർ രാമവർമ്മ രാജഹംസം എന്ന ചിത്രത്തിനുവേണ്ടി രചിച്ച സന്യാസിനി നിൻ പുണ്യാശ്രമത്തിൽ എന്ന ഗാനം. ഇവിടെ പ്രണയം അതിന്റെ എല്ലാ തീവ്രതയോടും കൂടി വൈരാഗ്യത്തിന്റെയും ആത്മീയതയുടെയും അതിർവരമ്പിൽ തട്ടിത്തകരുന്നതിന്റെ ചിത്രം വയലാർ ഹൃദയസ്പർശിയായി വരച്ചിടുന്നു. ഗാനത്തിന്റെ ആദ്യ വരികൾ തന്നെ ഒരു ദുരന്തകാവ്യത്തിന്റെ രംഗമൊരുക്കുന്നുണ്ട്. സന്യാസിനി നിൻ പുണ്യാശ്രമത്തിൽ ഞാൻ സന്ധ്യാപുഷ്പവുമായി വന്നു. നായികയെ കേവലം കാമുകിയായിട്ടല്ല, മറിച്ച് ജീവിതസുഖങ്ങൾ ത്യജിച്ച സന്യാസിനിയായിട്ടാണ് കവി ചിത്രീകരിക്കുന്നത്. അവർ വസിക്കുന്ന ഇടം പുണ്യാശ്രമമാകുന്നു. ഇത് പ്രണയത്തിന്റെ ലൗകികമായ ലോകത്തിൽ നിന്ന് ഉയർന്ന വിശുദ്ധമായ ഒരിടമാണ്. നായകൻ കൊണ്ടുവരുന്ന പൂവ് സന്ധ്യാപുഷ്പമാണ്. ഇത് പ്രതീക്ഷയുടെയും പ്രണയത്തിന്റെയും അന്തിമമായ ക്ഷണികമായ നിമിഷത്തെ സൂചിപ്പിക്കുന്നു. പ്രണയം അതിന്റെ അവസാന യാമത്തിലാണ്. ഇനിയൊരു പുലരി അതിനില്ല. നായകൻ താൻ അവിടെ അന്യനെപ്പോലെ നിന്നു എന്ന് പറയുമ്പോൾ ആ ലോകത്ത് തനിക്ക് സ്ഥാനമില്ല എന്ന യാഥാർത്ഥ്യം വിനയത്തോടെ അംഗീകരിക്കുന്നു. പുറത്തു നിർത്തുന്ന വാതിൽ ഭൗതികമല്ല, മറിച്ച് ആത്മീയമായ ഒരു വേർതിരിവാണ്. പ്രണയത്തിന്റെ സമർപ്പണവും വൈരാഗ്യത്തിന്റെ കാഠിന്യവും തമ്മിലുള്ള ഏറ്റുമുട്ടലാണ് ഗാനത്തിന്റെ മർമ്മം. ഈ ഏറ്റുമുട്ടൽ രണ്ട് ശക്തമായ ബിംബങ്ങളിലൂടെയാണ് വയലാർ അവതരിപ്പിക്കുന്നത്. അശ്രുധാരയും തീക്കനലും. നിന്റെ ദുഃഖാർദ്രമാ മൂകാശ്രുധാരയിൽ എന്റെ സ്വപ്നങ്ങൾ അലിഞ്ഞു എന്ന് വരുന്നോക്കൂ. സന്യാസിനിയുടെ ദുഃഖാർദ്രമായ മൗനക്കണ്ണീർ കണ്ട് നായകന്റെ സ്വപ്നങ്ങൾ തകരുകയല്ല, മറിച്ച് അലിഞ്ഞു പോവുകയാണ്. ഈ ലയനം വേദന നിറഞ്ഞതാണ്. അവൾക്കു പോലും വേദനാജനകമായ ഈ ത്യാഗത്തെ തകർക്കാൻ തന്റെ പ്രണയത്തിന് കഴിയില്ല എന്ന് നായകൻ തിരിച്ചറിയുന്നു. നിന്റെ മനസ്സിന്റെ തീക്കനൽ കണ്ണിൽ വീണ് എന്റെ ഈ പൂക്കൾ കരിഞ്ഞു. ഇതാണ് ക്ലൈമാക്സ്. കാമുകന്റെ മോഹങ്ങൾ മരിക്കുന്നത് കണ്ണീരിലല്ല, മറിച്ച് അവളുടെ മനസ്സിലെ തീക്കനലിലാണ്. സന്യാസിനിയുടെ കണ്ണിലെ തീക്കനൽ അവളുടെ കഠിനമായ തീരുമാനത്തെയും തപസിന്റെ ശക്തിയെയും സൂചിപ്പിക്കുന്നു. ആ തീവ്രമായ തീരുമാനത്തിന് മുന്നിൽ പ്രണയത്തിന്റെ പൂക്കൾ കരിഞ്ഞുപോകുന്നു. ലൗകികമായ പ്രണയം ആത്മീയമായ വൈരാഗ്യത്തിന് മുന്നിൽ തോറ്റു പിന്മാറുമ്പോൾ ആ യാത്ര ചോദിക്കൽ വളരെ ദാർശനികമായ ഒരു തലത്തിലേക്ക് ഉയർത്തപ്പെടുന്നു. രാത്രി പകലിനോടെന്ന പോലെ യാത്ര ചോദിപ്പോ ഞാൻ. ഇതൊരു വ്യക്തിപരമായ പരാജയമായി കവി കാണുന്നില്ല. രാത്രിക്ക് പകലിനോട് യാത്ര പറയാതിരിക്കാൻ കഴിയില്ല, അത് പ്രകൃതിയുടെ നിയമമാണ്. അതുപോലെ തന്റെ പ്രണയത്തിന് സന്യാസിനിയുടെ ആത്മീയമായ ലോകത്തോട് ചേരാൻ കഴിയില്ല എന്നത് ഒരു കോസ്മിക് നിയമം പോലെ വയലാർ അവതരിപ്പിക്കുന്നു. ഇത് കേവലമായ വിരഹത്തിനപ്പുറം അനിവാര്യമായ വേർപാടിന്റെ സൗന്ദര്യം കൂടിയാണ്. ഗാനത്തിന്റെ രണ്ടാം ഭാഗം യാത്രയുടെ വേദനയിൽ നിന്ന് അനശ്വരമായ പ്രണയത്തിന്റെ പ്രതീക്ഷയിലേക്ക് നീങ്ങുന്നു. ഒരിക്കൽ നീ എന്റെ കാൽപ്പാടുകൾ കാണും, അന്നും എന്നെ ആത്മാവ് നിന്നോട് മന്ത്രിക്കും, നിന്നെ ഞാൻ സ്നേഹിച്ചിരുന്നു. നായകന്റെ ഭൗതികമായ സാന്നിധ്യം ഇല്ലാതായാലും ഏകാന്തമാം ഓർമ്മതൻ വീഥിയിൽ തന്റെ കാൽപ്പാടുകൾ എന്നും മായാതെ കിടക്കുമെന്ന് അയാൾക്ക് ഉറപ്പുണ്ട്. തന്റെ ആത്മാവ് അവളെ നിത്യമായി സ്നേഹിച്ചിരുന്നു എന്ന സത്യം അവളുടെ ഓർമ്മകളിൽ എന്നും മന്ത്രിച്ചുകൊണ്ടേയിരിക്കും. ഇത് ലൗകികമായ പ്രണയത്തിൽ നിന്ന് ആത്മീയവും അനശ്വരവുമായ സ്നേഹത്തിലേക്ക് ഗാനത്തെ പരിവർത്തനം ചെയ്യുന്നു.

കണ്ണാന്തളിയിൽ ഇന്ന് ചന്ദ്രമതി എഴുതിയ ഞാനൊരു വീട് എന്ന പുസ്തകത്തെ പരിചയപ്പെടുത്തിക്കൊണ്ട് ഗ്രന്ഥാലോകത്തിൽ ഡോക്ടർ വിളക്കുടി രാജേന്ദ്രൻ എഴുതിയ കുറിപ്പ്. പ്രസിദ്ധ കഥാകൃത്തായ ചന്ദ്രമതിയുടെ ആത്മാംശം ഉൾക്കൊള്ളുന്ന ഞാനൊരു വീട് വായിക്കാനായത് അതീവ ഹൃദ്യവും അവിസ്മരണീയവുമായ അനുഭവം.

ഉയരം എന്ന സാമ്പത്തിക ഭദ്രതയുള്ള തറവാട്ടിൽ അച്ഛനമ്മമാരുടെ ഒറ്റ മകളായാണ് ചന്ദ്രിക പിറന്നത്. അച്ഛൻ ബി ഭാസ്കരൻ നായർ സർക്കാരിൽ ഉയർന്ന ഉദ്യോഗസ്ഥനായിരുന്നു. ബന്ധുക്കളും ആശ്രിതരും സഹായികളും ഒക്കെയായി വീട്ടിൽ എന്നും ഉത്സവാന്തരീക്ഷമായിരുന്നു. അതിഥികളായി എത്തുന്ന അമ്മുമ്മമാരിൽ നിന്ന് നാട്ടുകഥകളും പുരാണകഥകളും ഗ്രഹിച്ചാണ് ചന്ദ്രിക വളർന്നത്. ഇക്കൂട്ടത്തിൽ പായി അമ്മുമ്മയുടെ ചിത്രം മറക്കാനാവുന്നില്ല. കഥകൾ പറയുന്നതിനിടയിൽ വീട്ടിൽ അന്നത്തെ കറികൾ എന്തൊക്കെയെന്ന് അവർ ചോദിച്ചറിയും. ഇന്നിവിടെ എന്ത് മീൻ വാങ്ങിച്ചു മോളെ എന്നാവും ഒരു ചോദ്യം. ആവോലി എന്ന് കേട്ട് രസം പിടിച്ച് അവർ കഥ തുടരും. ഊണിന് മീൻ കിട്ടാതെ വന്നാൽ ആവോലി വറുത്തതിന്റെ മണം വരുന്നുണ്ടല്ലോ എന്ന് പറയുന്ന അമ്മുമ്മയ്ക്ക് അതിന്റെ പങ്ക് കിട്ടാതെ പോകില്ലല്ലോ. വീട്ടിൽ തത്തക്കൂടുമായി കൈനോട്ടത്തിനെത്തുന്ന സ്ത്രീ ചന്ദ്രികയിൽ നിന്ന് വീട്ടിലെ കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞ ശേഷം അമ്മയുടെ കൈനോക്കി ഇതൊക്കെ പ്രവചന രൂപേണ പറയുന്നതോർത്ത് സത്യം വെളിപ്പെടുത്തിയതും മറ്റും ഓർമ്മച്ചെപ്പ് തുറന്ന് എഴുത്തുകാരി നമ്മോട് പറയുന്നു. കോഴികളും പട്ടികളും പൂച്ചകളും വീട്ടിലുണ്ടായിരുന്നു. അമ്മയുടെ കയ്യിൽ നിന്ന് തീറ്റ തിന്നാൻ ധാരാളം കാക്കകളും എത്തിയിരുന്നു. ആരെയും കയ്യയച്ചു സഹായിക്കുന്നതായിരുന്നു അമ്മയുടെ പ്രകൃതം. നിത്യവും എത്തുന്ന വിരുന്നുകാർക്ക് വെച്ചു വിളമ്പാൻ ഒന്നിലേറെ ഭാര്യക്കാരുണ്ടായിരുന്നു. പുറം വേലക്കാർ വേറെയും. കഥാകാരി ഓർമ്മിക്കുന്നു, ജനിച്ചു വളർന്ന മാധവി മന്ദിരത്തോടുള്ള വേർപെടുത്താനാവാത്ത ബന്ധമാവാം ഞാൻ ഒരു വീട് എന്ന ഗ്രന്ഥനാമത്തിന് കാരണം. വിവാഹശേഷം സ്ഥലം വാങ്ങി പുതിയൊരു വീട് നിർമ്മിച്ച് താമസം മാറിയെങ്കിലും ജന്മഗൃഹത്തോടുള്ള ബന്ധം തുടർന്നു പോന്നു. അച്ഛന്റെ വേർപാടിനു ശേഷം ചന്ദ്രമതിയുടെ മകൾ മാധവി മന്ദിരം പൊളിച്ച് അവിടെ സാരൂപ്യം എന്ന പുതിയ വീട് നിർമ്മിച്ചു. പഴയ കെട്ടിടം മണ്ണടിഞ്ഞിട്ടും ഗൃഹാതുര സ്മരണകൾ കഥാകാരിയെ വേട്ടയാടുന്നു. വെള്ളായണിയിൽ താമസമാരംഭിച്ചപ്പോഴും മാധവി മന്ദിരം മനസ്സിൽ നിന്ന് മാഞ്ഞു പോയില്ല. നമുക്ക് നഷ്ടമായ ഒരു സമൂഹത്തിന്റെയും നന്മകളിലൂന്നിയ കുടുംബജീവിതത്തിന്റെയും കഥ പറയുന്ന ഈ കൃതി വായിച്ചു കഴിഞ്ഞാലും സദാ നമ്മെ പിന്തുടർന്നുകൊണ്ടേയിരിക്കും.

പ്രിയ ശ്രോതാക്കളെ, അക്ഷരങ്ങളിലൂടെ സമൃദ്ധമായ സംസ്കാരം, സംസ്കാരത്തിലൂടെ സമ്പന്നമാകുന്ന ജീവിതാവസ്ഥകൾ, അതിൻ്റെ അർത്ഥവ്യാപ്തികൾ, കഥയായും കവിതയായും മനസ്സിലൂടെ ഒഴുകിയ വാക്കുകൾ, ഇന്നത്തെ കണ്ണാന്തലി ഇവിടെ അവസാനിക്കുന്നു.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം. പുരസ്കാര ഗീതങ്ങൾ.
1: 1975 മികച്ച ഗാനരചനയ്ക്കുള്ള പുരസ്കാരം വയലാർ രാമവർമ്മയ്ക്കായിരുന്നു. ചുവന്ന സന്ധ്യകൾ, സ്വാമി അയ്യപ്പൻ എന്നീ ചിത്രങ്ങളിലെ ഗാനരചനകളായിരുന്നു പ്രധാനം. ജി ദേവരാജന്റെ സംഗീതം, കെ ജെ യേശുദാസ് ആലപിച്ച ഗാനം കേൾക്കാം പുരസ്കാര ഗീതങ്ങളിലൂടെ.

1975 മികച്ച സംഗീത സംവിധായകനുള്ള പുരസ്കാരം ലഭിച്ചത് ഭാസ്കർ ചന്ദ്രവർക്കർക്കായിരുന്നു. സ്വപ്നാടനം എന്ന ചിത്രത്തിലെ ഗാനങ്ങൾക്ക് ഈണമിട്ടതിനായിരുന്നു പുരസ്കാരം. ഗാനരചന നിർവഹിച്ചത് പി ജെ ഈഴക്കടവായിരുന്നു. എസ് ജാനകി ആലപിച്ച ഗാനം കേൾക്കാം പുരസ്കാര ഗീതങ്ങളിലൂടെ.

1975 മികച്ച ഗായകൻ കെ ജെ യേശുദാസും മികച്ച ഗായിക പി സുശീലയുമായിരുന്നു. ചുവന്ന സന്ധ്യകൾ എന്ന ചിത്രത്തിലെ പാട്ടിനെ മുൻനിർത്തിയായിരുന്നു പുരസ്കാരം. സംഗീതം നിർവഹിച്ചത് ജി ദേവരാജൻ. പൂവുകൾക്ക് പുണ്യകാലം എന്ന പാട്ട് പുരസ്കാര ഗീതങ്ങളിലൂടെ ശ്രോതാക്കൾക്ക് കേൾക്കാം.

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് പുരസ്കാര ഗീതങ്ങൾ. അവതരണം സൂഷ്മ, തയ്യാറാക്കിയത് എൽ ആർ മധുജൻ, സാങ്കേതിക നിർവഹണം അബി സ്റ്റീഫൻ.
1: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസായി റേഡിയോ 91.2 FM.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: വയൽ ചെറുധാന്യങ്ങളെക്കുറിച്ചുള്ള പരിപാടി.

0: കേരളത്തിലെ വാഴക്കൃഷിയിൽ ഇടയ്ക്കിടെ വലിയ സാമ്പത്തിക നഷ്ടം വരുത്തുന്ന കീടങ്ങളിൽ പ്രധാനപ്പെട്ടവയാണ് ഇലതീനി പുഴുക്കൾ. ഇവയിൽ ഏറ്റവും ശ്രദ്ധേയമായത് കമ്പിളിപ്പുഴുക്കൾ അഥവാ ചൊറിയൻ പുഴുക്കളാണ്. തുടക്കത്തിൽ ചെറിയ തോതിൽ മാത്രം കാണപ്പെടുന്ന ഈ കീടങ്ങൾ നിയന്ത്രണ വിധേയമാക്കാതിരുന്നാൽ വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ തന്നെ വാഴയിലകളുടെ ഹരിതകം തിന്നുതീർത്ത് ചെടിയുടെ വളർച്ചയെയും ഉത്പാദനക്ഷമതയെയും ഗുരുതരമായി ബാധിക്കും. ഇലതീനിപ്പുഴുക്കളുടെ ആക്രമണം സാധാരണയായി മഴക്കാലത്തും അതിനുശേഷമുള്ള ഈർപ്പമുള്ള കാലാവസ്ഥയിലുമാണ് കൂടുതലായി കാണപ്പെടുന്നത്. ശലഭങ്ങളോ നിശാശലഭങ്ങളോ ഇലകളുടെ അടിഭാഗത്ത് കൂട്ടമായി മുട്ടയിടുകയും അവ വിരിഞ്ഞു പുറത്തുവരുന്ന പുഴുക്കൾ ഇലകൾ ഭക്ഷിക്കുകയും ചെയ്യുന്നു. തുടക്കത്തിൽ ചെറിയ ദ്വാരങ്ങൾ മാത്രം കാണപ്പെടുമെങ്കിലും പിന്നീട് ഇലയുടെ വലിയ ഭാഗങ്ങൾ തന്നെ നശിച്ചുപോകും. ഗുരുതരമായ ആക്രമണത്തിൽ ഇലകൾ കരിഞ്ഞതുപോലെയും കീറിയതുപോലെയും കാണപ്പെടും. ഇതുമൂലം പ്രകാശ സംശ്ലേഷണം കുറയുകയും ചെടിയുടെ വളർച്ച മന്ദഗതിയിലാകുകയും കുലയുടെ വലിപ്പവും വിളവുമെല്ലാം കുറയുകയും ചെയ്യും. കമ്പിളിപ്പുഴുക്കളെ തിരിച്ചറിയാൻ താരതമ്യേന എളുപ്പമാണ്. ഇവയുടെ ശരീരത്തിൽ കറുപ്പ് അല്ലെങ്കിൽ തവിട്ടു നിറത്തിലുള്ള രോമങ്ങൾ ധാരാളമായി കാണപ്പെടുന്നു. ചില ഇനങ്ങൾ കൂട്ടമായി സഞ്ചരിക്കുകയും ഒരേ ഇലയിൽ തന്നെ വലിയ തോതിൽ ഭക്ഷണം കഴിക്കുകയും ചെയ്യും. പ്രായപൂർത്തിയായ ശലഭങ്ങൾക്ക് സാധാരണയായി തവിട്ടുനിറമുള്ള മുൻചിറകുകളും ചുവപ്പ് കലർന്ന പിൻചിറകുകളും കറുത്ത പുള്ളികളും കാണപ്പെടാം. ഇലതീനിപ്പുഴുക്കളുടെ നിയന്ത്രണത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കൃത്യമായ നിരീക്ഷണമാണ്. ആഴ്ചയിൽ ഒരിക്കലെങ്കിലും വാഴത്തോട്ടം പരിശോധിച്ച് മുട്ടക്കൂട്ടങ്ങളും ചെറുപുഴുക്കളും കണ്ടെത്തി നശിപ്പിക്കണം. തുടക്കഘട്ടത്തിൽ തന്നെ ബാധിച്ച ഇലകൾ മുറിച്ചു മാറ്റി കത്തിച്ചുകളയുകയോ കുഴിച്ചു മൂടുകയോ ചെയ്യുന്നത് കീടങ്ങളുടെ വ്യാപനം കുറയ്ക്കാൻ സഹായിക്കും. പുഴുക്കൾ കൂട്ടമായി കാണപ്പെടുന്ന ഘട്ടത്തിൽ കൈകൊണ്ട് ശേഖരിച്ച് നശിപ്പിക്കുന്നതും ഫലപ്രദമാണ്. ജൈവ നിയന്ത്രണ മാർഗങ്ങളിൽ ഏറ്റവും ഫലപ്രദമായ ഒന്നാണ് ബ്യൂവേറിയ ബാസിയാന എന്ന മിത്രകുമിൾ. ഒരു ലിറ്റർ വെള്ളത്തിൽ 20 ഗ്രാം എന്ന തോതിൽ കലക്കി വൈകുന്നേരങ്ങളിൽ ഇലകളിൽ നന്നായി തളിക്കാം. ഈ കുമിൾ പുഴുക്കളുടെ ശരീരത്തിൽ വളർന്ന് അവയെ നശിപ്പിക്കുന്നു. വാഴയിലെ വിവിധ കീടങ്ങൾക്കെതിരെ ബ്യൂവേറിയ ബാസിയാന ഫലപ്രദമാണെന്ന് നിരവധി പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. വേപ്പെണ്ണയും മികച്ച ജൈവ നിയന്ത്രണ മാർഗമാണ്. 5 മുതൽ 10 മില്ലി ലിറ്റർ വരെ വേപ്പെണ്ണ 1 ലിറ്റർ വെള്ളത്തിൽ ചേർത്ത് ഇമൾസിഫയർ ഉപയോഗിച്ച് കലക്കി തളിക്കാം. വേപ്പിലെ അസഡിറാക്റ്റിൻ എന്ന ഘടകം പുഴുക്കളുടെ വളർച്ചയും ഭക്ഷണശീലവും തടസ്സപ്പെടുത്തുന്നു. അതിനാൽ ആക്രമണം വ്യാപകമാകുന്നത് തടയാൻ ഇത് സഹായിക്കും. കൃഷിയിടത്തിലെ സ്വാഭാവിക ശത്രുക്കളെ സംരക്ഷിക്കുന്നതും വളരെ പ്രധാനമാണ്. ലേസ്വിംഗ്, പരാദക്കുളവി, ചിലന്തികൾ, തുമ്പികൾ, ഉറുമ്പുകൾ, വിവിധയിനം പക്ഷികൾ തുടങ്ങിയവ പുഴുക്കളെ ഭക്ഷിച്ച് അവയുടെ എണ്ണം നിയന്ത്രിക്കുന്നു. അതിനാൽ അനാവശ്യമായ രാസ കീടനാശിനി പ്രയോഗങ്ങൾ ഒഴിവാക്കേണ്ടതാണ്. വയലിന്റെ ശുചിത്വം പാലിക്കുകയും കളകൾ നിയന്ത്രിക്കുകയും ചെയ്താൽ കീടങ്ങളുടെ പ്രജനനം കുറയ്ക്കാനാകും. ആക്രമണം അതിരൂക്ഷമായ സാഹചര്യങ്ങളിൽ മാത്രം രാസനിയന്ത്രണം പരിഗണിക്കാവുന്നതാണ്. ക്ലോറാൻട്രാനിൽ ഇപ്പോൾ 3 മില്ലി 10 ലിറ്റർ വെള്ളത്തിലോ ഫ്ലൂബെൻഡിയാമൈഡ് 2 മില്ലി 10 ലിറ്റർ വെള്ളത്തിലോ കലക്കി തളിക്കുന്നത് ഫലപ്രദമാണ്. ചില പ്രദേശങ്ങളിൽ ക്വിനാൽഫോസും ഉപയോഗിക്കാറുണ്ട്. എന്നാൽ പരാഗണജീവികൾക്കും മിത്രജീവികൾക്കും പരിസ്ഥിതിക്കുമുണ്ടാകാവുന്ന ദോഷഫലങ്ങൾ കണക്കിലെടുത്ത് കാർഷിക വിദഗ്ധരുടെ നിർദ്ദേശപ്രകാരം മാത്രമേ രാസ കീടനാശിനികൾ ഉപയോഗിക്കാവൂ. ഇലതീനിപ്പുഴുക്കളെ പൂർണ്ണമായി ഇല്ലാതാക്കുന്നതിനേക്കാൾ അവയുടെ എണ്ണം സാമ്പത്തിക നഷ്ടമുണ്ടാകാത്ത നിലയിൽ നിയന്ത്രിച്ചു നിർത്തുകയാണ് സമഗ്ര കീടനിയന്ത്രണത്തിന്റെ ലക്ഷ്യം. കൃത്യമായ നിരീക്ഷണം, ശുചിത്വം, ജൈവ നിയന്ത്രണം, സ്വാഭാവിക ശത്രുക്കളുടെ സംരക്ഷണം, ആവശ്യമായ സാഹചര്യങ്ങളിൽ മാത്രം രാസനിയന്ത്രണം എന്നിവ സംയോജിപ്പിച്ച് നടപ്പിലാക്കിയാൽ വാഴയിലെ ഇലതീനിപ്പുഴുക്കളുടെ ആക്രമണം വിജയകരമായി നിയന്ത്രിക്കാനും മികച്ച വിളവുറപ്പാക്കാനും സാധിക്കും. അവതരണം ഷാൽമ.
1: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: ഈ യാത്ര എനിക്കിഷ്ടം. അത്രമേൽ ഇഷ്ടമുള്ള ചില യാത്രകളും സ്ഥലങ്ങളും. ഈ യാത്ര എനിക്കിഷ്ടത്തിൽ ഇന്ന് കാവൽ നായ്ക്കൾ കറവപ്പുര തുറക്കുമ്പോഴുള്ള വിശേഷങ്ങൾ കേൾക്കാം.
2: ലോകത്തിലെ തന്നെ ഏറ്റവും കാര്യക്ഷമതയുള്ളതും വിശാലവുമായ ഡയറി ഫാമുകൾ സ്ഥിതി ചെയ്യുന്ന പ്രദേശമാണ് ഓസ്ട്രേലിയൻ സംസ്ഥാനമായ വിക്ടോറിയ. ഓസ്ട്രേലിയയിൽ, പ്രത്യേകിച്ച് വിക്ടോറിയയിൽ, ചെറു ഫാമുകൾ കുറയുകയും വൻകിട ഡയറി ഓപ്പറേഷനുകൾ വർദ്ധിക്കുകയും ചെയ്യുന്ന ഒരു പ്രവണതയാണ് ഇന്നുള്ളത്. മെൽബണിൽ നിന്ന് ഏകദേശം 75 മിനിറ്റ് ഡ്രൈവ് ദൂരത്തിൽ ഫിലിപ്പ് ഐലൻഡിലേക്കുള്ള വഴിയിലുള്ള കാൽഡർമീർ ഫാം ഈ മാറ്റത്തെയാണ് പ്രതിനിധാനം ചെയ്യുന്നത്. ഇവിടം സന്ദർശിച്ചപ്പോൾ കണ്ട കാഴ്ച ആധുനിക ക്ഷീരകർഷണ രീതിയുടെയും മൃഗപരിപാലനത്തിലെ കൃത്യതയുടെയും നേർചിത്രമാണ്. മെൽബണിലെ വൻകിട ഡയറി ഫാമുകളിലൊന്നായ ഇത് പൂർണ്ണ പ്രവർത്തനക്ഷമമായ ഒരു ആധുനിക വാണിജ്യ ഡയറി ഫാമാണ്. 500-ലധികം ജേഴ്സി പശുക്കളാണ് ഇവിടെയുള്ളത്. ജേഴ്സി പശുക്കൾ അളവിൽ കുറവാണെങ്കിലും കൊഴുപ്പും പ്രോട്ടീനും കൂടുതലുള്ള മികച്ച നിലവാരമുള്ള പാൽ നൽകുന്നവയാണ്. ഇവയെ പരിപാലിക്കുകയും കറക്കുകയും ചെയ്യുന്ന ഇവിടത്തെ രീതി ക്ഷീരകർഷണത്തിന്റെ വ്യാപ്തിയും സാങ്കേതിക മികവും വിളിച്ചോതുന്നു. 500-ലധികം വരുന്ന കറവപ്പശുക്കളുടെ കൂട്ടത്തെ കൈകാര്യം ചെയ്യാനും അവയ്ക്ക് സുരക്ഷയൊരുക്കാനും സാങ്കേതികവിദ്യയും പരിശീലനം ലഭിച്ച നായ്ക്കളും എങ്ങനെ പ്രയോജനപ്പെടുന്നു എന്ന് ഈ ഫാം വ്യക്തമാക്കുന്നു. ഓസ്ട്രേലിയൻ ക്ഷീരകർഷണത്തിന്റെ അടിസ്ഥാനമായ പാസ്തർ ബേസ്ഡ് സിസ്റ്റമാണ് ഇവിടെ പിന്തുടരുന്നത്. ഇതിന്റെ പ്രത്യേകതകൾ പലതാണ്. വിശാലമായ മേച്ചിൽപ്പുറങ്ങൾ വേണം. പശുക്കൾക്ക് ദിവസം മുഴുവൻ തുറന്ന പുൽമേടുകളിൽ മേയാൻ അവസരം കിട്ടും. ഇത് മൃഗങ്ങളുടെ ക്ഷേമം ഉറപ്പാക്കുന്നതിനൊപ്പം കർഷകന് തീറ്റ ചെലവ് കുറയ്ക്കാനും സഹായിക്കുന്നു. പുല്ലാണ് ഇവിടുത്തെ പ്രധാന തീറ്റ. പാസ്റ്റർ റൊട്ടേഷൻ എന്ന രീതി ഉപയോഗിച്ച് പുല്ല് പൂർണ്ണമായി നശിക്കാതെ അടുത്ത മേച്ചിൽപ്പുറത്തേക്ക് കൂട്ടത്തെ മാറ്റുന്നു. ഇത് പശുക്കളുടെ ആരോഗ്യത്തിനും മണ്ണിന്റെ ഫലഭൂയിഷ്ഠതയ്ക്കും അത്യന്താപേക്ഷിതമാണ്. കാലാവസ്ഥാപരമായ വെല്ലുവിളികളുണ്ട്. വിക്ടോറിയയിലെ കാലാവസ്ഥ പുല്ലു വളരുന്നതിന് അനുയോജ്യമാണ്. എങ്കിലും വരൾച്ച പോലുള്ള വെല്ലുവിളികളെ നേരിടാൻ ധാന്യങ്ങളും സൈലേജ് പോലുള്ള സംഭരിച്ച തീറ്റകളും ഉപയോഗിക്കാറുണ്ട്. 500 പശുക്കൾക്ക് ആവശ്യമായ തീറ്റയുടെ ലഭ്യത ഉറപ്പാക്കുന്നത് ഒരു വലിയ വെല്ലുവിളിയാണ്. പരിസ്ഥിതി സൗഹൃദത്തിന്റെ ഉദാഹരണങ്ങളും കാണാം. വലിയ ഫാമുകൾക്ക് മാലിന്യം, പ്രത്യേകിച്ച് ചാണകവും മറ്റവശിഷ്ടങ്ങളും കൈകാര്യം ചെയ്യുന്നത് വലിയൊരു വെല്ലുവിളിയാണ്. ഈ ഫാമുകൾ ചാണകം ശേഖരിച്ച് പുൽമേടുകളിൽ വളമായി ഉപയോഗിക്കുകയോ അല്ലെങ്കിൽ മീഥേൻ വാതകം ഉത്പാദിപ്പിക്കാൻ ഉപയോഗിക്കുകയോ ചെയ്യുന്ന സുസ്ഥിര മാർഗങ്ങൾ അവലംബിക്കുന്നുണ്ട്. കറവയുടെ രീതിയാണ് ഏറെ വിശേഷം. പശുക്കളെ ദിവസേന 2 തവണ കറക്കുന്നു. ഈ കറവ നടക്കുന്ന രീതി പൊതുജനങ്ങൾക്ക് കാണാനായി പ്രത്യേക സന്ദർശക മുറി സജ്ജീകരിച്ചിട്ടുണ്ട്. കറവയുടെ സാങ്കേതിക വിദ്യയാണ് ഇവിടത്തെ കാര്യക്ഷമതയുടെ രഹസ്യം. 500 പശുക്കളെ ദിവസേന 2 തവണ കറന്നെടുക്കുന്നത് ലളിതമായ കാര്യമല്ല. അതിനായി ഫാം ഉടമകൾ ആധുനിക സംവിധാനങ്ങളാണ് ഉപയോഗിക്കുന്നത്. ഫാമുകളിൽ ഏറ്റവും സാധാരണയായി ഉപയോഗിക്കുന്ന ഒരു ഹൈടെക് രീതിയാണ് കറങ്ങുന്ന കറവപ്പുര. ഒരു വലിയ കറങ്ങുന്ന പ്ലാറ്റ്ഫോമാണിത്. പശുക്കൾ പ്ലാറ്റ്ഫോമിൽ കയറി നിൽക്കുന്നു. ഓരോ പശുവിനും ടാഗുകൾ ഉണ്ടാവും. കറവ സമയത്ത് യന്ത്രങ്ങൾ ആ ടാഗുകൾ വായിക്കുകയും ഓരോ പശുവും എത്ര പാൽ നൽകി, പാലിന്റെ ഗുണമേന്മ എങ്ങനെയുണ്ട് തുടങ്ങിയ വിവരങ്ങൾ അപ്പപ്പോൾ രേഖപ്പെടുത്തുകയും ചെയ്യും. ഇത് രോഗങ്ങളെ മുൻകൂട്ടി കണ്ടെത്താനും ഉൽപ്പാദനം മെച്ചപ്പെടുത്താനും സഹായിക്കുന്നു. പ്ലാറ്റ്ഫോം പതുക്കെ കറങ്ങുമ്പോൾ കറവയന്ത്രങ്ങൾ ഘടിപ്പിക്കുന്നു. ഒരു പൂർണ്ണ കറക്കം കഴിയുമ്പോഴേക്കും കറവ പൂർത്തിയാവുകയും പശുക്കൾ സ്വയം പുറത്തേക്ക് പോവുകയും ചെയ്യുന്നു. സ്ഥലം ഒഴിവ് വരുന്നതനുസരിച്ച് ക്യൂവിൽ നിൽക്കുന്നവ ഓരോന്നായി പ്ലാറ്റ്ഫോമിലേക്ക് അനുസരണയോടെ കയറി നിൽക്കുന്നത് വളരെ രസകരമായ കാഴ്ചയാണ്. ഇതുവഴി കുറഞ്ഞ സമയം കൊണ്ട് കറവ പൂർത്തിയാക്കാൻ സാധിക്കുന്നു. ഈ സംവിധാനം കർഷകന്റെ ജോലിഭാരം കുറയ്ക്കുക മാത്രമല്ല, പശുക്കൾക്ക് വേഗത്തിൽ അവരുടെ വിശ്രമസ്ഥലത്തേക്ക് തിരിച്ചു പോകാൻ അവസരം നൽകുകയും ചെയ്യുന്നു. ഈ ഫാമിലെ പ്രത്യേക ആകർഷണം നായ്ക്കളാണ്. രണ്ട് വ്യത്യസ്ത തരം നായ്ക്കളെ ഇവിടെ കാണാം. ഹെർഡിംഗ് ഡോഗ്സ് പുൽമേടുകളിൽ നിന്ന് കറവപ്പുരയിലേക്കും തിരിച്ചും പശുക്കളെ നയിക്കുന്നു. സാധാരണയായി ബോർഡർ കോളി, കെൽപ്പി തുടങ്ങിയ ഓസ്ട്രേലിയൻ ഇനങ്ങളാണ് വേഗതയും ബുദ്ധിയും കാരണം ഈ ജോലിക്ക് പ്രശസ്തരായിട്ടുള്ളത്. കർഷകൻ ഒരു വാഹനം ഉപയോഗിച്ച് പശുക്കളെ കൂട്ടി വരുമ്പോൾ പരിശീലനം ലഭിച്ച നായ്ക്കൾ കർഷകന്റെ ശബ്ദനിർദ്ദേശങ്ങൾ അനുസരിച്ച് പശുക്കളുടെ കൂട്ടത്തെ വട്ടമിട്ടും അരികുകളിലൂടെ ഓടിയും അവയെ ശാന്തമായി മുന്നോട്ട് നയിക്കുന്നു. 500 പശുക്കളുടെ കൂട്ടത്തെ കൈകാര്യം ചെയ്യാൻ ഒരു കർഷകനും ഏതാനും നായ്ക്കളും മതിയാകും. പശുക്കളെ സമ്മർദ്ദത്തിലാക്കാതെ ശാന്തമായി കറവപ്പുരയിലേക്ക് എത്തിക്കാൻ ഇവ സഹായിക്കുന്നു. പശുക്കൾക്ക് ഏറ്റവും കൂടുതൽ പാൽ നൽകാൻ കഴിയുന്നത് അവ സന്തോഷത്തോടെയും സമ്മർദ്ദമില്ലാതെയും ഇരിക്കുമ്പോഴാണല്ലോ. നായ്ക്കളെ ഉപയോഗിക്കുമ്പോൾ പോലും അവ പശുക്കളെ ഭയപ്പെടുത്തുന്നില്ല എന്ന് കർഷകർ ഉറപ്പാക്കുന്നു. ഇവയെ കൂടാതെ ലൈവ് സ്റ്റോക്ക് ഗാർഡിയൻ ഡോഗ്സ് കാവൽ നായ്ക്കൾ, കുറുക്കൻ, ഡിങ്കോ, മറ്റ് കാട്ടുനായ്ക്കൾ അല്ലെങ്കിൽ ചില പ്രദേശങ്ങളിൽ കഴുകൻ തുടങ്ങിയ പക്ഷികൾ എന്നിവയിൽ നിന്ന് കന്നുകാലികളെ സംരക്ഷിക്കുന്നവയാണ് ഇവ. മാരമ്മ ഷിപ്ഡോ, അനറ്റോളിയൻ ഷെപ്പേർഡ് തുടങ്ങിയ വലിപ്പമുള്ള ഇനങ്ങളെയാണ് ഇതിലേക്കായി സാധാരണ ഉപയോഗിക്കുന്നത്. നായ്ക്കൾ ചെറുപ്പം മുതൽ തന്നെ പശുക്കളുടെ കൂട്ടത്തോടൊപ്പമാണ് വളരുന്നത്. അതിനാൽ അവ പശുക്കളെ സ്വന്തം കുടുംബാംഗങ്ങളായി കണക്കാക്കുന്നു. ഇവ വേട്ടക്കാരെ കടിച്ചു മുറിവേൽപ്പിക്കാതെ അവയുടെ സാന്നിധ്യം അറിയിച്ച് അകറ്റി നിർത്തുകയാണ് ചെയ്യുന്നത്. ഈ കാവൽ നായ്ക്കളുടെ സാന്നിധ്യം ഫാമിലെ ബയോസെക്യൂരിറ്റി ഉറപ്പാക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നു. മെൽബണിലെ ഈ ഫാം വൻതോതിലുള്ള പാലുൽപാദനം ഉറപ്പാക്കാൻ ഓസ്ട്രേലിയൻ കാർഷിക സാങ്കേതിക വിദ്യയും പരമ്പരാഗതമായ ഫാം മാനേജ്മെന്റ് രീതികളും എങ്ങനെ സമന്വയിപ്പിക്കുന്നു എന്നതിന്റെ മികച്ച മനോഹരമായ ഒരു ഉദാഹരണമാണ്. ഇത് കേവലം പാലുൽപാദനം മാത്രമല്ല, പ്രകൃതിയുമായും മൃഗങ്ങളുമായും ഇണങ്ങിയ ഒരു ജീവിത ശൈലിയെക്കൂടി അടയാളപ്പെടുത്തുന്നു.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ, ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം കരുണാസായി റേഡിയോ 91.2 FM.

0: മനോമേധം മസ്തിഷ്കത്തെ കുറിച്ചുള്ള പ്രത്യേക പരിപാടി.
1: ശാരീരികമായ സ്പർശനങ്ങളും ആലിംഗനങ്ങളും മനുഷ്യന്റെ വൈകാരിക നിയന്ത്രണത്തിലും മാനസിക ആരോഗ്യത്തിലും നിർണായകമായ പങ്കുവഹിക്കുന്നു. പങ്കാളിയിൽ നിന്നുള്ള സ്പർശനങ്ങളും പരിചരണവും പുരുഷന്മാരിൽ പ്രതിദിന സമ്മർദ്ദം കുറയ്ക്കുന്നതിനും സന്തോഷം നൽകുന്നതിനും പ്രധാന കാരണമാകുന്നു എന്ന നിരീക്ഷണം ആധുനിക ഹ്യൂമൻ ബിഹേവിയർ സ്റ്റഡീസും റിലേഷൻഷിപ്പ് സൈക്കോളജിയും ശരിവെക്കുന്ന ഒന്നാണ്. വാക്കുകളാൽ പ്രകടിപ്പിക്കാൻ കഴിയാത്ത സുരക്ഷിതത്വബോധവും ആശ്വാസവും ഒരു ചെറിയ സ്പർശനത്തിലൂടെ കൈമാറാൻ കഴിയുമെന്നത് മനുഷ്യ ശരീരത്തിന്റെ ഒരു ജൈവിക പ്രത്യേകതയാണ്. ശാസ്ത്രീയമായി വിശകലനം ചെയ്യുമ്പോൾ സ്നേഹത്തോടെയുള്ള ആലിംഗനങ്ങളോ കൈകോർത്ത് പിടിക്കലുകളോ നടക്കുമ്പോൾ നമ്മുടെ തലച്ചോറിൽ വലിയൊരു രാസമാറ്റം സംഭവിക്കുന്നു. ഈ സമയങ്ങളിൽ ബോണ്ടിംഗ് ഹോർമോൺ അല്ലെങ്കിൽ ലവ് ഹോർമോൺ എന്നറിയപ്പെടുന്ന ഓക്സിറ്റോസിൻ ശരീരത്തിൽ വൻതോതിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. ഇത് മനസ്സിൽ ശാന്തതയും ആശ്വാസവും നിറയ്ക്കാൻ സഹായിക്കുന്ന ഒന്നാണ്. അതോടൊപ്പം തന്നെ ശരീരത്തിൽ സമ്മർദ്ദമുണ്ടാക്കുന്ന പ്രധാന വില്ലനായ കോർട്ടിസോൾ എന്ന ഹോർമോണിന്റെ അളവ് ഗണ്യമായി കുറയ്ക്കാൻ ഈ ശാരീരിക സാമീപ്യത്തിന് കഴിയും. ഈരട്ട പ്രവർത്തനം വഴി രക്തസമ്മർദ്ദം നിയന്ത്രിക്കപ്പെടുകയും ഹൃദയമിടിപ്പ് സാധാരണ നിലയിലാകുകയും ചെയ്യുന്നു. കടുത്ത മാനസിക സമ്മർദ്ദത്തിലൂടെ കടന്നു പോകുന്ന ഒരാൾക്ക് പങ്കാളിയുടെ ഒരു ആലിംഗനം പെട്ടെന്ന് തന്നെ ആശ്വാസം നൽകുന്നത് അതുകൊണ്ടാണ്. പല പുരുഷന്മാരും തങ്ങളുടെ വൈകാരിക ബുദ്ധിമുട്ടുകൾ പുറത്തു പറയാൻ മടിക്കുന്നവരാണ്. സാമൂഹികമായ ചുറ്റുപാടുകൾ പലപ്പോഴും അവരെ വികാരങ്ങൾ ഉള്ളിലൊതുക്കാൻ നിർബന്ധിതരാക്കാറുണ്ട്. ഇത്തരം സാഹചര്യങ്ങളിൽ പങ്കാളിയുമായ അടുത്ത ശാരീരിക സമ്പർക്കം അവർക്ക് വാക്കുകൾ ആവശ്യമില്ലാത്ത ഒരു സുരക്ഷിത ഇടം ഒരുക്കുന്നു. വലിയ മാനസിക സമ്മർദ്ദങ്ങളിൽ നിന്ന് മോചനം നേടാനും വികാരങ്ങളെ ശാന്തമായി ഉൾക്കൊള്ളാനും യഥാർത്ഥ സന്തോഷം അനുഭവിക്കാനും ഈ നിമിഷങ്ങൾ അവരെ സഹായിക്കുന്നു എന്നാണ് മനഃശാസ്ത്രജ്ഞർ വ്യക്തമാക്കുന്നത്. സ്ഥിരമായി ഇത്തരം സ്നേഹപ്രകടനങ്ങൾ അനുഭവിക്കുന്ന വ്യക്തികളിൽ വൈകാരിക പ്രതിരോധശേഷി കൂടുതലായിരിക്കുമെന്നും പഠനങ്ങൾ തെളിയിക്കുന്നു. ശാരീരിക അടുപ്പം എന്നത് കേവലം താൽക്കാലികമായ ശാരീരിക സുഖത്തിനപ്പുറം ദാമ്പത്യ ബന്ധങ്ങളുടെയും പ്രണയബന്ധങ്ങളുടെയും ദീർഘകാല നിലനിൽപ്പിന് ആവശ്യമായ ഒന്നാണ്. പരസ്പരമുള്ള സ്പർശനങ്ങൾ പങ്കാളികൾക്കിടയിലെ വിശ്വാസവും ആശയവിനിമയവും കൂടുതൽ ശക്തമാക്കുന്നു. പങ്കാളി തന്നോടൊപ്പമുണ്ട് എന്ന ബോധം, ഇത് നൽകുന്ന സുരക്ഷിതത്വം, ജീവിതത്തിലെ ഏത് പ്രതിസന്ധികളെയും ഒരുമിച്ച് നേരിടാനുള്ള ആത്മവിശ്വാസമാണ് നൽകുന്നത്. നിത്യജീവിതത്തിലെ തിരക്കുകൾക്കിടയിലും പങ്കാളികൾ പരസ്പരം ശാരീരികമായ സ്നേഹപ്രകടനങ്ങൾക്ക് മുൻഗണന നൽകുന്നത് പരസ്പര ബന്ധം കൂടുതൽ ആഴമുള്ളതാക്കാനും ബന്ധങ്ങളിലെ വിരസത ഒഴിവാക്കാനും സഹായിക്കും. ചുരുക്കത്തിൽ, മനുഷ്യന്റെ മാനസികവും വൈകാരികവുമായ ആരോഗ്യത്തിന് വസ്ത്രവും ഭക്ഷണവും പോലെ തന്നെ അത്യന്താപേക്ഷിതമായ ഒന്നാണ് സ്നേഹത്തോടെയുള്ള സ്പർശനങ്ങൾ. പങ്കാളിയോട് കാണിക്കുന്ന ചെറിയൊരു ആലിംഗനമോ കൈകോർക്കലോ പോലും അവരുടെ ജീവിതത്തിലെ വലിയ സമ്മർദ്ദങ്ങളെ ഇല്ലാതാക്കാൻ പോകുന്നതാണ്. അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ ശാരീരികമായ ഇത്തരം സ്നേഹപ്രകടനങ്ങൾക്ക് കൃത്യമായ മുൻഗണന നൽകുന്നത് വ്യക്തിപരമായ സന്തോഷം വർദ്ധിപ്പിക്കുന്നതിനും മാനസിക പിരിമുറുക്കങ്ങൾ കുറയ്ക്കുന്നതിനും പങ്കാളികൾക്കിടയിലെ ബന്ധം കൂടുതൽ ശക്തവും സുസ്ഥിരവുമായി നിലനിർത്തുന്നതിനും സഹായിക്കും എന്ന് മനഃശാസ്ത്രവും ശാസ്ത്രലോകവും ഒരേ സ്വരത്തിൽ അടിവരയിട്ട് സമർത്ഥിക്കുന്നു.
0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് മനോമേധം.
2: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസായി റേഡിയോ 91.2 FM.

0: മിത്ര അഗ്രിഫെസ്റ്റ് 2026 ഓഗസ്റ്റ് 18 മുതൽ 20 വരെ മിത്രനികേതൻ ക്യാമ്പസിൽ വെച്ച് കർഷകർക്ക്, കൃഷിയെ സ്നേഹിക്കുന്നവർക്ക് പുതിയ സാങ്കേതിക കൃഷി രീതികൾ പരിചയപ്പെടുന്നതിനും പരിചയപ്പെടുത്തുന്നതിനും ഒരു കാർഷിക സൗഹൃദ കൂട്ടായ്മ. മഹത്തായ ഈ കാർഷികോത്സവത്തിൽ പങ്കുചേരുന്നതിനും സ്റ്റാളുകൾ സംവിധാനപ്പെടുത്തുന്നതിനും താല്പര്യമുള്ളവരെ ക്ഷണിക്കുന്നു. വിളിക്കേണ്ട നമ്പർ 9446761529.
1: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത

0: പ്രബോധന ചിന്ത.
1: രഥം എന്നത് ഒരു മൊഴി രീതിയാണ്. അച്ചുതണ്ട്, ചക്രങ്ങൾ, തേർത്തട്ട്, തണ്ട് മുതലായ രഥാംഗങ്ങൾക്കെല്ലാം കൂടി അവ ഒരു പ്രത്യേക ഇണക്കത്തിൽ ചേർത്താൽ പറയുന്ന ഒരു പേര്. ഓരോന്നും വെവ്വേറെ എടുത്ത് പരിശോധിച്ചാൽ കേവലമായ രഥം ഇല്ലെന്നറിയാം. അതുപോലെ തന്നെ വീട്, മുഷ്ടി മുതലായവ നിയതമായ സംബന്ധം കൊണ്ട് മാത്രമാണ് രഥം, വീട്, മുഷ്ടി തുടങ്ങിയ പൊരുളുകൾക്ക് നിലനിൽപ്പ് കൈവരുന്നത്. അതുപോലെ തന്നെയാണ് ജീവി, അഹം തുടങ്ങിയവ സങ്കരങ്ങളുടെ ആകെ തുകയാണവ. കേവലമായ അർത്ഥത്തിൽ ഇവയെ കാണാൻ കഴിയില്ല. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ഉള്ളത് നാമരൂപങ്ങൾ മാത്രം. തൈരിന് പാല് എന്ന പൂർവാവസ്ഥയുണ്ട്. അതുപോലെ പൊരുളിനെല്ലാം പൂർവാവസ്ഥയുണ്ട്. ഒരു ജൈവ വസ്തു നിലനിൽക്കുന്നു എന്ന് പറയുന്നത് ന്യൂനസത്യമാണ്. അതിനെ ഇല്ലാതാക്കി എന്ന് പറഞ്ഞാൽ അത് സത്യത്തെ മറികടക്കലാണ്. അതിനാലാണ് ബുദ്ധ ഭഗവാൻ ഇങ്ങനെ പറഞ്ഞത്, ഭിക്ഷുക്കളെ, രണ്ട് നിന്ദങ്ങളുണ്ട്. ഒന്ന് ന്യൂനസത്യം, മറ്റൊന്ന് സത്യാതീതം. ബുദ്ധിമാൻ സത്യമറിയുന്നു. ചിലർ സത്യത്തിലെത്താത്തത് എന്തുകൊണ്ട്? ബുദ്ധിമാൻ സത്യമറിയുന്നു. ചിലർ സത്യത്തിലെത്താത്തത് എന്തുകൊണ്ട്? ഭവത്തിൽ അഭിരമിക്കുന്നവരിൽ ഭവനിർവൃതിയെക്കുറിച്ചുള്ള ചിന്തകളെ സ്വാഗതം ചെയ്യുന്നു. ശരീരം നശിക്കുമ്പോൾ അഹം നശിക്കുന്നു, മരണാന്തരം നിലനിൽപ്പില്ല എന്ന് കരുതുന്നു. ഇവർ സത്യത്തെ മറികടക്കുന്നു. ബുദ്ധിമാന്മാർ എല്ലാം ഉള്ളതുപോലെ അറിയുന്നു. അവർ ഉദാസീനതയ്ക്കുള്ള പാതയിലാണ്. അവർ പ്രതിപത്തി ഇല്ലായ്മകളിലേക്ക്, നിർവൃതിയിലേക്കുള്ള പാതയിലാണ്. അവർ ബുദ്ധിമാന്മാർ. അവർ സത്യമറിയുന്നു.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: ടൈം ട്രാവലർ.
2: പ്രിയ ശ്രോതാക്കളെ, ടൈം ട്രാവലർ ആഗസ്റ്റ് 6-ന്റെ ചോര ഞരമ്പുകളിലൂടെ സഞ്ചരിക്കുന്നു. 1881 ആഗസ്റ്റ് 6, പെനിസിലിൻ കണ്ടുപിടിച്ചതിലൂടെ വൈദ്യശാസ്ത്ര രംഗത്ത് അത്ഭുതകരമായ മാറ്റങ്ങൾക്ക് വഴിയൊരുക്കിയ സ്കോട്ടിഷ് ശാസ്ത്രജ്ഞൻ അലക്സാണ്ടർ ഫ്ലമിംഗ് ജന്മം കൊണ്ടിരിക്കുന്നു. 1932 ആഗസ്റ്റ് 6, ഇറ്റലിയിലെ വെനീസ് നഗരം. സമയം 9:30. റൂബൻ മമൌലിയൻ സംവിധാനം ചെയ്ത ഡോക്ടർ ജെക്കിൾ ആൻഡ് മിസ്റ്റർ ഹൈഡ് എന്ന ചലച്ചിത്രത്തിൻ്റെ പ്രദർശനത്തോടെ ലോക പ്രശസ്തമായ വെനീസ് ചലച്ചിത്രമേളയ്ക്ക് ദേ തുടക്കം കുറിച്ചിരിക്കുന്നു. 1945 ആഗസ്റ്റ് 6, തിങ്കളാഴ്ച, പ്രഭാത സമയം. അതിക്രൂരവും പൈശാചികവുമായ ഒരു കാര്യത്തിന് ടൈം ട്രാവലർ സാക്ഷ്യം വഹിക്കുന്നു. ശാന്തസമുദ്രത്തിലെ മറിയാന ദ്വീപ സമൂഹത്തിൽപ്പെട്ട ടിനിയാൻ ദ്വീപിൽ നിന്നും അമേരിക്കൻ വ്യോമസേനയുടെ ഒരു ബോംബർ വിമാനം പറന്നുയർന്നു. മാനവ ചരിത്രത്തിലെ ഏറ്റവും ഭീകരമായ ഒരു യുദ്ധദൗത്യം നിർവഹിക്കാനാണ് തങ്ങൾ യാത്ര പുറപ്പെടുന്നതെന്ന് ആ വിമാനത്തിൻ്റെ പൈലറ്റോ സഹപൈലറ്റോ അറിഞ്ഞിരുന്നില്ല. ഇനോല ഗെയ് എന്നു പേരുള്ള ആ വിമാനത്തിൽ കൊച്ചുപയ്യൻ അഥവാ ലിറ്റിൽ ബോയ് എന്നു പേരുള്ള ഒരു ബോംബുണ്ടെന്നും അത് ജപ്പാന്റെ ഭാഗമായ ഹോൺഷു ദ്വീപിലെ ഹിരോഷിമ എന്ന നഗരത്തിൽ ഇടണമെന്നും മാത്രമേ അവർക്കറിയാമായിരുന്നുള്ളൂ. രാവിലെ 8:15, 1600 മൈൽ ദൂരം പറന്ന് ഇനോല ഗെയ് ഹിരോഷിമയുടെ ഹൃദയഭാഗത്തിൻ്റെ മുകളിലെത്തി. 1800 അടി ഉയരത്തിൽ നിന്നും 9,000 പൗണ്ട് ഭാരമുള്ള ബോംബ് വിമാനത്തിൽ നിന്ന് താഴേക്ക് എറിയപ്പെട്ടു. ചരിത്രത്തിലെ ഏറ്റവും ക്രൂരവും പൈശാചികവുമായ നരഹത്യയുടെ മാപ്പുസാക്ഷികളാവുകയായിരുന്നു ആ വൈമാനികർ. കൃത്യം 43rd സെക്കൻഡിൽ ആ ബോംബ് പൊട്ടിത്തെറിച്ചു. താഴേക്ക് നോക്കിയ പൈലറ്റുമാർ കണ്ട കാഴ്ച ഭീകരമായിരുന്നു. അന്നോളം ചരിത്രത്തിൽ ഒരു യുദ്ധത്തിലും ഒരു ബോംബും സൃഷ്ടിച്ചിട്ടില്ലാത്തത്ര ഭയാനകമായിരുന്നു ആ കാഴ്ച. എൻ്റെ ദൈവമേ, നമ്മൾ എന്താണ് ചെയ്തത്? ഇനോല ഗെയുടെ കോ പൈലറ്റായിരുന്ന ക്യാപ്റ്റൻ റോബർട്ട് ലെവിസ് അലറി വിളിച്ചുപോയി. 1000 സൂര്യന്മാർ കത്തിയെരിയുന്ന പ്രഭാവത്തോടെ ഹിരോഷിമ നഗരത്തിലെമ്പാടും വിനാശം വിതറിക്കൊണ്ട് അഗ്നിജ്വാലകൾ പടർന്നു. ഒരു വലിയ കൂണിൻ്റെ രൂപത്തിൽ പുകയും പൊടിപടലവും അഗ്നിനാളങ്ങളും ആകാശത്തിലേക്ക് ഉയർന്നു. ഉയർന്നു പൊങ്ങിയ അഗ്നികുണ്ഠം പ്രസരിപ്പിച്ച ചൂടിലും ആഘാതത്തിലും പെട്ട് നിമിഷങ്ങൾക്കകം ഹിരോഷിമ നഗരത്തിൻ്റെ ഭൂരിഭാഗവും തകർന്നടിഞ്ഞു. ബോംബ് വീണ കേന്ദ്രബിന്ദുവിന് ചുറ്റുമുള്ള 10 ചതുരശ്ര കിലോമീറ്റർ പ്രദേശം ഭൂമുഖത്തു നിന്നും പൂർണ്ണമായും തുടച്ചുമാറ്റപ്പെട്ടു. 118,661 മനുഷ്യജീവിതങ്ങളാണ് ആഗസ്റ്റ് 6-ന് ഹിരോഷിമയിൽ പൊലിഞ്ഞു വീണത്. ഇത്രയും വലിയ ക്രൂരത അമേരിക്കയല്ലാതെ മറ്റൊരു രാജ്യവും ലോകമനസാക്ഷിയോട് ചെയ്തിട്ടില്ല തന്നെ.
1: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: സാന്ദ്യരാഗങ്ങൾ.
1: പ്രിയ ശ്രോതാക്കളെ, സാന്ധ്യരാഗം കേൾക്കാം. സാന്ധ്യരാഗത്തിൽ ഇന്നാദ്യം അഗ്നിദേവൻ എന്ന ചിത്രത്തിലെ പാട്ട് കേൾക്കാം. ആലപിച്ചത് MG ശ്രീകുമാർ.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: പി സുശീലയും കമുകറയും ചേർന്ന് ആരംഭിച്ച ഗാനമാണ് സാന്ധ്യരാഗത്തിലിനി. ചിത്രം സ്നാപക യോഹന്നാൻ.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സോഫിയ ഡാനിയൽ. പ്രധാന വാർത്തകൾ. മൂന്നാം ധനവിനിയോഗ ബില്ലിന് പാർലമെന്റിന്റെ അംഗീകാരം. നടപടികൾ പൂർത്തിയാക്കി ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. ജൈവ മാലിന്യങ്ങളിൽ നിന്നും ഊർജ്ജോൽപാദനം ലക്ഷ്യമിട്ടുള്ള ഗോബർദ്ധൻ പദ്ധതിക്ക് കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകി. നീറ്റ് യു ജി പരീക്ഷ കമ്പ്യൂട്ടർ അധിഷ്ഠിതമാക്കുന്ന കാര്യം പരിഗണനയിലെന്ന കേന്ദ്ര സത്യവാങ്മൂലത്തിൽ ഹർജിക്കാരുടെ നിലപാട് തേടി സുപ്രീംകോടതി. സംരംഭകത്വ വികസന പദ്ധതിയുടെ മൂന്നാം പതിപ്പിന് സംസ്ഥാനത്ത് തുടക്കം. സംരംഭങ്ങളെ സ്വാഗതം ചെയ്യാനുള്ള എല്ലാ നടപടികളും സ്വീകരിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. പോലീസ് സംവിധാനത്തെ ജനകീയമാക്കാൻ ലക്ഷ്യമിട്ടുള്ള എന്റെ പോലീസ് സ്റ്റേഷൻ പദ്ധതി ഈ മാസം 15 മുതൽ. പോലീസ് സ്റ്റേഷനുകളിൽ സമഗ്ര മാറ്റമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി ജില്ലകളിൽ ചുവപ്പ് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. വാർത്തകൾ വിശദമായി. മൂന്നാം ധനവിനിയോഗ ബില്ലിന് പാർലമെന്റിന്റെ അംഗീകാരം. രാജ്യസഭ ഇന്ന് പരിഗണിച്ച ബില്ലിന് ലോക്സഭ നേരത്തെ അംഗീകാരം നൽകിയിരുന്നു. നീറ്റ് വിഷയത്തിൽ പലതവണ നടപടികൾ തടസ്സപ്പെട്ട സഭയിൽ കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ ഉച്ചയ്ക്ക് ശേഷമാണ് ബിൽ അവതരിപ്പിച്ചത്. ടാക്സേഷൻ ഭേദഗതി ബില്ലിന് ലോക്സഭയും ഇന്ന് അംഗീകാരം നൽകി. ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. ജൈവ മാലിന്യങ്ങളിൽ നിന്നും ഊർജ്ജോൽപാദനം ലക്ഷ്യമിട്ടുള്ള ഗോബർദ്ധൻ പദ്ധതിക്ക് കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകി. 23,731 കോടി രൂപ ചെലവ് വരുന്ന പദ്ധതിയിലൂടെ 1.5 ലക്ഷം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനാകുമെന്ന് മന്ത്രിസഭാ തീരുമാനങ്ങൾ വിശദീകരിച്ചുകൊണ്ട് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് പറഞ്ഞു. അസമിലെ NH-15 ഗുവാഹത്തിക്ക് സമീപമുള്ള 4-വരി പാതയുടെ നിർമ്മാണത്തിനും കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകി. നീറ്റ് യു ജി പരീക്ഷ നിലവിലെ രീതിക്ക് പകരം JEE മാതൃകയിൽ കമ്പ്യൂട്ടർ അധിഷ്ഠിതമാക്കുന്നത് സജീവ പരിഗണനയിലാണെന്ന കേന്ദ്ര സർക്കാരിന്റെ സത്യവാങ്മൂലത്തിന് മറുപടി നൽകാൻ ഹർജിക്കാരോട് സുപ്രീംകോടതി ആവശ്യപ്പെട്ടു. ചോദ്യപേപ്പർ ചോർച്ച തടയാൻ പരീക്ഷാ സംവിധാനം സമഗ്രമായി പരിഷ്കരിക്കുകയാണെന്ന് കേന്ദ്രം കോടതിയെ അറിയിച്ചു. എന്നാൽ തീരുമാനം ഉടൻ എടുക്കണമെന്ന് ഡോക്ടർമാരുടെ സംഘടനയായ ഫൈമ ആവശ്യപ്പെട്ടു. കേസ് August 19 മാറ്റി. മുഖ്യമന്ത്രിയുടെ സംരംഭകത്വ വികസന പദ്ധതിയുടെ മൂന്നാം പതിപ്പിന് തിരുവനന്തപുരത്ത് തുടക്കമായി. കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷനെ രാജ്യത്തെ മികച്ച ധനകാര്യ സ്ഥാപനമാക്കുകയാണ് ലക്ഷ്യമെന്ന് ഉദ്ഘാടനം നിർവഹിക്കവേ മുഖ്യമന്ത്രി വി ഡി സതീശൻ അറിയിച്ചു. മാർക്കറ്റിംഗ് ടെക്നോ മെന്റർമാരുടെ പാനൽ തയ്യാറാക്കും. സംരംഭങ്ങളെ സ്വാഗതം ചെയ്യാനുള്ള എല്ലാ നടപടികളും സ്വീകരിക്കും. ചടങ്ങിൽ വായ്പാ വിതരണവും മുഖ്യമന്ത്രി നിർവഹിച്ചു. സംസ്ഥാനത്ത് ഈ മാസം 15 മുതൽ എന്റെ പോലീസ് സ്റ്റേഷൻ പദ്ധതി നിലവിൽ വരുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരളത്തിലെ പോലീസ് സംവിധാനത്തെ ജനങ്ങളുടെ സ്വന്തം സംവിധാനമാക്കി മാറ്റുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കൊലിയക്കോട്.
1: സംസ്ഥാന പോലീസ് മേധാവിയുടെ മേൽനോട്ടത്തിൽ ലോ ആൻഡ് ഓർഡർ ADGP പദ്ധതിയുടെ ചുമതല. വിവിധ ആവശ്യങ്ങൾക്കായി പോലീസ് സ്റ്റേഷനുകളെ സമീപിക്കുന്ന ഓരോ പൌരനും മെച്ചപ്പെട്ട സമയബന്ധിതമായ സേവനങ്ങൾ ഉറപ്പുവരുത്തുക എന്നതാണ് പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം. കസ്റ്റഡി മരണങ്ങൾ, കസ്റ്റഡി മർദ്ദനങ്ങൾ തുടങ്ങിയവ പൂർണ്ണമായും ഇല്ലാതാക്കുക എന്നതാണ് മറ്റൊരു ലക്ഷ്യം. പദ്ധതിയുടെ ഭാഗമായി ഓരോ പോലീസ് സ്റ്റേഷനിൽ നിന്നും ഫീഡ്ബാക്ക് ശേഖരിക്കും. ജനമൈത്രി പോലീസ് പദ്ധതി കൂടുതൽ കാര്യക്ഷമമാക്കാനും എന്റെ പോലീസ് സ്റ്റേഷൻ പദ്ധതി ലക്ഷ്യമിടുന്നുണ്ട്.
0: നിർമ്മിത ബുദ്ധി പ്രയോജനപ്പെടുത്തി KSRTCയെ പുതിയ കാലഘട്ടത്തിലേക്ക് നയിക്കുകയാണെന്ന് മന്ത്രി CP ജോൺ. KSRTCയുടെ AI അധിഷ്ഠിത വാട്സ്ആപ്പ് ടിക്കറ്റിംഗ് 9447071021, ടോൾ ഫ്രീ നമ്പർ 149, നവീകരിച്ച കൊറിയർ സംവിധാനം എന്നിവ മന്ത്രി ഉദ്ഘാടനം ചെയ്തു. യാത്രക്കാർക്ക് വേഗത്തിൽ വിവരങ്ങളും ടിക്കറ്റ് ബുക്കിംഗും ലഭ്യമാക്കുകയാണ് ലക്ഷ്യമെന്ന് മന്ത്രി പറഞ്ഞു. ഓണക്കാലത്തെ അതിർത്തിയിലൂടെയുള്ള ലഹരിക്കടത്ത് തടയുന്നതിന് ഓപ്പറേഷൻ തണ്ടറിന്റെ ഭാഗമായി കണ്ണൂർ ജില്ലയിൽ നടപടികൾ ഊർജിതമാക്കി എക്സൈസ് വകുപ്പ്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
2: ജില്ലയിൽ സിന്തറ്റിക് മയക്കുമരുന്ന് കേസുകൾ പിടികൂടുന്നതിൽ വർധനവുണ്ടായിട്ടുണ്ടെന്നും ഇതിൽ ഉൾപ്പെടുന്നവരുടെ സ്വത്തും പണവും കണ്ടുകെട്ടാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണർ TM ശ്രീനിവാസൻ അറിയിച്ചു. ലഹരിക്കടത്തിൽ പിടികൂടുന്നവരിൽ അത് ഉപയോഗിക്കുന്നതിനായി കാരിയർമാരാവുന്നവരുമുണ്ട്. എക്സൈസ് പിടിയിലാവുന്ന പ്രതികളും ബന്ധുക്കളും താൽപര്യം പ്രകടിപ്പിച്ചാൽ അവരെ ഡി അഡിക്ഷൻ സെന്ററിൽ പ്രവേശിപ്പിച്ച് വിമുക്തി ചികിത്സ നൽകാൻ വകുപ്പ് തയ്യാറാണെന്നും അദ്ദേഹം പറഞ്ഞു.
0: ബ്രിക്സ് അംഗരാജ്യങ്ങളിൽ നിന്നും പങ്കാളിത്ത രാജ്യങ്ങളിൽ നിന്നുമായി 500-ലധികം പ്രതിനിധികൾ പങ്കെടുക്കുന്ന ബ്രിക്സ് വേവ്സ് ബസാർ അന്താരാഷ്ട്ര മേളയ്ക്ക് മുംബൈയിൽ തുടക്കമായി. 2 ദിവസം നീണ്ടു നിൽക്കുന്ന ഈ പരിപാടി ദൃശ്യ ശ്രവ്യ സർഗാത്മക മേഖലകളിൽ ബിസിനസ് പങ്കാളിത്തവും സഹകരണവും വർദ്ധിപ്പിക്കാനാണ് ലക്ഷ്യമിടുന്നത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AR_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: ചരിത്രപ്രസിദ്ധമായ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് ആദരവായി തപാൽ മുദ്രയും പ്രത്യേക കവറും പുറത്തിറക്കാൻ തപാൽ വകുപ്പ്. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ഈ മാസം 10 പ്രകാശനം ചെയ്യും. ഇതിനൊപ്പം സംസ്ഥാന മൃഗം, സംസ്ഥാന പക്ഷി എന്നിവയുടെ ചിത്രമടങ്ങിയ തപാൽ കാർഡുകളും പുറത്തിറക്കും. ഭിന്നശേഷി അവകാശ നിയമം അടക്കമുള്ള വിഷയങ്ങളെക്കുറിച്ച് കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ് സംഘടിപ്പിക്കുന്ന ത്രിദിന ശില്പശാലയ്ക്ക് നാളെ തിരുവനന്തപുരത്ത് തുടക്കമാകും. മന്ത്രി കെ മുരളീധരൻ ഉദ്ഘാടനം ചെയ്യും. KFB പ്രസിഡന്റ് KJ വർഗീസ് അടക്കമുള്ളവർ പങ്കെടുക്കും. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും ശക്തമായ മഴയ്ക്ക് സാധ്യത. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി ജില്ലകളിൽ ചുവപ്പ് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മറ്റന്നാൾ വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
4: കൊല്ലം, ആലപ്പുഴ, എറണാകുളം, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത നിലവിലുണ്ട്. മറ്റെല്ലാ ജില്ലകളിലും മഞ്ഞ ജാഗ്രതയാണ്. അതിനിടെ ഹൈറേഞ്ച് മേഖലകളിൽ ഇന്ന് ഉച്ചയ്ക്ക് 1 മണി മുതൽ 15 mm മുകളിലുള്ള ശക്തമായ മഴ അനുഭവപ്പെട്ടിരുന്നെങ്കിലും പിന്നീട് മഴയുടെ ശക്തി കുറയുകയായിരുന്നു. മഞ്ഞ ജാഗ്രത നിലവിലുള്ള ലക്ഷദ്വീപിലെ മിനിക്കോയി, കവരത്തി, അമിനി, അഗത്തി തുടങ്ങിയിടങ്ങളിലും ഉച്ച മുതൽ മിതമായ മഴ ലഭിക്കുന്നുണ്ട്.
0: കക്കയം ഡാമിന്റെ ഷട്ടറുകൾ പൂർണ്ണമായി അടച്ചതായി KSEB. മഴയുടെ ശക്തി കുറഞ്ഞതും ജലനിരപ്പ് നിയന്ത്രണ വിധേയമായതും പരിഗണിച്ചാണ് നടപടി. പത്തനംതിട്ട ജില്ലയിൽ ശക്തമായ മഴ തുടരുന്നു. മലയോര മേഖലകളിൽ അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകി ജില്ലാ ഭരണകൂടം. പത്തനംതിട്ട ജില്ലയിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ അവധി പ്രഖ്യാപിച്ചു. വിശദാംശങ്ങളുമായി ആകാശവാണി ജില്ലാ പ്രതിനിധി ശ്രീജി എസ് ശ്രീധർ.
5: മലയോര മേഖലകളിലെ മണ്ണിൽ ഗണ്യമായ അളവിൽ ജലാംശം വർദ്ധിച്ചതിനാൽ റാന്നി, കോന്നി തുടങ്ങിയ താലൂക്കുകളിലും മറ്റു താലൂക്കുകളിലെ ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ എന്നിവയ്ക്ക് സാധ്യതയുള്ള പ്രദേശങ്ങളിലും കഴിയുന്നവർ ജാഗ്രത പാലിക്കണം. അപകട പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ അധികൃതരുടെ നിർദ്ദേശാനുസരണം മുൻകൂട്ടി സുരക്ഷിത സ്ഥലങ്ങളിലേക്കോ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്കോ നിർബന്ധമായും മാറണം. ജില്ലയിൽ 143 ക്യാമ്പുകളിലായി 10,378 പേരാണ് ഉള്ളത്.
0: കാസർഗോഡ് വെള്ളരിക്കുണ്ടിൽ ഗോത്രവർഗ ഉന്നതികളിലേക്ക് സഞ്ചരിക്കുന്ന റേഷൻ കടയുടെ സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി അനൂപ് ജേക്കബ് നാളെ നിർവഹിക്കും. ഉച്ചയ്ക്ക് വെള്ളരിക്കുണ്ട് താലൂക്ക് ഹാളിൽ നടക്കുന്ന ഔദ്യോഗിക യോഗത്തിലും മന്ത്രി പങ്കെടുക്കും. ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുന്നതിലും ക്രമസമാധാനം പാലിക്കുന്നതിലും കേരള പോലീസ് മാതൃകാപരമായ പ്രവർത്തനങ്ങളാണ് കാഴ്ചവെക്കുന്നതെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. പേരൂർക്കട SAP ഗ്രൌണ്ടിൽ നടന്ന സംയുക്ത പാസിംഗ് ഔട്ട് പരേഡിൽ അഭിവാദ്യം സ്വീകരിക്കുകയായിരുന്നു അദ്ദേഹം. ഉന്നത വിദ്യാഭ്യാസ വകുപ്പും അസാപ് കേരളയും ഇൻഫോസിസും സംയുക്തമായി നടപ്പാക്കുന്ന സംസ്ഥാനത്തെ ആദ്യ മൊബൈൽ എക്സ്പീരിയൻഷ്യൽ ലേണിംഗ് ലബോറട്ടറിയായ ലാബ് ഓൺ വീൽസ് തിരുവനന്തപുരത്ത് വനിതാ കോളേജിൽ മുഖ്യമന്ത്രി VD സതീശൻ ഫ്ളാഗ് ഓഫ് ചെയ്തു. നിർമ്മിത ബുദ്ധി, റോബോട്ടിക്സ്, കോഡിംഗ് തുടങ്ങിയ നൂതന സാങ്കേതിക വിദ്യകളിൽ ഗ്രാമീണ, ആദിവാസി, മലയോര മേഖലകളിലെ വിദ്യാർത്ഥികൾക്ക് പ്രായോഗിക പരിശീലനം നൽകി തൊഴിൽ ശേഷി വർദ്ധിപ്പിക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം. എറണാകുളം കാലടിയിൽ പുതിയ പാലത്തിന്റെ നിർമ്മാണ പുരോഗതി വിലയിരുത്തുന്നതിനായി മന്ത്രി റോജിഎം ജോണിന്റെ അധ്യക്ഷതയിൽ അടിയന്തരയോഗം ചേർന്നു. പുതിയ പാലത്തിന്റെ നിർമ്മാണ പ്രവൃത്തികൾ January 15 പൂർത്തിയാക്കണമെന്ന് നിർദ്ദേശം നൽകി. പ്രധാന വാർത്തകൾ വീണ്ടും. 3rd ധനവിനിയോഗ ബില്ലിന് പാർലമെന്റിന്റെ അംഗീകാരം. നടപടികൾ പൂർത്തിയാക്കി ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. ജൈവ മാലിന്യങ്ങളിൽ നിന്നും ഊർജ്ജോൽപാദനം ലക്ഷ്യമിട്ടുള്ള ഗോവർദ്ധൻ പദ്ധതിക്ക് കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകി. നീറ്റ് UG പരീക്ഷ കമ്പ്യൂട്ടർ അധിഷ്ഠിതമാക്കുന്ന കാര്യം പരിഗണനയിലെന്ന കേന്ദ്ര സത്യവാങ്മൂലത്തിൽ ഹർജിക്കാരുടെ നിലപാട് തേടി സുപ്രീംകോടതി. സംരംഭകത്വ വികസന പദ്ധതിയുടെ 3rd പതിപ്പിന് സംസ്ഥാനത്ത് തുടക്കം. സംരംഭങ്ങളെ സ്വാഗതം ചെയ്യാനുള്ള എല്ലാ നടപടികളും സ്വീകരിക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. പോലീസ് സംവിധാനത്തെ ജനകീയമാക്കാൻ ലക്ഷ്യമിട്ടുള്ള എന്റെ പോലീസ് സ്റ്റേഷൻ പദ്ധതി ഈ മാസം 15 മുതൽ പോലീസ് സ്റ്റേഷനുകളിൽ സമഗ്ര മാറ്റമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും ശക്തമായ മഴയ്ക്ക് സാധ്യത. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി ജില്ലകളിൽ ചുവപ്പ് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. പ്രാദേശിക വാർത്തകൾ

യുദ്ധത്തിനെതിരെ പ്രസംഗിച്ചതിനാണ് സമാധാനവാദിയായ ബെൻട്രൻ റസ്സലിനെ പള്ളിമുറ്റത്ത് അടിച്ചു വീഴ്ത്തിയത്. യുദ്ധത്തിന്റെയും ഹിംസയുടെയും നീതിശാസ്ത്രം സമാധാനത്തിന്റേതല്ല. ഇനിയൊരു യുദ്ധം വേണ്ടേ വേണ്ട. പൊതുജന ശ്രവണാർത്ഥം കരുണാസായി റേഡിയോ.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഉദയൻ കിളിയന്നൂർ. പ്രധാന വാർത്തകൾ. ജൈവ മാലിന്യങ്ങളിൽ നിന്നും ഊർജ്ജോൽപാദനം ലക്ഷ്യമിടുന്ന ഗോവർദ്ധൻ പദ്ധതിക്ക് കേന്ദ്രമന്ത്രിസഭയുടെ അംഗീകാരം. പാർലമെന്റിന്റെ ഇരുസഭകളും നടപടികൾ പൂർത്തിയാക്കി ഇന്നത്തേക്ക് പിരിഞ്ഞു. ടാക്സേഷൻ ഭേദഗതി ബില്ലിന് ലോക്സഭയുടെ അംഗീകാരം. എൽ നിനോ പ്രതിഭാസത്താൽ രാജ്യത്ത് ഈ വർഷം വൈദ്യുതി ആവശ്യകതയിൽ വലിയ വർധന ഉണ്ടായതായി കേന്ദ്ര സർക്കാർ. ആവശ്യത്തിന് വൈദ്യുതി രാജ്യത്ത് ലഭ്യമാണെന്നും ഊർജ്ജ മന്ത്രാലയം. വിമാന ഇന്ധനത്തിൽ എഥനോൾ കലർത്താൻ സർക്കാർ പദ്ധതിയിടുന്നു എന്ന പ്രചാരണം തെറ്റാണെന്ന് കേന്ദ്ര വ്യോമയാന മന്ത്രി കെ രാംമോഹൻ നായിഡു. കേരളത്തിൽ വ്യാപക മഴ തുടരും. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി ജില്ലകളിൽ ഇന്ന് ചുവപ്പ് ജാഗ്രത. 4 ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. കേരളത്തിലെ പോലീസ് സ്റ്റേഷനുകളിൽ ആഗസ്റ്റ് 15 മുതൽ സ്റ്റേഷൻ ഹൌസ് ഓഫീസർമാരായി സബ് ഇൻസ്പെക്ടർമാരെ നിയമിക്കാൻ തീരുമാനിച്ചതായി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. വാർത്തകൾ വിശദമായി. കാർഷിക അവശിഷ്ടങ്ങൾ, ചാണകം, നഗരമാലിന്യങ്ങൾ എന്നിവയിൽ നിന്ന് ഊർജ്ജോൽപാദനം ലക്ഷ്യമിട്ടുള്ള ഗോവർദ്ധൻ പദ്ധതിക്ക് അംഗീകാരം നൽകി കേന്ദ്രമന്ത്രിസഭ. 23,731 കോടി രൂപ ചെലവ് വരുന്ന പദ്ധതിയിലൂടെ 1.5 ലക്ഷം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനാകുമെന്ന മന്ത്രിസഭാ തീരുമാനങ്ങൾ വിശദീകരിച്ചുകൊണ്ട് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് പറഞ്ഞു. 2026-27 മുതൽ 2035-36 വരെയുള്ള കാലയളവിലാണ് പദ്ധതി നടപ്പാക്കുക. ഇന്ത്യയുടെ ഹരിത ഊർജ്ജ പ്രയാണത്തിൽ ഇതൊരു സുപ്രധാന നാഴികക്കല്ലായി മാറുമെന്നും ശ്രീ അശ്വിനി വൈഷ്ണവ് പറഞ്ഞു.
1: कंप्रेस्ड बायोगैस CBG इसका प्रोडक्शन एक डेकेड के अंदर 10 गुना बढ़ाने का टारगेट, करीब 5 MMSCMD प्रोडक्शन के लेवल तक पहुंचाने का इसमें टारगेट लिया गया है. अगर इसको हम एनवायरमेंटल पॉइंट से देखें तो दिस विल सेव अबाउट 40 मिलियन टन्स ऑफ कार्बन डाइऑक्साइड एमिशन. करीब 75,000 करोड़ रुपीज नेशनल GDP को एड होगा और अबाउट 1.5 लाख जॉब्स विल बी क्रिएटेड बाय दिस प्रोग्राम.
0: അസമിലെ NH-15 ഗുവാഹത്തി തേജ്പൂർ 35 കിലോമീറ്റർ ഭാഗത്തെ 4-വരി പാത നിർമ്മാണത്തിനും കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകി. ടാക്സേഷൻ ഭേദഗതി ബിൽ 2026 ലോക്സഭ പാസാക്കി. കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമനാണ് ബിൽ സഭയിൽ അവതരിപ്പിച്ചത്. ധനവിനിയോഗ ബിൽ 3 പാർലമെന്റ് അംഗീകാരം നൽകി. നടപടികൾ പൂർത്തിയാക്കി ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. നീറ്റ് വിഷയത്തിലെ പോലീസ് നടപടി ഉൾപ്പെടെ വിവിധ വിഷയങ്ങൾ ഉന്നയിച്ച് പ്രതിപക്ഷം പാർലമെന്റിൽ ഇന്നും പ്രതിഷേധമുയർത്തി. എൽ നിനോ പ്രതിഭാസത്തിന്റെ പശ്ചാത്തലത്തിൽ രാജ്യത്ത് ഈ വർഷം വൈദ്യുതി ആവശ്യകതയിൽ വലിയ വർധനവ് ഉണ്ടായതായി കേന്ദ്ര ഊർജ്ജ സഹമന്ത്രി ശ്രീപദ് നായിക്. ഏപ്രിൽ മുതൽ ജൂൺ വരെയുള്ള മാസങ്ങളിൽ കഴിഞ്ഞ വർഷത്തേക്കാൾ 12% വർധനയാണ് വൈദ്യുതി ആവശ്യകതയിൽ രേഖപ്പെടുത്തിയത്. രാജ്യത്ത് ആവശ്യത്തിന് വൈദ്യുതി ലഭ്യമാണെന്നും ലോക്സഭയിൽ മന്ത്രി വ്യക്തമാക്കി. സിറ്റിസൺ സോൾജിയർ എന്ന സങ്കല്പത്തിന്റെ ജീവിക്കുന്ന ഉദാഹരണമാണ് ടെറിട്ടോറിയൽ ആർമി എന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ടെറിട്ടോറിയൽ ആർമിയെ ശക്തിപ്പെടുത്തുന്നതിനായി ന്യൂഡൽഹിയിൽ ചേർന്ന പാർലമെന്ററി ഉപദേശക സമിതി യോഗത്തിൽ അധ്യക്ഷത വഹിക്കുകയായിരുന്നു അദ്ദേഹം. പ്രകൃതി ദുരന്ത വേളകളിലടക്കം സേന നൽകുന്ന നിർണായക സേവനങ്ങളെ കേന്ദ്രമന്ത്രി അഭിനന്ദിച്ചു. രാജ്യത്ത് PM സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജന ഗുണഭോക്താക്കളായ കുടുംബങ്ങളുടെ എണ്ണം 50 ലക്ഷം കവിഞ്ഞതായി കേന്ദ്ര പുനരുപയോഗ ഊർജ്ജ മന്ത്രി പ്രഹ്ലാദ് ജോഷി. ഈ പദ്ധതിയിലൂടെ നിലവിൽ രാജ്യത്ത് 19 ലക്ഷം കുടുംബങ്ങൾക്ക് പണം അടയ്ക്കാതെ വൈദ്യുതി ഉപയോഗിക്കാൻ കഴിയുന്നുണ്ടെന്നും ന്യൂഡൽഹിയിൽ നടന്ന CII അന്താരാഷ്ട്ര ഊർജ്ജ സമ്മേളനത്തിൽ അദ്ദേഹം വ്യക്തമാക്കി.
2: When it comes to the renewable energy, there are a lot of things we have achieved in the last few years. From 2.66 gigawatt in 2014, we have reached 300 gigawatt today. That itself speaks the value. 123 gigawatt mein grid pura explode ho jata tha. Now we are able to manage almost 280 to 290 gigawatt peak demand.
0: വിമാന ഇന്ധനത്തിൽ എഥനോൾ കലർത്താൻ സർക്കാർ പദ്ധതിയിടുന്നു എന്ന പ്രചാരണം തള്ളി കേന്ദ്ര വ്യോമയാന മന്ത്രി കെ രാംമോഹൻ നായിഡു. അത്തരമൊരു നിർദ്ദേശവും നിലവിലില്ലെന്നും തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കുന്നത് വിമാനയാത്രക്കാർക്കിടയിൽ ആശങ്കകൾ ഉണ്ടാക്കാൻ മാത്രമേ ഉപകരിക്കൂ എന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: കേരളത്തിൽ മറ്റന്നാൾ വരെ വ്യാപക മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി ജില്ലകളിൽ ഇന്ന് ചുവപ്പ് ജാഗ്രതയും കൊല്ലം, ആലപ്പുഴ, എറണാകുളം, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും പ്രഖ്യാപിച്ചു. മറ്റെല്ലാ ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതയാണ്. നാളെ പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി എന്നിവിടങ്ങളിലും മലപ്പുറം മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിലും ഓറഞ്ച് ജാഗ്രതയാണ്. പത്തനംതിട്ട, കോട്ടയം, ആലപ്പുഴ, വയനാട് ജില്ലകളിൽ പ്രൊഫഷണൽ കോളേജ് ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി പ്രഖ്യാപിച്ചു. ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മറ്റന്നാൾ വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ഇടുക്കിയിൽ ഇടവിട്ടുള്ള ശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിൽ കനത്ത ജാഗ്രത ഏർപ്പെടുത്തി ജില്ലാ ഭരണകൂടം. രാത്രി യാത്രാ നിരോധനവും വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്കുള്ള പ്രവേശന വിലക്കും തുടരുകയാണ്. വിശദാംശങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ.
4: ഇടുക്കിയിൽ ഹൈറേഞ്ചിൽ ഓറഞ്ച്, വ്യത്യാസമില്ലാതെ ഇടവിട്ടുള്ള ശക്തമായ മഴ തുടരുകയാണ്. കട്ടപ്പന ലെബക്കടയിൽ വ്യാപാര സ്ഥാപനങ്ങൾ പ്രവർത്തിച്ചിരുന്ന കെട്ടിടത്തിന്റെ മേൽക്കൂര തകർന്നു വീണെങ്കിലും വൻ അപകടം ഒഴിവായി. എല്ലാ തോടുകളും പുഴകളും നിറഞ്ഞാണ് ഒഴുകുന്നത്. വൃഷ്ടിപ്രദേശങ്ങളിൽ ലഭിച്ച കനത്ത മഴയെ തുടർന്ന് ഡാമുകളിലേക്കുള്ള നീരൊഴുക്ക് വർദ്ധിച്ചത് ജലനിരപ്പ് ഉയർത്താനിടയാക്കിയിട്ടുണ്ട്. ഇടുക്കി ഡാമിലെ ജലനിരപ്പ് 2351 അടിയും മുല്ലപ്പെരിയാറിലേത് 120 അടിയും പിന്നിട്ടു.
0: കേരളത്തിലെ പോലീസ് സ്റ്റേഷനുകളിൽ 15 മുതൽ സ്റ്റേഷൻ ഹൌസ് ഓഫീസർമാരായി സബ് ഇൻസ്പെക്ടർമാരെ നിയമിക്കാൻ തീരുമാനിച്ചതായി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. 419 പോലീസ് സ്റ്റേഷനുകളിലാണ് SHOമാരായി സബ് ഇൻസ്പെക്ടർമാരെ നിയമിക്കുന്നത്. പ്രാധാന്യമുള്ള 64 പോലീസ് സ്റ്റേഷനുകളിൽ സർക്കിൾ ഇൻസ്പെക്ടർമാരെ SHOമാരായി നിലനിർത്തും. മൈ പോലീസ് സ്റ്റേഷൻ എന്ന പുതിയ പദ്ധതിയിലൂടെ കേരളത്തിലെ പോലീസ് സംവിധാനത്തെ ജനങ്ങളുടെ സ്വന്തം സംവിധാനമാക്കി മാറ്റുമെന്നും മന്ത്രി പറഞ്ഞു. ലൈംഗിക അതിക്രമ കേസിൽ തെഹർക്ക മുൻ എഡിറ്റർ തരുൺ തേജ്പാൽ കുറ്റക്കാരനെന്ന് ബോംബെ ഹൈക്കോടതി. തേജ്പാലിനെ വെറുതെ വിട്ട വിചാരണ കോടതി വിധി ബോംബെ ഹൈക്കോടതി റദ്ദാക്കി. 2013 ഗോവയിൽ നടന്ന പരിപാടിക്കിടെ സഹപ്രവർത്തകയെ ലൈംഗികമായി പീഡിപ്പിച്ചെന്ന പരാതിയിലാണ് ഹൈക്കോടതി ഉത്തരവ്. നീറ്റ് UG പരീക്ഷ കമ്പ്യൂട്ടർ അധിഷ്ഠിതമാക്കുന്നതിൽ കേന്ദ്ര സർക്കാർ സമർപ്പിച്ച സത്യവാങ്മൂലം സംബന്ധിച്ച് അഭിപ്രായമറിയിക്കാൻ ഡോക്ടർമാരുടെ സംഘടനകൾക്കും ഹർജിക്കാർക്കും നിർദ്ദേശം നൽകി സുപ്രീംകോടതി. ജസ്റ്റിസ് PS നരസിംഹ, അലോക് ആർധെ എന്നിവരുടെ ബെഞ്ച് ഈ മാസം 19 ഹർജിയിൽ വീണ്ടും വാദം കേൾക്കും. ജോയിന്റ് എൻട്രൻസ് പരീക്ഷാ മാതൃകയിൽ ഒറ്റഘട്ടമായോ രണ്ട് ഘട്ടമായോ പരീക്ഷ കമ്പ്യൂട്ടർ അധിഷ്ഠിതമായി നടത്തുന്ന കാര്യം പരിഗണനയിലാണെന്ന് കേന്ദ്ര സർക്കാർ കോടതിയെ അറിയിച്ചു. ബ്രിക്സ് അംഗരാജ്യങ്ങളിൽ നിന്നും പങ്കാളിത്ത രാജ്യങ്ങളിൽ നിന്നുമായി 500-ലധികം പ്രതിനിധികൾ പങ്കെടുക്കുന്ന ബ്രിക്സ് വേവ്സ് ബസാർ അന്താരാഷ്ട്ര മേളയ്ക്ക് മുംബൈയിൽ തുടക്കമായി. 2 ദിവസം നീണ്ടു നിൽക്കുന്ന ഈ പരിപാടി ദൃശ്യ, ശ്രവ്യ, സർഗാത്മക മേഖലകളിൽ ബിസിനസ് പങ്കാളിത്തവും സഹകരണവും വർദ്ധിപ്പിക്കാനാണ് ലക്ഷ്യമിടുന്നത്. ഉത്തരാഖണ്ഡിൽ തുടർച്ചയായി പെയ്യുന്ന കനത്ത മഴ ജനജീവിതത്തെ സാരമായി ബാധിച്ചു. പലയിടങ്ങളിലും ഉരുൾപൊട്ടലും മണ്ണിടിച്ചിലും മൂലം റോഡ് ഗതാഗതം തടസ്സപ്പെട്ടു. പ്രധാന നദികളിലെ ജലനിരപ്പ് ഉയർന്ന നിലയിലാണ്. ഡെറാഡൂൺ, ചാമോലി, ബാഗേശ്വർ ജില്ലകളിൽ ഇന്ന് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന കാലാവസ്ഥാ മുന്നറിയിപ്പ്. സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് ഇത്തവണയും രാജ്യത്തുടനീളം ഹർ ഘർ തിരംഗ പരിപാടിയിൽ ആവേശകരമായ പങ്കാളിത്തം. ഈ മാസം 15 മുൻപായി MyGOV പ്ലാറ്റ്ഫോമിലൂടെ വൈവിധ്യമാർന്ന ആശയങ്ങളും നിർദ്ദേശങ്ങളും പങ്കുവയ്ക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളോട് ആഹ്വാനം ചെയ്തു. റഷ്യയുടെ ഉൾപ്രദേശങ്ങളിലെ എണ്ണ കമ്പനികളെ ലക്ഷ്യമിട്ട് ചരിത്രത്തിലെ ഏറ്റവും വലിയ ദീർഘദൂര ഡ്രോൺ ആക്രമണം നടത്തി യുക്രൈൻ. റഷ്യയിലെ ബാഷ്കോർട്ടോസ്താൻ, യാരോസ്ലാവ് മേഖലകളിലെ എണ്ണ ശുദ്ധീകരണ ശാലകൾക്ക് നേരെ യുക്രൈൻ സൈന്യം ആക്രമണം നടത്തിയതായി പ്രസിഡന്റ് വോളോഡിമിർ സെലൻസ്കി സ്ഥിരീകരിച്ചു. ആക്രമണത്തെ തുടർന്ന് യാരോസ്ലാവ് നഗരത്തിന് മുകളിൽ കറുത്ത പുക പടരുന്ന ദൃശ്യങ്ങൾ പുറത്തുവന്നു. എന്നാൽ വ്യോമ പ്രതിരോധ സംവിധാനത്തിലൂടെ ആക്രമണം ചെറുത്തതായും 605 ഡ്രോണുകൾ തകർത്തതായും റഷ്യൻ പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. ജൈവമാലിന്യങ്ങളിൽ നിന്നും ഊർജ്ജോൽപാദനം ലക്ഷ്യമിട്ടുള്ള ഗോബർദ്ധൻ പദ്ധതിക്ക് കേന്ദ്രമന്ത്രിസഭയുടെ അംഗീകാരം. പാർലമെന്റിന്റെ ഇരുസഭകളും നടപടികൾ പൂർത്തിയാക്കി ഇന്നത്തേക്ക് പിരിഞ്ഞു. ടാക്സേഷൻ ഭേദഗതി ബില്ലിന് ലോക്സഭയുടെ അംഗീകാരം. എൽനിനോ പ്രതിഭാസത്താൽ രാജ്യത്ത് ഈ വർഷം വൈദ്യുതി ആവശ്യകതയിൽ വലിയ വർധനവുണ്ടായതായി കേന്ദ്ര സർക്കാർ. ആവശ്യത്തിന് വൈദ്യുതി രാജ്യത്ത് ലഭ്യമാണെന്നും ഊർജ്ജ മന്ത്രാലയം. വിമാന ഇന്ധനത്തിൽ എഥനോൾ കലർത്താൻ സർക്കാർ പദ്ധതിയിടുന്നു എന്ന പ്രചാരണം തെറ്റാണെന്ന് കേന്ദ്ര വ്യോമയാന മന്ത്രി കെ രാമമോഹൻ നായിഡു. കേരളത്തിൽ വ്യാപക മഴ തുടരും. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി ജില്ലകളിൽ ഇന്ന് ചുവപ്പ് ജാഗ്രത. 4 ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. കേരളത്തിലെ പോലീസ് സ്റ്റേഷനുകളിൽ 15 മുതൽ സ്റ്റേഷൻ ഹൌസ് ഓഫീസർമാരായി സബ് ഇൻസ്പെക്ടർമാരെ നിയമിക്കാൻ തീരുമാനിച്ചതായി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം
5: കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം കരുണാസൈ റേഡിയോ 91.2 FM.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കാതോട് കാതോരം, ശ്രോതാക്കളുടെ ഇഷ്ടഗാനങ്ങൾ.
1: എൻ്റെ പേര് ആലിക, ഞാൻ വരുന്നത് വക്കത്തുനിന്നാണ്. അപ്പോൾ എനിക്കിന്ന് കേൾക്കാനായിട്ട് ഇഷ്ടമുള്ള പാട്ട് ഓടും കുതിര ചാടും കുതിര എന്നുള്ള സിനിമയിലെ ദുപ്പട്ട വാലി എന്നുള്ള പാട്ടാണ്.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കാതോട് കാതോരം, ശ്രോതാക്കളുടെ ഇഷ്ടഗാനങ്ങൾ.
1: ഹായ്, എൻ്റെ പേര് അലി എന്നാണ്. ഞാൻ കൊല്ലം പരവൂർ നിന്നാണ് വരുന്നത്. ഞാൻ റേഡിയോ സ്ഥിരമായിട്ട് കേൾക്കാറുണ്ട്. ഞാൻ എന്നെ കേൾക്കാൻ ആഗ്രഹിക്കുന്ന പാട്ട് ജയറാം അഭിനയിച്ച കൊട്ടാരം വീട്ടിൽ അപ്പുട്ടൻ എന്ന സിനിമയിലെ ആവണി പൊന്നോനാൽ എന്ന സോങ്ങാണ്.

എന്റെ പേര് അഞ്ജുഷ. ഞാൻ നെയ്യാറ്റിൻകരയിൽ നിന്നാണ് വരുന്നത്. ഞാൻ കരുണാസായി റേഡിയോ കേൾക്കാറുണ്ട്. അന്ന് ഞാനിവിടെ കേൾക്കാൻ ആഗ്രഹിക്കുന്ന പാട്ട് തട്ടത്തിൽ മറയത്തെന്ന മൂവിയിലെ വിനീത് ശ്രീനിവാസൻ പാടിയ അനുരാഗത്തിൻ വേളയിൽ എന്ന സോങ്ങാണ്.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം. കരുണാസൈ റേഡിയോ 91.2 FM.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: മാനസിക ലോകം. മനസ്സും മസ്തിഷ്കവും പിന്നെ നമ്മളും.

മാനസം മനസ്സിന്റെ കാണാപ്പുറങ്ങൾ. വൈദ്യശാസ്ത്രത്തിലെയും മനഃശാസ്ത്രത്തിലെയും ഏറ്റവും വിചിത്രമായ എന്നാൽ വേദനാജനകവുമായ ഒരവസ്ഥയാണ് അനസോപ്നേഷ്യ. നമുക്ക് പനിയുണ്ടെങ്കിൽ അത് നാം അറിയുന്നു, കൈയൊടിഞ്ഞാൽ വേദനയിലൂടെ നാം അത് തിരിച്ചറിയുന്നു. എന്നാൽ നമ്മുടെ തലച്ചോറിന് സംഭവിച്ച ഒരു വലിയ തകരാറ് നാം അറിയാതെ പോയാലോ? പുറത്തുള്ളവർക്കെല്ലാം വ്യക്തമായി കാണാൻ കഴിയുന്ന ഒരു വൈകല്യം ആ വ്യക്തിക്ക് മാത്രം കാണാൻ കഴിയുന്നില്ലെങ്കിൽ അതിനെ എന്ത് വിളിക്കും? പലപ്പോഴും ഇതിനെ നിഷേധം എന്ന് നാം തെറ്റായി വിളിക്കാറുണ്ട്. എന്നാൽ ഇത് മനഃപൂർവമുള്ള നിഷേധമല്ല, മറിച്ച് തലച്ചോറിന്റെ ഒരു നെറ്റ്വർക്ക് തകരാറാണ്. ഗ്രീക്ക് പദങ്ങളിൽ നിന്നാണ് ഈ വാക്കിന്റെ ഉദ്ഭവം. നോസോസ് എന്നാൽ രോഗം, ഗ്നോസിസ് എന്നാൽ അറിവ്,

അനസോഗ്നോഷ്യ എന്നാൽ രോഗത്തെക്കുറിച്ചുള്ള അറിവില്ലായ്മ എന്നാണ് അർത്ഥം. ഇത് സാധാരണ മറവി രോഗത്തിലോ സ്ട്രോക്ക് വന്നവരിലോ ചിലപ്പോൾ സ്കീസോഫ്രീനിയ ബാധിച്ചവരിലോ കാണപ്പെടുന്നു. ഒരു ഉദാഹരണം പറയാം. സ്ട്രോക്ക് വന്ന് ഇടതു കൈ തളർന്നുപോയ ഒരാൾ തനിക്ക് കുഴപ്പമൊന്നും ഇല്ല എന്ന് ഉറപ്പിച്ചു പറയും. കൈ ഉയർത്താമോ എന്ന് ഡോക്ടർ ചോദിച്ചാൽ അവർ ശ്രമിക്കാതെ തന്നെ ഇതാ ഉയർത്തിക്കഴിഞ്ഞു എന്ന് മറുപടി നൽകും. ഇവിടെ അവർ കള്ളം പറയുകയല്ല, മറിച്ച് അവരുടെ തലച്ചോറിന് ആ വൈകല്യം അപ്ഡേറ്റ് ചെയ്യാൻ കഴിയുന്നില്ല എന്നതാണ് വാസ്തവം. നമ്മുടെ തലച്ചോറിൽ സ്വയം നിരീക്ഷിക്കാനുള്ള ഒരു സംവിധാനമുണ്ട്. പ്രധാനമായും വലതുവശത്തെ പാരിയറ്റൽ ലോബ്, ഫ്രണ്ടൽ എന്നിവയാണ് ഇതിൽ വലിയ പങ്ക് വഹിക്കുന്നത്. നാം ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ അത് ശരിയാണോ എന്ന് വിലയിരുത്തുന്ന ഫീഡ്ബാക്ക് ലൂപ്പ് ഇവിടെയാണ് നടക്കുന്നത്. അനസോഗ്നോഷ്യ ബാധിച്ചവരിൽ ഈ സർക്യൂട്ട് തകരാറിലാകുന്നു. വിവരങ്ങൾ തലച്ചോറിൽ എത്തുന്നുണ്ടെങ്കിലും അത് സ്വയം ബോധവുമായി ബന്ധിപ്പിക്കാൻ കഴിയുന്നില്ല. ഇതൊരു ഫോട്ടോ എടുക്കുമ്പോൾ ലെൻസ് ഉണ്ടെങ്കിലും ഫിലിം ഇല്ലാത്ത അവസ്ഥ പോലെയാണ്. പുറം ലോകത്തെ ചിത്രം അവിടെയുണ്ട്, പക്ഷെ അത് രേഖപ്പെടുത്താൻ തലച്ചോറിന് കഴിയുന്നില്ല. അതുകൊണ്ടാണ് എത്ര വ്യക്തമായ തെളിവ് കാണിച്ചു കൊടുത്താലും അവർക്കത് ഉൾക്കൊള്ളാൻ കഴിയാത്തത്. കാണുന്നവർക്കും കേൾക്കുന്നവർക്കും തോന്നാം ഇത് വെറും മനഃപൂർവ്വമുള്ള വാശിയല്ലേ എന്ന്. അല്ല, നിഷേധം എന്നത് ഒരു മാനസിക പ്രതിരോധ തന്ത്രമാണ്. ഉദാഹരണത്തിന്, ഒരാൾക്ക് ക്യാൻസർ ഉണ്ടെന്ന് അറിഞ്ഞാൽ അത് ഉൾക്കൊള്ളാനുള്ള പേടി കാരണം എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് പറയുന്നത് ഒരു പ്രതിരോധമാണ്. അവർക്ക് ഉള്ളിന്റെ ഉള്ളിൽ സത്യമറിയാം. എന്നാൽ അനസോഗ്നോഷ്യയിൽ സത്യമറിയാനുള്ള ഹാർഡ്വെയർ തന്നെ പ്രവർത്തനരഹിതമാണ്. ഇതിനെ കൈകാര്യം ചെയ്യാൻ വളരെ ക്ഷമ ആവശ്യമാണ്. അവരെ കളിയാക്കുകയോ നിർബന്ധിച്ച് സത്യം ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുകയോ ചെയ്യുന്നത് അവരിൽ വലിയ ദേഷ്യവും നിരാശയും ഉണ്ടാക്കും. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഇല്ലാത്ത ഒരു കാര്യമാണ് പറയുന്നത്. ഇത്തരം രോഗികളെ പരിചരിക്കുന്നവർ അനുഭവിക്കുന്ന മാനസിക സമ്മർദ്ദം വളരെ വലുതാണ്. രോഗി മരുന്ന് കഴിക്കാൻ വിസമ്മതിക്കും, കാരണം അവർ വിശ്വസിക്കുന്നത് അവർക്ക് രോഗമില്ല എന്നാണ്. ഇവിടെ ലീപ്, അതായത് ലിസൺ, എംപതൈസ്, എഗ്രി, പാർട്ട്ണർ എന്ന രീതിയാണ് മനഃശാസ്ത്രജ്ഞർ നിർദ്ദേശിക്കുന്നത്. ലിസൺ എന്നാൽ അവർ പറയുന്നത് ശ്രദ്ധിക്കുക. എംപതൈസ് എന്നാൽ അവരുടെ അവസ്ഥയോട് സഹതാപമല്ല, മറിച്ച് സഹാനുഭൂതി കാണിക്കുക. എഗ്രി എന്നാൽ തർക്കിക്കാതെ പൊതുവായ കാര്യങ്ങളിൽ യോജിക്കുക എന്നതാണ് ഉദ്ദേശിക്കുന്നത്. പാർട്ട്ണർ എന്നതുകൊണ്ട് അവരുടെ ലക്ഷ്യങ്ങൾ നേടാൻ സഹായിക്കുന്ന ഒരു പങ്കാളിയാവുക എന്നാണ്. മരുന്ന് കഴിക്കുന്നത് രോഗം മാറ്റാനല്ല, മറിച്ച് നിങ്ങൾക്ക് നന്നായി ഉറങ്ങാനോ ഉന്മേഷം ലഭിക്കാനോ ആണെന്ന് പറഞ്ഞ് അവരെ പ്രേരിപ്പിക്കാം. സ്നേഹപൂർണമായ പരിചരണം മാത്രമാണ് ഏക വഴി. മനുഷ്യ മസ്തിഷ്കം എത്ര അത്ഭുതകരമാണോ അത്ര തന്നെ ദുരൂഹവുമാണ്. സ്വന്തം അസ്തിത്വത്തെ പോലും തിരിച്ചറിയാൻ കഴിയാത്ത ഈ അവസ്ഥ നമ്മെ ഒരു കാര്യം ഓർമ്മിപ്പിക്കുന്നു. നാം കാണുന്ന ലോകം നമ്മുടെ തലച്ചോർ നമുക്കായി നിർമ്മിച്ചു നൽകുന്ന ഒന്നാണ്. അനസോഗ്നോഷ്യയെക്കുറിച്ചുള്ള ഈ അറിവ് അത്തരം രോഗികളോടും അവരുടെ കുടുംബാംഗങ്ങളോടും കൂടുതൽ കരുണയോടെ പെരുമാറാൻ നമ്മെ സഹായിക്കട്ടെ. നിഷേധത്തിന്റെ മറവിലല്ല, തിരിച്ചറിവിന്റെ അന്ധതയിലാണ് അവർ ജീവിക്കുന്നത് എന്ന് മനസ്സിലാക്കുക.

0: മാനസിക ലോകത്തിൽ ഇനി ബോധപൗർണമി. ബോധപൗർണമിയിൽ ഇന്ന് ഓർമ്മകളുടെ മുറിവുണങ്ങുന്നില്ല, എന്നാൽ അഭിനന്ദനങ്ങൾ മറന്നുപോവുകയും ചെയ്യുന്നത് എന്തുകൊണ്ട് എന്ന് കേൾക്കാം.
1: നമ്മൾ ഓരോരുത്തരും അനുഭവിച്ചിട്ടുള്ളതും എന്നാൽ കാരണം അറിയാത്തതുമായ ഒരു മാനസിക പ്രതിഭാസത്തെക്കുറിച്ചാണ്. ഒരാൾ നമ്മളെ വിമർശിക്കുകയോ വേദനിപ്പിക്കുകയോ ചെയ്താൽ ആ വാചകങ്ങൾ നമ്മുടെ മനസ്സിൽ ദിവസങ്ങളോളം അല്ലെങ്കിൽ വർഷങ്ങളോളം മായാതെ കിടക്കും. എന്നാൽ അതേ വ്യക്തി നൽകുന്നതോ മറ്റു പലരും നൽകുന്നതോ ആയ അഭിനന്ദനങ്ങളോ നല്ല വാക്കുകളോ എന്തുകൊണ്ടാണ് നമ്മൾ എളുപ്പത്തിൽ മറന്നുപോകുന്നത്? നമ്മുടെ മനസ്സിന്റെ ഈ വിചിത്രമായ സ്വഭാവത്തിന് പിന്നിൽ ഒരു വൈകാരികമായ ദുരൂഹതയല്ല, മറിച്ച് പരിണാമപരമായ അതിജീവനത്തിന്റെ വ്യക്തമായ ശാസ്ത്രമുണ്ട്. നമ്മുടെ തലച്ചോറിന്റെ പ്രവർത്തന രീതിയാണ് ഇതിന് കാരണം. ഈ പ്രതിഭാസത്തെക്കുറിച്ചും അത് നമ്മുടെ ആത്മവിശ്വാസം

0: വിശ്വാസത്തെ എങ്ങനെ ബാധിക്കുന്നുവെന്നും ഇതിനെ എങ്ങനെ മറികടക്കാമെന്നും ഇന്ന് നമുക്ക് വിശദമായി മനസ്സിലാക്കാം. നമ്മുടെ തലച്ചോറ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് നമ്മെ സന്തോഷിപ്പിക്കാനോ ആശ്വസിപ്പിക്കാനോ വേണ്ടിയല്ല, മറിച്ച് നമ്മെ ജീവനോടെ നിലനിർത്താൻ വേണ്ടിയാണ്. അതിജീവനമാണ് തലച്ചോറിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ധർമ്മം. ഈ ധർമ്മം നിർവഹിക്കുന്നതിൽ തലച്ചോറിലെ ഒരു ചെറിയ ഭാഗമാണ് പ്രധാന പങ്ക് വഹിക്കുന്നത്. തലച്ചോറിന്റെ മധ്യഭാഗത്ത് ബദാം പരിപ്പിന്റെ ആകൃതിയിലുള്ള ഒരു ഭാഗമുണ്ട്. ഇതാണ് അമിഗ്ഡല. തലച്ചോറിന്റെ വൈകാരിക അലാറം സിസ്റ്റം ആണ് ഇത്. പേടി, ഭീഷണി, ഉത്കണ്ഠ തുടങ്ങിയ തീവ്രമായ വികാരങ്ങൾ ഉണ്ടാകുമ്പോൾ ഈ അമിഗ്ഡല ഉടൻ തന്നെ സജീവമാവുകയും തലച്ചോറിന്റെ മറ്റു ഭാഗങ്ങളിലേക്ക് അടിയന്തര സന്ദേശം അയക്കുകയും ചെയ്യും. നമുക്ക് ലഭിക്കുന്ന ഏതൊരു നെഗറ്റീവ് അനുഭവവും, ഒരു വിമർശനം, അപമാനം അല്ലെങ്കിൽ ഒരു നിരാകരണം, തലച്ചോറിനെ സംബന്ധിച്ചിടത്തോളം ഒരു വൈകാരിക ഭീഷണിയാണ്. ഈ ഭീഷണികൾ അമിഗ്ഡലയെ ഉണർത്തുകയും ഈ സംഭവം വളരെ പ്രധാനപ്പെട്ടതാണ്, കാരണം ഇത് നമ്മുടെ അതിജീവനത്തെ സഹായിക്കും, ഭാവിയിൽ ഇതേ അപകടം ഒഴിവാക്കാൻ ഇത് ഓർമ്മയിലിരിക്കണം എന്ന് നിർദ്ദേശിക്കുകയും ചെയ്യുന്നു. ഇതോടെ ആ നെഗറ്റീവ് അനുഭവം നമ്മുടെ ദീർഘകാല ഓർമ്മയിൽ, അതായത് ലോങ് ടേം മെമ്മറിയിൽ ശക്തമായി പൂട്ടിയിടുന്നു. ഇത് നമ്മുടെ തലച്ചോറിന്റെ നെഗറ്റിവിറ്റി ബയാസ് എന്നറിയപ്പെടുന്നു. അഭിനന്ദനങ്ങൾ എളുപ്പത്തിൽ മറന്നുപോകുന്നത് എന്തുകൊണ്ട് എന്ന് നോക്കാം. അതേസമയം അഭിനന്ദനങ്ങളോ നല്ല വാക്കുകളോ കേൾക്കുമ്പോൾ നമ്മുടെ തലച്ചോറിൽ നടക്കുന്ന പ്രക്രിയ തികച്ചും വ്യത്യസ്തമാണ്. ആരെങ്കിലും നമ്മെ അഭിനന്ദിക്കുമ്പോൾ നമുക്ക് തീർച്ചയായും സന്തോഷം അനുഭവപ്പെടും. ഡോപാമിൻ പോലുള്ള നല്ല അനുഭവം നൽകുന്ന രാസവസ്തുക്കൾ പുറത്തുവിടപ്പെടും. എന്നാൽ ഈ പോസിറ്റീവ് പ്രതികരണം അമിഗ്ഡലയെ അടിയന്തരമായി ഉണർത്തുന്നില്ല, കാരണം അഭിനന്ദനം നമ്മുടെ അതിജീവനത്തിന് ഒരു ഭീഷണിയോ നിർണായകമായ ഒരു പാഠമോ അല്ല, മറിച്ച് അതൊരു താൽക്കാലിക സന്തോഷം മാത്രമാണ്. തീവ്രമായ വൈകാരിക തീവ്രത ഇല്ലാത്തതിനാൽ ഈ പോസിറ്റീവ് അനുഭവങ്ങൾ തലച്ചോറിന് എളുപ്പത്തിൽ അവഗണിക്കാനോ അല്ലെങ്കിൽ താൽക്കാലിക ഓർമ്മയിൽ നിന്ന് പെട്ടെന്ന് കളയാനോ സാധിക്കുന്നു. ഒരു സുരക്ഷാ സംവിധാനത്തിന്റെ കാഴ്ചപ്പാടിൽ ഒരു വിമർശനം അടുത്ത തവണ നമ്മെ മോശമായി പെരുമാറുന്നതിൽ നിന്ന് സംരക്ഷിക്കുമ്പോൾ ഒരു അഭിനന്ദനം ആ സംരക്ഷണ ദൗത്യത്തിൽ ഒരു പങ്കും വഹിക്കുന്നില്ല. ഈ പ്രതിഭാസമാണ് നമ്മൾ ധാരാളം പ്രശംസകൾ ലഭിച്ചിട്ടും ഒരാൾ പറഞ്ഞ ഒരൊറ്റ നെഗറ്റീവ് വാചകത്തിൽ ശ്രദ്ധയൂന്നി അതിനെക്കുറിച്ച് മാത്രം ചിന്തിച്ച് വിഷമിക്കാൻ നമ്മെ പ്രേരിപ്പിക്കുന്നത്. നമ്മുടെ തലച്ചോറിന്റെ ഈ നെഗറ്റിവിറ്റി ബയാസ് നമ്മുടെ ആത്മവിശ്വാസത്തെയും മാനസികാരോഗ്യത്തെയും സാരമായി ബാധിക്കുന്നു. ആത്മവിശ്വാസം വളർത്താൻ ശ്രമിക്കുന്നവർക്ക് അവരുടെ തലച്ചോറ് തന്നെ ഒരു വെല്ലുവിളിയായി മാറുന്നു, കാരണം നമ്മുടെ തലച്ചോറ് വൈകാരികമായ മുറിവുകളിൽ ശക്തിയായി പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുന്നു. ഒരു ബാലൻസ് ഷീറ്റിൽ നല്ലതും ചീത്തയുമുണ്ട്. തലച്ചോറിന്റെ ഈ സ്വഭാവം കാരണം പോസിറ്റീവ് കാര്യങ്ങളെക്കാൾ കൂടുതൽ പ്രാധാന്യം നെഗറ്റീവ് കാര്യങ്ങൾക്ക് ലഭിക്കുന്നു. അതുകൊണ്ടാണ് വെറുതെ പോസിറ്റീവായി ചിന്തിച്ചാൽ മാത്രം ആത്മവിശ്വാസം ഉണ്ടാകുന്നില്ല എന്ന് പറയുന്നത്. ഈ വൈകാരിക മുറിവുകളെ ചികിത്സിക്കാൻ മനഃപൂർവമായ ശ്രമം ആവശ്യമാണ്. ഈ പ്രതികൂലമായ സ്വഭാവം മാറ്റാൻ കഴിയില്ലേ? കഴിയും. കാരണം നമ്മുടെ തലച്ചോറിന്റെ ഏറ്റവും വലിയ അത്ഭുതം അതിന്റെ ന്യൂറോ പ്ലാസ്റ്റിസിറ്റിയാണ്. നമ്മുടെ തലച്ചോറിന് പുതിയ ബന്ധങ്ങൾ സൃഷ്ടിക്കാനും പഴയ ശീലങ്ങൾ മാറ്റാനും പുതിയ പാതകൾ രൂപപ്പെടുത്താനും കഴിയും. അതായത് തലച്ചോറിന്റെ സ്വാഭാവികമായ നെഗറ്റീവ് സ്വഭാവത്തെ പരിശീലനത്തിലൂടെ നമുക്ക് തിരുത്തി എഴുതാൻ സാധിക്കും. നമുക്ക് ഈ അത്യാവശ്യമില്ലാത്ത പോസിറ്റീവ് അനുഭവങ്ങൾക്ക് കൂടുതൽ വൈകാരിക തീവ്രത നൽകി അവയെ ദീർഘകാല ഓർമ്മയിലേക്ക് പൂട്ടാൻ പഠിപ്പിക്കണം. അതിനായി മൂന്ന് കാര്യങ്ങൾ പരിശീലിക്കാവുന്നതാണ്. ഒന്ന്, കൃതജ്ഞതാ പരിശീലനം അഥവാ പ്രാക്ടീസിംഗ് ഗ്രാറ്റിറ്റ്യൂഡ്. ദിവസവും നമുക്ക് ലഭിച്ച നല്ല കാര്യങ്ങളെയും മറ്റുള്ളവർ നൽകിയ അഭിനന്ദനങ്ങളെയും കുറിച്ച് ബോധപൂർവം ചിന്തിക്കുക. ഈ ചിന്തകളെ വാക്കുകളായോ എഴുത്തിലൂടെയോ ആവർത്തിക്കുമ്പോൾ തലച്ചോറിലെ പോസിറ്റീവ് പാതകൾ ശക്തിപ്പെടുന്നു. രണ്ടാമത്തേത് അഭിനന്ദനങ്ങളെ പ്രതിഫലിപ്പിക്കുക എന്നതാണ്. ഒരു അഭിനന്ദനം ലഭിക്കുമ്പോൾ അത് കേട്ട് മുന്നോട്ടു പോകരുത്. ആ നിമിഷം മനഃപൂർവ്വം നിർത്തി ആ വികാരം പൂർണ്ണമായി അനുഭവിക്കുക. അത് നിങ്ങളുടെ തലച്ചോറിന് ഇതൊരു പ്രധാനപ്പെട്ട അനുഭവമാണ് എന്ന സിഗ്നൽ നൽകും. ലഭിച്ച അഭിനന്ദനങ്ങളെ ഒരു ഡയറിയിലോ ഫോണിലോ രേഖപ്പെടുത്തുന്നത് അവയെ ദീർഘകാല ഓർമ്മയിലേക്ക് മാറ്റാൻ സഹായിക്കും. മൂന്നാമത്തേത് ആവർത്തിച്ചുള്ള പ്രസ്താവനകളാണ്. ഞാൻ കഴിവുള്ളവനാണ്, എനിക്ക് എന്നെ വിശ്വസിക്കാൻ കഴിയും എന്നിങ്ങനെയുള്ള പോസിറ്റീവ് പ്രസ്താവനകൾ സ്വയം ആവർത്തിക്കുന്നത് നെഗറ്റീവ് സ്വയം സംഭാഷണങ്ങളെ മറികടക്കാൻ സഹായിക്കും. ഈ പരിശീലനങ്ങളിലൂടെ പോസിറ്റീവ് അനുഭവങ്ങൾ നമ്മുടെ അമിഗ്ഡലയിൽ ശക്തമായ വൈകാരിക പ്രതികരണം സൃഷ്ടിക്കാൻ തുടങ്ങും. അപ്പോൾ തലച്ചോറ് അതിജീവനത്തിലുള്ള ഭീഷണിയായി മാത്രമല്ല സന്തോഷത്തിന്റെയും വളർച്ചയുടെയും പാഠങ്ങളായും നല്ല കാര്യങ്ങളെ കാണാൻ തുടങ്ങും. ഓർക്കുക, നിങ്ങളുടെ തലച്ചോറ് വേദനയും ദുരിതവും ഓർക്കാൻ വേഡ് ആണ്. അത് അതിജീവനത്തിന്റെ ഭാഗമാണ്. എന്നാൽ സന്തോഷവും ആനന്ദവും ഓർക്കാൻ അതിനെ പരിശീലിപ്പിക്കേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. ന്യൂറോപ്ലാസ്റ്റിസിറ്റി എന്ന ഈ അത്ഭുത ശക്തി ഉപയോഗിച്ച് നിങ്ങളുടെ ആന്തരിക ലോകത്തെ തിരുത്തിയെഴുതാൻ നിങ്ങൾക്കാകും. അതുകൊണ്ട് ഇനി ഒരു വിമർശനം കേട്ട് നിങ്ങൾ വിഷമിക്കുമ്പോൾ അതിനോടൊപ്പം നിങ്ങൾക്ക് ലഭിച്ച നല്ല വാക്കുകളെയും അഭിനന്ദനങ്ങളെയും ബോധപൂർവം ഓർത്തെടുക്കുക. നിങ്ങളുടെ തലച്ചോറ് മുറിവുകൾ ഓർക്കുന്നുണ്ടാകാം, പക്ഷേ സന്തോഷവും ഓർക്കാൻ നിങ്ങൾക്ക് അതിനെ പഠിപ്പിക്കാൻ കഴിയും.
1: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ബോധപൗർണമി, അവതരണം പുലിയൂർ ശ്രീകണ്ഠൻ.

0: മാനസിക ലോകത്തിൽ ഇനി എതിരൻ കതിരവൻ സംസാരിക്കുന്നു.
1: തലച്ചോറിന്റെ ചില അല്ലെങ്കിൽ സൈക്യാട്രി സൈക്കോളജി അനുബന്ധിച്ച ചില കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാം എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ പ്രധാനമായിട്ടും നടക്കുന്നത് ചികിത്സാ സമ്പ്രദായത്തിൽ വൻമാറ്റമാണ് ഇപ്പോൾ നടക്കുന്നത്. പ്രത്യേകിച്ചും ഡിപ്രഷനില് വളരെ വളരെ ആധുനികത വന്ന് കടന്നിട്ടുണ്ട്. ഇവിടെ ചില എക്സിബിഷനിൽ അത് സൂചിപ്പിച്ചു തുടങ്ങിയിട്ടുണ്ടെന്നുള്ളത് സന്തോഷം തരുന്നതാണ്. സൈക്യാട്രി അസുഖങ്ങളുടെ കാറ്റഗറികൾ മാറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. ഓരോ 10 വർഷവും പുതുക്കുകയാണ്. അമേരിക്കൻ സൈക്യാട്രി അസോസിയേഷൻ ഉണ്ട്, APA എന്നുള്ള വളരെ ഫേമസ് ആണ്. അവർക്കൊരു മാനുവൽ ഉണ്ട് സൈക്യാട്രി അസുഖങ്ങളെ തരംതിരിക്കുക എന്നുള്ളത്. ഓരോ വർഷവും അത് വൻ രീതിയിൽ മാറ്റപ്പെട്ടുകൊണ്ടിരിക്കുകയാണെന്നുള്ളതാണ്. ഡിപ്രഷൻ എന്നുള്ളത് ഇപ്പോൾ ഒരു അസുഖമല്ല, ലേ അസുഖങ്ങളാണ്, പലേ അസുഖങ്ങളാണ്. അതുപോലെ തന്നെ പണ്ട് അസ്പർജർ സിൻഡ്രോം എന്നൊരു അസുഖം ഉണ്ടായിരുന്നു, ഇപ്പോൾ അത് ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡറിലാണ്. ഓട്ടിസം എന്നുള്ള ഒരേ ഒരു അസുഖമല്ല, അതൊരു സ്പെക്ട്രമാണെന്നുള്ളതാണ് ഇപ്പോഴത്തെ അറിവ്. പല അസുഖങ്ങളുണ്ട് ഓട്ടിസത്തിൽ, അത് വളരെ മൈൽഡ് ആയിട്ടുള്ള ഓട്ടിസം സിൻഡ്രോം ഉള്ളതുണ്ട് ഒരു സ്പെക്ട്രത്തിന്റെ ഒരു ഭാഗത്ത്. അതുപോലെ തന്നെ ഗുരുതരവും തീക്ഷ്ണവുമായ ഓട്ടിസം ഉള്ളതുകൊണ്ട് അസ്പർജർ അസുഖം അതിൽ കയറ്റിയാണ് പുതിയൊരു അസുഖം. നിങ്ങൾ ഇനി പ്രാക്ടീസ് നിങ്ങൾ പഠിച്ച് പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങുമ്പോൾ ചികിത്സിക്കാൻ ഉള്ളതെന്ന് ഇന്റർനെറ്റ് ഗെയിം ഡിസോർഡർ ഓർക്കുക, പുതിയ അസുഖമാണ്. ഞാൻ പറഞ്ഞ പുസ്തകത്തിൽ ചേർക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു ഇന്റർനെറ്റ് ഗെയിമിംഗ് ഡിസോർഡർ. അതൊരു മാനസിക അസുഖമായി പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്നു ഇന്റർനെറ്റ് ഗെയിമിംഗ് ഡിസോർഡർ. ഇന്റർനെറ്റ് തന്നെ ഒരു മാനസിക അസുഖമാണ്. നമ്മൾക്കുള്ള അറ്റൻഷൻ സ്പാൻ വളരെ കുറയുന്നു എന്നുള്ളത് കണ്ടുപിടിക്കപ്പെട്ടിട്ടുണ്ട്. അമിതമായ ഇന്റർനെറ്റ് ഉപയോഗം തലച്ചോറിനെ ബാധിച്ചു തുടങ്ങിയതിന്റെ സൂചനകൾ നമുക്ക് കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ്. അതെ, അതിന് ഒരു നിവൃത്തിയില്ല, ഒരു പോംവഴിയില്ല. ഇന്റർനെറ്റ് ഉപയോഗിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഇപ്പോഴും നിങ്ങൾക്കറിയാം ഇന്റർനെറ്റും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അല്ലെങ്കിൽ നിർമ്മിത ബുദ്ധിയും കൂടെയാണ് ഇന്നത്തെ വ്യവഹാരങ്ങളെല്ലാം ചെയ്യുന്നത്. നിങ്ങളെല്ലാവരും എനിക്കറിയാം QR കോഡ് ഉപയോഗിച്ചിട്ടുണ്ട് ഇല്ലേ? QR കോഡ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഒരു ഉദാഹരണമാണ്. നിങ്ങൾക്കറിയാതെ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു കയറിയതാണത് QR കോഡ്. അതുപോലെ ജി പേ ചെയ്യുന്നവരാണ് നിങ്ങൾ അല്ലേ? അതെ, നിർമ്മിത ബുദ്ധിയുടെ ഉദാഹരണമാണ്. നിർമ്മിത ബുദ്ധി നമ്മൾ അറിയാതെ നമ്മുടെ ഉള്ളിൽ കടന്നു കയറിയിരിക്കുന്നു എന്നുള്ളത് എപ്പോഴും. ഇപ്പോഴുള്ള എല്ലാ റിസർവേഷനും, എനിക്ക് ഇന്ന് ഉച്ചയ്ക്ക് തിരിച്ചു പോകാനുള്ള ട്രെയിൻ റിസർവേഷൻ ഒക്കെ ഓട്ടോമാറ്റിക്കായിട്ട് ഇന്റർനെറ്റ് വഴി ചെയ്യാണ്. അതുകൊണ്ട് ഇന്റർനെറ്റ് ഒഴിഞ്ഞൊരു ജീവിതം നമുക്കില്ല. പക്ഷേ അതോടൊപ്പം ഇന്റർനെറ്റ് ഡിസോർഡറുകളും നമ്മുടെ തലച്ചോറിൽ വരികയാണ്. ഓരോ പുതിയ കണ്ടുപിടുത്തത്തിനും അനുബന്ധമായി തലച്ചോറ് അതിനനുസരിച്ച് ഓടിയെത്തേണ്ടിയിരിക്കുന്നു. അങ്ങനെ ഓടിയെത്തുന്ന ഒരു തലച്ചോറാണ് ഇപ്പോൾ നമ്മുടേത്. അതിൻ്റെതായ അസുഖങ്ങളുമുണ്ട്. ഇന്റർനെറ്റ് ഗെയിമിൽ ഒരുപാട് പേര് അകപ്പെട്ടു പോയിട്ടുണ്ട്. നിങ്ങൾക്കറിയാം ആത്മഹത്യയിൽ വരെ കൊണ്ട് എത്തിച്ച ഗെയിമുകളുണ്ട്. കേട്ടിട്ടുണ്ടല്ലോ നിങ്ങൾ. യെസ്, ആത്മഹത്യ. എനിക്കൊരു ഹൈസ്കൂൾ പയ്യന്റെ കാര്യം നേരിട്ടറിയാം. എന്റെ ഒരു സുഹൃത്തിന്റെ മകനായിരുന്നു, ഇന്റർനെറ്റ് ഗെയിമിൽ പെട്ടുപോയി. ഏറ്റവും ഗുരുതരമായ കാര്യങ്ങൾ ചെയ്യാനാണ് അത് ആഹ്വാനപ്പെടുന്നത്. പല സാധാരണ മനുഷ്യർ ചെയ്യാത്ത കാര്യങ്ങൾ ഈ ഇന്റർനെറ്റ് ഗെയിം അവനോട് പറഞ്ഞ് ചെയ്യിപ്പിക്കും. അവസാനം അവനെ ആത്മഹത്യ ചെയ്യാൻ പ്രേരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് ഇന്റർനെറ്റ് ഗെയിം ഡിസോർഡർ. അപ്പൊ അത്തരം കുട്ടികളെ നേരത്തെ തിരിച്ചറിഞ്ഞ് ചികിത്സിക്കേണ്ടതാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യാൻ പോകുന്നു, നിങ്ങൾ പഠിച്ച് പാസ്സായി, നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങുകയാണെങ്കിൽ ഇതൊരു പ്രധാന അസുഖമായി വരുന്നത്. അതുപോലെ തന്നെ അറ്റൻഷൻ സ്പാൻ കുറയുന്നത് തീർച്ചയായിട്ടും അറിയേണ്ടതാണ്. ഇന്റർനെറ്റിൽ നമുക്ക് ഒരു 2 മിനിറ്റ് ധാരാളം മതി നമ്മൾ നോക്കുന്നത്. നിങ്ങൾ പോയി ട്വിറ്ററിൽ നോക്കുന്നു, അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ നോക്കുന്നു, അല്ലെങ്കിൽ അതുപോലെയുള്ള പല ഇൻസ്റ്റാഗ്രാമിലോ ഒക്കെ 2-3 മിനിറ്റ് പോലും കാണുന്നില്ല എന്നുള്ള. ഇപ്പോൾ വീഡിയോകളെല്ലാം റീൽസ് ആണ്. യു അഗ്രി? റീൽസ് ആണ്. റീൽസിന്റെ ദൈർഘ്യം എത്രയാ? മിക്ക 2 മിനിറ്റ് പോലും ഇല്ല. അറിയാമല്ലോ, പറയാനുള്ള കാര്യം 2 മിനിറ്റിലും 1.5 മിനിറ്റിലും 2 മിനിറ്റും പറയുക എന്നുള്ളതാണ്. അപ്പൊ സ്പീഡ് എന്നുള്ളത് നമ്മുടെ തലച്ചോറ് അതിനെ പൊരുത്തപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. സ്പീഡ് എന്നത് അത് അത്ര എളുപ്പമല്ല. തലച്ചോറ് അത്ര സ്പീഡ് വന്ന് ഭവിച്ച ഒരു യന്ത്രമല്ല, പരിണമിക്കുന്ന ഒരു യന്ത്രമാണ് തലച്ചോറ്. പക്ഷെ സ്പീഡ്, ഈ സ്പീഡ് അതിന് പരിചയമല്ല. വലിയ സ്പീഡിലുള്ള ഒരു ജീവിത രീതിയുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ തലച്ചോറ്. അതനുസരിച്ചാണ്, അതുകൊണ്ടാണ് അറ്റൻഷൻ സ്പാൻ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അറ്റൻഷൻ സ്പാൻ കുറയുന്നതനുസരിച്ച് നമ്മുടെ തലച്ചോറിൽ ചില മാറ്റങ്ങൾ നടക്കുന്നുണ്ടെന്നുള്ളതാണ് പുതിയ കണ്ടുപിടുത്തം. അറ്റൻഷൻ സ്പാൻ തീരെ കുറഞ്ഞിട്ടുണ്ട് നമുക്കുള്ള, അത് കുറ്റമല്ല, അത് കണ്ടുപിടുത്തങ്ങളുടെ യാന്ത്രികതയുടെ ഒരു ബൈ പ്രോഡക്റ്റ് ആണ്, ഒരു പരിണിത ഫലമാണ് അറ്റൻഷൻ സ്പാൻ കുറയുക എന്നുള്ളത്. അത് ഇപ്പോൾ ചികിത്സിക്കേണ്ട ഒരു അസുഖമായി വന്ന് ചേർന്നിട്ടുണ്ട് എന്നുള്ളതാണ് പുതിയ അറിവുകൾ. അപ്പോൾ ടെക്നോളജി അല്ലെങ്കിൽ യാന്ത്രികത പുരോഗമിക്കുന്നതിനും സമാന്തരമായി നമ്മുടെ തലച്ചോറും വികസിക്കേണ്ടതുണ്ട്. അതിന് പണിപ്പെടുന്നുണ്ട് നമ്മുടെ തലച്ചോറുകൾ. ആഞ്ഞു ശ്രമിക്കുകയാണ് നമ്മുടെ തലച്ചോറ് ഈ ടെക്നോളജിക്ക് ഒപ്പം ഓടാനായിട്ടായിരുന്നു എന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് വരുന്ന അസുഖങ്ങളെ നമ്മൾ നേരിടേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഇനി വരുന്ന ടെക്സ്റ്റ് ബുക്കുകൾ മാറാൻ പോവുകയാണ്. ഇനി വരുന്ന സൈക്കോളജി സൈക്യാട്രി ടെക്സ്റ്റ് ബുക്കുകൾ ഇതൊരു പ്രധാന ഭാഗമായിരിക്കും. ഇന്റർനെറ്റുമായി ബന്ധപ്പെടുന്ന തലച്ചോറിനെ എങ്ങനെ കൈകാര്യം ചെയ്യാം, അതിനെ എങ്ങനെ ചികിത്സിക്കാം എന്നുള്ളത് ഒരു പ്രധാന കാര്യമായിട്ട് മാറാൻ പോവുകയാണ്. അത് നിങ്ങൾ ഇപ്പോൾ തന്നെ വായിച്ചു, നിങ്ങൾക്കറിയാം, പലരും വായിച്ചു തുടങ്ങുന്നുണ്ടായിരിക്കും അതിനെക്കുറിച്ച്. ഈ ആത്മഹത്യയുടെ കാര്യം മാത്രമല്ല, നിർമ്മിത ബുദ്ധി വഴി ഡോക്ടർമാരുണ്ട്, AI സൈക്യാട്രിസ്റ്റുകളും നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. നിങ്ങൾക്ക് ഇന്റർനെറ്റ് നോക്കി അല്ലെങ്കിൽ ChatGPT അതുപോലത്തെ പ്രോഗ്രാമുകൾ നോക്കി നിങ്ങൾക്ക് ഒരു സൈക്യാട്രിസ്റ്റിനെ കണ്ടുപിടിക്കാം. അതൊരു നാന്തരം മിടുക്കൻ അല്ലെങ്കിൽ മിടുക്കി സൈക്യാട്രിസ്റ്റിന്റെ വോയിസ് ഓവർ ആയിരിക്കും അവിടെ. ഇന്റർനെറ്റ് വഴിയുള്ള സൈക്യാട്രിസ്റ്റുകൾ ആത്മഹത്യക്ക് പ്രേരിപ്പിച്ചിട്ടുണ്ട് എന്ന ചില കഥകളുണ്ട്. സത്യമായിരിക്കും എന്നാണ് വിശ്വാസം. കേട്ടിട്ടുണ്ടോ നിങ്ങൾ ഇന്റർനെറ്റ് സൈക്യാട്രിസ്റ്റുകൾ? അത് കാരണം പ്രോഗ്രാംഡ് ആണ്. അതിൽ പറയുന്ന പ്രോഗ്രാം അനുസരിച്ച് ചില വഴിത്തിരിവുകൾ വന്ന് ഭവിച്ചാൽ നിങ്ങൾക്ക് ആത്മഹത്യ ചെയ്യുക മാത്രമേ നിവൃത്തിയുള്ളൂ എന്ന് സൂചിപ്പിക്കുന്ന ഇന്റർനെറ്റ് സൈക്യാട്രികളുണ്ട്. അപ്പോഴിത് ഇന്റർനെറ്റിന്റെ ചില ദൂഷിത വശങ്ങളെയാണ് കാണിച്ചു തരുന്നതെന്നുള്ളത്. ഇന്റർനെറ്റ് സൈക്യാട്രി വഴി നിർദ്ദേശിച്ചിട്ട് ആത്മഹത്യ ചെയ്ത ആൾക്കാരുണ്ട്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയാം. കേട്ടിട്ടുണ്ടോ കഥ, ആൾക്കാർ ആത്മഹത്യ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ്. അപ്പോൾ അല്ലാത്ത സൈക്യാട്രിസ്റ്റുകളും മനുഷ്യരായിട്ടുള്ള സൈക്യാട്രിസ്റ്റുകളും ചെയ്തിട്ടുണ്ടെന്നുള്ളത് സത്യമാണ്. അറിഞ്ഞോ അറിയാതെയോ, മിക്കവാറും അറിയാതെ ആയിരിക്കണം. പക്ഷേ ഇതുപോലെ ചില ദുർഘടങ്ങൾ ഇന്റർനെറ്റിലും ഉണ്ടെന്നുള്ളതാണ്. അപ്പൊ ഇനിയത്തെ ജീവിതം നിങ്ങൾക്കറിയാം, ഇനിയത്തെ ജീവിതം അല്ല ഇപ്പോഴത്തെ ജീവിതം ഇന്റർനെറ്റ് നയിക്കുന്നതാണ്, നമ്മളെല്ലാം അതിൽ ഉൾപ്പെടുന്നതുമാണ്. അപ്പോൾ ഇനിയത്തെ സൈക്യാട്രിസ്റ്റുകൾ സൈക്കോളജിസ്റ്റുകൾ ഇതിനെ നേരിടേണ്ടതാണ് ഇപ്പോഴത്തെ അത്യാവശ്യമായിട്ടുള്ള ഒരു ആവശ്യം, മനഃശാസ്ത്രജ്ഞത്തിന്റെ ഒരു ആവശ്യം. ഇന്റർനെറ്റ് യുഗത്തെ അതുകൊണ്ട് പരിവപ്പെടാൻ ശ്രമിക്കുന്ന തലച്ചോറിനെ എങ്ങനെ നേരിടും എന്നുള്ളതാണ് പ്രധാനമായിട്ടും.

ഒരിക്കലും ഒരു സാധാരണ ഡയറി പോലെ ആയിരിക്കില്ല മനഃശാസ്ത്രജ്ഞന്റെ ഡയറി. അതിൽ നിറയെ ജീവിതമായിരിക്കും, ജീവിത പ്രശ്നങ്ങളായിരിക്കും, അന്ധസംഘർഷങ്ങളായിരിക്കും, ടെൻഷനും സ്ട്രെസ്സും ഒക്കെ ആയിരിക്കും, പരിഹാരമേ ഇല്ലെന്ന് തോന്നുന്ന പ്രശ്നങ്ങളായിരിക്കും. 25 വർഷത്തെ പരിചയത്തിനിടയിൽ ഞാൻ അനുഭവിച്ച, ഞാൻ കണ്ട കാര്യങ്ങൾ, ഒരു മനഃശാസ്ത്രജ്ഞൻ എന്ന നിലയിൽ എന്റെ ഡയറിക്കുറിപ്പുകൾ, ഇതിലെല്ലാം വായിക്കുക എന്നത് പ്രായോഗികമല്ല. സമാനമായ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവർക്ക് ഏതെങ്കിലും വിധത്തിൽ പ്രയോജനപ്പെടും എന്ന് കരുതുന്ന ചില ഡയറിക്കുറിപ്പുകളാണ് മാനസിക ലോകത്തിൽ ഞാൻ നിങ്ങളുടെ മുമ്പിൽ വായിക്കുന്നത്. നമ്മുടെയൊക്കെ വീടുകളിൽ നമ്മൾ നിസ്സാരമെന്ന് കരുതി ചെയ്യുന്ന ചില കാര്യങ്ങൾ കുട്ടികളുടെ മനസ്സിൽ എത്ര വലിയ ആഴത്തിലുള്ള മുറിവുകളാണ് ഉണ്ടാക്കുന്നത് എന്ന് നമ്മൾ ചിന്തിക്കാറുണ്ടോ? ഇന്ന് എൻ്റെ ഈ ഡയറിക്കുറിപ്പിൽ കുട്ടിക്കാലത്തെ കൈപ്പേറിയ ഓർമ്മകൾ ഒരു മനുഷ്യൻ്റെ ദാമ്പത്യത്തെയും ജീവിതത്തെയും എങ്ങനെ ശ്വാസം മുട്ടിക്കുന്നു എന്നതിനെക്കുറിച്ചാണ്. കഴിഞ്ഞ ദിവസം എൻ്റെ കൺസൾട്ടിംഗ് റൂമിൽ വന്നിരുന്ന ആ ചെറുപ്പക്കാരൻ്റെ മുഖം ഇപ്പോഴും എൻ്റെ മനസ്സിൽ നിന്ന് മാഞ്ഞിട്ടില്ല. ഉള്ളിൽ വലിയൊരു കൊടുങ്കാറ്റ് ഒളിപ്പിച്ചു പിടിച്ചാണ് അവൻ എൻ്റെ മുന്നിലിരുന്നത്. അവൻ തൻ്റെ കഥ പറഞ്ഞു തുടങ്ങിയപ്പോൾ അത് കേവലമൊരു വ്യക്തിയുടെ പ്രശ്നമല്ല, മറിച്ച് നമ്മുടെ സമൂഹത്തിലെ ഒട്ടനവധി മനുഷ്യർ അനുഭവിക്കുന്ന ചൈൽഡ്ഹുഡ് ഡ്രാമയുടെ നേർചിത്രമാണെന്ന് എനിക്ക് മനസ്സിലായി. അവൻ പറഞ്ഞു തുടങ്ങിയത് ഇങ്ങനെയാണ്: ഡോക്ടർ, കുട്ടിക്കാലം മുഴുവൻ ഞാൻ കേട്ടു വളർന്നത് അരുതുകൾ മാത്രമാണ്. കൊച്ചു കാര്യങ്ങൾക്ക് പോലും അമ്മ ഉച്ചത്തിൽ വഴക്ക് പറയുമായിരുന്നു. ആ ഉച്ചത്തിലുള്ള ശബ്ദവും വഴക്കും എന്നിൽ വലിയൊരു പേടിയായി, ട്രോമയായി മാറി. കാലങ്ങൾ കഴിഞ്ഞു, ഞാൻ വിവാഹിതനായി. പക്ഷെ ഇന്നും ഭാര്യ ഏതെങ്കിലും കാര്യത്തിന് ശബ്ദമുയർത്തി വഴക്കുണ്ടാക്കിയാൽ അപ്പോൾ എനിക്കുണ്ടാകുന്ന ആ ഉള്ളുകിടുക്കവും ഞെട്ടലും നിസ്സാരമല്ല. എൻ്റെ ഊർജം കെട്ടുപോകുന്നതുപോലെ തോന്നും. എല്ലാ മൂടും അപ്പോൾ അസ്തമിക്കും. അവൻ തൻ്റെ ഭാര്യയോട് സൗമ്യതയോടെ പറഞ്ഞു നോക്കി, വഴക്കുണ്ടാക്കരുത് എന്ന്. എന്നാൽ എൻ്റെ പ്രകൃതം മാറ്റാൻ പറ്റുമോ എന്നായിരുന്നു അവളുടെ ചോദ്യം. ഒരു വശത്ത് നോക്കിയാൽ അവളുടെ ചോദ്യവും ശരിയാണ്. ഒരാൾക്ക് ട്രോമയുണ്ട് എന്ന് കരുതി മറ്റൊരാൾക്ക് ദേഷ്യം വരാൻ പാടില്ല എന്ന് പറയുന്നതിൽ യുക്തിയില്ലായിരിക്കാം. അതുകൊണ്ട് ഭാര്യ ദേഷ്യപ്പെടുമ്പോഴൊക്കെ ഉള്ളുകിടുങ്ങിയാലും അവൻ മിണ്ടാതിരിക്കാൻ തുടങ്ങി. പക്ഷെ അപ്പോഴൊക്കെ അവൻ്റെ മൂഡ് ഓഫാകും, അവൻ കൂടുതൽ കൂടുതൽ ഉൾവലിയും. പ്രശ്നം വഷളായത് അവർക്കൊരു മകൻ ജനിച്ച ശേഷമാണ്. കുഞ്ഞിന് 2-3 വയസ്സായപ്പോൾ ഭാര്യ അവനെ ചെറിയ കാര്യങ്ങൾക്ക് വഴക്ക് പറയാൻ തുടങ്ങി. തൻ്റെ സ്വന്തം ബാല്യത്തിൻ്റെ ആവർത്തനം ആ കുഞ്ഞിൽ കണ്ടപ്പോൾ അവൻ്റെ ഉള്ളിലെ ഭയം ഇരട്ടിയായി. അവൻ ഭാര്യയിൽ നിന്നും പൂർണ്ണമായും ഉൾവലിഞ്ഞു. ഇതോടെ ഭാര്യയ്ക്ക് പരാതിയായി, അവൻ തന്നെ സ്നേഹിക്കുന്നില്ല, പരിഗണിക്കുന്നില്ല എന്ന്. യഥാർത്ഥത്തിൽ ഭാര്യയ്ക്കും അമിത ചിന്തയും പെട്ടെന്ന് അസ്വസ്ഥയാകുന്ന പ്രകൃതവുമുണ്ടായിരുന്നു. അവസാനം കണ്ണു നിറഞ്ഞുകൊണ്ട് അവൻ എന്നോട് ചോദിച്ച ഒരു ചോദ്യമുണ്ട്: ഇത്തരം ട്രോമകളുള്ളവർ വിവാഹം കഴിക്കാൻ പാടില്ല ഡോക്ടർ, ഈ ഭാരവും ചുമന്ന് ജീവിക്കാൻ വയ്യ, മരിച്ചാൽ ഭാര്യയെങ്കിലും സ്വതന്ത്രയാകുമല്ലോ. ഈ അവസ്ഥയെ മനഃശാസ്ത്രത്തിൽ ട്രോമ ട്രിഗറിംഗ് എന്ന് വിളിക്കാം. കുട്ടിക്കാലത്ത് മാതാപിതാക്കളിൽ നിന്നോ ചുറ്റുപാടുകളിൽ നിന്നോ ഏൽക്കുന്ന കടുത്ത മാനസിക ആഘാതങ്ങൾ തലച്ചോറിലെ അമിഗ്ദല എന്ന ഭാഗത്ത് ഭയമായി സംഭരിക്കപ്പെടും. മുതിർന്നു കഴിയുമ്പോൾ സമാനമായൊരു സാഹചര്യം, ഇവിടെ ഭാര്യയുടെ കടുത്ത ശബ്ദത്തിലുള്ള വഴക്ക്, അങ്ങനെ പറയാം നമുക്ക്, ഉണ്ടാകുമ്പോൾ

തലച്ചോർ പഴയ ആപൽക്കരമായ സാഹചര്യമാണ് എന്ന് തെറ്റിദ്ധരിക്കുകയും ശരീരം ഫൈറ്റ് ഫ്ലൈറ്റ് ഓർ ഫ്രീസ്, അതായത് പോരാടുക, ഓടിയൊളിക്കുക അല്ലെങ്കിൽ സ്തംഭിച്ചു നിൽക്കുക എന്ന അവസ്ഥയിലേക്ക് പോവുകയും ചെയ്യും. ഇവിടെ ഈ ചെറുപ്പക്കാരൻ ഫ്രീസ് അഥവാ നിശബ്ദനായി ഉൾവലിയുന്ന അവസ്ഥയിലേക്കാണ് പോകുന്നത്. ദാമ്പത്യത്തിൽ ദേഷ്യവും സങ്കടവും ഉണ്ടാകുന്നത് സ്വാഭാവികമാണ്. എന്നാൽ ദേഷ്യം പ്രകടിപ്പിക്കുന്നത് പങ്കാളിയെ ഭയപ്പെടുത്തിക്കൊണ്ടോ മാനസികമായി തളർത്തിക്കൊണ്ടോ ആകരുത്. ഈ ചെറുപ്പക്കാരന്റെ ഭാര്യയ്ക്ക് അവളുടെ വികാരങ്ങളെ നിയന്ത്രിക്കാൻ കഴിയാത്തത് അവളുടെ അമിത ചിന്തയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. വീടുകളിൽ മാതാപിതാക്കൾ കുഞ്ഞുങ്ങളുടെ മുന്നിൽ വെച്ച് വഴക്കിടുന്നതും കൊച്ചു കാര്യങ്ങൾക്ക് പോലും കുട്ടികളെ ഉച്ചത്തിൽ ചീത്ത പറയുന്നതും അവരുടെ വ്യക്തിത്വ വികാസത്തെ ദോഷകരമായി ബാധിക്കും. അവർ വളർന്നു വലുതാകുമ്പോഴും ഈ ഭയം അവരെ വിട്ടുമാറില്ല. ട്രോമ ഉള്ളവർ വിവാഹം കഴിക്കാൻ പാടില്ല എന്ന ചിന്ത തെറ്റാണ്. കൃത്യമായ ചികിത്സയിലൂടെയും പരസ്പര ധാരണയിലൂടെയും ഇതിനെ മറികടക്കാൻ സാധിക്കും. കുട്ടിക്കാലത്തെ മുറിവുകളെ സുഖപ്പെടുത്താൻ കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പി സഹായിക്കും. ഇതുള്ളിലെ ഭയത്തെ കുറയ്ക്കാൻ സഹായിക്കും. ഭർത്താവിന്റെ ഉൾവലിയൽ തന്നെ സ്നേഹിക്കാത്തത് കൊണ്ടല്ല, മറിച്ച് അതൊരു മാനസികാവസ്ഥ കൊണ്ടാണ് എന്ന് ഭാര്യയും, ഭാര്യയുടെ ദേഷ്യം തന്നെ മനഃപൂർവ്വം ഉപദ്രവിക്കാനല്ല എന്ന് ഭർത്താവും തിരിച്ചറിയണം. ഇരുവരും ഒന്നിച്ച് കൗൺസിലിംഗിന് വിധേയമാകുന്നത് ദാമ്പത്യം മനോഹരമാക്കും. ദേഷ്യം വരുമ്പോൾ ഉച്ചത്തിൽ സംസാരിക്കുന്നതിനു പകരം ശാന്തമായി കാര്യങ്ങൾ പറയാൻ ഭാര്യയും പരിശീലിക്കേണ്ടതുണ്ട്. മാതാപിതാക്കളെ, ഓർക്കുക, നിങ്ങളുടെ കുട്ടികളുടെ മുന്നിൽ വെച്ച് നിങ്ങൾ ഉയർത്തുന്ന ഓരോ കടുത്ത ശബ്ദവും അവരെ പറയുന്ന ഓരോ ക്രൂരമായ വഴക്കുകളും അവരുടെ ഭാവി ജീവിതത്തെയാണ് തകർക്കുന്നത്. തന്റെ ട്രോമകൾ തുറന്നു പറഞ്ഞ ആ ചെറുപ്പക്കാരനോട് എനിക്ക് പറയാനുള്ളത് ഇതാണ്: മരണമല്ല ഒന്നിനും പരിഹാരം. നിങ്ങളുടെ ജീവിതം മനോഹരമാക്കാൻ നിങ്ങൾക്ക് സാധിക്കും. ഉള്ളിലെ മുറിവുകളെ ചികിത്സിച്ചുണക്കാൻ തയ്യാറാവുക. വെളിച്ചം വരാതിരിക്കില്ല. എനിക്കുറപ്പുണ്ട് ആ ചെറുപ്പക്കാരൻ ഇപ്പോൾ കുറച്ചുകൂടെയൊക്കെ മുതിർന്നു പക്വത ആർജിച്ചിട്ടുണ്ടാവും. അവൻ തീർച്ചയായും അവളോടൊപ്പം, അവന്റെ കുട്ടികളോടൊപ്പം വെളിച്ചത്തിന്റെ പാതയിലൂടെ സഞ്ചരിക്കുകയായിരിക്കും. സംശയമേതുമില്ല. അങ്ങനെ വെളിച്ചത്തിന്റെ പാതകളിലേക്ക്, ഇരുളിന്റെ പാതകൾ വകഞ്ഞു മാറ്റി വെളിച്ചത്തിന്റെ പാതകളിലേക്ക് നടന്ന എത്രയോ ജീവിതങ്ങളുടെ കഥ ഈ ഡയറിയിൽ ഇനിയുമുണ്ട്. അതൊക്കെ വരുന്ന ആഴ്ചകളിൽ ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കാം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: അത്രമേലിഷ്ടം, അത്രമേലിഷ്ടമുള്ള പാട്ടുകളും അത്രമേലിഷ്ടമുള്ള കാര്യങ്ങളും.
2: ഹൃദയേശ്വരി എന്ന് നമ്മൾ ആരും തന്നെ നിത്യജീവിതത്തിൽ കാമുകിയെയോ ഭാര്യയെയോ വിളിക്കാറില്ല. കത്തെഴുതുമ്പോഴും അങ്ങനെ പറയാറില്ല. പക്ഷേ അതൊരു ചലച്ചിത്ര ഗാനത്തിൻ്റെ ആദ്യ വാക്കാകുമ്പോൾ അതെത്ര മനോഹരമാകും. ഹൃദയേശ്വരി നിൻ നെടുവീർപ്പിൽ ഞാനൊരു മധുര സംഗീതം കേട്ടു. പി ജയചന്ദ്രൻ ആലപിച്ച മധുര സംഗീതം. പഞ്ചതന്ത്രം എന്ന ചിത്രത്തിന് വേണ്ടി ജി ദേവരാജൻ്റെ സംഗീതം. ശ്രീകുമാരൻ തമ്പിയാണ് ഈ കവിത രചിച്ചത്. കലാതിവർത്തിയായ ഗാനമധുരിമ ഇഷ്ടം, അത്രമേലിഷ്ടം.

ഹൃദയം ഒരു വീണയായി പാടുന്നു എന്ന സങ്കല്പം, കവി കാമുകനാകുന്ന നിമിഷത്തിലെ ഭാവനാ സൗകുമാര്യം, കാൽപ്പനികമായ വർണ്ണനകളുടെ പീലികൾ ഹൃദയ തടങ്ങളെ തഴുകിപ്പോകുന്നു, ഹൃദയം സ്നേഹം തന്നെയാകുന്ന നേരം, ഏതു പ്രണയിതാവിനും അതങ്ങനെയാണ്. തമ്മിൽ തമ്മിൽ എന്ന ചിത്രത്തിനു വേണ്ടി രവീന്ദ്രൻ സംഗീതം നിർവഹിച്ച് കെ ജെ യേശുദാസ് പാടിയ ഗാനം പൂവച്ചൽ ഖാദറിൻ്റെ ഈ വരികൾ ആർക്കാണ് ഇഷ്ടപ്പെടാത്തത്? കേൾക്കുമ്പോൾ ഒരു കാമുക ഹൃദയമുള്ളവരായി പോകുന്ന പാട്ട് അത്രമേലിഷ്ടം.

പൂവച്ചൽ ഖാദറിന് ഹൃദയം ഒരു വീണയാണെങ്കിൽ ശ്രീകുമാരൻ തമ്പിക്ക് ഹൃദയം ഒരു ക്ഷേത്രമാണ്. ഒരു ദേവൻ വാഴും ക്ഷേത്രം, ഓർമ്മതൻ കൊടിയേറും ക്ഷേത്രം, ഉദയം പോലൊളിതൂകും ക്ഷേത്രം, ഹൃദയത്തിലൊരു ക്ഷേത്രം. ജി ദേവരാജൻ്റെ സംഗീതം. യേശുദാസാണ് ഗായകൻ. 1976 പുറത്തിറങ്ങിയ ചിത്രത്തിൻ്റെ പേര് തന്നെ ഹൃദയം ഒരു ക്ഷേത്രം എന്നായിരുന്നു. മധുവും ശ്രീവിദ്യയും രാഘവനും KPAC ലളിതയും അരങ്ങിൽ അനശ്വരമാക്കിയ ചിത്രം. അതിലേറെ അനശ്വരമായ ഗാനം ഇഷ്ടം, അത്രമേലിഷ്ടം.

വിച്ചുത്തിരുമലയും പറയുന്നത് ഹൃദയം ദേവാലയമെന്നാണ്. പോയ വസന്തം നിറമാല ചാർത്തും ആരണ്യ ദേവാലയം, മാനവഹൃദയം ദേവാലയം. തെരുവുഗീതം എന്ന ചിത്രത്തിന് വേണ്ടി കെ ജെ യേശുദാസ് ആലപിച്ച ഗാനം, ജയ വിജയയുടെ സംഗീതം, ഹൃദയത്തെ ഹൃദ്യമാക്കുന്ന ഗാനം. ആർക്കുമിഷ്ടം, എനിക്കുമിഷ്ടം, അത്രമേലിഷ്ടം.

ഹൃദയസരസിലെ പ്രണയപുഷ്പമേ, ഇനിയും നിൻ കഥ പറയൂ. അർത്ഥനിമയിലിതമിഴികളിലൂറും അശ്രുബിന്ദുവോ സ്വപ്നബിന്ദുവോ? ഹൃദയം ഒരു പുകയാണെന്ന ഭാവന, അതിൽ വിടരുന്ന പ്രണയപുഷ്പം. യേശുദാസ് അങ്ങനെ പാടുമ്പോൾ ഹൃദയം പുകയായി ഓർമ്മയിലെങ്കിലും പ്രണയം പുഷ്പമായി വിടരാതിരിക്കുന്നതെങ്ങനെ? പാടുന്ന പുഴ എന്ന ചിത്രത്തിലെ അനശ്വരമായ ഗാനം, ശ്രീകുമാരൻ തമ്പിയുടെ രചന, വി ദക്ഷിണാമൂർത്തി സ്വാമിയുടെ സംഗീതം. ഇഷ്ടം, ആ പാട്ട് അത്രമേലിഷ്ടം.

ഹൃദയസഖി, പ്രേമമയി, ആത്മസഖി, അനുരാഗമയി എന്നൊക്കെ കേട്ടാൽ ഏത് കാമുകിക്കാണ് പ്രണയിക്കാതിരിക്കാനാവുന്നത്? ഹരിഹരൻ്റെ ഹൃദ്യമായ ആലാപനം മറുമൊഴിയായി പടരുന്നതോ കെ എസ് ചിത്രയുടെ മധുരനാദവും അൽഫോൺസിൻ്റെ ഈണത്തിനനുസൃതമായി ഷിബു ചക്രവർത്തിയുടെ വരികൾ വെള്ളിത്തിര എന്ന ചിത്രത്തിലെ പാട്ട് ഹൃദയപൂർവ്വം കേട്ടാലോ? ഇഷ്ടമായതുകൊണ്ടാണ്, അത്രമേൽ ഇഷ്ടമായതുകൊണ്ടാണ്.

1989 പുറത്തിറങ്ങിയ അക്ഷരത്തെറ്റ് എന്ന ചിത്രം, ഹൃദയം കൊണ്ടെഴുതുന്ന കവിത എന്നൊരു പാട്ട് അതിലുണ്ട്. ശ്രീകുമാരൻ തമ്പി ഹൃദയം കൊണ്ടെഴുതിയ പാട്ട്, പ്രണയാമൃതമായ ഭാഷ കൊണ്ടെഴുതിയ കവിത, ദാമ്പത്യത്തെ മഹാകാവ്യമായി കവി വർണ്ണിക്കുന്നു. അർത്ഥത്തെ അനർത്ഥമായി കാണാതിരുന്നാൽ, അക്ഷരത്തെറ്റ് വരുത്താതിരുന്നാൽ ദാമ്പത്യം ഒരു മഹാകാവ്യം തന്നെയാണ്. കവികൽപ്പന യാഥാർത്ഥ്യത്തെ കൂടുതൽ തെളിമയുള്ളതാക്കുന്നു. ഒരു തീർത്ഥസ്പർശമായി ഓരോ വാക്കും നമ്മെ തൊടുന്നു. ശ്യാമിൻ്റെ ഈണം, കെ ജെ യേശുദാസും കെ എസ് ചിത്രയും വാക്കുകളെ ഹൃദയത്തോട് ചേർത്തു.

ഹൃദയത്തിൻ മുരളിയിൽ പ്രണയത്തിൻ ഗീതം അലിയുകയാണ് ഈ അമൃതക്കടലിൽ ഉയിരും തനുവും. അത്രമേൽ ഇഷ്ടം തോന്നുന്ന പ്രണയഗീതം. യേശുദാസും പി സുശീലയും ചേർന്ന് പാടുമ്പോൾ അറിയാതെ ഉയിരും തനുവും പ്രണയത്തിൻ്റെ അമൃതക്കടലിൽ അലിഞ്ഞു ചേരും. 1969 പുറത്തിറങ്ങിയ മിസ്റ്റർ കേരള എന്ന ചിത്രത്തിന് വേണ്ടി പി ഭാസ്കരൻ രചന നിർവഹിച്ച് വിജയ കൃഷ്ണമൂർത്തി സംഗീത സംവിധാനം ചെയ്ത ഗാനം. എനിക്ക് മാത്രമാണോ ഇഷ്ടം? അല്ല, ഏവർക്കും ഇഷ്ടം, അത്രമേലിഷ്ടം.

മേജോ ജോസഫിൻ്റെ സംഗീതത്തിൽ വിനീത് ശ്രീനിവാസനും ജ്യോത്സ്നയും ചേർന്ന് പാടിയ ഗാനം. നോട്ട്ബുക്ക് എന്ന ചിത്രത്തിലെ ഹൃദയവും ഹൃദയവും പുണരുമീ നിമിഷമായി എന്ന പാട്ട്, പ്രണയത്തിൻ്റെ ചാരുതയാർന്ന വരികൾ, സ്നേഹത്തിൻ്റെ സംഗീതം ഭൂമിയെ തൊടുമ്പോൾ ഹൃദയവും ഹൃദയവും തമ്മിൽ പുണരുമോ, അങ്ങനെയാണ് കാമുക ഹൃദയങ്ങൾ പറയുന്നത്. സുഖദമായ കാൽപ്പനിക ഭാവപ്രകാശം ഇഷ്ടം, അത്രമേലിഷ്ടം.

ഹൃദയവനിയിലെ ഗായികയോ യവനകഥയിൽ നായികയോ. കാമുക ഹൃദയത്തിന് അങ്ങനെ കാൽപ്പനികമായ അനേകം സന്ദേഹങ്ങളുണ്ടാവും. ഹൃദയവനിയിലെ ഗായികയോ എന്ന സന്ദേഹത്തിലെ കാവ്യാംശം എത്ര മനോഹരമാണെന്ന് നോക്കൂ. അങ്ങനെ ഹൃദയവനിയിലെ നായികയാവാൻ ഏത് കാമുകിയാണ് കൊതിക്കാത്തത്? കോട്ടയം കുഞ്ഞച്ചൻ എന്ന ചിത്രത്തിന് വേണ്ടി ചുനക്കര രാമൻകുട്ടി രചന നിർവഹിച്ച ഗാനം. ശ്യാമിൻ്റെ സംഗീതത്തിൽ യേശുദാസും സിന്ധുദേവി.

ഹൃദയരാഗമഴ പൊഴിയും ആത്മസുഖം മനതാരിൽ വിടരുന്ന കവിതയെ ഗാനവും രാഗവും ഹൃദയത്തെ സ്പർശിക്കുന്നതാവണമെന്ന് ആഗ്രഹിക്കാത്തവർ ആരാണുള്ളത്? കൊട്ടേഷൻ എന്ന ചിത്രത്തിനു വേണ്ടി സബീഷ് ജോർജ് ഈണം പകർന്ന ഗാനം, ഹരിഹരനും മഞ്ജുമേനോനും ചേർന്ന് ആലപിച്ച ഈ പാട്ട് കാവ്യാത്മകമാണ്, കമനീയമാണ്, കാതോർത്ത് കേൾക്കാൻ ഇമ്പമുള്ളതാണ്, ഇഷ്ടം, അത്രമേലിഷ്ടം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: സുഗതം ഈ നേരം.
1: സുഗതം ഈ നേരത്തിലേക്ക് സ്വാഗതം. ചിലരെങ്കിലും പറയുന്നത് കേട്ടിട്ടില്ലേ, നീ ആ പഴയ ആളല്ല എന്ന്? അതിശക്തമായ ഒരു ആരോപണമാണത്. നീ പഴയ ആളല്ല, എന്താണ് അതിനർത്ഥം എന്ന് ആലോചിച്ചിട്ടുണ്ടോ? ആ പഴയ നീ മരിച്ചു, ഇപ്പോൾ പുതിയ നീയാണ്. ഇങ്ങനെ പറയുന്നത് കേൾക്കുമ്പോൾ അതിൽ രണ്ട് കാര്യങ്ങളുണ്ടെന്ന് വിചാരിക്കുക. ഒന്ന്, പഴയ ആ ആളില്ല. ശരിയാണ്, അങ്ങനെ ആവാൻ പാടില്ല തന്നെ. പഴയതായാൽ എങ്ങനെ ശരിയാവും? പുതിയതായിക്കൊണ്ടേയിരിക്കണ്ടേ? അല്ലെങ്കിൽ എന്തിനു കൊള്ളാം? അപ്പോൾ ഞാൻ പുതിയ ആളാണ്, ഞാൻ പുതിയതായത് നിനക്ക് ഉൾക്കൊള്ളാനാവുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ പഴയ ആളല്ല എന്ന് നീ പരാതി പറയുന്നത്. ഞാൻ എപ്പോഴും പഴയ രീതിയിൽ തുടരണം എന്നതാണ് നിന്റെ ആഗ്രഹം. അതായത് ദാരിദ്ര്യം, പട്ടിണി, പ്രയാസം, ദുഃഖം ഒക്കെയായി അങ്ങനെ കഴിഞ്ഞ ആ പഴയ ഞാനാണ് നിനക്ക് പഥ്യമായിട്ടുള്ളത്. അതിൽ നിന്ന് മാറുന്നത് ഉൾക്കൊള്ളാൻ വയ്യ. അതാണ് ഇങ്ങനെ പരാതി പറയുന്നത്. അതായത് ഗതി പിടിക്കാൻ പാടില്ല എന്നർത്ഥം. ഇനി ആ പ്രസ്താവനയുടെ രണ്ടാമത്തെ അർത്ഥം എന്താണെന്നറിയുമോ? ആ പഴയ ഞാനല്ല എന്ന് പറഞ്ഞാൽ പഴയ ഞാൻ മരിച്ചു എന്നാണ് അർത്ഥം. അപ്പോഴും ഒരു കാര്യം നീ മറന്നുപോകരുത്, ആ പഴയ എന്നെ കൊന്നവരുടെ കൂട്ടത്തിൽ നീയുമുണ്ട്. അതാണ് സത്യം. അത് മറച്ചു വെച്ചിട്ടാണ് നീ വിരൽ ചൂണ്ടുന്നത്.

സാമൂഹിക മാധ്യമങ്ങളിൽ വല്ലപ്പോഴും ചില നല്ല കവിതകൾ വരും. വളരെ വിരളമായിട്ടാണ് അത് സംഭവിക്കുന്നത്. ഇപ്പോ ഈ നേരം അങ്ങനെയൊരു കവിത മൊബൈലിന്റെ ചതുരങ്ങളിൽ തെളിയുന്നു. അതുൽ പൂതാടിയാണ് കവി. കവിതയുടെ പേര് വാൻഗോഗും ഞാനും തമ്മിൽ. ഒന്ന് വായിക്കട്ടെ. വാൻഗോഗ്: ബോധത്തിന്റെ പാതിരാ ക്ലോക്കിൽ മൂന്നാം കരിമണി കുഴഞ്ഞു കൊത്തുന്നു. നിനക്ക് ഞാനൊരു കവിത തരാം, പകരം എനിക്കു വേണ്ടി ഒരു ചിത്രം. യുജീനിയയിൽ നിന്ന് മാർഗോയിലേക്ക് ഞാനൊരു കുരുത്തം കെട്ട പുഴ എഴുതാം. അകത്തേക്ക് മാത്രം മുറിയും വിധത്തിൽ ഓരോ തിരയിലും നാരമുള്ളുകൾ ചുറ്റിവെക്കാം. പകരം എന്റെ പ്രണയത്തിന്റെ അനേകം മുഖങ്ങളെ നിലാവളക്കുന്ന കുപ്പികളിൽ നീ ഒഴിച്ചുവെക്കുമോ? കിഴങ്ങു വർഗത്തിൽപ്പെട്ട മനുഷ്യരെക്കുറിച്ച് മറ്റൊരു ഖനിയിലിരുന്ന് ഞാനൊരു പുത്തൻ ഉപമയുണ്ടാക്കാം. ഇടിഞ്ഞ കവാടത്തിനിടയിൽ എന്റെ വിഷാദം ഇരുട്ടുവലിച്ച് കിതയ്ക്കുന്നതിന്റെ ഛായാചിത്രം നീ എനിക്ക് പകരം തരൂ. ഇതാ, നീ മുറിച്ചെടുത്ത ചെവിക്കുടയിൽ നിന്ന് ചെന്തേനൊഴുകുന്നതായും മുറിവിൽ കൊങ്ങിണിപ്പൂക്കൾ പുഞ്ചിരിക്കുന്നതായും ഞാൻ പരികൽപ്പിക്കുന്നു. പകരം എന്റെ അറ്റുപോയ ഓർമ്മകളുടെ വിറവലിൽ നിന്നും സൂര്യകാന്തികളെയും അവയ്ക്കു വേണ്ടിയൊരു കൊച്ചു സൂര്യനെയും നീ കൂട്ടിച്ചേർക്കൂ. പ്രിയപ്പെട്ട വാൻഗോ, ഞാനിതാ തോക്കെടുക്കുന്നു, തിര നിറച്ച് ഉദരത്തിലേക്ക് ആഴ്ത്തിവെക്കുന്നു. പകരം നീ കാഞ്ചിയിൽ നിറം മുക്കി ചുംബിക്കുമോ? എന്തുകൊണ്ടോ ഈ കവിതയിൽ പനങ്കാറ്റ് മുറുകുന്നതുപോലെ ആത്മാവിന്റെ ഗിത്താർ തന്തികളിൽ അത് അജ്ഞേയമായ ഒരു കമ്പനമുണ്ടാക്കുന്നു. യുജീനിയയും മാർഗോയും മാത്രമായിരുന്നു വാൻഗോഗിന്റെ കാമുകിമാർ, പ്രണയത്തിന്റെ പല നിറങ്ങളിൽ അലിഞ്ഞു ചേർന്ന കാമുകിമാർ, ഭ്രാന്തെടുത്തെങ്ങോ നടന്നുപോയവന്റെ വരികൾക്കിടയിൽ കുടുങ്ങിപ്പോയവർ. ഇനിയും എത്ര കാലം ഈ ഭ്രാന്ത് വായിച്ചാലാണ് ചായങ്ങളിൽ നിന്ന് എനിക്കിറങ്ങിപ്പോരാനാവുക? ഇഷ്ടത്തിന്റെ എല്ലാ പര്യായങ്ങളിലും വാൻഗോ നീ പൂത്തു നിൽക്കുന്നു. അതുലിന്റെ കവിത ഹൃദ്യമായി തോന്നി. വീണ്ടും വീണ്ടും വായിക്കാൻ തോന്നുന്ന കവിതകളുടെ അപൂർവ ശേഖരത്തിൽ ഞാൻ ഈ കവിതയും എടുത്തു ചേർത്തു വയ്ക്കുന്നു.

വാൻഗോഗ് ഒരു ഘനമായി മനസ്സിൽ നിറഞ്ഞത് ബിരുദ ക്ലാസ്സുകളിൽ എപ്പോഴുമാണ്. മൗനത്തിന്റെ വിശാലതയോളം മനഃശാസ്ത്രത്തെ അമ്പരപ്പിച്ചു കൊണ്ടുപോകുന്ന ശക്തിസാറിന്റെ ക്ലാസ്സിൽ നിന്ന് അടർന്നു വീണ ഒരു ഭ്രാന്തൻ നക്ഷത്രമായിരുന്നു വാൻഗോഗ്. ഇറക്കി വിട്ടിട്ടും പോകാതെ അയാൾ എന്റെ മനോതലങ്ങളിലും ഇഷ്ടത്തിന്റെ ഭ്രാന്തൻ മഴ പെയ്യിച്ചുകൊണ്ടേയിരുന്നു. ഒരുതരം ഒബ്സഷനായി എന്റെ അന്തരിന്ദ്രിയങ്ങളെ അയാൾ ഭ്രമിപ്പിക്കുകയോ നോവിക്കുകയോ ചെയ്തുകൊണ്ടിരുന്നു. ഇരുട്ടിന് ഭ്രാന്താണ് എനിക്കും ചിലപ്പോൾ. ഇരുട്ടിനെപ്പോലെ ചിരിക്കുന്നു ഞാനും. പാതിവഴി ആകാശം, അതിന് മങ്ങകലെ ഞാൻ ഓർമ്മയിൽ സൂക്ഷിച്ച സൂര്യകാന്തി പൂക്കൾ. ഒരു കാതിൽ ആർദ്രസ്വരം, കുഴഞ്ഞൊച്ച കേട്ടടയുന്ന മറുകാത് അറുത്തു വാങ്ങുന്നതാർ. ചോളവയൽ ജീവിതം, അതിനുമങ്ങപ്പുറം മറുപുറം കാണാത്ത സ്വപ്ന കേദാരങ്ങൾ എന്നൊക്കെ എഴുതിയിട്ടും തീരാതെ വാക്കായും വരയായും അയാൾ പിന്നെയും പിന്നെയും എന്തുകൊണ്ടാണ് എന്നെ ഇങ്ങനെ അസ്വസ്ഥപ്പെടുത്തിക്കൊണ്ടേയിരിക്കുന്നത്? അറിഞ്ഞുകൂടെ തന്നെ, അറിഞ്ഞുകൂടെ തന്നെ.

എഴുത്തുകാർ അവരവരുടെ ഐഡന്റിറ്റി കണ്ടെത്തിയേ പറ്റൂ എന്ന അവസ്ഥയാണുള്ളത്. അങ്ങനെ പറഞ്ഞത് കഥാകൃത്ത് വി പി ശിവകുമാറാണ്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, അത്രയേറെ വർണ്ണവെറിയും ജാതിഭ്രാന്തും പിടിച്ച സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്നതുകൊണ്ടാണ്. പ്രശസ്തരാവാനാണോ നിങ്ങൾ എഴുതുന്നത്, അതോ അവാർഡുകൾ വാങ്ങാൻ മാത്രമാണോ? അതെന്തു തന്നെയായാലും ഈ വെറി പിടിച്ച സമൂഹത്തെ മാറ്റി മറിച്ചെടുക്കേണ്ട ബാധ്യത എഴുത്തുകാരെ നിങ്ങൾക്കുണ്ട്. അതുകൊണ്ട് ചുമ്മാ എന്തെങ്കിലും എഴുതി കുറെ പേര് വായിച്ചു എന്നവകാശപ്പെട്ട് ഉൾപ്പുളകം കൊണ്ട് നടന്നിട്ട് കാര്യമൊന്നുമില്ല. സത്യം പറയട്ടെ, നമ്മുടെ നാട്ടിൽ ചേതൻ ഭഗത്തുമാരെയൊന്നും ആവശ്യമില്ല തന്നെ. നിങ്ങൾ പറയുന്ന രസത്തിന് വായിക്കാൻ കൊള്ളാവുന്ന റീഡബിലിറ്റിയുള്ള പുസ്തകമൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഫ്യൂഡലിസം ഇരിക്കുമ്പോഴും ഫാസിസം വിരാജിക്കുമ്പോഴും വായിക്കപ്പെടേണ്ട പുസ്തകങ്ങളാണ്. നിങ്ങൾ ആ പക്ഷം നിൽക്കുന്നത് കൊണ്ടാണ് അത്തരം പുസ്തകങ്ങൾക്ക് എന്താ കുഴപ്പം എന്ന് ചോദിക്കുന്നത്. കൂടുതൽ പേർ വായിക്കുന്നതാണ് സാഹിത്യത്തിന്റെ പ്രഥമവും പ്രധാനവുമായ ലക്ഷ്യമെങ്കിൽ അത് ഇവിടെ ആദ്യം സാധൂകരിച്ചത് മാപ്രസിദ്ധീകരണങ്ങളാണ്. അങ്ങനെയെങ്കിൽ അതിലെ എഴുത്തുകാർക്കാണ് അക്കാദമി പുരസ്കാരങ്ങൾ നൽകേണ്ടത്. കാരണം അവയുടെ റീഡബിലിറ്റിയെ കവച്ചുവെക്കാൻ പിന്നീടൊന്നും ഉണ്ടായിട്ടില്ല തന്നെ. ഇത്രയും വർണ്ണവെറിയും ജാതിഭ്രാന്തും നിലനിൽക്കുന്ന കാലത്ത് നിങ്ങൾ അവയാണ് ജനകീയ സാഹിത്യം എന്ന് വിളിക്കുന്നതെങ്കിൽ, സത്യം പറയട്ടെ, അതിലെവിടെയോ ഒരു കുഴപ്പമുണ്ട്. എം സുകുമാരനും എം ഗോവിന്ദനും ഒക്കെ എന്തിനെഴുതുന്നു എന്ന് അവർക്ക് തന്നെ നിശ്ചയമുണ്ടായിരുന്നു. എൻ എൻ കക്കാടിന് വഴിവെട്ടുന്നവരോട് പറയാൻ കുറെ കാര്യങ്ങളുണ്ടായിരുന്നു. സമൂഹത്തോട് പ്രത്യേകിച്ചൊന്നും പറയാനില്ലാത്ത സാഹിത്യം ഇനി 20 ലക്ഷം പേര് വായിച്ചതുകൊണ്ടും കാര്യമൊന്നുമില്ല. ചുമ്മാ പ്രശസ്തമാകാം, കുറെ പേരറിയും എന്ന് അഹങ്കരിക്കാം, കുറെ ഉദ്ഘാടനങ്ങൾ ചെയ്യാം എന്നതിനൊക്കെ അപ്പുറം അതൊന്നും കൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. എന്തിനെന്നില്ല, എന്തിനോ വേണ്ടി എഴുതുന്നവർ, പ്രശസ്തരാകാൻ വേണ്ടി എഴുതുന്നവർ, ഒരു സുഖം ഒരു രസം അല്ലേ? കഷ്ടമെന്നല്ലാതെ എന്തു പറയാൻ.

ജീവിതമാണ് എഴുതുന്നതെങ്കിൽ നമ്മുടെ ചുറ്റുപാടും തന്നെയുണ്ട് കഥാപാത്രങ്ങൾ. അവരെ വെറും വ്യക്തികളായി മാത്രം നമ്മൾ കാണുന്നതുകൊണ്ടാണ്, അല്ലെങ്കിൽ തിരക്കുകൊണ്ട് നമുക്കവരെ കാണാൻ കഴിയാത്തതുകൊണ്ടാണ്. ഒന്നല്ല, ഒരു 10 നോവൽ എഴുതാനുള്ള വക നമ്മുടെയൊക്കെ നാടുകളിലുണ്ട്. മുരളിയണ്ണനെക്കുറിച്ച് ചാങ്ങക്കാർ പറയുന്ന കഥകളും കാര്യങ്ങളും എല്ലാം എടുത്ത് ഒന്ന് വേവിച്ചാൽ കുറഞ്ഞത് ഒരു 4 ചെറുകഥയുടെ ആവി പൊന്തും എന്നതിൽ സംശയമില്ല. എന്നും ഒരേ സ്ഥലത്തിരുന്ന് മരച്ചീനി തൂക്കി വിൽക്കുന്ന കോവിയണ്ണനെക്കുറിച്ച് നോവലിൽ ഒരധ്യായം എഴുതാനുണ്ട്. അങ്ങനെയൊക്കെ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? പണമില്ലാതിരുന്നതുകൊണ്ട് മാത്രം കുമരികളായി നിൽക്കേണ്ടി വന്നുപോയ ലീല, മഞ്ജുള, ഷീല, സരസു ഒക്കെ ഓരോ കഥകളാണ്. ഒരാൾ പോലും ഫോട്ടോ എടുക്കാൻ വരില്ലെന്ന് ഉറപ്പായിരുന്നിട്ടും 4 കൊല്ലം സ്റ്റുഡിയോ എല്ലാ ദിവസവും തുറന്നു വയ്ക്കുമായിരുന്ന ഗോപാലകൃഷ്ണൻ. 100 തെങ്ങ് കയറിയാലും ഒരു തെങ്ങൊഴിവാക്കി കാലമാടൻ എന്ന് മാധവി അമ്മൂമ്മയുടെ പക്കൽ നിന്നും വഴക്ക് വാങ്ങിക്കൂട്ടിയിരുന്ന വേണുചേട്ടൻ. ഉന്നത വിദ്യാഭ്യാസമുണ്ടായിരുന്നിട്ടും തനി കൂട്ടായണിമൂട് ഭാഷയിൽ മാത്രം സംസാരിച്ചിരുന്ന രാഘവൻ. ഇത്തിരിപ്പൂരം, പഴവുണ്ണി എന്നൊക്കെ രാഘവൻ പറയുന്നത് കേട്ട് ചിന്നു ചിരിക്കും. കുറച്ച് എന്നതിനാണ് ഇത്തിരിപ്പൂരം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മരപ്പട്ടിയാണ് പഴവുണ്ണി. മരപ്പട്ടിയെ പഴവുണ്ണി എന്ന് രാഘവൻ പറയുന്നത് കേട്ട് ചിന്നു 2 ദിവസം ചിരിച്ച് മറിയുന്നത് ഞാൻ കണ്ടതാണ്. പഠിക്കുന്നത് അവനവന്റെ ഭാഷയെ കൊല്ലാനാണെങ്കിൽ ആ പഠിപ്പ് പാഴാണ് എന്ന് രാഘവൻ ചിന്നുവിനോട് പറഞ്ഞു. ഒരു കണക്കിന് പറഞ്ഞാൽ അതെത്ര ശരിയാണെന്ന് നോക്കൂ. പഠിക്കുന്നത് കൊണ്ട് തനതായതൊക്കെ നഷ്ടപ്പെടുത്തി കളയണോ? പ്രത്യേകിച്ച് ഭാഷയെ. ഭാഷയിൽ കൃത്രിമത്വം കലർത്താതിരിക്കുന്നത് തന്നെയല്ലേ നല്ലത്? അത് കഥ എഴുതുമ്പോഴും നോവലെഴുതുമ്പോഴും ഒക്കെ ശ്രദ്ധിക്കേണ്ടത് തന്നെയാണ്. അത് പറയുമ്പോൾ പെട്ടെന്ന് മനസ്സിൽ ഓർമ്മ വരുന്നത് സുനീഷിൻ്റെ പാത്രമുടപ്പാളി, പി എ ഉത്തമൻ്റെ ചാവുലി, വി ഷെനിലാലിൻ്റെ അടി തുടങ്ങിയ നോവലുകളാണ്. ഒരു താരതമ്യ പഠനത്തിന് വലിയ സാധ്യതയുള്ള നോവലുകളാണവ. കാലങ്ങൾക്ക് മുമ്പ് സി വി രാമൻപിള്ളയുടെ നോവലുകളിലെ കഥാപാത്രങ്ങളുടെ ഭാഷയെ അധികരിച്ച് പ്രതിപാത്രം ഭാഷണ ഭേദം എന്നൊരു പഠനകൃതി ഉണ്ടായിട്ടുണ്ട്. അതുപോലെ പഠനസാധ്യത ചാവലി, പാത്രമുടപ്പാളി, അടി തുടങ്ങിയ നോവലുകളിലും ഉണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഭാഷയിൽ തീരെ കൃത്രിമത്വം ചേർക്കാത്ത നോവലുകളാണ് ഇവയെല്ലാം.

പണമല്ല ജീവിത ലക്ഷ്യം എന്ന് ഉറച്ചു വിശ്വസിക്കുക. നമ്മളുടെ സ്വപ്നം, നമ്മളുടെ ആഗ്രഹങ്ങൾ, നമ്മളുടെ പാഷൻ, അതിനോടുള്ള ആത്മാർത്ഥമായ സ്നേഹം, അതിനെ വിടാതെ മുറുകെ പിടിക്കുക. പണമൊക്കെ തനിയെ വന്നുകൊള്ളും. എങ്ങനെ പണമുണ്ടാക്കാം എന്ന ചിന്തയിലൂടെ മാത്രം വ്യാപരിക്കുന്നു എന്ന് കരുതുക. പണമുണ്ടായേക്കാം, പക്ഷെ അതൊരിക്കലും പ്രയോജനപ്രദമായ രീതിയിൽ വിനിയോഗിക്കാനായി എന്ന് വരില്ല. പുത്തൻ പണക്കാരായി ജീവിച്ചിരിക്കാനേ കഴിയൂ. ഉണ്ടാക്കുന്ന സമ്പാദ്യത്തിന്റെ ഒരു വിഹിതം ദൈവത്തിന് എന്ന് പറഞ്ഞ് പറ്റിച്ച് ആരാധനാലയങ്ങളുടെ ഭണ്ഡാരപ്പെട്ടികൾ നിറച്ച് പൗരോഹിത്യ സുഖഭോഗങ്ങൾക്ക് അറുതി വരുത്താനുള്ള സമയമായില്ലേ? സമ്പാദ്യത്തിന്റെ വിഹിതം ആരോഗ്യരംഗത്തിനോ ശുചിത്വവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കോ വിദ്യാഭ്യാസ രംഗത്തിനോ വിനിയോഗിക്കാനുള്ള സമയമായെന്നേ? ദൈവങ്ങൾക്ക് സംഭാവന QR കോഡ് ഉണ്ടാക്കി പിരിക്കുന്ന കാലമാണിപ്പോൾ. ഒരു കോമഡി സ്കിറ്റിൽ ഗുരുവായൂരപ്പനും ഫോൺ നമ്പരോ എന്ന് ചോദിക്കുന്നതുപോലെ ദേവിക്കും QR കോഡോ എന്ന് ചോദിക്കേണ്ടി വരുന്നു. ആരാധനാലയങ്ങൾക്ക് സോഷ്യൽ ഓഡിറ്റ് ഉണ്ടോ എന്നറിയില്ല. ഉണ്ടാവേണ്ടതല്ലേ? ഇത് ദൈവത്തിന്റെ പണമാണ് എന്ന വേർതിരിവ് അതിലുണ്ടെങ്കിൽ അതിനർത്ഥം പഴയ ആ ബ്രിട്ടീഷ് ദിവാൻ നമ്മുടെ ഉള്ളിൽ ഇപ്പോഴും മരിച്ചിട്ടില്ല എന്നു തന്നെയാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ പാർട്ണറിൽ സംശയമുണ്ടോ? കൃത്യസമയത്ത് വരണം, കൂടുതൽ സമയം തന്നോടൊപ്പം ചെലവഴിക്കണം, എവിടെ പോയാലും ഞാൻ അറിയണം എന്നീ ശാഠ്യങ്ങളുള്ള ആളാണോ നിങ്ങൾ? എങ്കിലൊരു കാര്യം നിങ്ങൾക്ക് ഉറപ്പിക്കാം, നിങ്ങൾക്ക് നിങ്ങളുടെ പാർട്ണറോട് ഒരു തരുമ്പ് പോലും സ്നേഹമില്ല. അതെന്തുകൊണ്ടാണെന്നറിയുമോ? നിങ്ങൾ അവരെ സ്നേഹിക്കുന്നത് നിങ്ങൾക്ക് വേണ്ടിയാണ്, അവർക്ക് വേണ്ടിയല്ല. ഈ സ്നേഹം ഇങ്ങനെ രണ്ട് തരത്തിലുണ്ട് കേട്ടോ, സ്വാർത്ഥ സ്നേഹവും നിസ്വാർത്ഥ സ്നേഹവും. നിങ്ങൾക്ക് വേണ്ടിയാണ് നിങ്ങൾ പാർട്ണറെ സ്നേഹിക്കുന്നതെങ്കിൽ അത് സ്വാർത്ഥമായ സ്നേഹമാണ്. എന്നാൽ പാർട്ണർക്ക് വേണ്ടിയാണ് പാർട്ണറെ സ്നേഹിക്കുന്നതെങ്കിൽ അതാണ് നിസ്വാർത്ഥ സ്നേഹം. സ്വാർത്ഥ സ്നേഹത്തിൽ പാർട്ണർ നിങ്ങൾക്കൊരു ഉപകരണം മാത്രമാണ്. നിങ്ങളുടെ സൗകര്യങ്ങൾക്ക്, നിങ്ങളുടെ കംഫർട്ടായ ചിന്തകൾക്ക്, വികാരങ്ങൾക്ക്, നിങ്ങളുടെ സുരക്ഷിതത്വത്തിന് അല്ലെങ്കിൽ പ്രൊട്ടക്ഷനൊക്കെ വേണ്ടി നിങ്ങൾ സൂക്ഷിക്കുന്ന, നിങ്ങൾക്ക് മാത്രമുള്ളതാണ് എന്ന് കരുതി വയ്ക്കുന്ന ഒരു ഉപകരണം. അതിൽ ചെറിയൊരു കോട്ടം തട്ടിയാൽ നിങ്ങൾ അസ്വസ്ഥമാകും. പരിഗണിക്കുന്നില്ല, പഴയതുപോലെ അല്ല, അവഗണനയാണ് എന്നൊക്കെ പറഞ്ഞു തുടങ്ങും. പരാതികളിലൂടെ ജീവിക്കാൻ തുടങ്ങും. തുടക്കത്തിൽ പറഞ്ഞില്ലേ, നീ ആ പഴയ ആളല്ല എന്ന് പാർട്ണർ പറയുന്നുവെങ്കിൽ അതിന്റെ മറുവശം എന്താണെന്ന് വെച്ചാൽ ആ പഴയ എന്നെ കൊന്നതിൽ നീയുമുണ്ട് എന്നു തന്നെയാണ്. എനിക്ക് വേണ്ടിയാണ് ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് കരുതുന്നുവെങ്കിൽ ഓർക്കുക, അത് സ്നേഹമല്ല, സ്വാർത്ഥതയാണ്, അല്ലെങ്കിൽ പൊസസീവ്നെസ് ആണ്. ഈ സ്വാർത്ഥത ഉള്ളിടത്താണ്, കണ്ടിട്ടില്ലേ, അവർ ദാമ്പത്യത്തെക്കാൾ സൗഹൃദത്തിന് പ്രാധാന്യം കൊടുക്കും. പാർട്ണർ ഒരു നല്ല സുഹൃത്ത് തന്നെ ആയിരിക്കണം. വിലക്കുകളില്ലാത്ത സ്വാതന്ത്ര്യത്തോടെ പരസ്പരം ജീവിക്കുവാനാകണം. അല്ലാത്ത പക്ഷം ആ ദാമ്പത്യം കൃത്രിമമായിരിക്കുമെന്നതിൽ സംശയം വേണ്ട. മറന്നുപോകരുത് കാര്യങ്ങൾ.

നസറുദ്ദീൻ മുല്ലയുടെ കഥകൾ ശ്രോതാക്കൾ കേട്ടിട്ടുണ്ടാവും. മുല്ലക്കഥകൾ എന്നാണ് അറിയപ്പെടുന്നത്. അതിലൊരു കഥയാണ്, മുല്ലയുടെ ഭാര്യ മരിച്ചു. അയൽപക്കത്തുള്ളവരും അകലങ്ങളിലുള്ളവരും ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെ വന്ന് മുല്ലയെ ആശ്വസിപ്പിച്ചു. അവരെല്ലാവരും ഒരേ സ്വരത്തിൽ പറഞ്ഞു വേറൊരു വിവാഹം കഴിക്കാൻ. പലരും മുല്ലയ്ക്കു വേണ്ടി പെണ്ണന്വേഷിക്കുകയും ചെയ്തു. അങ്ങനെയിരിക്കെ മുല്ലയുടെ കുതിര മരിച്ചു. മുല്ല കരഞ്ഞു. ആരും വന്ന് ആശ്വസിപ്പിച്ചില്ല എന്ന് മാത്രമല്ല, വേറൊരു കുതിരയെ വാങ്ങിത്തരാം എന്നും പറഞ്ഞില്ല. കാരണം കുതിരയ്ക്ക് ഭയങ്കര വിലയായിരുന്നു. ഇതെന്താ ഇപ്പോ ഇങ്ങനെ പറയാനെന്നല്ലേ, സാമൂഹിക മാധ്യമങ്ങളിലെ ചില കൂട്ടക്കരച്ചിലുകൾ കാണുമ്പോഴാണ്. ഓട്ടിസ്റ്റിക്കായ മകനെ കൊന്ന് അച്ഛൻ ആത്മഹത്യ ചെയ്ത സംഭവത്തിന് പിന്നിൽ മൗനം പാലിക്കും. രാഷ്ട്രീയപരമോ മതപരമോ ആയ ശ്രദ്ധ കിട്ടുമെങ്കിൽ അതിനു താഴെ വന്ന് കൂട്ടക്കരച്ചിൽ നടത്തും. അതെളുപ്പമുള്ള കാര്യമാണല്ലോ. മറ്റേത് ഇത്തിരി ഉത്തരവാദിത്വവും പ്രതിബദ്ധതയുമുള്ള കാര്യമാണല്ലോ, അല്ലേ?

വിദ്യാലയങ്ങളിലെ പരിപാടികളിൽ പങ്കെടുക്കാൻ അതിഥികൾ വരുമ്പോൾ കാട്ടിക്കൂട്ടുന്ന ഘോഷം കണ്ടിട്ടുണ്ടോ? ചെണ്ടമേളം, ബാൻഡ് വാദ്യം, താലപ്പൊലി, അങ്ങനെ എന്തൊക്കെയോ കോലാഹലങ്ങൾ അങ്ങനെ അങ്ങോട്ട് പറഞ്ഞു ചെയ്യിക്കുന്നവരുണ്ട്. എന്നാലേ ഞാൻ വരൂ എന്ന് ഡിമാൻഡ് വെക്കുന്നവരുണ്ട്. എൽ പി എസിലെയും യു പി എസിലെയും കുട്ടികളെ താലപ്പൊലിക്ക് നിർത്തി അതിഥിയെ വരവേൽക്കുന്നതിനേക്കാൾ അശ്ലീലമായി വേറൊന്നുമില്ല എന്ന് ചിന്തിക്കുന്ന ആളാണ് ഞാൻ. സ്വയം വി ഐ പി ചമയുന്ന ആളുകളുണ്ട്. മധ്യകേരളത്തിലെ ഒരു സ്കൂളിൽ കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും ഒക്കെയായി ഒരു ക്ലാസ് എടുക്കാൻ പോയ അനുഭവം എനിക്കുണ്ട്. ഓഫീസിൽ കൊണ്ടിരുത്തി. അവിടെ ഉദ്ഘാടകനുണ്ട്. പരിപാടിക്ക് സമയമായി. ഉദ്ഘാടകൻ, പ്രിൻസിപ്പാൾ, ഉദ്ഘാടകനോടൊപ്പം വന്ന കുറച്ചാളുകൾ എന്നിവർക്കൊപ്പം ഓഫീസിൽ നിന്നിറങ്ങി ഓഡിറ്റോറിയം വരെയുള്ള യാത്ര ഭീകരമായിരുന്നു. രണ്ടു വശങ്ങളിലും പെൺകുട്ടികൾ താലപ്പൊലിയായി നിൽക്കുന്നു. ഉച്ഛണ്ഠമായ ബാൻഡ് മേളം. താലപ്പൊലിയായി നിന്ന കുട്ടികൾക്ക് പിന്നിൽ നിന്ന് രക്ഷിതാക്കൾ പൂക്കൾ വാരിയെറിയുന്നു. ചുവന്ന പരവതാനിയിലൂടെ നടന്ന് സ്റ്റേജ് വരെ എത്തുമ്പോൾ ഉണ്ടായ ഭീകരതയാണിത്. ഇതങ്ങേറ്റം ആസ്വദിച്ചുകൊണ്ടാണ് ആ ഉദ്ഘാടകൻ നടക്കുന്നത് എന്നത് വേറൊരു കാര്യം. അതും ഇങ്ങനെ അനങ്ങി അനങ്ങിയാണ് അയാൾ പോകുന്നത്. അയാൾ പോകാതെ പ്രിൻസിപ്പാളിന് മുന്നേ പോകാനും കഴിയുന്നില്ല. എന്താണ് ഇങ്ങനെ അനങ്ങി അനങ്ങി പോകുന്നതെന്ന് അറിയാം. അയാളതൊക്കെ ആസ്വദിച്ച് പുഷ്പാഭിഷേകം സ്വീകരിച്ച് അങ്ങനെ പോവുകയാണ്. എന്തിനാണ് ഇങ്ങനെയൊക്കെ എന്ന് ഞാൻ പ്രിൻസിപ്പാളിനോട് ചോദിച്ചു. ഇങ്ങനെയൊക്കെ ആണെങ്കിലേ ഉദ്ഘാടകൻ വരൂ എന്ന് പറഞ്ഞത്രേ. ഞാൻ മനസ്സിൽ ചോദിച്ചു, ഇപ്പൊ എന്റെ ശ്രോതാക്കളോടൊക്കെ ഞാൻ ചോദിക്കുന്നു, എന്തിന് വിദ്യാലയങ്ങളിൽ എന്തിനാണ് ഇങ്ങനെ കോമാളിക്കളികൾ? ഇതും പാദപൂജകളും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. സ്നേഹവും ബഹുമാനവും ഉള്ളിൽ നിന്ന് വരും. കഴിവിനെ മറ്റുള്ളവർ ആദരിക്കും. അതിന്റെ പേരിൽ നടത്തുന്ന ഇത്തരം കോമാളിക്കളികൾ അപരിഷ്കൃതമാണ് എന്ന് പറയാതെ വയ്യ. അതോ അശ്ലീലമാണ് എന്ന് പറയണോ? വിദ്യാലയങ്ങളിലെ ഏത് പരിപാടിക്ക് വരുന്ന ഏത് അതിഥിയായാലും യാഥാർത്ഥ്യ ബോധത്തോടെ വേണം പെരുമാറേണ്ടത്. അല്ലാത്തവരെ സ്കൂളിന്റെ പടി കയറ്റില്ലെന്ന് തീരുമാനിക്കാനുള്ള ആർജവം സ്കൂൾ അധികൃതർക്ക് ഉണ്ടാവണം. സുഖദമി നേരത്തിൽ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. സമയമേറെയായി. പാട്ടുകളും കേട്ടു. ഇന്നത്തെ സുഖദമി നേരത്തിൽ നിന്ന് വിട പറയാനുള്ള സമയമായി. ചിന്തകൾ എപ്പോഴും സംവാദങ്ങൾക്ക് കാരണമാകും. അതുകൊണ്ടാണ് ചില കാര്യങ്ങൾ പറയുന്നത്. തർക്കിക്കാം, വാദിക്കാം, പക്ഷെ ചിന്തിക്കാതിരിക്കരുത്. ചിന്തകളുടെ പ്രകാശമാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ കാര്യം. മറ്റൊരു സുഖദമി നേരവുമായി നാളെ വീണ്ടും കേൾക്കാം. നിങ്ങളോടൊപ്പമുണ്ടായിരുന്നത് സ്നേഹത്തോടെ മധുജൻ.